ആകാശവാണി ഇന്ന് ശകവർഷം 1948 ആഷാഢം 22, കൊല്ലവർഷം 1201 മിഥുനം 29, 2026 ജൂലൈ 13 തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 ഈ മീറ്ററുകളിൽ 1161 576 കിലോഹെഡ്സിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ചത്.
1: ഹാ, മനുഷ്യൻ എത്ര മഹത്തായ പദം എന്ന് പറഞ്ഞത് എഴുത്തുകാരനും ദാർശനികനുമായ മാക്സിം ഗോർക്കിയാണല്ലോ. ലോകാരംഭം മുതൽ പരസ്പരം പോരടിച്ചും മത്സരിച്ചും നീങ്ങുമ്പോൾ തന്നെ ഈ ലോകത്തെ ഇന്ന് കാണുന്ന തരത്തിൽ കെട്ടിപ്പടുത്തതും മനുഷ്യർ തന്നെയാണെന്ന വസ്തുതയെ നാം മറന്നുകൂടാ. ആഫ്രിക്കയിലെ ഒരു കോണിൽ ജന്മമെടുത്ത മാനവകുലം കൂടുതൽ മികച്ച അവസരങ്ങൾ തേടി ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അലയുകയാണ്. കുടിയേറ്റവും കുടിമാറ്റവുമാണ് മനുഷ്യനിൽ കുടികൊള്ളുന്ന സ്ഥായിയായ രണ്ട് ഗുണങ്ങൾ. നിറം കൊണ്ട് വ്യത്യസ്തമായിരിക്കുമ്പോൾ തന്നെ പൊക്കത്തിലും സ്ഥൂലപ്രകൃതിയിലും വൈജാത്യങ്ങൾ പുലർത്തുമ്പോൾ തന്നെ അവൻ്റെ രക്തത്തിലും മാംസത്തിലും മജ്ജയിലും മറ്റ് ഭൗതിക മാനസിക ഗുണഗണങ്ങളിൽ ഏകതാനത പുലർത്തുന്ന മനുഷ്യൻ ഭൂഖണ്ഡങ്ങൾ പിന്നിട്ടാലും ഒരേ രൂപവും ഭാവവും പുലർത്തുകയാണ്. നമ്മൾ എത്ര ശ്രമിച്ചാലും ആ ഐകരൂപ്യം തകർക്കാനാവില്ല. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായത് മനുഷ്യനാണെന്ന് പറയാൻ കാരണം അതാണ്. താനും ചിന്തിക്കാനും ഭാവനാപൂർണമായി കാര്യങ്ങളെ വിശകലനം ചെയ്യാനുമുള്ള കഴിവ് മനുഷ്യന് മാത്രമുള്ള സിദ്ധിയാണ്. സഹവർത്തിത്വവും സാഹോദര്യവും പരസ്പര സ്നേഹവും എല്ലാം മനുഷ്യൻ്റെ സുപ്രധാനമായ ഗുണവിശേഷണങ്ങളാണ്. സൗന്ദര്യം സൃഷ്ടിക്കാനും ആസ്വദിക്കാനുമുള്ള കഴിവ് മനുഷ്യന് മാത്രമുള്ളതാണ്. നിർമ്മാണാത്മകമായി ചിന്തിക്കാനുള്ള കഴിവുള്ളതുപോലെ നാശോന്മുഖമായ കാര്യങ്ങളിൽ ഏർപ്പെടാനും മനുഷ്യർക്ക് കഴിയും. സ്വപ്നങ്ങൾ നെയ്യാനും ഭാവനയെ യാഥാർത്ഥ്യവൽക്കരിക്കാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കാനും മനുഷ്യന് മാത്രമേ കഴിയൂ. അവൻ്റെ പ്രവൃത്തികൾ ഗോളാന്തരങ്ങളിലൊതുങ്ങുന്നില്ല, എപ്പോഴും വികാസം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനെ വേദനിക്കാൻ മാത്രമല്ല മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കൂടി കഴിയുമെന്നതും പ്രത്യേകതയാണ്. ജീവിതത്തെ ഉൾക്കാഴ്ചയോടെ സമീപിക്കാനും ഇല്ലായ്മകളിൽ നിന്ന് പലതിനെയും സൃഷ്ടിക്കാനും മനുഷ്യർക്ക് മാത്രമേ കഴിയൂ. സ്വയം വിഷാദത്തിനടിമയാകാനും മറ്റുള്ളവരെ വിഷാദത്തിന് അടിമയാക്കാനും മനുഷ്യന് സാധ്യമാണ്. സ്വയം നടനമാടാനും മറ്റുള്ളവരെ നടിപ്പിക്കാനും മറ്റുള്ളവരിൽ കുറ്റമാരോപിക്കാനും മനുഷ്യർക്ക് കഴിയും. മനുഷ്യർക്കേ കഴിയൂ. ഏത് ഇല്ലാവചനം പറഞ്ഞും മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കാൻ ചില മനുഷ്യർ വിചാരിച്ചാൽ മതി. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായത് നല്ല മനുഷ്യരുടെ സ്വഭാവത്തിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും. കനിവും അലിവും ആർദ്രതയുമാണ് അവൻ്റെ മുഖമുദ്ര. സഹജീവികളെ സ്വന്തം ശരീരമായും മനസ്സായും കരുതി സ്നേഹത്തോടെ കരുതി പെരുമാറുന്നതാണ് നല്ല മനുഷ്യൻ്റെ രീതി. അലിവുള്ള മനസ്സ് അവൻ്റെ മുതൽക്കൂട്ടാണ്. ചീത്ത വികാരങ്ങൾ അവനെ ഒരിക്കലും കീഴടക്കുകയില്ല. ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അധമവികാരങ്ങളും വിചാരങ്ങളും അമർത്തിപ്പിടിക്കുകയും ചെയ്യുക അവൻ്റെ സ്വഭാവത്തിലെ സവിശേഷതയാണ്. അതുല്യമായ സ്നേഹം എപ്പോഴും നല്ല മനുഷ്യരിൽ കവിഞ്ഞൊഴുകും. അപര ദുഃഖത്തിൽ കണ്ണീർ പൊടിയുക എന്ന പ്രവണത എപ്പോഴും അവനിൽ കാണപ്പെടുന്നു. നല്ലതിനോട് ചേർന്ന് നിൽക്കുവാനും ദുഃഖിതരെ സാന്ത്വനിപ്പിക്കുവാനും അവൻ പരമാവധി ശ്രമിക്കും. എല്ലാവരെയും ഒത്തൊരുമിച്ച് നിർത്തുകയും എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ ദേവതുല്യമായ സ്ഥാനത്തെത്തുന്നു. നാം എല്ലാം ഒന്നാണെന്ന സന്ദേശം ഈ ലോകത്ത് പ്രസരിക്കുമ്പോൾ മാത്രമേ ഇവിടം ആനന്ദലഹരിയിൽ ആറാടുകയുള്ളൂ. അത്തരമൊരു ലോകത്തിനായി നമ്മുടെ കഴിവുകളും അറിവുകളും വിനിയോഗിക്കാം.
0: ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി. ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ കവിത വെളിച്ചത്തിന്റെ കളി പാരായണം ചെയ്യുന്നത് വി ടി മുരളി.

0: Narendra Modi has expressed condolences at the demise of Father Amir Sheikh Hamad bin Khalifa Al Thani, noting that he was a visionary leader who led Qatar to great levels of development and prosperity. The United States has launched a fresh round of military strikes against Iran. U.S. Central Command said the operation is intended to further degrade Tehran's ability to target civilian, mariners and commercial vessels transiting the Strait of Hormuz. In a post on X, CENTCOM said the strikes were carried out under direction of the commander-in-chief to hold Iranian forces accountable. In tennis, top seed Italy's Yannick Sinner retained his Wimbledon men's singles title, beating second seed Germany's Alexander Zverev 6-7, 7-6, 6-3, 6-4 in the final at the All England Club London last night. This is Sinner's second consecutive Wimbledon men's singles title and his fifth Grand Slam crown. Sinner became the 10th player to successfully defend the Wimbledon men's singles title. In the women's doubles final, 10-seeded Chinese-French pair of Guo Hanyu and Kristina Mladenovic defeated the second-seeded Canadian-Brazilian duo of Gabrielle Dabrowski and Luisa Stefani 6-3, 7-5 to clinch the title at Centre Court. The India Meteorological Department has forecast isolated heavy to very heavy rainfall over northeast India, West Bengal and Bihar during next 2 to 3 days and isolated heavy falls over east Uttar Pradesh during 4 to 5 days. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി. 6:15 ഉദയഗീതം, ആർ രവിശങ്കർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവേട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 77 ഭാഗം. 8:35 സ്മൃതിമധുരം, 8:45 യോഗസൗഖ്യം, 9 വാർത്താ തരംഗിണി, 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. കഥകളി കലാകാരനും ഓൺക്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതത്തിൽ ഡോക്ടർ പാല വിഷ്ണുപ്രസാദ് പാടുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ബി അർജുൻ പാല മൃദംഗം. തുടർന്ന് കദ്രി ഗോപാൽനാഥ് സാക്സോഫോണിൽ വായിച്ച കൃതികൾ. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സാമൂഹ്യ നീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ, 12:20 എം വിനോദ് പാടിയ ലളിതഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. പ്രസവാനന്തര പരിചരണം, ആശാ കെ വി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, 10, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം, 4:00 സായന്തനം, കവിയും ഗാനരചയിതാവുമായ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള പങ്കെടുക്കുന്നു. 4:30 മഴവില്ല്, 5:00 അക്ഷരശ്ലോകം, മാവേലിക്കര കേരള പാണിനി അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനം, 5:45 പുരാണ പാരായണം, കളമച്ചൽ ഭുവനേന്ദ്രൻ നായർ പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ലഘു വ്യാപാരി മാൻധൻ യോജന. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, വഴുതന വർഗ വിളകളിലെ രോഗനിയന്ത്രണം, ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 മായാമുദ്രകൾ, സുനിൽ ഗംഗോപാധ്യായയുടെ നോവൽ ആത്മപ്രകാശം. 8:00 ഹലോ ഡോക്ടർ, ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അമൽ MG മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM വികാസ്. 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര RV രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടു കൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 25.5°C, പെയ്ത മഴ 0.1 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8°C, കുറഞ്ഞ താപനില 26°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ഗീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഗീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ ആർ രവിശങ്കർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ബിന്ദു ആലപ്പുഴ രചിച്ച ഗാനം, കഥയറിയാതെ ആടും ജീവിത നാടകത്തിൻ പൊരുൾ പറയാമോ എന്ന് തുടങ്ങുന്നു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രസവാനന്തര പരിചരണം. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ആശാ KV സംസാരിക്കുന്നു.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: സുനിൽ ഗംഗോപാധ്യായ എഴുതിയ നോവൽ ആത്മപ്രകാശം, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.

വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ, തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ.

0: ആകാശവാണി പ്രഭാതഭേരി. നമസ്കാരം ശ്രോതാക്കളെ, പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. കേരളത്തെ ആഗോള ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അധ്യയന വർഷാരംഭ ചടങ്ങിനിടെയാണ് ഈ അഭിപ്രായം പറഞ്ഞത്. 6 പതിറ്റാണ്ടുകാലം ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ച പിന്നണി ഗായിക എസ് ജാനകി ഓർമ്മയായി. മൈസൂരുവിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം ഇന്നലെ വൈകിട്ട് നടന്നു. ആധുനിക ഖത്തറിന് അടിത്തറ പാകിയ മുൻ അമീർ ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽ താനി അന്തരിച്ചു. 1995 മുതൽ 2013 വരെ ഖത്തറിനെ നയിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാനുള്ള രജിസ്ട്രേഷൻ ഫോമായ ഫോം 6 ഇനി അപേക്ഷകരുടെയോ അവരുടെ രക്ഷിതാക്കളുടെയോ മുൻ SIR വിശദാംശങ്ങൾ നൽകണം. ECINET പോർട്ടലിലുള്ള ഫോം 6 ഈ വിശദാംശങ്ങൾ രേഖപ്പെടുത്താനുള്ള പ്രത്യേക ഫോം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടുത്തി. വിയറ്റ്നാമിലെ ഫുക്കോക് ദ്വീപിനു സമീപം ബോട്ട് മറിഞ്ഞ് മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടികൾ കൈക്കൊണ്ടതായും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യയിലേക്ക് അയക്കുമെന്ന് ഹനോയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം അറിയിച്ചു. മനുഷ്യരെയും വഹിച്ചുള്ള ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൌത്യമായ ഗഗൻയാന്റെ ക്രൂ മോഡ്യൂളുമായി ബന്ധപ്പെട്ട 3 നിർണായക പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തിയായെന്ന് ISRO അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ഇറാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി അമേരിക്ക ഇറാനിലെ 140 കേന്ദ്രങ്ങളിൽ പ്രത്യാക്രമണം നടത്തി. ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന ഇന്ത്യൻ നാവികനെ കാണാതായി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടും സെമി ഫൈനലിൽ പ്രവേശിച്ചു. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റാലിയൻ താരം യാനിക് സിന്നർ സ്വന്തമാക്കി.
1: കേരളത്തിൽ സ്കൂളുകളുടെയോ യോഗ്യതയുള്ള അധ്യാപകരുടെയോ വിദ്യാഭ്യാസ നയങ്ങളുടെയോ കുറവില്ല. എന്നാൽ അവയെ പരസ്പരം

0: പരസ്പരം ബന്ധിപ്പിക്കുന്ന നേതൃത്വത്തിന്റെ അഭാവം വർദ്ധിച്ചു വരികയാണ്. സർക്കാർ സ്കൂളുകളിൽ ഹെഡ്മാസ്റ്റർമാരുടെ കുറവ് നിലവാരമുള്ള പൊതുവിദ്യാഭ്യാസം എന്ന സംസ്ഥാനത്തിന്റെ പ്രശസ്തി നിലനിർത്തുന്നതിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായി മാറുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് അടുത്തിടെ നടത്തിയ സ്ഥലംമാറ്റ സ്ഥാനക്കയറ്റ നടപടിക്രമങ്ങൾ ഒഴിവുകൾ നികത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നതായി സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും സ്ഥിര നിയമനങ്ങൾ പൂർത്തിയാകുന്നതുവരെ അധിക ഉത്തരവാദിത്തമോ താൽക്കാലിക ക്രമീകരണങ്ങളോ വഹിക്കുന്ന അധ്യാപകരുടെ ചുമതലയിൽ പല സ്കൂളുകളും കിതയ്ക്കുകയാണ്.
1: പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏതാണ്ട് 380 ഗവൺമെന്റ് ഹൈസ്കൂളുകളിലും അതോടൊപ്പം തന്നെ ജില്ലകളിൽ LP UP സ്കൂളുകളിലും ഹെഡ്മാസ്റ്റർമാരുടെ പ്രൊമോഷൻ നടക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ്.
0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PK അരവിന്ദൻ:
1: കേട്ടറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതിയുടെ ഒരു തീർപ്പ് വിധിയുടെ അടിസ്ഥാനത്തിൽ കേട്ടറ്റ് യോഗ്യത നേടിയവരെ മാത്രം പ്രൊമോഷൻ നൽകാൻ ഒരു നിർദ്ദേശമാണ് അതിൽ വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന കേട്ടറ്റ് നേടാത്തവരുടെ റിലാക്സേഷൻ തുടരണോ എന്നുള്ള ഒരു ആശങ്കയിലാണ്. അത് ഏതെങ്കിലും തരത്തിൽ കോടതി അലക്ഷ്യമാകുമോ എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ പ്രൊമോഷൻ നടപടികൾ നീളുന്നത്. ഇത്രയും കാലം സർവീസ് നേടിയിട്ടുള്ള ആളുകൾ അവസാന ഘട്ടത്തിൽ വന്നൊരു വിധിയുടെ പുറത്ത് സീനിയോറിറ്റി ഇല്ലാതെ അവരുടെ പ്രൊമോഷൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള സർക്കാരിന്റെ ഒരു മാനുഷികമായ ഒരു തലമാണ് അല്പമെങ്കിലും ഇത് നീണ്ടു പോകുന്നതിനുള്ള ഒരു കാര്യം. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിട്ടുണ്ട്. സംഘടനകളെല്ലാം ഏതാണ്ട് കേട്ടറ്റ് നേടിയിട്ടില്ലാത്ത സീനിയറായ അധ്യാപകർക്ക് പ്രൊമോഷൻ നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. APST ഈ ആവശ്യം ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്.
0: അക്കാദമിക് നിരീക്ഷണം, പാഠങ്ങളുടെ ആസൂത്രണം, അധ്യാപകർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ, പഠന ഫലങ്ങളുടെ വിലയിരുത്തൽ തുടങ്ങി സ്കൂളുകളുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളിലും സ്ഥിരതയുള്ള നേതൃത്വം ആവശ്യമാണ്. ഹെഡ്മാസ്റ്റർ ഇൻ ചാർജ് എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട അധ്യാപകർക്ക് ക്ലാസ് മുറിയിലെ അധ്യാപനവും ഭരണപരമായ ജോലികളും നിർവഹിക്കുമ്പോൾ രണ്ടിനും സമയം ലഭിക്കാതാകുന്നു.
2: ഒന്നാമതായി
0: സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് M ഷാജർ ഖാൻ:
2: അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ അധ്യാപക നയം രൂപീകരിക്കുമ്പോൾ നമ്മൾ പ്രയോറിറ്റി നിശ്ചയിക്കാറുണ്ട്. അപ്പൊ അതിലൊന്ന് അധ്യാപകരെ പെർമനന്റ് അധ്യാപകരുണ്ടാവുക എന്നുള്ളതാണ്. പെർമനന്റ് അധ്യാപകർ തന്നെ വേണം. കോൺട്രാക്ട് ബേസിസിൽ താൽക്കാലികമായി നിയമിക്കുന്ന ഏർപ്പാടിന് പകരം അത് ഉണ്ടാകണം. അത് വളരെ പ്രധാനമാണ്. പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്നതെന്ന് നമ്മൾ പറയുകയും എന്നാൽ അതനുസരിച്ചുള്ള നടപടി ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിസന്ധിയാണ് വസ്തുവിൽ അതിലൂടെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഒരു പ്രയോറിറ്റൈസ് ചെയ്യണം. മാത്രമല്ല ഈ പ്രഥമ അധ്യാപകരുടെ തലയിലേക്ക് അധ്യാപകേതര ജോലികൾ, ഉച്ചഭക്ഷണം കൊടുക്കുക, സ്കൂള് തൂത്തുവാരുക, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യിക്കുക, അതിനാവശ്യമായ ഫണ്ട് സമാഹരിക്കുക, സർക്കാരിന്റെ മറ്റു പല പദ്ധതികളുടെയും ഉത്തരവാദിത്തങ്ങൾ, അത് ഉടനടി അവസാനിപ്പിക്കണം. പ്രഥമ അധ്യാപകർക്ക് സ്കൂളും വിദ്യാഭ്യാസവും കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്നവരാണ് എന്നുള്ള ഒരു ബോധ്യം പൊതുവിദ്യാഭ്യാസ വകുപ്പിനും ഗവൺമെന്റിനും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തരമായ കാര്യം.
0: ഇന്ന് സ്കൂളുകൾ ഓൺലൈൻ വിദ്യാർത്ഥി ഡാറ്റാബേസുകൾ, സ്കോളർഷിപ്പ് വെരിഫിക്കേഷൻ, ഉച്ചഭക്ഷണ മാനേജ്മെന്റ്, സാമ്പത്തിക അക്കൌണ്ടിംഗ്, അടിസ്ഥാന സൌകര്യ പരിപാലനം, സേഫ്റ്റി ഓഡിറ്റുകൾ, ഡിജിറ്റൽ വിദ്യാഭ്യാസ സംരംഭങ്ങളുടെ നടത്തിപ്പ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, വിവിധ സർക്കാർ പോർട്ടലുകളിലേക്ക് തുടർച്ചയായ റിപ്പോർട്ട് ചെയ്യൽ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒരു മുഴുവൻ സമയ ഹെഡ്മാസ്റ്ററില്ലാതെ ഈ ഉത്തരവാദിത്തങ്ങൾ അധ്യാപകർക്കിടയിൽ വീതിച്ചു നൽകപ്പെടുന്നത് ജോലിഭാരം വർദ്ധിപ്പിക്കുകയും കുട്ടികൾക്ക് ലഭിക്കേണ്ട ക്ലാസ് സമയവും നിലവാരവും കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് വിലയിരുത്തൽ.
3: കേരളത്തിലെ പ്രധാന അധ്യാപകരുടെ പ്രൊമോഷൻ നടക്കാത്തൊരു അവസ്ഥയുണ്ട്.
0: കാസർഗോഡ് ജില്ലയിലെ ഹൈസ്കൂൾ അധ്യാപകനും ദേശീയ അവാർഡ് ജേതാവുമായ മഹേഷ് കുമാർ:
3: ഈ സമയത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവരശേഖരണം നടക്കേണ്ട സമയമാണ്. കുട്ടികളുടെ വിവിധ സ്കോളർഷിപ്പുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കുക, സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക, അത് വളരെ കൃത്യമായി സൂക്ഷ്മമായി ചെയ്യേണ്ട സമയത്ത് പ്രധാന അധ്യാപകനില്ലെങ്കിൽ അത് കുട്ടികൾക്ക് അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യുക തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, ഒരു വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ എന്ന് പറഞ്ഞത് മോട്ടിവേറ്ററാണ്, അദ്ദേഹം ഒരു ടീം ലീഡറാണ്. ആ നിലക്ക് ഒരു അക്കാദമിക് വർഷം തുടങ്ങുമ്പോൾ ഒരു പ്രധാന അധ്യാപകൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വർഷം മുഴുവൻ ഏറ്റവും എനർജറ്റിക് ആയിട്ട് ആ ടീമിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതൊരു PTA, മദർ PTA, SMC പോലുള്ള എല്ലാ സംഘടനാ സംവിധാനങ്ങളുണ്ട്, വിദ്യാലയത്തിൽ പിന്തുണാ സംവിധാനങ്ങൾ, അവയൊക്കെ വിളിച്ചു ചേർക്കേണ്ട സമയമാണ് ജൂൺ ജൂലൈ മാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെയൊക്കെ ഏകോപനത്തിലോട് കാരണം ക്വാളിറ്റി എഡ്യൂക്കേഷൻ സ്കൂളിൽ ഉറപ്പുവരുത്താൻ കഴിയും. അതിനും ഒരു പ്രധാന അധ്യാപകൻ ഇല്ലാതായി കഴിഞ്ഞാൽ അതിൽ വലിയൊരു പ്രയാസം സൃഷ്ടിക്കപ്പെടും. ചിലപ്പോൾ ധനവിനിയോഗം ഉണ്ടാവും, ഈ സ്പിൽ ഓവർ വർക്ക് എല്ലാം പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വരും. അപ്പൊ അത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ട് നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്താൻ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റാത്ത വിഷയം വരും.
0: വിദ്യാർത്ഥികളെയാണ് ഇത് ഏറ്റവും ദോഷകരമായി ബാധിക്കുക. നാഥനില്ലാ കളരികൾ കുട്ടികളുടെ അക്കാദമിക് തലത്തിലുള്ള പ്രകടനത്തെ മാത്രമല്ല അച്ചടക്കത്തെയും സ്വഭാവ രൂപീകരണത്തെയും ദോഷകരമായി ബാധിക്കുന്നുണ്ടത്രേ.
4: ഒരു സ്കൂളിലെ സാമ്പത്തിക കാര്യങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്തം ഹെഡ്മാസ്റ്ററുടെ ചുമതലയിലാണ്.
0: മലപ്പുറം പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത അധ്യാപകൻ പത്മപ്രസാദ് K:
4: ഹെഡ്മാസ്റ്റർ ഇല്ലാത്ത ഒരു സ്കൂളിൽ സാമ്പത്തിക അച്ചടക്കത്തിനും സാധ്യത കുറവാണ്. ഒരു സ്കൂളിൽ

0: വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം. അവരുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം, അവരുടെ മറ്റ് പ്രയാസങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യുന്നതിനും അവർക്ക് വേണ്ട സഹായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഒരു പ്രഥമാധ്യാപകൻ കൂടിയേ തീരൂ. ഒരു സ്കൂളിൽ ഹെഡ്മാസ്റ്റർ ഇല്ല എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ പഠിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട ശരിയായ പരിഗണനയും അവകാശവും കിട്ടുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം.
1: ഹെഡ്മാസ്റ്റർമാരുടെ ഈ ക്ഷാമം സർക്കാർ പരിപാടികളുടെ നടത്തിപ്പിനെയും ബാധിക്കുന്നു. ഡിജിറ്റൽ ക്ലാസ് മുറികൾ, യോഗ്യതാധിഷ്ഠിത പഠനം, അധ്യാപക പരിശീലനം, ഗുണനിലവാര മെച്ചപ്പെടുത്തൽ പരിപാടികൾ എന്നിവയിൽ കേരളം ഗണ്യമായ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഈ പദ്ധതികളുടെ വിജയകരമായ നടത്തിപ്പ് സ്കൂൾ തലത്തിലെ ശക്തമായ നേതൃത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ രൂപകൽപ്പന ചെയ്യുന്ന വിദ്യാഭ്യാസ നയങ്ങൾ ആത്യന്തികമായി വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നത് സ്കൂൾ മേധാവിയുടെ ഓഫീസിലാണ്, അതായത് ഹെഡ്മാസ്റ്ററുടെ ഓഫീസിൽ.
0: ഭരണപരമായ ഒരുപാട് കാര്യങ്ങളിൽ അത് പ്രതിസന്ധി സൃഷ്ടിക്കും.
1: അധ്യാപകൻ പത്മപ്രസാദ് കെ.
0: അക്കാദമികമായ നിലവാരം ഉയർത്താൻ മാത്രമല്ല, ആ സ്കൂളിലെ അധ്യാപക അധ്യാപകതേതര ജീവനക്കാരുടെ സർവീസ് കാര്യങ്ങളെല്ലാം ഹെഡ്മാസ്റ്റർ വഴിയാണ് നടക്കുന്നത്. ഹെഡ്മാസ്റ്റർ ഇല്ലാത്ത ഒരു സ്കൂളിൽ അധ്യാപകരുടെയും മറ്റ് ജീവനക്കാരുടെയും സർവീസ് ആനുകൂല്യങ്ങളെല്ലാം കൃത്യസമയത്ത് ലഭിക്കുന്നതിന് തടസ്സം നേരിടും. യഥാർത്ഥ ഹെഡ്മാസ്റ്റർ ഇല്ലാത്ത ഒരു സ്കൂളിൽ മറ്റൊരു അധ്യാപകന് ചാർജ് നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാസുകളും മറ്റ് ഭാരവും കാരണം ഹെഡ്മാസ്റ്ററുടെ ചുമതല കൂടി ഏൽക്കുമ്പോൾ അത് കൃത്യമായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. ഒരു സ്കൂളിൽ നിന്ന് നിലവിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കുമെല്ലാം ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കേണ്ടതുണ്ട്. ഹെഡ്മാസ്റ്റർ ഇല്ലാത്ത ഒരു സ്കൂളിൽ നിന്നും ഇത്തരം സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തി നൽകാൻ സാധിക്കുകയില്ല. ഇത് കുട്ടികൾക്കും അതുപോലെ നാട്ടിലുള്ള മറ്റാളുകൾക്കുമുള്ള സേവനത്തിനുള്ള അവകാശത്തിന്റെ നിഷേധമായും വരും. വിദ്യാഭ്യാസ വകുപ്പുമായും മറ്റു വകുപ്പുകളുമായുള്ള ആശയവിനിമയം നടക്കുന്നത് ഹെഡ്മാസ്റ്ററിലൂടെയാണ്. ഹെഡ്മാസ്റ്റർ ഇല്ലാത്ത ഒരു സ്കൂള് ഇത്തരം ആശയവിനിമയം നടക്കുന്നതിൽ വീഴ്ച വരുന്നതുകൊണ്ട് മറ്റു വകുപ്പുകളിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അറിയേണ്ട കാര്യങ്ങൾ കൃത്യമായി അറിയാതെ പ്രവർത്തനത്തിൽ പിന്നോട്ടു പോകുന്നതാണ്.
1: വിദ്യാഭ്യാസ ഭരണത്തിന്റെ കാര്യം ചിന്തിച്ചാൽ നികത്താത്ത ഒഴിവുകൾ എഇഒമാരുടെയും ഡിഇഒമാരുടെയും ജോലിഭാരം വർദ്ധിപ്പിക്കുന്നു. ഈ വിദ്യാഭ്യാസ ഓഫീസർമാർ താൽക്കാലിക ക്രമീകരണങ്ങളോടെ സ്കൂളുകളുടെ മേൽനോട്ടം വഹിക്കുകയും അതേസമയം സ്ഥലം മാറ്റങ്ങളും പ്രമോഷനുകളും കൈകാര്യം ചെയ്യേണ്ടിയും വരുന്നു.
2: 260 ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർമാരുടെയും 100+ പ്രിൻസിപ്പൾമാരുടെയും 6 DDമാരുടെയും 14 DEOമാരുടെയും 6 ADമാരുടെയും തസ്തികൾ ഒഴിഞ്ഞിടക്കുകയാണ്.
1: കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TKA ഷാഫി.
2: പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട പ്രധാനപ്പെട്ട തസ്തികളിലേക്ക് പ്രമോഷൻ നൽകാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. മുൻ വർഷങ്ങളിലൊക്കെ ജൂൺ മാസത്തിന് മുമ്പ്, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തീകരിച്ചിരുന്ന സ്ഥാനക്കയറ്റ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുന്നത് ഈ മേഖലയോടുള്ള താല്പര്യക്കുറവാണ്. സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്തുക, അവർക്ക് പിന്തുണ നൽകുക എന്നുള്ള ഗൂഢ ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്.
1: സമീപ വർഷങ്ങളിൽ പരിചയസമ്പന്നരായ നിരവധി ഹെഡ്മാസ്റ്റർമാർ വിരമിച്ചതും സ്ഥാനക്കയറ്റങ്ങൾ ഒഴിവുകൾക്കനുസൃതമായി നടത്താത്തതും പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട്. യോഗ്യതാ വ്യവസ്ഥകൾ, വകുപ്പുതല പരീക്ഷകൾ, സീനിയോറിറ്റി, സ്ഥാനക്കയറ്റങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളും നടപടിക്രമങ്ങളുടെ കാലതാമസവും നിയമനങ്ങളെ മന്ദഗതിയിലാക്കുന്നു.
3: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രൊജക്ടുകൾ ഉൾപ്പെടെ.
1: പത്തനംതിട്ട കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് അനിൽകുമാർ എൻ.
3: സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഭരണ നിർവഹണം നടത്തേണ്ട HM തസ്തിക ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് വളരെയധികം മങ്ങലേൽപ്പിച്ചു. സമയബന്ധിതമായി HM പ്രൊമോഷൻ നടത്തുവാൻ ഡിപ്പാർട്ട്മെന്റ് വേണ്ട ഗൗരവത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കലാ കായിക പ്രവൃത്തി പരിചയ മേളകളടക്കം അതൊക്കെ അധ്യയന വർഷത്തിന്റെ ആരംഭം മുതൽ ചിട്ടയായി ആരംഭിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. ഓരോ വർഷവും ഡിപ്പാർട്ട്മെന്റിന് കൃത്യമായി എത്ര അധ്യാപകർ വിരമിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്കുണ്ട്. അതനുസരിച്ച് ഉള്ള അധ്യാപകരെ പ്രൊമോട്ട് ചെയ്യുവാനും ഡിപ്പാർട്ട്മെന്റിന്റെ മെല്ലപ്പോക്ക് നയം ഒക്കെ തന്നെ, അതുപോലെ തന്നെ കോടതി വ്യവഹാരത്തിൽപ്പെട്ട് പല പ്രൊമോഷനുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഉച്ചഭക്ഷണ പരിപാടി അടക്കം HMന്റെ ബാധ്യതയായി മാറുന്ന സാഹചര്യവും ഇന്ന് നിലവിലുണ്ട്.
1: പ്രശ്നം പരിഹരിക്കുന്നതിന് താൽക്കാലിക നടപടികളേക്കാൾ വ്യക്തമായ സ്ട്രാറ്റജി ആവശ്യമാണ്. പ്രൊമോഷൻ പ്രക്രിയകൾ പ്രതീക്ഷിക്കുന്ന വിരമിക്കലുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചെങ്കിലേ ഫലമുണ്ടാവൂ.
4: സെൻസസ് ഡയറക്ടർ കേരളത്തിലെ തലമാറ്റങ്ങളെയൊക്കെ തടഞ്ഞുകൊണ്ട്, പ്രൊമോഷനുകളെ തടഞ്ഞുകൊണ്ട് ഒരു ഉത്തരവിറക്കിയിരുന്നു.
1: PK അരവിന്ദൻ.
4: സെൻസസ് നടക്കുന്നതിനാൽ ആർക്കും സ്ഥലമാറ്റവും പ്രൊമോഷനും ഒന്നും നൽകണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരവ്, ഓൺലൈൻ സീനിയോറിറ്റി പ്രകാരം കിട്ടുന്ന ട്രാൻസ്ഫറുകളും, അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഈ വർഷം മാത്രം 2027 March 31 മെയ് മാസത്തിലോ റിട്ടയർ ചെയ്യേണ്ട ഒരു അധ്യാപകന് കിട്ടേണ്ടുന്ന സർവീസിലെ അവസാനത്തെ പ്രൊമോഷനും ഒക്കെ തടയുന്ന രീതിയിൽ ഇത്തരം ഉത്തരവുകൾ ഇറക്കുന്ന ഉദ്യോഗസ്ഥർ ഈ സർവീസിലെ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ സെൻസസ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന അധ്യാപകരോട് കുറച്ചുകൂടെ ഉത്തരവാദിത്തം കാണിക്കണമെന്നാണ് സംഘടനയുടെ.

0: അഭിപ്രായം. കേരളത്തിലെ മറ്റ് പൊതുവിദ്യാഭ്യാസ പ്രശ്നങ്ങളെ വളരെ പോസിറ്റീവായി ഗവൺമെന്റ് അഭിമുഖീകരിക്കുകയും അവയെ അഡ്രസ് ചെയ്യുകയും ഈ പ്രശ്നം കൂടി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ KPSTA വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ നടപടികൾ ആരംഭിക്കും, അത് നടക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.
1: പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ:
2: തുടക്കത്തിലെ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിലാണ് അതിന്റെ ലിസ്റ്റൊക്കെ തയ്യാറാക്കാറുള്ളത്. ഈ തവണ തെരഞ്ഞെടുപ്പായി പോയല്ല സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് സെൻസസിന്റെ ഒരു പ്രോബ്ലം വന്നു. അപ്പോ നിലവിലുള്ള അധ്യാപകർക്ക് സെൻസസിന്റെ ഡ്യൂട്ടി വന്നു. അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് മാറ്റാൻ പാടില്ല എന്ന ഒരു സെൻട്രൽ ഗൈഡ് ലൈൻ വന്നു. കാരണം എത്തി പിന്നെ ഇവരെയൊക്കെ ജില്ലക്കുള്ളിലാണെങ്കിൽ മാറ്റാമെന്നും ജില്ലക്ക് പുറത്തുള്ളതാണെങ്കിൽ തൽക്കാലം അത് ഈ സെൻസസ് കഴിയുന്നവരെ വ്യക്തിയാനൊക്കെയാണുള്ള തീരുമാനം. ജില്ലകളിൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വൈകാതെ അത് പരിഹരിക്കപ്പെടും.
1: ഒരു ക്ലാസ് മുറി ഹെഡ്മാസ്റ്റർ ഇല്ലാതെ ഏതാനും ആഴ്ചകൾ പ്രവർത്തിച്ചേക്കാം. ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന് അത് കഴിയില്ലല്ലോ. ഒരു സ്കൂളിന്റെ ഹൃദയം അധ്യാപകരാണെങ്കിൽ ദിശാബോധം നൽകുന്ന മനസ്സാണ് ഹെഡ്മാസ്റ്റർ. കൂടുതൽ ക്ലാസ് മുറികൾ കണ്ടെത്തുക എന്നതല്ല കേരളത്തിലെ വിദ്യാഭ്യാസ വെല്ലുവിളി. ഓരോ വിദ്യാലയവും നയിക്കാൻ സർഗധനരായ ആളുകളുണ്ടെങ്കിലേ ഭാവി തലമുറയ്ക്ക് വേണ്ട വിദ്യാഭ്യാസം ദിശാബോധത്തോടെ നൽകാനാവൂ. പിറക്ക് മുന്നേ പരാജയപ്പെടാൻ പുതിയ തലമുറയെ വിട്ടുകൊടുത്തുകൂടാ.
3: പ്രഭാതഭേരി സമാപിച്ചു. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
5: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
6: ഓ ലവ്ലി, വെൽ ഡൺ.
5: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്. കൊടുകൈ പുതിയ കാറ് വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ. ക്രെഡിറ്റ് സ്കോർ ഉയർത്തു. അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
7: RBI പറയുന്നു,
5: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
8: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം. വാർത്തകൾ വിശദമായി. ആദ്യ ആളില്ലാ ഗഗൻയാൻ ദൌത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO അറിയിച്ചു. യാത്രാപേടകം കടലിൽ ഇറങ്ങുമ്പോൾ ചെരിഞ്ഞുപോയാൽ വീണ്ടും നേരെ നിർത്തുന്ന ക്രൂ മൊഡ്യൂൾ അപ്റൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇൻഫ്ലേഷൻ ടെസ്റ്റ്, ക്രൂ മൊഡ്യൂളിനെയും സർവീസ് മൊഡ്യൂളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേബിളുകൾ വേർപെടുത്തുന്ന ഡിസ്കണക്ട് സംവിധാനം, പേടകത്തിന് മുകളിലെ കവർ വേർപെടുത്തുന്നത് എന്നിവയാണ് പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയത്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ന് ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിന് വികസനത്തിന്റെയും സമൃദ്ധിയുടെയും വലിയ ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഖത്തർ ഭരണകൂടത്തെ ഇന്ത്യയുടെ അനുശോചനം അറിയിക്കുന്നതിന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നേതൃത്വം നൽകുന്ന ഉന്നതതല പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
7: പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ സംഘം ഇന്ന് സ്പെയിൻ സന്ദർശിക്കും. സ്പെയിനിലെ ചേംബർ ഓഫ് കൊമേഴ്സ് സിഇഒ, ICEX, സ്പെയിൻ ട്രേഡ് ആന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുമായി ബിസിനസ് ചർച്ചകളിലും സംഘം പങ്കെടുക്കും. നാളെയും മറ്റന്നാളും ബെൽജിയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി തേൽസ് ഗ്രൂപ്പിന്റെയും സിലോക്സ് ഗ്രൂപ്പിന്റെയും നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തും. 16-17
8: 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം നാഗ്പൂരിൽ സമാപിച്ചു. വ്യാഴാഴ്ചയാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 4 ദിവസത്തെ യോഗം ആരംഭിച്ചത്. സമാപന യോഗത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷനായിരുന്നു. സുസ്ഥിര ഗതാഗതം, ലോജിസ്റ്റിക്സ്, ഗതാഗത ഡീ കാർബണൈസേഷൻ, സുസ്ഥിര വ്യോമയാന ഇന്ധനം, നഗര മൊബിലിറ്റി, റെയിൽവേ ഗവേഷണം എന്നിവയുൾപ്പെടെ മേഖലകളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വിശദീകരിക്കുന്ന മന്ത്രിതല പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിച്ചതോടെയാണ് യോഗം അവസാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിൻ്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800-11-7800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, MyGOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവെക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസ്സിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ പരിശോധനാ വിഭാഗം അറിയിച്ചു. മന്ത്രി AP അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കലക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയപ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാത്രി 10-ഓടെ മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കി. വയനാട് കള്ളാടി ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. സമാനതകളില്ലാത്ത ഏകോപന പ്രവർത്തനമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്നലെയാണ് കാണാതായ അവസാനത്തെയാളുടെ മൃതദേഹവും കണ്ടെത്തിയത്. ദുരന്തത്തിൽ 8 പേർക്കാണ് ജീവൻ നഷ്ടമായത്. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഒഴിവുകളും മറ്റു വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ സ്വർണമെഡലുകൾ നേടി. ഈ മാസം 4 മുതൽ 12 വരെ കൊളംബിയയിലെ ബുക്കാറാമാങ്കയിലായിരുന്നു ഒളിമ്പ്യാഡ്. പൂനെയിലെ കനിഷ്ക് ജെയിൻ, ഇൻഡോറിലെ റിദ്ദേഷ് ആനന്ദ് ബെൻഡേവാല, ന്യൂഡൽഹിയിലെ റിഷിത് ഗാർഗ്, മുംബൈയിലെ ശ്രേഷ്ഠ് സുരയ്യ, അഹമ്മദാബാദിലെ സുരിത് ജോഷി എന്നിവരാണ് മെഡൽ ജേതാക്കൾ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അന്വേഷക സംഘങ്ങൾ പരിശോധന വ്യാപകമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
9: കോഴിക്കോട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാളെ ഫറൂഖ് പോലീസ് പിടികൂടി. രാമനാട്ടുകര സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി 6 ചാക്കുകളിൽ സൂക്ഷിച്ച ഏകദേശം 5,000 പാക്കറ്റ് ഹാൻസ് കണ്ടെടുത്തു. പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 1 ഗ്രാമിലധികം MDMA ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവാവിനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം സ്വദേശി സജിലാലാണ് അറസ്റ്റിലായത്. കോഴിക്കോട് സിറ്റി പോലീസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നഗരത്തിലെ ജില്ലാ അതിർത്തികളിലെ പരിശോധനയിൽ 58 പേരെ അറസ്റ്റ് ചെയ്തു. 57 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. 59 ഇതര സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ 1040 വാഹനങ്ങളും പരിശോധിച്ചു. മദ്യപിച്ച് വാഹനമോടിച്ച 19 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു.
8: മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ

0: പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സന്ദർശിക്കുന്ന അദ്ദേഹം ഇരിങ്ങൽ സർഗാലയിലും എത്തും. ഉച്ചയ്ക്ക് വടകര ടൗൺഹാളിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ധനസഹായം മന്ത്രി വിതരണം ചെയ്യും. വൈകിട്ട് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയുടെ ഓഫീസ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ OJ ജിനേഷിനും ജില്ലയിലെ കോൺഗ്രസിൻ്റെ MLAമാർക്കും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ കോഴിക്കോട്ട് സ്വീകരണം നൽകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. മന്ത്രി OJ ജിനേഷ് കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ സ്മാരകവും കാരന്തൂർ പാറ്റേൺ വോളി അക്കാദമിയും സന്ദർശിക്കും. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ടെന്നീസ് കിരീടം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചാണ് ജാനിക് സിന്നർ 100-ാം ഗ്രാൻഡ്സ്ലാം വിജയം നേടിയത്. വനിതകളുടെ ഡബിൾസിൽ ചൈനീസ് ഫ്രഞ്ച് താരങ്ങളായ ഗോവ ഹാനിയു, ക്രിസ്റ്റിന മ്ലദനോവിക്ക് സഖ്യം കനേഡിയൻ ബ്രസീൽ ജോഡികളായ ഗബ്രിയല ഡെബ്രോവ്സ്കിയെയും ലൂസിയ സ്റ്റെഫാനിയെയും തോൽപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടത് പ്രകാരമാണ് തുക അനുവദിക്കുന്നതെന്ന് മന്ത്രി ആലപ്പുഴയിൽ അറിയിച്ചു. വള്ളങ്ങളുടെ മെയിൻ്റനൻസ് ഗ്രാന്റിന്റെ കാര്യത്തിൽ ബജറ്റ് നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ച് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയും ബോണസും കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. വള്ളംകളിയിൽ ഒന്നാമതെത്തുന്ന ചുണ്ടന് 25 ലക്ഷം രൂപയും 2-ാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപ, 3-ാം സ്ഥാനത്തിന് 15 4-ാം സ്ഥാനത്തിന് 10 ലക്ഷം രൂപ എന്ന രീതിയിൽ വർദ്ധിപ്പിക്കണമെന്ന് MP നിർദ്ദേശിച്ചു. തായ്ലൻഡിലെ ബാങ്കോക്കിൽ അർദ്ധരാത്രി പബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് സംഘടിപ്പിക്കുന്ന BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ താരലേലം കോഴിക്കോട് സംഘടിപ്പിച്ചു. ചടങ്ങ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് 1 ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ ടെന്നീസ് സിംഗിൾസ് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാഹ. अथ वार्ताः. भारतीय अंतरिक्ष अनुसंधान संघटनेन उद्घोषितं यत् तेन गगनयान अभियानस्य क्रू मॉड्यूल तंत्राणां त्रयाणां प्रमुख परीक्षणानां सफलं निष्पादनं विहितम्. प्रथम परीक्षणं समुद्रे अवतरणानन्तरं क्रू मॉड्यूल इत्यस्य स्थितिं सुनिश्चेतुं सम्बद्धम् आसीत् यत् अन्तरिक्षयात्रिणां सुरक्षायाः दृष्ट्या अत्यन्तं महत्वपूर्णं मानदण्डं मन्यते. द्वितीयपरीक्षणे अम्ब्लिकल् तन्त्रस्य पृथक्करणप्रक्रियायाः परीक्षणं विहितम्. तृतीयपरीक्षणे तावत् शीर्ष आवरणपृथक्करणक्षणे क्रू मॉड्यूल इत्यस्य संरचनात्मक अखण्डतायाः प्रामाणिकतां सिद्धम् अभवत्. प्रधानमंत्री नरेन्द्र मोदी जुलाई मासस्य 26 दिनांके आकाशवाणीतः प्रसारिते मन की बात इत्याख्ये कार्यक्रमे देश विदेशस्य जनैः साकं स्वकीयान् विचारान् विनिमयिष्यति. अस्य मासिक श्रव्य कार्यक्रमस्य अयं 37.1%तमो भागो भविता. जनाः निःशुल्क दूरभाष संख्यायाः 1800117000 इति माध्यमेन अस्य कार्यक्रमस्य कृते स्वकीय परामर्शान् प्रेषयितुं शक्नुवन्ति. जनाः तावत् नरेन्द्र मोदी ऐप इत्यस्य अथ च MyGov इति मुक्त मञ्चस्य अन्तर्जालीय माध्यमेन च स्वकीय परामर्शान् दातुं शक्नुवन्ति. अस्य आगामिनः भागस्य कृते परामर्शाः अस्य मासस्य 24 दिनांकं यावत् स्वीकरिष्यन्ते. केन्द्रीय सहकारिता मंत्री अमित शाह अद्य गुजरात राज्यस्य गांधीनगरे एग्रीकल्चरल प्रोड्यूस मार्केट कमिटी APMC इत्यस्य अमृत महोत्सवावसरे नूतनस्य शाक उपविपणन केन्द्रस्य उद्घाटनं विधास्यति। सहकारिता मन्त्रालयानुसारं अस्मिन् कार्यक्रमे श्रीशाहः एक पेड़ मा के नाम इत्यभियानान्तर्गतं पादपारोपणं विधास्यति। सहैव एपीएमसी संस्थायाः अमृत महोत्सवस्य संस्मरणाय संकलितां एकां स्मारक पुस्तिकां विमोचयिष्यति। अत्रावधौ श्रीशाहः दहेगाम एपीएमसी परिषदः सदस्यैः सह अपि वैचारिक विमर्शं साधयिष्यति। गतदिने ओमान तटे भारतीय नाविक युक्ते जीएफएस गैलेक्सी इत्याख्ये वाणिज्यिक पोते आक्रमणात् परं नवदिल्ल्या पश्चिम एशिया क्षेत्रे उत्पातस्य शमनाय स्वकीयं आह्वानं पुनः प्रतिपादितम्। आक्रमणस्य तीव्र निन्दां कुर्वता विदेश मन्त्रालयेन निगदितं यत् पोते स्थितेषु एकादश भारतीय नागरिकेषु दश नागरिकाः एतावता सुरक्षिततया निष्कासिताः, अपरत्र एकः नाविकः अधुनापि विलुप्तः। मन्त्रालयेन प्रतिपादितं यत् ओमान देशे स्थितः भारतीय दूतावासः स्थिते सूक्ष्मावलोकनं करोति। सहैव प्रचलत्सु रक्षाकार्येषु ओमान देशस्य प्राधिकारिभिः साकं सक्रिय समन्वयं साधयति। नवदिल्ल्या वाणिज्यिक नौवहनेषु प्रचलत्सु निरन्तर आक्रमण प्रसंगेषु स्वकीया गभीरा चिन्ता प्रकटिता। अनेनैव सह भारतस्य अस्य राजनैतिक समाधानाय वार्तानां शीघ्र सम्पूर्त्यै याचना विहिता, येन अस्मिन् क्षेत्रे पुनः शान्तिः स्थिरता च प्रवर्तेत। फीफा विश्वचषक पादकन्दुक प्रतिस्पर्धायां सर्वेषां प्रागुपान्त्य चरणात्मकानां द्वन्द्वानां समाप्त्यनन्तरम् उपान्त्यचक्रस्य रूपरेखा पूर्णतः सिद्धा सञ्जाता। प्रथमायाम् उपान्त्यस्पर्धायाम् आगामि बुधवासरे फ्रांस स्पेन दलयोर्मध्ये स्पर्धा भविता। क्रीडेयं भारतीय समयानुसारं रात्रौ सार्धद्वादशवादने समारप्स्यते। इति वार्ताः।
2: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, കവരത്തി 1152 കിലോഹെർട്സ്, ആലപ്പുഴ FM 103.5, കായംകുളം FM 100.1, പത്തനംതിട്ട FM 101 മെഗാഹെർട്സ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പുലർവെട്ടം. പരിപാടിയിൽ ആദ്യം കേൾക്കാം
3: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ആദരമായി 5 ലക്ഷം സമ്മാനത്തുകയുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് പുതുതായി ഉൾപ്പെടുത്തി 2025 സംസ്ഥാന കർഷക അവാർഡുകൾക്ക് സർക്കാർ അംഗീകാരം നൽകി. ഇതോടൊപ്പം മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാന ശ്രേഷ്ഠ എന്നീ രണ്ട് പുതിയ വിഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 38 വിഭാഗങ്ങളിലായാണ് ഇത്തവണ സംസ്ഥാന കർഷക അവാർഡുകൾ നൽകുന്നത്. അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഇന്നുവരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. സംസ്ഥാന കർഷക അവാർഡുകളിൽ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുതമേനോൻ സ്മാരക അവാർഡ് 10 ലക്ഷം രൂപ, മികച്ച കൃഷിഭവനുള്ള വി രാഘവൻ സ്മാരക അവാർഡ് 5 ലക്ഷം രൂപ, പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ് 3 ലക്ഷം രൂപ, സിബി കല്ലിങ്കിൽ സ്മാരക കർഷകോത്തമ അവാർഡ് 2 ലക്ഷം രൂപ, കേരകേസരി 2 ലക്ഷം രൂപ, മികച്ച ജൈവ കർഷകൻ 2 ലക്ഷം രൂപ എന്നിവ ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി അംഗീകാരങ്ങൾ നൽകും. അവാർഡുകൾ 2026 ഓഗസ്റ്റ് 17 നടക്കുന്ന സംസ്ഥാന കർഷക ദിനാഘോഷ ചടങ്ങിൽ വിതരണം ചെയ്യും. അപേക്ഷാ ഫോറങ്ങളും കൂടുതൽ വിവരങ്ങളും ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി www.keralaagriculture.gov.in സന്ദർശിക്കാം. സംസ്ഥാന കൃഷി വികസന കർഷകക്ഷേമ വകുപ്പ് 2025 സംസ്ഥാന കർഷക അവാർഡുകളുടെ ഭാഗമായി കർഷക ഭാരതി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മികച്ച ഫാം ജേർണലിസ്റ്റുകളെയാണ് അവാർഡിനായി പരിഗണിക്കുന്നത്. വ്യക്തികളുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ മൂന്ന് വിഭാഗങ്ങളിലായാണ് കർഷകഭാരതി അവാർഡുകൾ

0: നൽകുന്നത്. ഓരോ വിഭാഗത്തിലും വിജയിക്കുന്നവർക്ക് 50,000 രൂപ ക്യാഷ് അവാർഡ്, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കും. അവാർഡ് വിജ്ഞാപന തീയതി മുതൽ പിന്നോട്ടുള്ള ഒരു വർഷ കാലയളവിലെ മാധ്യമപ്രവർത്തന മികവാണ് വിലയിരുത്തുക. അപേക്ഷാ ഫോറവും വിശദമായ മാർഗനിർദ്ദേശങ്ങളും www.keralaagriculture.gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിലും www.fibkerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി നാളെയാണ്. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ അയക്കണം. കവറിന് പുറത്ത് കർഷക ഭാരതി അവാർഡ് 2025 എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം. കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ യന്ത്രവൽക്കരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ധനസഹായത്തോടെ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ സ്മാം പദ്ധതി നടപ്പിലാക്കി വരുന്നു. കർഷകർക്ക് ആധുനിക കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും സബ്സിഡിയോടെ ലഭ്യമാക്കുകയും ഗ്രാമീണ മേഖലയിൽ ഗുണമേന്മയുള്ള കാർഷിക യന്ത്രസേവനങ്ങൾ സമയബന്ധിതമായും ചെലവ് കുറഞ്ഞ രീതിയിലും ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2026-27 സാമ്പത്തിക വർഷത്തിൽ കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് എന്നീ ഘടകങ്ങളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 15 രാവിലെ 11 മണി മുതൽ കേന്ദ്ര സർക്കാർ പോർട്ടലായ അഗ്രി മെഷീനറി പോർട്ടൽ മുഖേന സ്വീകരിക്കുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസുമായോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആലപ്പുഴ, കോഴിക്കോട് എന്നീ ഓഫീസുകളുമായോ സമീപത്തെ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിലെ കാർഷിക മേഖലയെ സാങ്കേതികവിദ്യയുടെ കരുത്തിലൂടെ കൂടുതൽ ഉൽപാദനക്ഷമവും കാലാവസ്ഥാ പ്രതിരോധശേഷിയുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പിലാക്കുന്ന അഗ്രി നെക്സ്റ്റ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 150 അഗ്രിടെക് സ്റ്റാർട്ടപ്പുകളെ തെരഞ്ഞെടുത്ത് സാങ്കേതികവിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, കൃഷിച്ചെലവ് കുറയ്ക്കൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കൃഷിരീതികൾ, മെച്ചപ്പെട്ട വിപണി ബന്ധങ്ങൾ, വരുമാന വർധന എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിക്കുന്ന നൂതന കാർഷിക പരിഹാരങ്ങൾ നേരിട്ട് കൃഷിയിടങ്ങൾ പരീക്ഷിക്കാനും വിപുലമായ തലത്തിൽ വിന്യസിക്കാനും അവസരം നൽകുന്ന പദ്ധതിയാണിത്. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 25 ലക്ഷം രൂപ വരെ ധനസഹായം, ഇൻക്യുബേഷൻ പിന്തുണ, കർഷക ശൃംഖലകളിലേക്കുള്ള പ്രവേശനം, ഫീൽഡ് പൈലറ്റ് അവസരങ്ങൾ എന്നിവ ലഭ്യമാക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447713627. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: പുലർവെട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് ശിഖല്ല അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ചിന്ത എസ്.
3: ശിഖല്ല ഒരു വയറിളക്ക രോഗമാണ്. അത് വെറും വയറിളക്കമല്ല, നമ്മൾ അതിസാരം ഡിസെൻട്രി എന്ന് പറയും. കാരണം സാധാരണ വയറിളക്കിൽ വെള്ളം പോലെ മലം പോകുന്നു. ഇതിൽ മലത്തിൽ രക്തവും മ്യൂക്കസ് പഴുപ്പും കലർന്നിട്ടുണ്ടാവും. രക്തം കലർന്ന മലം പോകുമ്പോഴാണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. ഇതൊരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത് ശിഖല്ല. പൊതുവെ വയറിളക്ക രോഗങ്ങൾ പല വൈറസുകളും ഉണ്ടാക്കും, ബാക്ടീരിയകളും ഉണ്ടാക്കും. ശിഖല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. അത് 4 സ്പീഷീസ് ആണുള്ളത്. പണ്ടുകാലങ്ങളിൽ ശിഖല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യം. 1900 തുടക്കത്തിലൊക്കെ റെഫ്യൂജി ക്യാമ്പുകളിലും മിലിറ്ററി ക്യാമ്പുകളിലും ഈ ശുചിത്വ സാഹചര്യങ്ങൾ മോശമായ സ്ഥലങ്ങളിലും വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന വയറിളക്കും. അത് ഷിഗാടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ, ഒരു മാരകമായിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ടാക്കുകയും ആ രീതിയിൽ വളരെ കൂടിയ കിഡ്നിയൊക്കെ ബാധിച്ച് കഠിനമായ രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ കാലക്രമേണ മിക്ക വികസ്വര രാജ്യങ്ങളിലും ഷിഗല്ല ഫ്ലെക്സിനറി എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഉള്ളത്. ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ശിഖല്ല ഫ്ലെക്സിനറിയാണ് കൂടുതൽ. വികസിത രാജ്യങ്ങൾ പൊതുവെ കണ്ടുവരുന്ന സ്പീഷീസ് ശിഖല്ല സോണിയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 70%-ൽ അധികം നമ്മൾ മലം പരിശോധിക്കുമ്പോഴും ശിഖല്ല സോണി, അതായത് വികസിത രാജ്യങ്ങൾ കണ്ടുവരുന്ന ടൈപ്പ് സ്പീഷീസ് ആണ് കാണുന്നത്. ശിഖല്ല ഡിസെൻട്രിയുടെ അത്രയും കടുത്ത രോഗലക്ഷണങ്ങളില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളും മുതിർന്നവരും പ്രതിരോധശേഷി കുറവുള്ള ആളുകൾക്കും അപകട സാധ്യതയുണ്ട്. സാധാരണ ആളുകൾക്ക് അത്ര വലിയ ലക്ഷണങ്ങൾ, അതായത് കോംപ്ലിക്കേഷൻ, സങ്കീർണതകളിലേക്ക് പോവുകയില്ല. എങ്കിലും ബുദ്ധിമുട്ടിക്കും. കാരണം ഒരു 5 മുതൽ 7 ദിവസം വരെയൊക്കെ വയറ് അസ്വസ്ഥമായിരിക്കും. ലക്ഷണങ്ങൾ പനി തുടങ്ങാം, കടുത്ത വയറുവേദന, സാധാരണ വയറിളക്കത്തെക്കാട്ടി കൊളുത്തി പിടിക്കുന്ന ക്രാമ്പ്, നല്ല അബ്ഡമിനൽ ക്രാമ്പ്, നല്ല വയറുവേദന ഉണ്ടാകും. പിന്നീട് ആദ്യത്തെ 2 ദിവസം വളരെ ലൂസായിട്ട് മലം പോവുകയും പിന്നീട് അങ്ങോട്ട് എപ്പോഴും എപ്പോഴും പോകണമെന്നൊരു തോന്നല്, എന്നാൽ പോകുമ്പോൾ അധികം ക്വാണ്ടിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് പിന്നീട് മാറുന്നു. മാത്രവുമല്ല മലദ്വാരത്തിന്റെ അവിടെ വേദനയും, അത്തരത്തിൽ ടെന്നിസ്മസ് എന്ന് പറയും, മലദ്വാരത്തിന്റെ അവിടെ വേദന, എപ്പോഴും പോകണമെന്നുള്ള ഏർജ്, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കൂടെ ഛർദ്ദിൽ വെച്ച് തുടങ്ങുകയും ചെയ്യാം. ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 1 ദിവസം മുതൽ 7 ദിവസം വരെ. അതായത് മലിനമായ ഭക്ഷണത്തിലൂടെ, മലിനമായ ജലത്തിലൂടെ, അല്ലെങ്കിൽ രോഗിയുടെ കൈകൾ അല്ലെങ്കിൽ കൈകൾ തൊട്ട പ്രതലങ്ങൾ, അതുവഴി ഇത് പകരാം. ഈ ഒരു ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ വയറിളക്കം ഉണ്ടാക്കുന്ന സാൽമണല്ല, കോളറ കണക്കുള്ള ബാക്ടീരിയകളൊക്കെ, ലക്ഷക്കണക്കിന് ബാക്ടീരിയ ഉണ്ടെങ്കിലേ നമുക്ക് രോഗം വരികയുള്ളൂ. പക്ഷേ ഈ ഷിഗെല്ലയുടെ ഒരു പ്രത്യേകത, 10 മുതൽ 100 എണ്ണം ബാക്ടീരിയ മതി. ഇത്രയും മൈക്രോസ്കോപ്പിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മലത്തിലൊക്കെ 1 ഗ്രാം മലത്തിൽ ലക്ഷക്കണക്കിന്, 10 ലക്ഷത്തിലധികം ഈ ബാക്ടീരിയകൾ പുറത്തേക്ക് തള്ളും. അപ്പോൾ അതിൽ 10 മുതൽ 100 ബാക്ടീരിയ മതി ഒരാൾക്ക് രോഗമുണ്ടാക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സാംക്രമികത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രോഗി കക്കൂസിൽ പോയതിനു ശേഷം കൈ വൃത്തിയായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ രോഗി തൊടുന്ന പ്രതലങ്ങളിൽ ഈ ബാക്ടീരിയ ഇരിക്കാം. ആ പ്രതലത്തിൽ നമ്മൾ തൊടുകയും നമ്മുടെ കൈ വായിലെത്തുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രോഗി പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പകരാം. ഇനി ഈ മലത്താൽ മലിനമായ ജലം, ആ ജലവും അത്തരത്തിൽ മലിനമായ ഭക്ഷണവും, ഇവ നമ്മൾ കഴിച്ചാലും ഈ രോഗം നമ്മളിലേക്ക് പകരാം.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് ഷിഗല്ല അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ചിന്ത എസ്.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: ഇനി ജൂലൈ 13 ചരിത്ര വിശേഷങ്ങളുമായി റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
6: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
7: പ്രായോജികർ
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
1: 2011 ജൂലൈ 13 മുംബൈയിലുണ്ടായ ബോംബ് സ്ഫോടന പരമ്പര രാജ്യത്തെ ആകെ നടുക്കിയ വലിയൊരു ദുരന്തമായിരുന്നു. അന്ന് വൈകുന്നേരം ജനത്തിരക്കേറിയ സമയത്താണ് നഗരത്തിലെ 3 പ്രധാന സ്ഥലങ്ങളിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ബോംബുകൾ പൊട്ടിത്തെറിച്ചത്. ഈ ക്രൂരമായ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെടുകയും 130ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയുടെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷിച്ചത്. ഭീകര സംഘടനയായ ഇന്ത്യൻ മുജാഹിദീനാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഈ സംഘടനയുടെ സഹസ്ഥാപകനായ യാസിൻ ഭട്കലിന് ആക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ടായിരുന്നു. തുടർന്ന് കേസിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. 1930 ജൂലൈ 13 ഉറുഗ്വേയിൽ ആദ്യത്തെ ഫിഫ ലോകകപ്പ് ആരംഭിച്ചത് ആഗോള കായിക ചരിത്രത്തിലെ ഏറ്റവും സുവർണ അധ്യായമായിരുന്നു. ഫിഫയുടെ അന്നത്തെ പ്രസിഡന്റായിരുന്ന യൂൾ റിമയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈ കായിക മാമാങ്കത്തിന് തുടക്കമിട്ടത്. ഒരേ ദിവസം ഒരേ സമയത്താണ് ലോകകപ്പിലെ ആദ്യത്തെ 2 മത്സരങ്ങൾ നടന്നത്. ഫ്രാൻസും മെക്സിക്കോയും തമ്മിലും US ബെൽജിയവും തമ്മിലുമായിരുന്നു ആ മത്സരങ്ങൾ. ഫ്രാൻസിന്റെ ലുസിയാൻ ലോറന്റ് ആണ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യത്തെ ഗോൾ നേടിയത്. മെക്സിക്കോയ്ക്കെതിരായ മത്സരത്തിന്റെ 19th minute ഈ ചരിത്ര നേട്ടം. യോഗ്യതാ മത്സരങ്ങളില്ലാതെ ആകെ 13 ടീമുകൾ മാത്രമാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുത്തത്. കപ്പൽ മാർഗം ആഴ്ചകൾ നീണ്ട കടൽ യാത്ര ചെയ്യേണ്ടി വന്നതിനാൽ പ്രമുഖ യൂറോപ്യൻ ടീമുകളൊന്നും പങ്കെടുക്കാൻ തയ്യാറായില്ല. ഫിഫ പ്രസിഡന്റിന്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് 4 യൂറോപ്യൻ ടീമുകൾ മാത്രമെങ്കിലും ഉറുഗ്വേയിൽ എത്തിയത്. 1985 ജൂലൈ 13 സംഗീത ചരിത്രത്തിലും മാനവികതയുടെ ചരിത്രത്തിലും സമാനതകളില്ലാത്ത ഒരു വലിയ വിപ്ലവത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ഇതേ തുടർന്നാണ് എല്ലാ വർഷവും ജൂലൈ 13 ലോകമെമ്പാടും ലോക റോക്ക് ദിനമായി ആഘോഷിക്കുന്നത്. ആഫ്രിക്കയിലെ, പ്രത്യേകിച്ച് എത്യോപ്യയിലെ കടുത്ത ക്ഷാമം നേരിടുന്ന ജനങ്ങളെ സഹായിക്കാനായി ഫണ്ട് ശേഖരിക്കുക എന്നതായിരുന്നു ഈ സംഗീത വിരുന്നിന്റെ പ്രധാന ലക്ഷ്യം. ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിലും ഫിലാഡൽഫിയയിലെ JFK സ്റ്റേഡിയത്തിലുമായി ഒരേ ദിവസമാണ് ഈ പരിപാടി അരങ്ങേറിയത്. ഐറിഷ് ഗായകനായ ബോബ് ഗെൽഡോഫ് മിഡ് യൂർ എന്നിവരാണ് ഈ ചരിത്ര മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത്. സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്തിലെ 150 രാജ്യങ്ങളിലായി 1.9 ബില്യണിലധികം ആളുകൾ ഈ പരിപാടി തത്സമയം ടെലിവിഷനിലൂടെ കണ്ടു. ഈ ഒറ്റ പരിപാടിയിലൂടെ മാത്രം അന്നത്തെ കാലത്ത് 127 മില്യൺ ഡോളറിലധികം ആഫ്രിക്കൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സമാഹരിക്കാൻ കഴിഞ്ഞു. സംഗീതത്തിന് അതിരുകളില്ലെന്നും അതിന് ലോകത്തെ മാറ്റാൻ കഴിയുമെന്നും തെളിയിച്ച സംഭവമായിരുന്നു ലൈവ് എയ്ഡ്. 1793 ജൂലൈ 13 ഫ്രഞ്ച് വിപ്ലവത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായ ജീൻ പോൾ മാരറ്റ് കൊല്ലപ്പെട്ടത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു വലിയ നാഴികക്കല്ലായിരുന്നു. സ്വന്തം വീട്ടിലെ ബാത്ത് ടബിൽ വെച്ചാണ് അദ്ദേഹം കുത്തേറ്റ് മരിച്ചത്. എൽ അമി ഡു പെപ്ലെ എന്ന പത്രത്തിലൂടെ വിപ്ലവത്തിന്റെ തീവ്ര വിഭാഗമായ ജാക്കോബിൻസിന്റെ പ്രധാന ശബ്ദമായിരുന്നു മാരറ്റ്. 1954 ജൂലൈ 13 ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള മെക്സിക്കൻ ചിത്രകാരികളിൽ ഒരാളായ ഫ്രിഡ കാഹ്ലോ അന്തരിച്ചത് ലോക കലാരംഗത്തിന് നികത്താനാവാത്ത നഷ്ടമായിരുന്നു. ശാരീരിക വേദനകളെയും വ്യക്തിപരമായ പ്രതിസന്ധികളെയും അതിജീവിച്ച് അവർ വരച്ച ചിത്രങ്ങൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇന്നും പ്രചോദനമാണ്. മരണത്തിന് തൊട്ടു മുൻപ് അവർ തന്റെ ഡയറിയിൽ എഴുതിയ വരികൾ കാരണം അതൊരു ആത്മഹത്യയായിരിക്കാം എന്നും ചിലർ സംശയിക്കുന്നു. ഈ യാത്ര സന്തോഷകരമായിരിക്കുമെന്നും ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നതായിരുന്നു അവരുടെ ഡയറിയിലെ അവസാന വരികൾ.
6: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
7: പ്രായോജികർ
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
10: തൊഴിൽ ദർശനം.
11: പാലക്കാട് കഞ്ചിക്കോട്ടുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡിൽ നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിന് അവസരം. 15 ഒഴിവുണ്ട്. യോഗ്യത ബികോം ബിരുദം. യോഗ്യത അവസാന 5 നേടിയതാവണം. വാക്കിൻ ഇന്റർവ്യൂ നടത്തിയാവും തിരഞ്ഞെടുപ്പ്. അപേക്ഷ www.nats.education.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള അപേക്ഷാ ഫോം ഡൌൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് വിശദമായ CV, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം തപാൽ മുഖേന അയക്കണം. വിലാസം മാനേജർ P&A ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ്, കഞ്ചിക്കോട് വെസ്റ്റ്, പാലക്കാട് 6786623. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 13. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ilpgt.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ilpgt.com. ശ്രദ്ധിക്കുക, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇന്നാണ്. പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയുടെ സബ്സിഡിയറി കമ്പനിയായ ബറോഡ ഗ്ലോബൽ ഷെയർഡ് സർവീസസ് BGSS ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 438 ഒഴിവുണ്ട്. റീറ്റെയിൽ സെയിൽസ്, കളക്ഷൻസ്, ഗ്ലോബൽ ട്രേഡ് സർവീസസ്, ഡിജിറ്റൽ ബാങ്കിംഗ് തുടങ്ങി വിവിധ വകുപ്പുകളിൽ ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും സ്ക്രൂട്ടിനൈസർ CASA അല്ലെങ്കിൽ NR 5, ഫീൽഡ് സെയിൽസ് ഓഫീസർ ലോൺ 240, ടെലി കളക്ഷൻ ഏജന്റ് 100, ട്രേഡ് ഫിനാൻസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് 25, എക്സിക്യൂട്ടീവ് 40, റിസ്ക് റിവ്യൂ ഓഫീസർ 1, MIS അനലിസ്റ്റ് 1, ഡെപ്യൂട്ടി മാനേജർ 1, കമ്പനി സെക്രട്ടറി 1, ബിസിനസ് ഹെഡ് 1, എക്സിക്യൂട്ടീവ് സീനിയർ എക്സിക്യൂട്ടീവ് 20, പ്രൊക്യൂർമെന്റ് ഓഫീസർ 1, ഡെസ്ക് ടോപ്പ് സപ്പോർട്ട് അനലിസ്റ്റ് 1, HR കംപ്ലയൻസ് ഓഫീസർ 1. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.bgss.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.bgss.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 15. പൊതുമേഖലാ സ്ഥാപനമായ വെസ്റ്റേൺ കോൾഡ് ഫീൽഡ്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 444 ഒഴിവുണ്ട്. റെഗുലർ നിയമനമാണ്. തസ്തികകളും ഒഴിവും മൈനിംഗ് സിർദാർ 220, അസിസ്റ്റന്റ് ഫോർമാൻ ട്രെയിനി 224. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്നിവ ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.westerncall.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.westerncall.in. തിരുവനന്തപുരത്തുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൽ അക്കാദമിക് അസോസിയേറ്റ് റിസർച്ച് അസോസിയേറ്റ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4 ഒഴിവുണ്ട്. അക്കാദമിക് അസോസിയേറ്റ് എയർ ട്രാൻസ്പോർട്ട് സ്റ്റഡീസ് ഒഴിവ് 1. യോഗ്യത: ടൂറിസം സോഷ്യൽ സയൻസിലുള്ള ബിരുദാനന്തര ബിരുദവും IIT അംഗീകൃത ഏവിയേഷൻ വിഷയത്തിലുള്ള യോഗ്യതയും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. അക്കാദമിക് അസോസിയേറ്റ് ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ മാനേജ്മെന്റ് ഒഴിവ് 2. യോഗ്യത: 60% മാർക്കോടെ ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ മാനേജ്മെന്റിലുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ IHMCT അല്ലെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷനിലുള്ള ബിരുദവും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. റിസർച്ച് അസോസിയേറ്റ് ഒഴിവ് 1. യോഗ്യത: മാനേജ്മെന്റ് സോഷ്യൽ സയൻസ് ടൂറിസത്തിലുള്ള PhDയും റിസർച്ച് പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. വിശദ വിവരങ്ങളടങ്ങിയ CV യും യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകളും തപാൽ മുഖേന അയക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി July 16. വിശദ വിവരങ്ങൾക്കും തപാൽ വിലാസത്തിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.kitts.edu.org. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.kitts.edu.org.
10: തൊഴിൽ ദർശനം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് വി എം രാജമോഹൻ.
1: വർണ്ണ സാദൃശ്യമുള്ളതും എന്നാൽ വ്യത്യസ്ത അർത്ഥങ്ങളുള്ളതുമായ ചില പദങ്ങൾ തമ്മിൽ മാറിപ്പോവുക സാധാരണമാണ്. അത്തരത്തിലുള്ള ചില പദങ്ങൾ നമുക്ക് നോക്കാം. അപജയവും അപചയവും. അപജയം തോൽവിയാണ്, അപചയം കുറഞ്ഞുവരലാണ്. നാശമെന്ന അർത്ഥവുമുണ്ട്. അവിശ്വസനീയതയും അവിശ്വസ്തതയും. വിശ്വസിക്കാനാവാത്തതെന്നാണ് അവിശ്വസനീയതയ്ക്കർത്ഥം. ഇംഗ്ലീഷിൽ അൺബിലീവബിൾ. വിശ്വസ്തതയില്ലാത്തതാണ് അവിശ്വസ്തത, അൺഫെയ്ത്ത്ഫുൾ. അനുരണനം മാറ്റുലിയാണ് അല്ലെങ്കിൽ പ്രതിധ്വനിയാണ്. അനുകരണം അന്യൻ ചെയ്യുന്ന പ്രവൃത്തി നോക്കി ചെയ്യലാണ്, ഇംഗ്ലീഷിൽ ഇമിറ്റേറ്റ്. അനുഗമനം പിന്നാലെ പോകലാണ്, എന്നാൽ അനുധാവനം പിറകെ ഓടലാണ്, പിന്തുടരലാണ്. അർത്ഥലോഭത്തിന് ധനം നഷ്ടപ്പെടലെന്നും പൊരുൾ നഷ്ടപ്പെടൽ എന്നും അർത്ഥം പറയാം. അർത്ഥലോഭം ചിലർ ഈ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. ധനത്തിലുള്ള അമിതമായ ആഗ്രഹമാണ് അർത്ഥലോഭം. അവസരവാദവും അവസരോചിതവും. സന്ദർഭത്തിനനുസരിച്ച് സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കാൻ മാറി മാറി പക്ഷം പിടിക്കുന്നതാണ് അവസരവാദം. ഇംഗ്ലീഷിൽ ഇതിനെ ഓപ്പർച്യൂണിറ്റിസം എന്ന് പറയും. അവസരോചിതം എന്നാൽ സന്ദർഭത്തിനനുസരിച്ച് എന്നാണ് അർത്ഥം. അവസരോചിതമായി പെരുമാറാനാണ് നാം പഠിക്കേണ്ടത്. ആകാരം എന്നാൽ ആകൃതി അല്ലെങ്കിൽ രൂപമാണ്. ആകരമോ? ആകരം ഇരിപ്പിടമാണ്. വിളഭൂമി എന്നും അർത്ഥമുണ്ട്. അനുതാപം എന്ന വാക്കിനർത്ഥം സഹതാപം എന്നാണ്. പശ്ചാത്താപം, കഴിഞ്ഞത് വിചാരിച്ചിട്ടുള്ള ദുഃഖമാണ് പശ്ചാത്താപം. എന്നാൽ അനുപാതം ഗണിതവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ്. രണ്ട് അംശബന്ധങ്ങൾ തുല്യമായാൽ അവ അനുപാതത്തിലാണെന്ന് പറയാം. അപ്പോൾ അംശബന്ധമോ? ഒരേ സ്വഭാവമുള്ള രണ്ടളവുകളെ ഭിന്നസംഖ്യാരൂപത്തിൽ സൂചിപ്പിക്കുന്നതാണ് അംശബന്ധം. കൂടുതൽ മനസ്സിലാക്കാൻ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയുടെ സഹായം തേടാവുന്നതാണ്. ഏതായാലും അനുതാപവും അനുപാതവും തമ്മിൽ തിരിഞ്ഞുപോകരുത്. രുചിക്ക് ചേരാത്തതാണ് അരോചകം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത് അഗോചരമാണ്. ആദാനം എടുക്കലാണ്, പ്രദാനം കൊടുക്കലും. ആപാദചൂടം എന്ന വാക്കിനർത്ഥം അടിതൊട്ട് മുടിവരെ എന്നാണ്. ആപാദമധുരമോ? സംഗീതത്തിൽ കാതിൽ വീഴുന്നതോടെ അനുഭവപ്പെട്ടു നിൽക്കുന്ന ആനന്ദാനുഭൂതിയാണ് ആപാദമധുരം. ഉന്മീലനം മിഴിവുവരുത്തലാണ്. ഉന്മൂലനം വേരോടെ പിഴുതുകളയലാണ്, പൂർണ്ണമായും നശിപ്പിക്കലാണ്. ഉദ്ദേശം എന്നാൽ ഏതാണ്ട്, അപ്രോക്സിമേറ്റ്. ഉദ്ദേശ്യം ലക്ഷ്യമാണ്. ഇംഗ്ലീഷിൽ എയിം, അപ്രോക്സിമേറ്റ് എന്നതിനൊക്കെ തുല്യമായ വാക്ക്. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയാറില്ലേ. ഉദ്ദിഷ്ടകാര്യം എന്നാൽ ഉദ്ദേശിച്ച കാര്യം. നിർദ്ദിഷ്ട കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാലോ നിർദ്ദേശിച്ച കാര്യം ചെയ്യണമെന്നർത്ഥം. ഉദ്ദിഷ്ടവും നിർദ്ദിഷ്ടവും തിരിഞ്ഞുപോകരുത്. ആലവട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് താലവൃന്ദം, ഒരു തരം വിശറി. പന്തത്തിൻ്റെ ഇന്തയാണ്, ചന്ദനത്തിൻ്റെ ഇന്തയല്ല. താലവൃന്ദം എന്നെഴുതിയാൽ താലങ്ങളുടെ കൂട്ടമെന്നേ അർത്ഥം വരൂ.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് വി എം രാജമോഹൻ.
2: പ്രിയ ശ്രോതാക്കളെ, വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ,

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര. പ്രസവാനന്തര പരിചരണം. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ആശാ KV സംസാരിക്കുന്നു.

0: പുലർവട്ടം 7:35 മുതൽ തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 7:24:55. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനക് സിന്നർ. വാർത്തകൾ വിശദമായി. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: കടലിൽ തെറിച്ചു വീണതിനു ശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ബഹിരാകാശ യാത്രികർ തങ്ങുന്ന ക്രൂ മൊഡ്യൂളിനും പവറും പ്രൊപ്പൽഷനും നൽകുന്ന സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മൊഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപ്പെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷി മൂന്നാമത്തെ പരീക്ഷണം വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ മദ്യശാലയിലുണ്ടായ തീപിടുത്തം

0: 27 പേർ മരിച്ചു, 60-ലധികം പേർക്ക് പരിക്കേറ്റു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് തായ്ലന്റ് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അപകട കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പുതിയ കാർഷിക വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കാർഷിക ഉൽപ്പാദന വിപണന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പുതിയ സംരംഭം. ഇതോടനുബന്ധിച്ച് ഏക് പേട് മാ കെ നാം പ്രചാരണത്തിന് കീഴിൽ ശ്രീ ഷാ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ നാഗ്പൂരിൽ നടന്ന മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം വിജയകരമായി പൂർത്തിയായി. സുസ്ഥിര ഗതാഗതം, അർബൻ മൊബിലിറ്റി, സുസ്ഥിര വ്യോമയാന ഇന്ധനം, റെയിൽവേ ഗവേഷണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളോടെയാണ് യോഗം സമാപിച്ചത്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവീനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രി 10 മുംബൈ വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കും. കേരളത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷിക്കാൻ സാധിക്കുക. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ലഭ്യമായ സീറ്റുകളും മറ്റു വിവരങ്ങളും ഇന്ന് രാവിലെ 9 മുതൽ ഏകജാലക വെബ്സൈറ്റിൽ ലഭ്യമാകും. ഇതിനുശേഷം 10 മുതൽ ഓൺലൈനായി അപേക്ഷയും സമർപ്പിക്കാം. മുഖ്യ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും പ്രവേശനം നേടി TC വാങ്ങിയവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല.
0: കൊളംബിയയിലെ ബുഖറാമംഗയിൽ നടന്ന 56th അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒന്നാമതെത്തി. പുനെ സ്വദേശി കനിഷ്ക് ജെയിൻ, ഇൻഡോറിൽ നിന്നുള്ള ഋഷേദ് അനന്ത് ബെൻഡാല, ന്യൂഡൽഹിയിൽ നിന്നുള്ള ഋഷിത് ഗാർഗ്, മുംബൈ സ്വദേശി ശ്രേഷ്ഠ് സുരയ്യ, അഹമ്മദാബാദിൽ നിന്നുള്ള സ്വരിത് ജോഷി എന്നിവരാണ് സ്വർണ്ണ മെഡൽ നേടിയത്. 87 രാജ്യങ്ങളിൽ നിന്നുള്ള 381 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ റഷ്യ, ചൈന, കസാഖിസ്ഥാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ എന്നിവർക്കൊപ്പമാണ് ഇന്ത്യ ഒന്നാം സ്ഥാനം പങ്കിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ഇറാനെതിരെ സൈനിക ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണം തടയുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. തെക്കൻ ഇറാനിയൻ നഗരങ്ങളായ ജാസ്ക്, ബന്ദർ അബ്ബാസ്, സിറിക് എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായതായി ഇറാൻ അവകാശപ്പെട്ടു. അതേസമയം ഹോർമുസ് അടച്ചിട്ടില്ലെന്നും ഇറാനുമായുള്ള താൽക്കാലിക കരാർ തകർന്നതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്ക രേഖപ്പെടുത്തി. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. സിന്നറുടെ തുടർച്ചയായ രണ്ടാമത്തെ വിംബിൾഡൺ കിരീടവും അഞ്ചാമത്തെ ഗ്രാൻഡ്സ്ലാം കിരീടവുമാണിത്. വനിതാ ഡബിൾസ് ഫൈനലിൽ ചൈനീസ് ഫ്രഞ്ച് ജോഡി ജേതാക്കളായി. കാനഡ ബ്രസീൽ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത്. ഫിഫ ലോകകപ്പിലെ 100 മത്സരങ്ങൾ പൂർത്തിയായി. ഇനി അവശേഷിക്കുന്നത് 2 സെമി ഫൈനലുകളും ഫൈനൽ മത്സരവുമാണ്. വിജയിച്ചവരുടെ വീരഗാഥകൾ വാനോളം ഉയരുമ്പോഴും പോരാട്ട വഴികളിൽ കാൽ ഇടറിയവരുടെ കൂടി ഓർക്കുമ്പോഴാണ് കാൽപന്ത് മഹോത്സവം പൂർണ്ണമാകുന്നത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആഫ്രിക്കൻ ടീമുകളിൽ മൊറോക്കോ, കേപ്പ് വെർദെ, ഗാന, കോംഗോ, ഈജിപ്ത് ടീമുകൾ നടത്തിയ പോരാട്ടം വീറിച്ചതായിരുന്നു. യൂറോപ്യൻ ടീമുകളിൽ പോർച്ചുഗൽ, നെതർലാൻഡ്സ്, സ്വിസ് ബെൽജിയം, ക്രൊയേഷ്യ ടീമുകൾ വമ്പന്മാരുടെ കോത്താണ് മടങ്ങിയതെങ്കിൽ ജർമ്മനി നിരാശപ്പെടുത്തി. കൊളംബിയയും ജർമ്മനിയുടെ വഴിമുടക്കിയ പരാഗ്വേയും ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോൾ മറ്റൊരു തെക്കേ അമേരിക്കൻ ടീമായ ഉറൂഗ്വേ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല. ബ്രസീലും വഴിമാറി. ഏഷ്യയിൽ നിന്നുള്ള ജപ്പാൻ, ആസ്ട്രേലിയ ടീമുകൾ ഒഴിച്ച് മറ്റെല്ലാവരുടെയും പ്രകടനം വിചാരിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല. വടക്കേ അമേരിക്കൻ ടീമുകൾ, മെക്സിക്കോ, കാനഡ, അമേരിക്കൻ ടീമുകൾക്ക് പിടിച്ചിൽക്കാനായില്ല. വാനോളം പ്രതീക്ഷകളും മോഹങ്ങളുമായി വടക്കേ അമേരിക്കയിലെ പുൽമൈതാനങ്ങളിലേക്ക് എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്.
0: ചൈനയിലെ ഓർഡോസിൽ നടന്ന ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4-ാം സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി 1-ാമതെത്തി. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭങ്ങൾക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖല, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉൾനാടൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, തെലങ്കാന എന്നിവിടങ്ങളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് 1 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജ്ജിതം. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിനർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
5: പി രാമചന്ദ്രൻ. കേരള ഗവർണറും കേന്ദ്രമന്ത്രിയുമായിരുന്ന പി രാമചന്ദ്രൻ 1921 ജൂലൈ 11 ജനിച്ചു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. 1962 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പേരനമല്ലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ആദ്യമായി തമിഴ്നാട് നിയമസഭയിൽ അദ്ദേഹം എത്തുന്നത്. 1967 മുതൽ 1969 വരെ അവിടെ ചീഫ് വിപ്പായും പ്രവർത്തിച്ചു. പിന്നീട് 1977 ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായി ചെന്നൈ സെൻട്രൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും മൊറാർജി ദേശായി മന്ത്രിസഭയിൽ ഊർജ വകുപ്പ് മന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തു. 1979 അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങി വന്നു. 1980 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ച രാമചന്ദ്രൻ 1981 മുതൽ 1988 വരെയുള്ള കാലയളവിൽ കേരള ഗവർണറായും സേവനമനുഷ്ഠിച്ചു. 1989 മുതൽ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നു. രാഷ്ട്രതന്ത്രജ്ഞനും കാര്യക്ഷമതയാർന്ന ഭരണാധികാരി എന്ന നിലയിലും പേരെടുത്ത പി രാമചന്ദ്രൻ 2001 മെയ് 23 അന്തരിച്ചു.
4: കാലം സാക്ഷിയിൽ ഇന്ന് പി രാമചന്ദ്രൻ നടത്തിയ പ്രസംഗത്തിൽ നിന്നൊരു ഭാഗം കേൾക്കാം.
6: കേരള ആസ് എ ഡിസ്റ്റിംഗ്വിഷ്ഡ് ട്രഡിഷൻ ഇൻ മ്യൂസിക്. ദി റൂലേഴ്സ് ഓഫ് ദി ലാൻഡ് വെർ എൻതുസിയാസ്റ്റിക് പാറ്റേൺസ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ആർട്സ്. സം ഓഫ് ദം വെർ ഗിഫ്റ്റഡ് കമ്പോസേഴ്സ് ആൻഡ് മ്യൂസീഷ്യൻസ് ഇൻ ദർ ഓൺ റൈറ്റ്. കുലശേഖര ഓഫ് ദി 14th century ആൻഡ് ഹിസ് ബ്രദർ ആദിത്യവർമ്മ, വീരകേരളവർമ്മ, ദി ഗ്രേറ്റ് സോൾജർ ലിറ്ററേറ്റർ ഓഫ് ദി 17th century, ബാലരാമ വർമ്മ, ഹു റോട്ട് എ ട്രീറ്റൈസ് ഓൺ മ്യൂസിക് ആൻഡ് ഡ്രാമ, ആൻഡ് എരയമ്മൻ തമ്പി ആൻഡ് ഹിസ് ഡോട്ടർ കുട്ടിക്കുഞ്ചു തങ്കച്ചി ആർ ബട്ട് എ ഫ്യൂ ഓഫ് ദീസ് റോയൽ സെലിബ്രിറ്റീസ് ഇൻ മ്യൂസിക്. ഹവവർ, പ്രിയമിനിൻ്റെ മംഗം ഈ സ്വാതി തിരുനാൾ, ദ പ്രിൻസ് അമംഗ് ദി മ്യൂസീഷ്യൻസ് ആൻഡ് ദി മ്യൂസീഷ്യൻ അമംഗ് ദി പ്രിൻസസ്. ദി റെയിൻസ് ഓഫ് ഗവൺമെന്റ് വെർ ത്രസ്റ്റ് ഓൺ സ്വാതി വെൻ ഹി വാസ് ബാർലി 16. ഇൻ ദി ആൾമോസ്റ്റ് 2 decades that he presided over the destinies of Trivandrum, the young ruler set into motion a series of drastic reforms in prime sectors of the administration. One is at a loss to know how we managed to find any time for creative work in music and literature. His reign has been hailed as the Augustanian age of Kerala music. As in the case of Keats, Shelley and Subramanya Bharati, death claimed Swati Thirunal's mortal frame in his 30s. But we say, death, be not proud, for poets, painters, musicians, sculptors live through their inspired works for eternity. They see the world in a grain of sand and all eternity in the palm of their hand. The royal polyglot composer had earned the right to be reckoned among the immortals who might have gifted us with more had they not been destined to die before their time. Throughout our long civilization, India has accorded primacy to things of the mind and the spirit. Music means harmony and joy. Shakespeare denounces the man who is not moved with concord of sweet sounds as fit for treasons, stratagems, and spoils. A.D. Menon says that music is to the soul what exercises are to the body.
5: കാലം സാക്ഷി ഇന്ന് നമ്മൾ കേട്ടത് പി രാമചന്ദ്രന്റെ ശബ്ദം.
7: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
8: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
7: ആർഒ, യു വി, യു എഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
8: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
9: ഗ്രാമകേരളം.
10: അമ്മിക്കല്ല്.
9: ഒരു കാലത്ത് അടുക്കളയുടെ അവിഭാജ്യ ഘടകമായിരുന്നു അമ്മിക്കല്ല് അഥവാ അരകല്ല്. കറിക്കൂട്ടുകളായ വ്യഞ്ജനങ്ങളും നാളികേരം ചിരകിയതുമെല്ലാം ചേരുംപടി ചേർത്ത് അരച്ചെടുക്കുന്നത് അമ്മിക്കല്ലിലായിരുന്നു. അരകല്ലിന് ശ്രേഷ്ഠവും കുലീനവുമായ പ്രാധാന്യമാണ് പഴമക്കാർ നൽകിയിരുന്നത്. അമ്മിക്കല്ലിൽ ചവിട്ടുക, ഇരിക്കുക, അമ്മിക്കല്ലിന് മേലെ എന്തെങ്കിലും സാധനങ്ങൾ കയറ്റിവെക്കുക എന്നിവയൊക്കെ ചെയ്യാൻ പാടില്ലാത്ത നിഷിദ്ധമായ കാര്യമായിട്ടാണ് കരുതിയിരുന്നത്. കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്ത് അമ്മിക്കല്ലിനോട് അനാദരവ് കാണിച്ചാൽ മുതിർന്നവർ ശകാരിക്കുമായിരുന്നു. ഇനി അമ്മിക്കല്ലിന്റെ സവിശേഷ പ്രാധാന്യവും ഗുണപരമായ ഉപയോഗവും എന്തെല്ലാമെന്ന് നോക്കാം. നല്ല ഈടും ഉറപ്പുമുള്ള കരിങ്കല്ല് നിശ്ചിത വലിപ്പത്തിലും ആകൃതിയിലും മുറിച്ചെടുത്താണ് അമ്മിക്കല്ല് നിർമ്മിക്കുന്നത്. ഇതിന് പാകത്തിലുള്ള കുഴവിയുമുണ്ടാകും. കറികളെ അഥവാ ഭക്ഷ്യവിഭവങ്ങളെ രുചികരമാക്കുന്ന മസാലക്കൂട്ടുകളും ചമ്മന്തിയും മറ്റും യഥാവിധി അരച്ചെടുക്കുന്നത് അമ്മിക്കല്ലിലാണ്. ഇവിടെ പരോക്ഷമായി സംഭവിക്കുന്ന ഒരാരോഗ്യ നന്മ കൂടിയുണ്ട്. ഇന്നിപ്പോൾ സിങ്ക്, സോഡിയം, മഗ്നീഷ്യം, അയഡിൻ തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങളുടെ അപര്യാപ്തതയാൽ പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകളും നാം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ മണ്ണിലും ഈ പ്രകൃതിയിലും അടങ്ങിയിട്ടില്ലാത്തതായി യാതൊന്നുമില്ല. കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അമ്മിക്കല്ലിൽ കറിക്കൂട്ടുകൾ അരച്ചെടുക്കുമ്പോൾ പ്രകൃതിജന്യമായി മണ്ണിലും കല്ലിലും ഉൾച്ചേർന്നിട്ടുള്ള മുമ്പ് സൂചിപ്പിച്ച സൂക്ഷ്മ മൂലകങ്ങൾ കൂടി മെഡിക്കൽ ഷോപ്പിൽ നിന്നും പണം കൊടുത്ത് വാങ്ങാതെ തന്നെ ആവശ്യാധിഷ്ഠിതമായി നമുക്ക് ലഭിക്കുകയാണ്. മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ച് അമ്മിക്കല്ലിൽ അരയ്ക്കുന്നത് ശാരീരിക ആരോഗ്യത്തിന് അത്യുത്തമമായ ഒരു വ്യായാമവുമായിരുന്നു. പണം കൊടുത്ത് ഫിറ്റ്നസ് സെന്ററിൽ പോയി അനുവർത്തിക്കുന്ന ചില വ്യായാമ മുറകളെക്കാൾ പ്രയോജനപ്രദമായിരുന്ന നിത്യജീവിത സ്പർശിയായ അടുക്കള വ്യായാമം. തെല്ല ശാരീരിക അധ്വാനം ആവശ്യമായ ജോലികളൊക്കെയും വിവിധങ്ങളായ യന്ത്രങ്ങൾക്ക് കൈമാറിയപ്പോൾ അമ്മിക്കല്ലുകളും അടുക്കളയ്ക്ക് പുറത്തായി. പകരം പല വലിപ്പത്തിലും രൂപഭാവങ്ങളിലുമുള്ള മിക്സികൾ അടുക്കളയുടെ ഭാഗമായി മാറുകയും ചെയ്തു. സ്വിച്ച് അമർത്തിയാൽ അരക്കലും പൊടിക്കലുമെല്ലാം നിമിഷനേരം കൊണ്ട് ഒരു മുരളിച്ചയോടെ മിക്സി അനായാസേന സാധ്യമാക്കുമ്പോൾ കേരളത്തിലെ അടുക്കളകളിൽ നിന്നെല്ലാം അമ്മിക്കല്ലുകൾ അരങ്ങൊഴിഞ്ഞു. പക്ഷേ ഒരു യാഥാർത്ഥ്യം ബാക്കി നിൽക്കുന്നു. അമ്മിക്കല്ലിൽ അരച്ചെടുത്ത കറിക്കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കിയിരുന്ന ഭക്ഷ്യവിഭവങ്ങൾക്കുണ്ടായിരുന്ന ഹൃദ്യമായ രുചി ഇപ്പോൾ നമ്മുടെ ഭക്ഷണത്തിനുണ്ടോ? എത്രയോ ഉയർന്ന താപനിലയിലാണ് മിക്സി പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുണ്ടാകുന്ന ചൂട് കാരണം മിക്സിയിൽ അരച്ചെടുക്കുന്ന അരപ്പിന്റെ തനിമയാർന്ന രുചി ഉണ്ടാകില്ലെന്നത് സ്വാഭാവികം. നോക്കൂ, അമ്മിക്കല്ലിൽ കറിക്കൂട്ടുകൾ അരച്ചു കഴിച്ചാൽ അരകല്ലിൽ നിന്ന് അത് വടിച്ചെടുക്കുന്നത് കമുകൻപാള ചെറിയ കഷണമാക്കി മുറിച്ചെടുത്ത് അതുകൊണ്ടായിരുന്നു. അവിടെയും പ്രകൃതിജന്യ വസ്തുക്കൾ തന്നെയാണ് ഉപയുക്തമാക്കിയതെന്ന് സാരം. കുറച്ചുനാൾ അമ്മിക്കല്ല് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തേയ്മാനം വരുമ്പോൾ അരകല്ലിന് ഉരം വരുത്തുവാനായി അമ്മിക്കല്ല് കൊത്തിക്കുമായിരുന്നു. കല്ലുകൊത്താനുണ്ടോ എന്ന് ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചുകൊണ്ട് ഇതിൽ പ്രാവീണ്യമുള്ളവർ ചുറ്റികയും കല്ലുളിയുമായി വീടുകളിൽ വരുമായിരുന്നു. ചെറിയൊരു കൂലി നൽകി ഇപ്രകാരം ഇടയ്ക്കിടെ കല്ല് കൊത്തിക്കുമായിരുന്നു. ഈ ലേഖകന്റെ വീട്ടിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്മിക്കല്ല് ഒരു കൗതുക കാഴ്ചയായി സൂക്ഷിച്ചിട്ടുണ്ട്. വർഷങ്ങളായുള്ള നിരന്തര ഉപയോഗത്താൽ രണ്ടു വശങ്ങളും ഉയർന്ന് മധ്യഭാഗം നന്നേ കുഴിഞ്ഞ് ഏതാണ്ട് ആറന്മുള പള്ളിയോടത്തിന്റെ മിനിയേച്ചർ രൂപത്തിലുള്ള അമ്മിക്കല്ല്. ഈ അമ്മിക്കല്ല് പുതിയ കാലത്ത് ഒരു വിസ്മയമാണ്. കാരണം ഈ അമ്മിക്കല്ലിന്റെ മധ്യഭാഗം ഇത്ര കണ്ട് അരഞ്ഞ് തേഞ്ഞപ്പോൾ ഈ കല്ലിന്റെ ചെറിയൊരു അംശം കൂടി നിത്യേന ഭക്ഷണത്തോടൊപ്പം ആഹരിച്ചിരുന്നുവല്ലോ എന്നതാണ് വിസ്മയത്തിന് കാരണം. എന്തെല്ലാം നന്മകൾ എണ്ണിപ്പറയാനുണ്ടെങ്കിലും കേരളത്തിലെ എല്ലാ അടുക്കളകളിലേക്കും അമ്മിക്കല്ല് പഴയ പോലെ മടങ്ങി വരണമെന്ന് ശഠിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ അടുക്കളയോട് ചേർന്ന വർക്കേരിയയിൽ ഒരു ചെറിയ അമ്മിക്കല്ല് വാങ്ങി വെക്കുമെങ്കിൽ നല്ലത്. ഇപ്പോൾ കയ്യിലൊതുങ്ങുന്ന ചെറിയ അമ്മിക്കല്ല് ലഭ്യമാണ്. എന്നും സാധിക്കില്ലെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഒരു ചമ്മന്തിയെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് അമ്മിക്കല്ലിൽ അരച്ചു കൊടുക്കാമല്ലോ.
10: അമ്മിക്കല്ല്, രചന മുരളീധരൻ തഴക്കര, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
11: ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം, നീ എത്ര ധന്യ. ഈ ചിത്രത്തിന് വേണ്ടി പി മാധുരി പാടിയത്, ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ.

പുലർവെട്ടത്തിൽ ഇനി നമുക്ക് ചുറ്റും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വിവിധ യു ജി പി ജി ജൂലൈ ഓഗസ്റ്റ് സെഷൻ പ്രവേശനത്തിനായുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് രീതിയിൽ 28 യു ജി പി ജി പ്രോഗ്രാമുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. MBA MCA നോട്ടിഫിക്കേഷൻ ഈ മാസം പകുതിയോടെ പുറത്തിറങ്ങും. 28 യു ജി പി ജി പ്രോഗ്രാമുകളിൽ 10 പ്രോഗ്രാമുകൾ 3 വർഷ യു ജിയും 6 പ്രോഗ്രാമുകൾ 4 വർഷ യു ജി ഓണേഴ്സ് പ്രോഗ്രാമുകളുമാണ്. 4 വർഷ പ്രോഗ്രാമിൽ ചേരുന്നവർക്ക് 3 വർഷം കഴിഞ്ഞാൽ നിശ്ചിത ക്രെഡിറ്റോടെ എക്സിറ്റ് ഓപ്ഷൻ ലഭ്യമാണ്. 12 പി ജി പ്രോഗ്രാമുകളും ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഓഗസ്റ്റ് 4 വരെ ഓൺലൈനായി www.sgou.ac.in എന്ന പോർട്ടലിലൂടെ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. പോർട്ടൽ ഒരിക്കൽ കൂടി പറയാം, www.sgou.ac.in. 5 റീജിയണൽ സെന്ററുകളുടെ പരിധിയിലായി കേരളത്തിൽ ഉടനീളം പഠിതാക്കളുടെ സൗകര്യാർത്ഥം 51 പഠന കേന്ദ്രങ്ങളുണ്ട്. പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിന് ശേഷം ഗവൺമെൻറ് അല്ലെങ്കിൽ AICTE അംഗീകൃത 2 അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉള്ള ആർക്കും ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദം നേടാം. ഡിഗ്രി ഏത് വിഷയത്തിലാണെങ്കിലും ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം നേടാനും അവസരമുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ യു ജി പി ജി പ്രോഗ്രാമുകളും UGC DEB പരിശോധനയ്ക്ക് ശേഷമുള്ള അംഗീകാരത്തോടു കൂടിയാണ് നടത്തുന്നത്. മറ്റ് എല്ലാ ഉന്നത വിദ്യാഭ്യാസത്തിനും എല്ലാ ഉദ്യോഗത്തിനും ഓപ്പൺ സർവകലാശാലയുടെ ബിരുദം മറ്റ് യൂണിവേഴ്സിറ്റികളുടെ ബിരുദം പോലെ തന്നെ സ്വീകാര്യമാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.sgou.ac.in വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. UGC നിർദ്ദേശപ്രകാരം പ്രവേശനത്തിന് മുന്നോടിയായി എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും ABC ID DEB ID എടുത്തിരിക്കണം. പ്രോഗ്രാം ഫീസ്, റീജിയണൽ സെന്ററുകൾ, ലേണർ സപ്പോർട്ട് സെന്ററുകളുടെ ലഭ്യത, യോഗ്യത എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള പ്രോസ്പെക്ടസ് പരിശോധിക്കുക. പ്രവേശനം നിലവിലുള്ള ചട്ടങ്ങൾക്ക് വിധേയമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9188909901. മറ്റൊരു നമ്പർ 9188909902. സംസ്ഥാനത്തെ +1 ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റിനും VHSE പ്രവേശനത്തിനുമുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിനുമുള്ള അപേക്ഷകൾ ഇന്നു മുതൽ ബുധനാഴ്ച വൈകിട്ട് 5 മണി വരെ സമർപ്പിക്കാം. നേരത്തെ അപേക്ഷിച്ചിട്ട് അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം. എന്നാൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടും ചേരാത്തവർ, ചേർന്ന ശേഷം TC വാങ്ങിയവർ, ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയവർ എന്നിവർക്ക് അലോട്ട്മെന്റിന് അപേക്ഷിക്കാനാകില്ല. ഓണം പ്രമാണിച്ച് തിരുവനന്തപുരം നോർത്ത് മംഗളൂരു ജംഗ്ഷൻ റൂട്ടിൽ August 12 മുതൽ September 9 വരെ പ്രത്യേക തീവണ്ടി സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു ജംഗ്ഷൻ, ഇതാണ് റൂട്ട്. ട്രെയിൻ നമ്പർ 06093. ബുധനാഴ്ചകളിൽ രാവിലെ 9 മണിക്ക് ആരംഭിച്ച് രാത്രി 9 മണിക്ക് എത്തിച്ചേരുന്ന വിധവും മടക്കയാത്ര August 13 മുതൽ September 3 വരെ വ്യാഴാഴ്ച പുറപ്പെട്ട് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് എത്തുന്ന വിധവുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കോട്ടയം, എറണാകുളം, ഷൊർണൂർ വഴിയാണ് സർവീസ് നടത്തുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് ലോ ഓഫീസർ Grade 2 തസ്തികയുടെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം ഈ മാസം 22 ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഓഫീസിൽ രാവിലെ 8 മണി മുതൽ നടത്തും. ഈ മാസം 20 വരെ SMS അറിയിപ്പ് ലഭിക്കാത്തവർ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡുമായി ബന്ധപ്പെടുക. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിൽ കൺസെഷൻ നൽകുന്നതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ബസ് കൺസെഷൻ പ്രായപരിധി 27 വയസ്സുവരെയാക്കി ഉയർത്തിയിട്ടുണ്ട്.

വിഡി ലീഡ്സ് എന്ന മൊബൈൽ ആപ്പിലൂടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. വിദ്യാർത്ഥികളുടെ സഞ്ചാരപരിധി 40 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് കൺസഷൻ നിരക്കിൽ വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാനാകുക. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും. ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

നിറം എന്ന ചിത്ര ക്ഷമിക്കണം അഹം എന്ന ചിത്രത്തിനു വേണ്ടി കാവാലം നാരായണ പണിക്കർ വരികളെഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്.

നിങ്ങൾ കുടിക്കുന്നത് ശുദ്ധമായ വെള്ളമാണോ? നിങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനം. എല്ലാ ഗ്രാമീണ വീടുകളിലും പൈപ്പ് വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. ഇതിലൂടെ ഗുണനിലവാരമുള്ള വെള്ളം ഉറപ്പാക്കുന്നു. ഓരോ വ്യക്തിക്കും ദിവസം കുറഞ്ഞത് 55 ലിറ്റർ വെള്ളം പൈപ്പ് കണക്ഷനിലൂടെ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. അതോടൊപ്പം വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനും മലിനീകരണം ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളും പദ്ധതിയുടെ ഭാഗമാണ്.

0: 2026, India secures world number one rank jointly with other countries. IMD forecasts heavy rainfall over northeast India, West Bengal and Bihar during next 2 to 3 days. US launches fresh strikes on Iran. And Yannick Sinner beats Alexander Zverev to retain Wimbledon men's singles title. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി. ഇപ്പോൾ നോവൽ സഞ്ചാരം.
2: സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: മനുഷ്യർക്കെന്ന പോലെ സംഭവങ്ങൾക്കും വ്യക്തമായ മേൽവിലാസം വേണമെന്നാണ്. ഒന്നുമില്ലാത്തയിടത്ത് ആളുകൾ കയ്യിൽ കിട്ടിയ ഒരു മേൽവിലാസം എടുത്തൊട്ടിക്കും. അതു പിന്നെ എല്ലാവരും കൂടി വായിച്ചു തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. മിസ്റ്റർ നരി ചിലപ്പോൾ മിസസ് പൂച്ചയായിരുന്നു വരും. മറിച്ചും ഗോപികുറുപ്പിൻ്റെ പുതിയ ജീവിതത്തിനും അവർ ഒരു മേൽവിലാസമുണ്ടാക്കുകയായിരുന്നു. എല്ലാവരും കൂടി ഉറപ്പിച്ചു, അതാണ്, അല്ലാതെ വരില്ല. മനുഷ്യനല്ലേ, അങ്ങാടി പശു ആലയിൽ നിൽക്കില്ല. എങ്കിലും തെറ്റില്ല, ഇല്ല. ആളുകളുടെ മനക്ഷോഭം തീർന്നു കിട്ടി. അവർ പുതുബന്ധത്തെക്കുറിച്ചുള്ള കഥകൾ നാടാകെ പറഞ്ഞു നടന്ന് മറ്റുള്ളവരുടെ അസ്വാസ്ഥ്യം തീർക്കുകയും ചെയ്തു. ഏച്ചപ്പൻ നായർ അത് കേട്ടില്ലെന്ന് നടിച്ചു. എന്തു പറയാനാണ്, ലക്ഷ്മിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് 4 കാശെങ്കിലും ഇങ്ങോട്ടാണ് കിട്ടുന്നത്. കുറുപ്പിൻ്റെ അമ്മയ്ക്ക് ഈ വർത്തമാനം കേട്ടപ്പോൾ സന്തോഷമായി. അങ്ങനെയെങ്കിൽ അങ്ങനെ, അവനൊരു പാട്ടിലായല്ലോ, ആ വൃദ്ധ സമാധാനിച്ചു. പക്ഷേ ആരും കുറുപ്പിനോടോ ലക്ഷ്മിക്കുട്ടി അമ്മയോടോ ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. കുറുപ്പ് തികച്ചും സംതൃപ്തനായിരുന്നു. ആ വീട്ടിനുള്ളിൽ ലക്ഷ്മിക്കുട്ടി ഉണ്ടല്ലോ, അതു മതി. ലക്ഷ്മിക്കുട്ടിയാകട്ടെ കുതിർക്കുന്ന ഹൃദയവുമായി അടങ്ങിപ്പാർത്തു. ഇവിടെ ഒക്കെ സുഖമാകുന്നില്ലേ, ഇടയ്ക്കെല്ലാം അവൾ കുറുപ്പിനോട് ചോദിച്ചു. ഇതിലും സുഖമാവലുണ്ടോ? ഒരു നിമിഷത്തിന് രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കും, രണ്ടു വഴിക്ക് പോവുകയും ചെയ്യും. അസംതൃപ്തമായ ആ രണ്ടാത്മാക്കളും പരസ്പര സാന്നിധ്യം കൊണ്ട് ഒരുതരം സംതൃപ്തി നേടി. അത്യന്ത ശോകമായ ഒരു ഗാനം കേൾക്കുമ്പോഴുള്ള സംതൃപ്തി. കാലം കടന്നുപോയപ്പോൾ അവരുടെ ചേർച്ച ഒരാവശ്യമായി തീർന്നു. കുറുപ്പിന് കാര്യസ്ഥത ലേശമില്ല. എന്നാലും ലക്ഷ്മിക്കുട്ടിയമ്മ ഓരോ കാര്യം ചെയ്യുമ്പോഴും കുറുപ്പുമായി ആലോചിച്ചു. മേൽച്ചേർത്തിൻ്റെ കാര്യം വേലുമാൻ വന്നു ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു, കുറുപ്പിനോടൊന്ന് ചോദിക്കട്ടെ.
4: തീർച്ചയായും ചോദിക്കണം,
3: വേലുമാനും സമ്മതിച്ചു. ലക്ഷ്മിക്കുട്ടിയമ്മ പറഞ്ഞ അർത്ഥത്തിലല്ല വേലുമാൻ അതിനെ ശരിവച്ചത്. അത് ആ സ്ത്രീക്ക് മനസ്സിലായോ? ആലോചിച്ചു നോക്കുന്നതിനേക്കാൾ ആലോചിക്കണം എന്നുറക്കെ പ്രഖ്യാപിക്കുന്നതിലായിരുന്നു അവർക്ക് സുഖം, ഒരു ധിക്കാരം കാട്ടുന്നതിലുള്ള സുഖം. അവർ കുറുപ്പിനോട് ചോദിച്ചു, ലാഭമാണെങ്കിൽ വാങ്ങാം. കുറുപ്പ് അവിടം കൊണ്ട് അവസാനിപ്പിച്ചു. ആ വസ്തു മേൽച്ചേർത്തെടുക്കുകയും ചെയ്തു. ആവശ്യമുണ്ടായാലും ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അവർ കുറുപ്പിനോട് അന്വേഷിക്കും. ഖണ്ഡിതമായി ഒരുത്തരം കിട്ടിയില്ലെങ്കിലും പറയുന്നതെല്ലാം വിധിയായി ആ സ്ത്രീ സ്വീകരിച്ചു. ആ കണ്ണുകൾ എന്നെ കീഴടക്കൂ, എന്നെ തടവിലിടൂ എന്ന് നിശബ്ദമായി അപേക്ഷിച്ചു. കുറുപ്പ് അത് കണ്ടുവോ?
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതി മധുരം. ബന്ധങ്ങളാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവിതത്തിൽ അവ നൽകുന്ന മധുരവും ഊഷ്മളതയും വേദനയും അർത്ഥശൂന്യതയും വെളിവാക്കുന്ന ചില ഗാനങ്ങൾ കേൾക്കാം ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യം സുഹൃതം എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറുപ്പ് വരികളെഴുതി രവി ബോംബെ ഈണം നൽകി ചിത്രപാടിയ ഗാനം.

0: ഇന്നത്തെ സ്മൃതിമധുരം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ആശയവുമായി സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ ഇതേ സമയം. ആകാശവാണി ഇപ്പോൾ യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ യൗവനം നിലനിർത്താൻ യോഗ പരിശീലനം എങ്ങനെ തുടങ്ങാം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ കെ പി.
2: നിത്യ യൗവനം നേടി ആരോഗ്യവാനായി അല്ലലൊഴിഞ്ഞ മനസ്സുമായി ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തവർ ആരാണ്? ഒരു പക്ഷേ ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് മനുഷ്യൻ കഠിന പ്രയത്നം നടത്തുന്നത്. യൗവനയുക്തമായ ശരീരമുണ്ടെങ്കിൽ മാത്രമേ ജീവിതവും സന്തോഷപ്രദമാകൂ. യൗവനമെന്ന വാക്കിന് പ്രായവുമായി ബന്ധമില്ല. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യമാണ് യൗവനം. അതായത് യൗവനം നിലനിർത്താൻ ശരീരവും മനസ്സും ആരോഗ്യം നേടണം എന്നർത്ഥം. ഇത്രയുമായാൽ സ്വയാർജിതമായി തന്നെ സൗന്ദര്യം വർദ്ധിക്കും. പൊണ്ണത്തടിയും കുടവയറും കുറഞ്ഞ പ്രസന്നവദനത്തോടെ ആത്മവിശ്വാസത്തോടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. സത്ചിന്തകൾ നിറഞ്ഞ മസ്തിഷ്കവും ശാന്തമായ മനസ്സും നേടാം. ജീവിതം സന്തോഷപൂർണമാക്കാം. പക്ഷേ ഇതിനായി ഒരല്പം സമയം നീക്കിവെക്കുകയാണ് ആദ്യം വേണ്ടത്. ആർഷഭാരത സംസ്കാരം നമുക്ക് നൽകിയ യോഗവിദ്യ സ്വായത്തമാക്കാൻ നാം തയ്യാറെടുക്കണം. ഭാരതത്തിന്റെ ചിരപുരാതനമായ ആരോഗ്യ വിദ്യാഭ്യാസ പദ്ധതിയായ യോഗവിദ്യ നിരന്തര പരിശീലനത്തിലൂടെ മാത്രമേ സ്വായത്തമാകൂ. യോഗജ്ഞാനം ഉൾക്കൊള്ളുന്നതിനൊപ്പം തന്നെ നിരന്തര പരിശീലനമാണ് പ്രധാനം. അനഭ്യസ്ത വിഷം വിദ്യ എന്നാണ് പ്രമാണം. സ്ഥിരമായി അഭ്യസിക്കാത്തവന് ഏതൊരു വിദ്യയും വിഷമായി ഭവിക്കുന്നു എന്നാണ് വാസ്തവം. അതായത് നിത്യയൗവനവും ആരോഗ്യം നേടുന്നതിന് കുറുക്കുവഴികൾ ഒന്നും തന്നെയില്ല എന്ന് സാരം. പരിശീലനം മാത്രമാണ് മുഖ്യം. നിങ്ങളുടെ രൂപഭാവങ്ങൾ സ്വയം വിലയിരുത്തിയ ശേഷം വേണം യോഗചര്യ ആരംഭിക്കേണ്ടത്. ഒരു മാസത്തെ പരിശീലനം കൊണ്ട് തന്നെ നിങ്ങളിലെ യൗവനവും സൗന്ദര്യവും ആരോഗ്യവും മടങ്ങിയെത്തിയത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം. തുടർന്നുള്ള പരിശീലനം കൂടുതൽ ഊർജ്ജസ്വലമാകുമെന്നതിൽ തർക്കമില്ല. ശരീരത്തിന്റെ ബാഹ്യ സൗന്ദര്യവർദ്ധനവിനോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യമാണ് യോഗാധിഷ്ഠിതമായ വ്യായാമ മുറകളിലൂടെ നേടാവുന്നത്. തിരിച്ചറിവ് നേടിയ കുട്ടികൾ മുതൽ വാർദ്ധക്യ ദശാകാലങ്ങളിലെത്തിയവർക്കു വരെ ഈ വ്യായാമ മുറകൾ അഭ്യസിക്കാം. ജാതി മതഭേദമില്ലാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് അഭ്യസിക്കാം. ലോകവ്യാപകമായി യോഗാസനങ്ങൾ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. മോഡലിംഗ്, സൗന്ദര്യ മത്സര രംഗങ്ങളിൽ എത്തുവാനായി കഠിന പ്രയത്നം ചെയ്യുന്നവർ ഈ വ്യായാമ മുറയുടെ ആരാധകരാണ്. പ്രായം എത്ര കഴിഞ്ഞാലും പ്രസരിപ്പോടെ തല ഉയർത്തി നടന്നു നീങ്ങുന്ന എത്രയോ ആചാര്യന്മാർ നമുക്ക് മുമ്പിലുണ്ട്. നിത്യേനയുള്ള യോഗ പരിശീലനത്തിലൂടെ ജരാനരകൾ പോലും അകന്നു പോകുമെന്ന് യോഗശാസ്ത്രം പറയുന്നു. സമകാലിക രാഷ്ട്രീയ രംഗത്ത് നന്നായി ശോഭിക്കുന്നവർ, പ്രായം മറന്ന സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന പ്രമുഖർ, കലാകാരന്മാർ, സിനിമാ താരങ്ങൾ എന്നുവേണ്ട, സമൂഹത്തിന്റെ നാനാമുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ തങ്ങളുടെ ദിനചര്യയിൽ മഹത്തായ ഈ വ്യായാമ മുറ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നത് വാസ്തവമാണ്. പ്രാണായാമ ആസന വിധികൾ ശരീരത്തിന് നൽകുന്ന ഉത്തേജനമാണ് ഒരു വ്യക്തിയെ ആരോഗ്യവാനാക്കുന്നത്. കൃത്യമായ പരിശീലനം കൊണ്ട് ശ്വാസകോശം മുഴുവൻ അന്തരീക്ഷവായു അഥവാ ഓക്സിജനെ ഉൾക്കൊള്ളുന്നത് ഹൃദയപ്രവർത്തനത്തെ കാര്യക്ഷമമാക്കുന്നു. ഇതിലൂടെ രക്തചംക്രമണവും നാഡീഞരമ്പുകളും ഉണർന്നു പ്രവർത്തിക്കുന്നു. പ്രാണായാമവും ആസനവിധികളും തൈറോയിഡ്, പെറ്റ്യൂട്ടറി, കരൾ, പൻക്രിയാസ് ഗ്രന്ഥികളെയും ഉത്തേജിപ്പിക്കുന്നു. നാഡീവ്യൂഹങ്ങളും ഗ്രന്ഥികളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതോടെ മസ്തിഷ്കവും ഊർജ്ജസ്വലമാകും. ഇതോടെ രോഗാവസ്ഥ വിട്ടകന്ന് സാധകൻ ഉന്മേഷവാനും ആരോഗ്യവാനുമാകും. നിരന്തര പരിശീലനത്തിലൂടെ ശരീരത്തിൻ്റെയും ആന്തരിക അവയവങ്ങളുടെയും മനസ്സിൻ്റെയും ആരോഗ്യം നേടുന്ന സാധകൻ അതിലൂടെ യുവത്വം നിലനിർത്തുന്നു. ഇത് അതിരറ്റ സന്തോഷവും ആത്മസംതൃപ്തിയും നൽകുമ്പോൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സൗന്ദര്യം തീക്ഷ്ണജ്വാലയായി പ്രകാശിക്കും.
1: യൗവനം നിലനിർത്താൻ യോഗ പരിശീലനം എങ്ങനെ തുടങ്ങാം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ കെ പി.

0: മാണ് കേട്ടത്.
1: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകൾ ഉണ്ട്.
2: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
1: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ, EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
2: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
0: ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഒ എൻ വി കുറുപ്പ് വരികളെഴുതി രഘുനാഥ് സേത്തീനം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം ആരണ്യകം.

0: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
1: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
1: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
3: എന്തുപറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
0: അയ്യോ,
2: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
5: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
4: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
5: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
4: സന്ദർശിക്കൂ www.irctctourism.com.
6: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ കേൾക്കാം. ആകാശവാണി ഇപ്പോൾ തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി.
1: നാവിനെ കൊതിപ്പിക്കുന്ന രുചികളും ഒളിച്ചിരിക്കുന്ന വിപത്തുകളും. കേരളീയരുടെ ഭക്ഷണശീലങ്ങളിൽ ഹോട്ടൽ ഭക്ഷണത്തിനുള്ള സ്ഥാനം വളരെ വലുതാണ്. ജോലി തിരക്കുകൾ കൊണ്ടും വിനോദയാത്രകൾ കൊണ്ടും നാവിൽ കപ്പലോടിക്കുന്ന രുചികൾ തേടിയും നമ്മൾ പലപ്പോഴും ഹോട്ടലുകളെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ നാവിനെ തൃപ്തിപ്പെടുത്തുന്ന ഈ രുചികൾക്ക് പിന്നിൽ വലിയൊരു ആരോഗ്യ ഭീഷണി ഒളിച്ചിരിപ്പുണ്ടെന്ന കാര്യം പലരും തിരിച്ചറിയുന്നില്ല. വൃത്തിഹീനമായ അന്തരീക്ഷം, പഴകിയ ഭക്ഷണങ്ങളുടെ പുനരുപയോഗം, കൃത്രിമ രാസവസ്തുക്കൾ എന്നിവയെല്ലാം ഇന്ന് പല ഹോട്ടൽ അടുക്കളകളിലെയും പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു. രുചിയുടെ പേരിൽ വിളമ്പുന്ന പല വിഭവങ്ങളും രോഗങ്ങൾ വിലയ്ക്ക് വാങ്ങുന്നതിന് തുല്യമായി മാറിയിരിക്കുന്നു. ലാഭമുണ്ടാക്കാൻ പല പ്രമുഖ ഹോട്ടലുകളും ദിവസങ്ങൾ പഴകിയ മാംസവും മീനും മറ്റു ഭക്ഷണ സാധനങ്ങളും ഫ്രീസറിൽ സൂക്ഷിച്ച് വീണ്ടും ചൂടാക്കി വിളമ്പുന്നുണ്ട്. ഫ്രീസറിൽ വെച്ചതുകൊണ്ട് മാത്രം ഭക്ഷണം സുരക്ഷിതമാകില്ല. ഇത് വീണ്ടും ചൂടാക്കുമ്പോൾ ബാസിലസ് സിറിയസ്, സാൽമണല്ല തുടങ്ങിയ മാരക ബാക്ടീരിയകൾ അതിവേഗം വളരുകയും കടുത്ത ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റിട്ടയേർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രദീപ് കുമാർ വി കെ.
2: ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. WHO പറഞ്ഞിരിക്കുന്നതിനെ ഫുഡ് സേഫ്റ്റി ഈസ് എവരിവൺസ് റെസ്പോൺസിബിലിറ്റി എന്നാണ്. ജലജന്യ രോഗങ്ങള്, ഭക്ഷണത്തിൽ നിന്ന് പകരുന്ന രോഗങ്ങള്, ഇതെല്ലാം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത ഉദാഹരണമാണ് കൃഷി. ഇതെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വെള്ളത്തിന്റെ ശുദ്ധത കുറവാണ്. വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ ഷിഗെല്ല ബാക്ടീരിയ കാണുന്നത്. വെള്ളം ഒരു 5 മിനിറ്റെങ്കിലും വെട്ടിത്തിളച്ച ശേഷം അത് ചൂടാറിയ ശേഷം ഉപയോഗിക്കാനും വേണ്ട. എന്നാൽ മാത്രമേ ഷിഗെല്ല ബാക്ടീരിയ പോലുള്ള ബാക്ടീരിയകൾ നശിച്ചു പോവുകയുള്ളൂ. ഇന്ന് ഭക്ഷ്യസുരക്ഷ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സിന്തറ്റിക് ഫുഡ് കളർ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹോട്ടലുകാരാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചില കാറ്ററിംഗുകാർ അത് അനുവർത്തിച്ചു വരുന്നുണ്ട്. പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഫുഡ് കളറുകളുടെയും കെമിക്കലുകളുടെയും വ്യാപകമായ ഉപയോഗം ദീർഘകാലാടിസ്ഥാനത്തിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമായെന്ന് വരാം. ലോകാരോഗ്യ സംഘടന ഇപ്പൊ കേരളത്തെ ഹാർട്ട് ഡിസീസിന്റെ കേന്ദ്രമെന്നാണ് വിളിക്കുന്നത്. ഹാർട്ടിന്റെ മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തില് കിഡ്നി രോഗങ്ങള്, ലിവർ സിറോസിസ്, ഡിപ്രഷൻ എന്ന് വേണ്ട സ്റ്റെറിലിറ്റി വരെ വരുന്നതിന് കാരണമാകാം ഭക്ഷണത്തിൽ നിന്നെന്നാണ് പറയപ്പെടുന്നത്. കൃത്രിമ നിറങ്ങള് പാടെ വർദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു ഭക്ഷ്യവസ്തുവിലും കൃത്രിമ നിറങ്ങൾ ചേർക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളെ നാട്ടിൽ എല്ലായിടത്തിൽ പോയി ചോദിച്ചാലും ചിക്കൻ വിഭവങ്ങൾ, പ്രത്യേകിച്ച് ചില്ലി ചിക്കൻ, ബിരിയാണി, ഫിഷ് ഫ്രൈ, ഇതിലൊക്കെ ചുമന്ന നിറത്തിലാണ് കാണുന്നത്. അത് ഒരു തരത്തിലുള്ള സിന്തറ്റിക് ഫുഡ് കളറാണ്. അത് നമ്മുടെ ശരീരത്തില് ദീർഘകാലം ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അത് കാഴ്സിനോജിനസ് ആയിട്ട് മാറാമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഇതിൽ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കളറ് കുറഞ്ഞ സാധനങ്ങൾ അവരും ഇഷ്ടപ്പെടുന്നില്ല. ചില ബേക്കറിക്കാരൊക്കെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പരിശോധനയ്ക്ക് എത്തുമ്പോൾ പറയാറുണ്ട് ആളുകൾ വാങ്ങുന്നില്ല എന്നുള്ളത്. അതായത് കസ്റ്റമർ തന്നെയാണ് കച്ചവടക്കാരനെ കൊണ്ടും മാനുഫാക്ചറെ കൊണ്ടും ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്.
1: ഭക്ഷണത്തിന് അമിത രുചിയും ആകർഷകമായ നിറവും നൽകാൻ കെമിക്കലുകൾ വാരിത്തൂവുന്നതാണ് മറ്റൊരു വില്ലൻ. അജിനോമോട്ടോ അഥവാ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, രാസവസ്തുക്കളടങ്ങിയ സോസുകൾ, കൃത്രിമ നിറങ്ങൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇത് തുടർച്ചയായി ശരീരത്തിലെത്തുന്നത് തലവേദന, അമിതവണ്ണം, കരൾ രോഗങ്ങൾ, കുട്ടികളിലെ ബുദ്ധിവികാസക്കുറവ് എന്നിവയ്ക്ക് കാരണമാകും. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിലേക്ക് വരെ നയിച്ചേക്കാം. പത്തനംതിട്ട അടൂരിൽ നിന്നും ഡോക്ടർ പ്രേംരാജൻ.
3: നല്ല രുചിക്ക് മാത്രം പ്രാധാന്യം നൽകി നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഈ ആഹാരം എത്രത്തോളം സുരക്ഷിതമാണെന്ന് നാം ചിന്തിക്കാറുണ്ടോ? വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പാകം ചെയ്യുന്നതും ശരിയായ രീതിയിലല്ല സൂക്ഷിക്കുന്നതുമായ ഭക്ഷണം വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഭക്ഷണത്തിലൂടെ

0: അനേകം രോഗാണുക്കളാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വൃത്തിഹീനമായ ഭക്ഷണം കഴിച്ചാൽ സാധാരണയായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെയാണ്: കഠിനമായ വോമിറ്റിംഗ്, വയറിളക്കം, കഠിനമായ വയറുവേദന. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ജലാംശവും ലവണങ്ങളും നഷ്ടപ്പെട്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ തുടങ്ങിയ രോഗങ്ങൾ. ചില സന്ദർഭങ്ങളിൽ ഭക്ഷ്യ വിഷബാധയിലെ വിഷാംശം രക്തത്തിൽ കലരുകയും അത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ജീവന് തന്നെ ഭീഷണിയാകുകയും ചെയ്യാറുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്തായി നമ്മൾ ഏറെ ഭീതിയോടെ കേട്ട ഒരു പേരാണ് ഷിഗെല്ല. ഷിഗെല്ല ഡിസെൻട്രി എന്നൊരു ബാക്ടീരിയ പടർത്തുന്ന രോഗമാണിത്. ഷിഗെല്ലയുടെ പ്രധാന ലക്ഷണങ്ങൾ: കഠിനമായ വയറുവേദന, ഉയർന്ന പനി, മലത്തോടൊപ്പം രക്തവും ഉണ്ടാവുക. മലിനമായ വെള്ളത്തിലൂടെയും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലൂടെയുമാണ് ഈ ബാക്ടീരിയ മനുഷ്യ ശരീരത്തിൽ എത്തുന്നത്. ഹോട്ടലുകളിലെയോ തട്ടുകടകളിലെയോ ഉള്ള ജീവനക്കാർ മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകൾ വൃത്തിയായി കഴുകാതെ ആഹാര സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. മുതിർന്നവരെ അപേക്ഷിച്ച് പ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളെയാണ് ഷിഗെല്ല രോഗം കൂടുതലായി ഗുരുതരമായി ബാധിക്കുന്നത്. അതിനാൽ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. പുറത്തു നിന്നും ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്ഥാപനത്തിന്റെ ശുചിത്വം, ഭക്ഷണം കഴിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഹോട്ടൽ, അതിന്റെ പരിസരം, വിതരണം ചെയ്യുന്ന പാത്രങ്ങൾ എന്നിവ വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. വേവിക്കാത്ത മുട്ട ചേർത്തുണ്ടാക്കുന്ന മയണൈസ് പോലുള്ളവ പെട്ടെന്ന് കേടാവാൻ സാധ്യതയുള്ളവയാണ്. കൃത്യമായ താപനിലയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവയിൽ മാരകമായ സാൽമണല്ല ബാക്ടീരിയകൾ വളരാൻ സാധ്യതയുണ്ട്. അതിനാൽ പുറത്തുനിന്നും ഇവ പരമാവധി ഒഴിവാക്കുക. യാത്രകളിൽ കൈകളിൽ എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം കരുതുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. ഹോട്ടലുകളിൽ നിന്നും ലഭിക്കുന്ന പച്ചക്കറി സലാഡുകൾ ശരിയായ രീതിയിൽ കഴുകിയതാണോ എന്ന് ഉറപ്പില്ലെങ്കിൽ അവയെ ഒഴിവാക്കി നന്നായി വെന്ത ആഹാരങ്ങൾ മാത്രം കഴിക്കുക. ഹോട്ടലുകളിൽ ഭക്ഷണം വിളമ്പുന്നവരും പാകം ചെയ്യുന്നവരും നഖങ്ങൾ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ടോ എന്നും കൈകൾ സോപ്പിട്ട് കഴുകുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക.
1: ആരോഗ്യവാനായ ഒരു വ്യക്തിയും ആരോഗ്യമുള്ള ഒരു സമൂഹവുമാണ് നമ്മുടെ ലക്ഷ്യം.
0: ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോൾ രുചിയേക്കാൾ നമ്മുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകുക.
2: ഭക്ഷണശാലകളിൽ പാചകത്തിനും കുടിക്കാനും പലപ്പോഴും കൃത്യമായി ശുദ്ധീകരിക്കാത്ത വെള്ളം ഉപയോഗിക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. തിളപ്പിച്ചാറ്റിയ വെള്ളം എന്നു പറഞ്ഞു നൽകുന്നതിൽ പലതും പകുതി മാത്രം ചൂടായ പൈപ്പ് വെള്ളമായിരിക്കും. വൃത്തിഹീനമായ കൈകൾ കൊണ്ട് പാത്രങ്ങൾ കൊണ്ടും ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതും സ്ഥിതി സങ്കീർണമാക്കുന്നു. മലിനജലത്തിലൂടെയും ഈച്ചകൾ വഴിയും മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, അതിസാരം എന്നിവ അതിവേഗം പടർന്നു പിടിക്കുന്നു. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ആരോഗ്യ പ്രതിസന്ധിയായ ഷിഗെല്ലയ്ക്ക് കാരണവും ഇതുതന്നെയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താവിന് പല ഹോട്ടലുകളും കൃത്യമായ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലുകൾ നൽകാൻ തയ്യാറാകുന്നില്ല. വെറുമൊരു കയ്യക്ഷരക്കടലാസോ അല്ലെങ്കിൽ ബില്ലേ ഇല്ലാതെയോ ആണ് കച്ചവടം. ഇത് വെറും നികുതി വെട്ടിപ്പ് മാത്രമല്ല, ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധയോ മറ്റസുഖങ്ങളോ ഉണ്ടായാൽ ഉപഭോക്താവിന് നിയമപരമായി പരാതി നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. കൃത്യമായ ബില്ലില്ലെങ്കിൽ നിയമനടപടികളിൽ നിന്ന് ഹോട്ടലുകൾക്ക് എളുപ്പം രക്ഷപ്പെടാം. ഹോട്ടലുകളിൽ നിന്ന് ബില്ലുകൾ വാങ്ങേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലീഗൽ മെട്രോളജി വകുപ്പ് കോഴിക്കോട് ജില്ലാ ഡെപ്യൂട്ടി കൺട്രോളർ ബിനു ബാലക്.
3: നാം ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ബില്ല് നിർബന്ധമായി വാങ്ങണം. പലരും ബിൽ വാങ്ങാതെ മടങ്ങുകയാണ് പതിവ്. എന്നാൽ ബിൽ എന്നത് വെറും പണമടച്ചതിൻ്റെ രേഖ മാത്രമല്ല, ഉപഭോക്താവിൻ്റെ നിയമപരമായ അവകാശം തെളിയിക്കുന്ന പ്രധാന രേഖ കൂടിയാണ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ടോ ബില്ലുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പരാതി പിന്നീട് ഉന്നയിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ബില്ല് വളരെ പ്രധാനപ്പെട്ട തെളിവായിരിക്കും. ഇന്ന് പല ബില്ലുകളും തെർമൽ പേപ്പറിലാണ് അച്ചടിക്കുന്നത്. ഇത്തരം ബില്ലുകളെ അച്ചടിച്ച മഷി കാലക്രമേണ മാഞ്ഞു പോകാൻ സാധ്യതയുള്ളതിനാൽ ബിൽ ലഭിച്ച ഉടൻ അതിൻ്റെ ഒരു ഫോട്ടോ മൊബൈലിലെടുത്ത് സൂക്ഷിക്കുന്നത് വളരെ നല്ല ശീലമാണ്. ആവശ്യമെങ്കിൽ കോടതിയിലോ ഉപഭോക്തൃ തർക്ക പരിഹാര സെല്ലിലോ മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിലോ അത് തെളിവായി ഹാജരാക്കാൻ ഇതിലൂടെ സാധിക്കും. ഇന്ന് പല റെസ്റ്റോറൻറ്റുകളും ഫ്രഞ്ച് ഫ്രൈസ്, ശീതളപാനീയങ്ങൾ തുടങ്ങിയവ സ്മോൾ, മീഡിയം, ലാർജ് എന്നീ അളവുകളിലാണ് വിൽക്കുന്നത്. ഇത്തരം അളവുകൾ റെസ്റ്റോറൻറ്റ് ഇഷ്ടാനുസരണം നിശ്ചയിക്കാവുന്നതല്ല. ഇതിലെ ഓരോ തൂക്കം അല്ലെങ്കിൽ അളവ് വിതരണം നടത്തേണ്ടത് സ്റ്റാൻഡേർഡ് യൂണിറ്റുകളിൽ മാത്രമായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും വിൽക്കുന്ന പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, റെഡി ടു ഗെറ്റ് പാഴ്സൽ ഭക്ഷ്യവസ്തുക്കൾ ലീഗൽ മെട്രോളജി പാക്കേജ് കമ്മ്യൂണിറ്റി റൂൾസിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഇതിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. എന്നാൽ ഉപഭോക്താവിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ പാക്ക് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ നിയമപ്രകാരം ആവശ്യമായ എല്ലാ പ്രഖ്യാപനങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. ഉൽപ്പന്നത്തിൻ്റെ പേര്, നെറ്റ് ക്വാണ്ടിറ്റി, പരമാവധി ചില്ലറ വില അതായത് MRP, നിർമ്മാതാവിൻ്റെ വിവരങ്ങൾ, പാക്ക് ചെയ്ത തീയതി, യൂണിറ്റ് സെയിൽ പ്രൈസ്, പരാതികൾ അറിയിക്കാനുള്ള വിവരങ്ങൾ എന്നിവ കൃത്യമായി ഉണ്ടായിരിക്കണം. പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ പാക്കിംഗ് രജിസ്ട്രേഷൻ നിർബന്ധമായി എടുക്കേണ്ടതാണ്. ആയത് വകുപ്പിൻ്റെ LMOMS പോർട്ടൽ മുഖേന വ്യാപാരികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മറ്റു നിർമ്മാതാക്കളുടെ പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വ്യാപാരികൾ പാക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പരമാവധി ചില്ലറ വിലയേക്കാൾ അത് MRP കൂടുതൽ വില ഈടാക്കാൻ നിയമപരമായ അനുവാദമില്ല. നിർമ്മാതാവ് രേഖപ്പെടുത്തിയിട്ടുള്ള പരമാവധി വിൽപ്പന വില മറയ്ക്കാനോ തിരുത്താനോ പാടുള്ളതല്ല. ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ പരിധിയിൽ വരുന്ന പരാതികൾ 1800425 4835 ടോൾ ഫ്രീ നമ്പർ വഴി അറിയിക്കാവുന്നതാണ്. കൂടാതെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ സുതാര്യ മൊബൈൽ ആപ്പ് വഴിയും പരാതികൾ സമർപ്പിക്കാം.
2: സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ ആവശ്യമാണ്. മുൻകൂട്ടി അറിയിക്കാതെയുള്ള പരിശോധനകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പകൽ സമയങ്ങളിൽ മാത്രമല്ല, ഹോട്ടലുകൾ അടുത്ത ദിവസത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന രാത്രികാലങ്ങളിലും പുലർച്ചെയും പരിശോധന നടത്തണം. കൃത്യമായ പ്രിന്റഡ് ബില്ലുകൾ നൽകാത്ത ഹോട്ടലുകൾക്കെതിരെ കനത്ത പിഴ ഈടാക്കുക, പാചകക്കാർക്കും ജീവനക്കാർക്കും പകർച്ചവ്യാധി ഇല്ല എന്ന് ഉറപ്പാക്കുന്ന ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുക, എല്ലാ ഹോട്ടലുകളുടെയും മുന്നിൽ അവരുടെ അടുക്കളയുടെ വൃത്തി വ്യക്തമാക്കുന്ന കളർ കോഡഡ് ഹൈജീൻ സ്റ്റിക്കറുകൾ നിർബന്ധമാക്കുക തുടങ്ങിയ നടപടികൾ കർശനമായി നടപ്പിലാക്കേണ്ടതുണ്ട്. ഉപഭോക്താക്കൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും മായം കണ്ടെത്തുകയോ പഴകിയതാണെന്ന് ബോധ്യപ്പെടുകയോ ചെയ്താൽ അതിന്റെ ചിത്രങ്ങളോ വീഡിയോയോ മൊബൈലിൽ പകർത്തുക, പണം നൽകിയതിന്റെ പ്രിന്റഡ് ബില്ല് വാങ്ങി സൂക്ഷിക്കുക തുടങ്ങിയ മുൻകരുതലുകളും കൈക്കൊള്ളണം. സംഭവം നടന്ന ഉടൻ തന്നെ ഹോട്ടലിന്റെ പേരും സ്ഥലവും സഹിതം സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറായ 1800425 1125 എന്ന നമ്പറിലോ foodsafetykerala@gmail.com എന്ന ഇമെയിലിലോ പരാതി നൽകുക. ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഡോക്ടറെ കാണിച്ച കുറിപ്പടിയും മെഡിക്കൽ ബില്ലുകളും സൂക്ഷിക്കുക. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രദീപ് കുമാർ VK.
4: പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചെയ്യാവുന്ന ഒരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അരമണിക്കൂറെങ്കിലും വെള്ളം എടുത്ത് വെച്ച ശേഷം അത് റണ്ണിങ് വാട്ടർ, അതായത് ടാപ്പ് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മിക്കവാറും അതിലെ കീടനാശിനികളൊക്കെ ഇല്ലാതെയാവും. 2 മണിക്കൂറിൽ കൂടുതൽ ഒരു ഭക്ഷ്യവസ്തുവും പ്രിപ്പയർ ചെയ്ത ശേഷം പുറത്തു വയ്ക്കാൻ പാടില്ല. ഭക്ഷ്യവസ്തുക്കള് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറിന്റെ ഉള്ളിൽ അത് പുറത്തു വെച്ച ശേഷം ചൂടാറിയിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിക്കാം. ഒരു ദിവസം 24 മണിക്കൂർ മാത്രമേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാവൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഡിഗ്രി മുതൽ 65 ഡിഗ്രി വരെ ഊഷ്മാവില് ഭക്ഷണത്തിന്റെ ഡേഞ്ചർ സോൺ എന്നാണ് പറയാം. ഫ്രിഡ്ജിൽ 5 ഡിഗ്രിയിൽ താഴെയും ഫ്രീസറാണെങ്കിൽ -18 ഡിഗ്രിയിലും വേണം ഇത് സൂക്ഷിക്കാൻ. പ്രത്യേകിച്ച് മീനും ഇറച്ചിയൊക്കെ -18 ഡിഗ്രി സെൽഷ്യസിൽ വേണം സൂക്ഷിക്കേണ്ടത്. പ്രിപ്പയർ ചെയ്ത ഫുഡ് വീണ്ടും എടുത്ത് ഉപയോഗിക്കുമ്പോഴത് നല്ലവണ്ണം ചൂടാക്കി, ഏകദേശം 65 ഡിഗ്രി ഊഷ്മാവില്ലെങ്കിലും ചൂടാക്കിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഇതെല്ലാം വീടുകളിലും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
2: ഹോട്ടൽ ഭക്ഷണത്തിലെ സുരക്ഷിതത്വം പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ ശുചിത്വവും. പലപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിലൂടെയും അശ്രദ്ധ കാരണവും വിരശല്യം, വയറിളക്കം, ഭക്ഷ്യവിഷബാധ എന്നിവ ഉണ്ടാകാറുണ്ട്. വീടുകളിൽ ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കാൻ പാചകം തുടങ്ങുന്നതിന് മുൻപും പച്ചക്കറികളും ഇറച്ചിയും അരിഞ്ഞതിന് ശേഷവും കൈകൾ സോപ്പിട്ട് 20 സെക്കൻഡെങ്കിലും നന്നായി കഴുകുക. ഭക്ഷണം പാകം ചെയ്യുന്നവർ കൈകൾ വൃത്തിയായി കഴുകിയ ശേഷം മാത്രം പാചകം ചെയ്യാൻ ശ്രദ്ധിക്കുക. ശുചിമുറികൾ ഉപയോഗിച്ച ശേഷം കൈകളുടെ ശുചിത്വം ഉറപ്പാക്കുക. ഭക്ഷണം കഴിക്കുമ്പോഴും കൈകളുടെ ശുചിത്വം ഉറപ്പാക്കേണ്ടത് ഏറെ പ്രധാനമാണ്. ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന സ്പൂൺ, ഫോർക്ക്, ഗ്ലാസ്, പ്ലേറ്റുകൾ എന്നിവയും അണുവിമുക്തമാക്കണം. ഹോട്ടലുകളിലെ ലാഭകുതിയും നമ്മുടെ വീട്ടിലെ ചെറിയ അശ്രദ്ധകളും ഒരുപോലെ മാറ്റിവെക്കേണ്ട സമയമാണിത്. പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണത്തിൽ ഗുണനിലവാരവും കൃത്യമായ ബില്ലും ചോദിച്ചു വാങ്ങാൻ ഉപഭോക്താക്കൾ തയ്യാറാകണം. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ അടുക്കളകളെ രോഗാണുവിമുക്തമായി സൂക്ഷിക്കേണ്ടത് കുടുംബത്തിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ഭക്ഷണം ഔഷധമാകേണ്ടിടത്ത് അത് വിഷമായി മാറാതിരിക്കാൻ അധികാരികളുടെ കർശനമായ നിയമപാലനവും പൊതുജനങ്ങളുടെ കൃത്യമായ ജാഗ്രതയും ഒത്തുചേരേണ്ടതുണ്ട്. സുരക്ഷിതമായ ആഹാരം കഴിക്കുക എന്നത് കേവലം ഒരു ശീലമല്ല, മറിച്ച് നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള അവകാശമാണ്. വൃത്തിയുള്ള അടുക്കളയും വിട്ടുവീഴ്ചയില്ലാത്ത ഭക്ഷണ ശുചിത്വവുമാകട്ടെ നാളെയുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനുള്ള നമ്മുടെ ആദ്യ ചുവടുവയ്പ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
1: ഒരു കലാകാരനായിരിക്കുക എന്ന് പറയുന്നത് സാറിനെ എങ്ങനെ വ്യത്യസ്തനാക്കുന്നു രോഗികളോട് സഹാനുഭൂതിയോടെ ഇടപെടാനും?
2: ഒരു നല്ല കലാകാരന് മാത്രമേ ഒരു നല്ല ഡോക്ടറാവാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഈ ഡോക്ടർ എന്ന് അല്ലെങ്കിൽ വൈദ്യം എന്ന് പറഞ്ഞ ജോലി ഒരു കലയാണ്. അതുകൊണ്ടാണ് മെഡിസിൻ ഈസ് ആൻ ആർട്ട്. വൈദ്യത്തിനെ ഒരു കല പോലെ ചെയ്തിരുന്ന വലിയ വലിയ ഭിഷഗ്വരന്മാരുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. എനിക്ക് ഭാഗ്യം കിട്ടിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കാനാണ്. അവിടുത്തെ സി ബി സി വാര്യർ സാറ്, പി കെ വാര്യർ സാറ്, ഇവരുടെയൊക്കെ ക്ലിനിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. അതിനുശേഷം അത് അവരുടെയൊക്കെ ശിക്ഷണമായിട്ടുള്ള ഗണപതി റാവു സാറ്, സാറായിരുന്നു എൻ്റെ മെഡിസിൻ പ്രൊഫസർ. അപ്പോൾ അവരുടെ ഒക്കെ കൂടെ നമ്മൾ റൗണ്ട്സിനൊക്കെ പോയി നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഡയഗ്നോസിസിലേക്ക് വരുന്ന ആ ഒരു കലയുണ്ടല്ലോ, നല്ലൊരു സർജറി ചെയ്യുന്നത് ഒരു കലയാണ്. ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ, ഇപ്പോൾ ഒരു സ്റ്റേജ് 3 ക്യാൻസർ, ഇത് ചികിത്സിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ആരെയും പഠിപ്പിക്കേണ്ട, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാം വിരൽ തുപ്പിലുണ്ട്. പക്ഷെ ഇത് 4 ഡോക്ടർമാർ ചെയ്താൽ ഇത് 4 തരത്തിലിരിക്കും. അതെന്തുകൊണ്ടാണ്? അവർ കൊടുക്കുന്ന കീമോതെറാപ്പി ഒരേ കീമോതെറാപ്പിയാണ്, റേഡിയേഷൻ ഒരേ കീമോതെറാപ്പിയാണ്. ഒരു പക്ഷേ ഒരു ഡോക്ടറുടെ അടുത്തായിരിക്കും 10 പേര്, മറ്റൊരാളുടെ 2 പേരുണ്ടാവുള്ളൂ, ഒരാളുടെ അടുത്ത് ഒരാളേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ്? മരുന്നിലൊന്നും വ്യത്യാസമില്ല. പക്ഷെ അത് അവരെങ്ങനെ അത് ആ രോഗിയിലേക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ കല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന വൈദ്യം എന്ന് പറയുന്ന കല നന്നായി ചെയ്യുന്ന കലാകാരനാണ് വൈദ്യൻ എന്നാണ്.
1: സാറ് പറഞ്ഞു കുടുംബത്തിലെ കലാപാരമ്പര്യത്തെ കുറിച്ച് പറഞ്ഞു, അച്ഛനെ കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. സഹോദരങ്ങളുമായിട്ട് ഇപ്പം ചേച്ചിയുടെ കൂടെയാണെങ്കിലും അവരുടെ മക്കളുടെ കൂടെയാണെങ്കിലും ഒക്കെ ഒരു സ്റ്റേജ് പെർഫോമൻസ് നടക്കുമ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചില ആനുകൂല്യങ്ങളുമുണ്ട്, വെല്ലുവിളികളുമുണ്ട്. എന്താണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്?
2: വെല്ലുവിളികൾ ഏറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലവണാസുരോധം കഥയിൽ എൻ്റെയും എൻ്റെ സഹോദരി ജയന്തിയുടെയും കുശലവന്മാർ, എൻ്റെ രണ്ടാമത്തെ സഹോദരി ജയശ്രീ, ചേച്ചിയുടെ സീത, ഗോപചേട്ടൻ്റെ, ജയശ്രീ ചേച്ചിയുടെ ഭർത്താവ് ഞങ്ങളുടെ ചേട്ടൻ, ചേട്ടൻ്റെ ഹനുമാൻ, അച്ഛൻ്റെ ശ്രീരാമൻ, ഇങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ അവിടെ അച്ഛനാണല്ലോ, ഗോപിച്ചേട്ടനാണല്ലോ, ജയ ചേച്ചിയാണല്ലോ, ഇതൊന്നും അവിടെ നടക്കില്ല. അവർ വളരെ സ്ട്രിക്റ്റാണ് ആ കാര്യത്തിൽ. അവിടെ ആ ഒരു തലത്തിലോട്ട് സ്ലിപ്പ് ചെയ്ത് പോയാൽ ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി എന്നെ പറയും നന്നായില്ല എന്ന് പറയും. പിന്നെ ഒരിക്കലും ഞാൻ ഇത്രയും കാലമായിട്ട് എൻ്റെ അരങ്ങേറ്റം നടന്നത് ഞാൻ 4 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരിക്കലും എൻ്റെ അച്ഛനോ ഗുരുനാഥനോ ഗോപിച്ചേട്ടനോ സഹോദരിമാരോ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞ് വന്ന് ഗംഭീരമായി പോലെ അസലൈന് ഇതിനപ്പുറത്തൊന്നുമില്ല ഇങ്ങനെ ഇതുവരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. കാര്യം അവർ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണോ കുറവ്, ആ കുറവ് പറഞ്ഞു തന്ന് അതിനപ്പുറത്തേക്ക് എന്നെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളോരോ ഈ റിയാലിറ്റി ഷോകളൊക്കെ കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവർ അതിനപ്പുറത്തേക്ക് വളരാതിരിക്കും. തിരിച്ചുകൊണ്ട് നീ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് എന്നെ ശാസിക്കുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ പിന്തിരിഞ്ഞ് നടന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എൻ്റെ ഗുരുനാഥൻ ഗോപിച്ചേട്ടൻ്റെ കുചേലനും എൻ്റെ കൃഷ്ണനുമായിട്ട്, ഈ അടുത്ത കാലത്ത്, അധികം കാലമൊന്നും ആയിട്ടില്ല, ഒരു കുചേലവൃത്തം എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. കഥകളി കഴിഞ്ഞ് എറണാകുളത്തുനിന്ന് ഇരിഞ്ഞാലക്കുട എൻ്റെ വീട്ടിലെത്തുന്നവരെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി എന്നായി. അതുവരെ ചേട്ടനൊരു ചീത്ത പറയായിരുന്നു. കാരണം ഞാൻ ചെയ്തതിലുള്ള പാകപ്പുഴ അത് കഴിഞ്ഞിട്ട് ചെയ്ത കുചേലവൃത്തം കാണാനായിട്ട് കഷ്ടകാലത്തിന് ചേട്ടൻ മുമ്പിൽ തന്നെ വന്നിരുന്നു. അന്ന് എനിക്ക് വാശിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്താ, പുറത്തിറങ്ങിപ്പോ ഇന്ന് ഗംഭീരായി എന്ന് പറയുന്നു. ഇല്ല, നന്നായി, ഇത്രയേ ഉള്ളൂ അവിടെ.
1: സാറ് പറഞ്ഞു കലാനിലയൻ ഗോപി അളിയനാണ് കഥകളിയുടെ ഗുരുവായിട്ടിപ്പോ ഉള്ളത്. അതുപോലെ ഒരുപാട് ഗുരുക്കന്മാർ അച്ഛൻ പഠിപ്പിച്ച എല്ലാ ആൾക്കാരെയും സ്മരിക്കുമ്പോൾ ഗുരുനാഥന്റെ അടുത്ത് നിന്ന് കിട്ടിയ ഏറ്റവും വലിയ മനോധർമ്മം അല്ലെങ്കിൽ ഒരു പാഠം എന്ന് പറഞ്ഞാൽ എന്നും നമ്മളെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു കാര്യം എന്തായിരിക്കും?
2: പ്രധാനമായിട്ട് അതിൽ ചിലതൊക്കെ ഞാൻ മുമ്പ് പരാമർശിച്ചു പോയി. ഒന്ന്, കൊരമ്പ സുബ്രഹ്മണ്യ നമ്പൂതിരി, അദ്ദേഹം വളരെ ഒരു സാധുവായിട്ടുള്ള മനുഷ്യനായിരുന്നു. ഫീസ് വാങ്ങിക്കാത്ത ഒരു മാസ്റ്റർ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ആരോടും ഫീസ് ചോദിക്കാറില്ലായിരുന്നു, സമയം പറയില്ലായിരുന്നു, രാവിലെ മുതൽ രാത്രി വരെ. അദ്ദേഹത്തിന് പക്ഷെ എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഇതുപോലെ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ വീട്ടിൽ വന്ന് കൈ പിടിച്ച് പഠിപ്പിച്ചിട്ട് അന്ന് സംഗീത അക്കാദമി ഫെസ്റ്റിവലിലൊക്കെ എനിക്ക് ഒന്നാം സ്ഥാനം. അപ്പം അദ്ദേഹം പറഞ്ഞാൽ, നിന്റെ കൈകൊണ്ട്, മൃദംഗം വായിക്കുന്ന കൈകൊണ്ട് പേന പിടിക്കണം കുട്ട, എന്നെ കുട്ടാന്നാണ് നാട്ടിലൊക്കെ വിളിക്കുക. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ അതുപോലെ രണ്ടാമത് മൃദംഗം പഠിപ്പിച്ച രാധാകൃഷ്ണൻ മാഷ്. മാഷ് പോസ്റ്റ് മാഷായിരുന്നു. മണിയൂർ മാഷ്ടറെ ശിഷ്യനാണ്, പാലക്കാട് രഘുമാഷ്ടറെ ശിഷ്യനാണ്. മാഷ് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും, നല്ല വിദ്യാഭ്യാസമുള്ളൊരു മാഷ്. മാഷ് ഒരിക്കലും എൻ്റെ അടുത്ത് വിദ്യാഭ്യാസത്തിനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ മാഷ തന്ന വലിയൊരു പാഠം എന്ന് പറയുന്നത്, ഒരിക്കൽ ഞാനൊരു കച്ചേരിക്ക് മൃതകം വായിച്ച് തിരിച്ച് മാഷടുത്ത് ചെന്നപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ആരാ പാടിയ ആരാ വായാലും വായിച്ച്, അത് കഴിഞ്ഞ് ചോദിച്ചു എന്ത് കിട്ടി എന്ന് ചോദിച്ചു. ഞാൻ നിന്ന് പരുങ്ങാൻ തുടങ്ങി. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഡോക്ടറായി എന്ന് തോന്നുന്നു. അപ്പോൾ എന്താന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നെ അത്രമാത്രം ശകാരിച്ചു അദ്ദേഹം. അപ്പം ഞാൻ ആലോചിച്ചു എന്തിനാണ് ഇദ്ദേഹം ശകാരിക്കുന്നത്, ഇദ്ദേഹത്തിന് ഞാൻ ഈ പൈസ കൊണ്ട് കൊടുക്കുന്നില്ല, പിന്നെ എനിക്കാണെങ്കിൽ ഈ പൈസ വേണ്ട. അന്ന് ഭക്ഷണം വരെ എനിക്ക് തരാത്ത രീതിയിൽ അങ്ങനെ അന്ന് ഞാൻ അവിടെ കിടക്കുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം എന്നോട് രാവിലെ പറഞ്ഞു, നിന്റെ കയ്യിൽ ഞാൻ തന്ന വിദ്യയുടെ വിലയാണ് നീ കൊണ്ട് കളഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ മാഷി പറയണത് പലപ്പോഴും കണ്ടിട്ടില്ലേ, നമ്മള് 1500 രൂപയ്ക്ക് പടക്കം വാങ്ങിച്ചു കൊടുക്കും കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഉത്സവങ്ങളില് 1,00,000 രൂപയുടെ കരിമരുന്ന് പ്രയോഗം നടത്തും, ആനകളെ കൊണ്ടുവരും, ഒരു കഥകളി വെക്കുകയോ ഒരു കച്ചേരി വെക്കുകയോ ചെയ്താൽ അവിടെ കമ്മിറ്റിയുടെ സാമ്പത്തിക ദുരവസ്ഥ പറഞ്ഞ് കലാകാരനെ കരയിപ്പിച്ചു വിടുന്ന സന്ദർഭങ്ങൾ നിരവധിയാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ജന്മം തന്നെ കലയ്ക്ക് വേണ്ടി കൊടുത്ത് അധ്വാനിച്ചു വരുന്ന അവൻ്റെ കയ്യിലുള്ള കലയുടെ മൂല്യമാണ് നമ്മൾ കൊടുക്കുന്നത്. അവരും കലാകാരനും 2500 രൂപ കൊടുത്താൽ എനിക്ക് 3000 രൂപ വേണമെന്ന് പറയണവരല്ല, പക്ഷെ അത് അന്തസ്സായി കൊടുക്കണം. ഇപ്പം ഈ അറിഞ്ഞ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതാണ് എന്നെ സ്പർശിച്ച മാഷി പറഞ്ഞു തന്ന വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. പിന്നെ അച്ഛനാണ് എൻ്റെ എല്ലാം. ജീവിതം ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചു തന്നെ അച്ഛനാണ്. അപ്പൊ അച്ഛൻ നിരവധി പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ട്, അത് മുഴുവനും നമുക്ക് പറയാനില്ല, സമയമില്ല, അനവധി നിരവധി കാര്യങ്ങളുണ്ട്. ഒക്കെ അച്ഛൻ പഴഞ്ചൊല്ല് രൂപത്തിലാണ് പറയുക. അച്ഛന് ആരും ഇല്ലായിരുന്നതുകൊണ്ട് ഏതോ ഒരു അമ്മാവനാണ് കലാമണ്ഡലത്തിൽ കൊണ്ട് ചേർത്ത്, അവിടെ നിന്ന് ശാരീരിക ബുദ്ധിമുട്ട് വയ്യാതെ ഉണ്ണായിവരെ കലാമണ്ഡലത്തിലേക്ക് പോയി. അപ്പൊ അവിടെ അച്ഛൻ ആരും ഇല്ല, ഓരോ കുട്ടികളെ ഓരോ സംഘാടകരുടെ വീട്ടിൽ താമസിപ്പിച്ച പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അന്ന് ഹോസ്റ്റലൊന്നുമില്ല. പനമ്പള്ളി രാഘവ മേനോൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗോവിന്ദമേനോന്റെ, അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടില് അദ്ദേഹത്തിന് ഓൾറെഡി 8 മക്കളാണ്, 8-9 മക്കളുണ്ട്. അടുത്ത മകനായിട്ടാണ് അച്ഛനെ അവിടെ കൊണ്ട് വളർത്തുന്നത് ആ മക്കളുടെ ഇടയിൽ. പിന്നെ അതുപോലെ അഡ്വക്കേറ്റ് കെ കെ തമ്പാൻ, പുതു അച്യുത മേനോൻ, നമ്മുടെ ചന്ദ്രികാസൂട്ടിന്റെ കേശവ വൈദ്യർ, ഇങ്ങനെ വളരെ അന്തസ്സും വിദ്യാഭ്യാസമുള്ള വ്യക്തികളുടെ കൂട്ടത്തിൽ അവരുടെ മകനായിട്ടായിരുന്നു അവരച്ഛനെ കൊണ്ടുനടന്നിരുന്നത്. അപ്പൊ ഇവര് പറയണതും കേൾക്കണതും മുഴുവനും അച്ഛന് പാഠമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാസ്തവത്തിൽ അച്ഛന് ബന്ധുക്കളില്ലാത്തത് എനിക്ക് ഉപകാരമായിരുന്നു. ഇവര് പറഞ്ഞു കൊടുത്തത് മുഴുവൻ അച്ഛന് എനിക്ക് പറഞ്ഞു തരിക. ഓരോ സന്ദർഭത്തിലും ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയണത് അച്ഛൻ അവിടെ ഒരു പഴഞ്ചൊല്ലായിട്ടോ ഒരു ശ്ലോകമായിട്ടോ ഒക്കെ പറയും. അതുപോലെ തന്നെ പള്ളിപ്പുറം ഗോപാലൻ നായരെന്ന് പറഞ്ഞ വലിയൊരു കഥകളി ആശാൻ ഉണ്ടായിരുന്നു. അച്ഛൻ അദ്ദേഹത്തിന് മകനെ പോലെയായിരുന്നു. ആശാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരി ജയന്തി, ചേച്ചി എന്നെ ഒട്ടും തുള്ളിപ്പിക്കും ഒക്കെയാണെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത് ചേച്ചി വളരെ നിഷ്കർഷിക്കും. അപ്പം ഞാൻ അറിയാതെ തന്നെ കാലുമ്മ കയറ്റി വെച്ചിരിക്കണ ഉണ്ടാൽ ഗോചരനാണെങ്കിലോ വേറെ ഗുരുനാഥന്മാരോ മുതിർന്നവരോ ആരെങ്കിലും കാണിക്കുന്നുണ്ട് അപ്പടിക്കും കാല് താത്തി വെക്കുകയും പറയും. ഇവർക്ക് ഞാൻ സഹോദരനായിരുന്നില്ല, മകനെ പോലെയായിരുന്നു. തിരിഞ്ഞിപ്പോൾ നോക്കുമ്പോൾ ഞാൻ ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഇതിനൊക്കെ നിന്നു കൊടുക്കണം. നേരെ മറിച്ച് എൻ്റെ മകനെ ശാസിച്ചു എന്ന് കേട്ട് വാളൊക്കെ എടുത്ത് ഗുരുനാഥന്മാരുടെ പിന്നാലെ പോകുന്ന അച്ഛനമ്മമാരോ സഹോദരന്മാരോ സഹോദരിമാരോ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ ജീവിതപാഠത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്.
1: ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ കലാകാരന്മാരുടെ ജീവിതം ആ കല ആസ്വദിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ കല ആസ്വദിക്കുന്നു, അതിനുശേഷം അവരുടെ ജീവിതത്തെ പറ്റി ആൾക്കാർ ചിന്തിക്കുന്നില്ല. ശരി തന്നെയാണ്. അപ്പം വീട്ടിലെ ഒരു കുട്ടി കലാപരമായ താല്പര്യങ്ങൾ കാണിച്ചാൽ പോലും ആ പഠനം മുന്നോട്ട് പോയി നിനക്കൊരു കലാകാരനായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഒരു പാരന്റ്സിനും ഇല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ജോലി എടുക്കുക, അതിന്റെ പാർട്ടായിട്ട് വേണമെങ്കിൽ ഒരു പാഷനായിട്ട് ഇത് കൊണ്ടുപോക്കുള്ളൂ എന്നുള്ള രീതിക്കാണ് മക്കളോട് പറയുന്നത്. കലാകാരന് ആ ഒരു ജീവിത വൃത്തിയായിട്ട് കലയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലാണ് കൂടുതലും ഉള്ളത്. അത് മാറാൻ സമയമെടുക്കുമായിരിക്കും അല്ലേ?
2: മാറില്ല എന്ന് തന്നെയാണ് എന്റെ പരിപൂർണമായിട്ടുള്ള വിശ്വാസം. ഒരു പക്ഷേ അതിനൊരു പിന്തിരിപ്പ് നയം എന്നൊക്കെ ചിന്തിക്കാം. ഇനി നമ്മളുടെയൊക്കെ ആയുസ് കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ മാറുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ജീവിതാനുഭവം, അല്ലെങ്കിൽ ഞാൻ കണ്ട ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചത് അതാണ്. അതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് കോവിഡ് എന്ന് പറയുന്ന രോഗം നമ്മളെ പഠിപ്പിച്ചത്. അവിടെ നമ്മൾ ഉത്സവങ്ങളെല്ലാം നിർത്തിവെച്ചു, എല്ലാ കലാ ആസ്വാദനവും നിർത്തിവെച്ചു. കാരണം മനുഷ്യന് ജീവനാണ് ഏറ്റവും വലുത്. ഈ കലാകാരന്മാരെങ്ങനെ ജീവിച്ചു,

0: വിളിച്ചാൽ ഈ തുച്ഛമായ ഈ ശമ്പളം കൊണ്ട് അയാളും അയാളുടെ ഭാര്യയും മക്കളും ജീവിക്കണം എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ഇത് തികച്ചൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പൊ അതിന് ഈ അടുത്ത് തന്നെ മനോജ് കൃഷ്ണ അദ്ദേഹം ചേട്ടനൊക്കെ നമ്മൾ കൾച്ചറൽ എക്കോണമി എന്ന് പറയുന്ന കാര്യം എങ്ങനെ ഈ ഒരു സാമ്പത്തിക സ്രോതസ് സാംസ്കാരിക സംഘടനകളിൽ ഉണ്ടാക്കിയെടുത്ത് കലാകാരന് ഉതകുന്ന രീതിയിലേക്ക് വരുത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ വരുന്ന യുവ കലാകാരന്മാർക്കും ഇത് വലിയ വെല്ലുവിളി തന്നെയാണ്. വാസ്തവത്തില് ഞാൻ പഠനത്തിന് ഭയങ്കര മിടുക്കലൊന്നും ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു അച്ഛനും അമ്മയും ഇങ്ങനൊരു അവസ്ഥയും ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി പോയത്. അതിന്റെ വ്യക്തമായൊരു ഉദാഹരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ അന്ന് നമുക്ക് ഈ ATMO അല്ലെങ്കിൽ ഈ കാർഡ് സംവിധാനം ഒന്നുമില്ല, മണി ഓർഡർ ആണുള്ളത്. അപ്പൊ മണി ഓർഡറിന്റെ അടിയിൽ എഴുതുവാനുള്ളൊരു ഭാഗമുണ്ടല്ലോ. അപ്പൊ അവിടെ എഴുതും, അച്ഛൻ പ്രിയ കുട്ടന് നീ പറഞ്ഞത് പ്രകാരം 1000 കാ ഞാൻ അയക്കുന്നു, വേണ്ടത് ചെയ്യുമല്ലോ അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പലപ്പോഴും ഇതിങ്ങനെ വായിച്ച് ഞാൻ വല്ലാതെ ഇമോഷണലും. അപ്പൊ ഇത് വായിച്ചിട്ട് നേരെ ഒരു കുളിയും കുളിച്ചിട്ട് ഞാൻ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലൈബ്രറിയിലേക്ക് പോകാം. രാത്രി അന്ന് 10 മണി വരെ ലൈബ്രറിയിലാകാം. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ പറയും അവൻ അവിടെ ചെന്നിരുന്ന പിന്നെ അനങ്ങില്ല, അവരൊക്കെ ധരിച്ചിരിക്കുന്നത് ഞാനെന്തോ ഭയങ്കര പഠിക്കാനുള്ള തോര കൊണ്ട് അവിടെ വന്നങ്ങ് ഇരുന്ന് പോയതാ. അതൊന്നുമല്ല, കാരണം എനിക്കറിയാം തലേ ദിവസം ഏതോ അമ്പലത്തിലെ കഥകളി കഴിഞ്ഞ് കിട്ടിയ ആ പൈസയിലെ ഒരു മുക്കാഭാഗമാണ് അച്ഛനെ അയക്കണേ, ബാക്കി പൈസ കൊണ്ട് വേണം വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ. അപ്പൊ ഈ ഒരു പൈസയാണ് വാസ്തവത്തിൽ എന്നെ പഠിപ്പിച്ചത്, അതുകൊണ്ട് അതിനെ അറിയാതെ പഠിച്ചു പോയതാ. അപ്പൊ ഞാൻ സ്വയം ആലോചിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു കഷ്ടപ്പാടില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ അച്ഛനോട് 1000 ഉള്ളൂ എന്താ അച്ഛൻ 1500 അയക്കാഞ്ഞത് എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷെ ഏറ്റവും വലിയൊരു ഗുണം എനിക്ക് കിട്ടിയത് എന്റെ കുടുംബത്ത് ലഹരി എന്ന് പറയുന്ന സാധനം അത് കയറിയിട്ടേ ഇല്ലായിരുന്നു. ബാല കലാമണ്ഡലം മാർഗി ഉണ്ടായിരുന്ന ബാലസുബ്രഹ്മണ്യം അദ്ദേഹം ലഹരി തയ്യാറേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് അടുത്തത്. പക്ഷെ നേരെ മറിച്ച് നല്ല കഴിവുള്ള കലാകാരന്മാര് ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോയി. ഇപ്പൊ പല കലാകാരന്മാരുടെ ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലഹരിയുടെ കാരണം അവരുടെ കഷ്ടപ്പാടാണെന്ന്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ?
0: നമുക്ക് ലഹരിയിൽ തന്നെ പാട്ടിനെ സെലക്ട് ചെയ്യാനാണ് എനിക്കതില് താല്പര്യകാര്യം. എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു സിനിമയാണ് ഭരതം. ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് എന്നെ ഓർമ്മയില്ലാത്തൊരു ഒരു ഒരു സിനിമയാണ്. കാര്യം കലാകുടുംബത്തിലായത് കൊണ്ട് തന്നെ സ്പർശിച്ചതായിരിക്കും. അതില് ആ നെടുമുടി വേണുവിന്റെ കഥാപാത്രം സ്റ്റേജില് മദ്യം അദ്ദേഹം കഴിച്ച് പാടാൻ വയ്യാതെ കഴിഞ്ഞു പോയപ്പോ മോഹൻലാലിന്റെ കഥാപാത്രം പുറകിൽ നിന്ന് അത് എടുത്തങ്ങ് പാടി ഞാൻ കണ്ടമാനം കരഞ്ഞു പോയൊരു കഥാപാത്രമാണ് ശ്രീവിനായകം നമാമ്യഹം എന്ന് പറയുന്ന ആ പാട്ട്.

തന്നെ

0: സർ, ഇപ്പോൾ പല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഭീമൻ, അർജുനൻ, രാവണൻ, സാത്വിക ഗുണമുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ പല ക്യാരക്ടറാണല്ലോ നമ്മൾ അവതരിപ്പിക്കുക. അപ്പോൾ പല വേഷങ്ങളിലും കഥാപാത്രങ്ങളുടെ വൈകാരിക സംഘർഷങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇപ്പോൾ രാവണന്റെ സംഘർഷമായിരിക്കില്ല അർജുനന്റെ സംഘർഷം. ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കഥാപാത്രങ്ങൾ കടന്നുപോകുന്ന സംഘർഷാവസ്ഥകൾ നമ്മളെ ബാധിക്കാറുണ്ടോ?
1: അവിടെ ആ കഥാപാത്രമായി കഴിഞ്ഞാൽ വ്യക്തി വരരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ്, പരമാവധി അതിന് ശ്രമിക്കാറുമുണ്ട്. കാരണം കഥാപാത്രമായി കഴിഞ്ഞാൽ വ്യക്തി വന്നാൽ പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം കൃഷ്ണനാണ്. കാരണം ഏറ്റവും ബുദ്ധിമുട്ടും കൃഷ്ണനാണ്. അത് അച്ഛൻ്റെ ഒരു സ്വാധീനമാണ്. അപ്പോൾ ഈ കൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവം എന്താ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. ഇപ്പം രാവണൻ്റെ സ്വഭാവം നമുക്കറിയാം, അർജുനൻ്റെ സ്വഭാവം അറിയാം, ഭീമൻ്റെ സ്വഭാവം അറിയാം, കുന്തിയുടെ സ്വഭാവം അറിയാം. ഈ കൃഷ്ണന്റെ സ്വഭാവം എന്താണെന്ന് വെച്ച്
0: കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ക്യാരക്ടറാണ് എല്ലാ കാലത്തും.
1: അപ്പൊ അത് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അർജുനന്റെ അടുത്ത് ഗീതോപദേശിച്ച് നിൽക്കുന്ന കൃഷ്ണൻ അല്ല പാഞ്ചാലിയുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണൻ. ഈ കൃഷ്ണനല്ല യാദവ വംശത്തിന്റെ രാജാവായി നിൽക്കുന്ന കൃഷ്ണൻ. ഈ കൃഷ്ണനല്ല അർജുനന്റെ സുഹൃത്തായിട്ട് എവിടെയെങ്കിലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണൻ. അതായത് ത്യാഗരാജ സ്വാമികള് അദ്ദേഹത്തിനെ പറഞ്ഞ പോലെ സമയാനിഖി സതുമാ, സമയവും സന്ദർഭവും നോക്കി സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നവൻ എന്നാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കൃഷ്ണൻ വേഷം ചെയ്യുമ്പോൾ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആ അമ്പലത്തിൽ ഞാൻ അവരോട് പറയും, അവിടെ പൂജിച്ച് ചാർത്തിയ മാല ഉണ്ടെങ്കിൽ എനിക്ക് വേണം എന്ന് പറയും. ഇത് കഥകളിക്കാരൻ്റെ വലിയ ഭാഗ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണക്കാരൻ ഒരാൾ പോയിട്ട് തിരുമേനിയോട് ആ പൂജിച്ച മാല നമ്മുടെ തരുമെന്ന് പറഞ്ഞാൽ കിട്ടും
0: ഇല്ല?
1: ഇല്ല. ഞാനത് ഇടുമ്പോൾ മനസ്സിലാക്കണം ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിൽ നിന്ന് എടുത്തിട്ടാണ് എൻ്റെ കയ്യത്തിലേക്ക് ഇടുന്നത്. അപ്പൊ ഞാൻ ആരാ അവിടെ? രാജീവോ അല്ലെങ്കിൽ കരുണാകരനോ രാഘവനോ ഒന്നുമല്ല. ഈ പവിത്രത ആ ചെയ്യുന്ന വ്യക്തി സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് വ്യക്തി ചിന്തിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഈ മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ രാജീവില്ലല്ലോ, കൃഷ്ണനേ ഉള്ളൂ. അപ്പൊ ഈ കൃഷ്ണൻ അർജുനനെ കാണുമ്പോൾ എന്താണ് എന്നുള്ളൊരു ഒരു ഭാവം ഉണ്ടാക്കിയെടുത്താലേ കാര്യം. കൃഷ്ണൻ പച്ചവേഷ, അർജുനൻ പച്ചവേഷ, നളനും പച്ചവേഷ, ദുരുഗ്മാങ്കനും പച്ചവേഷ. ചുമ്മാ പച്ചവേഷം കെട്ടിക്കഴിഞ്ഞ് ഇതൊന്നും ആവില്ല. ഓരോരുത്തരുടെ സ്വഭാവ വ്യത്യാസമാണ്. ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായിട്ടുള്ള ആ നമ്മൾ പറയുക സ്ഥായി അല്ലെങ്കിൽ ആ തലം, അത് കൊടുത്താൽ മാത്രമേ പിന്നീട് ജനങ്ങൾക്കത് ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ.
0: മില്യൻസ് ഓഫ് ആൾക്കാരുടെ ഇടയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതിനിടയിലാണ് ഈ രോഗവും ദാരിദ്ര്യവും ദുഃഖവും എല്ലാം ഉള്ളത്. പക്ഷെ ഈ എല്ലാ മനുഷ്യനും വേണ്ടുന്ന ഒരു കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. എല്ലാ ആൾക്കാർക്കും വേണം. സ്നേഹം വേണ്ടാത്തതായിട്ട് ബോധമുള്ള ഒരു മനുഷ്യനും ഞാൻ എനിക്ക് സ്നേഹം വേണ്ട എന്ന് പറയില്ല. പക്ഷെ ഇത്രയധികം ആൾക്കാരുണ്ട്, ഇത്രയധികം ആൾക്കാർ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ട്. പക്ഷെ സ്നേഹം ഈ പറഞ്ഞ പോലെ വളരെ വിരളമായിട്ടുള്ളൊരു വസ്തുവായിട്ട് തുടരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഡോക്ടർ മനസ്സിലാക്കുന്നത്?
1: ഒന്ന്, അതിന്റെ വില എന്താണ്? മനുഷ്യനെല്ലാ കാര്യവും കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല,

0: എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. കാരണം എൻ്റെ കുടുംബത്തിൽ നിന്ന് സ്നേഹം അറിയാതെ വന്നൊരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ മഹാഭാഗ്യം വാട്സാപ്പ് ഉപയോഗിക്കാത്ത അച്ഛനും അമ്മയും കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഉപകാരം. അതുകൊണ്ട് അവർക്ക് എന്നെ സ്നേഹിക്കാൻ സമയമുണ്ടായിരുന്നു. പിന്നെ എന്നെ മകനെ പോലെ സ്നേഹിക്കുന്ന സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, എനിക്ക് അളിയന്മാരല്ല, എനിക്ക് അവർ ചേട്ടന്മാരാണ്. എന്നെ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ, ആരതി എന്നാണ് പേര്, ഗോകുലം മെഡിക്കൽ കോളേജിലെ ഫാർമക്കോളജി പ്രൊഫസർ. എൻ്റെ രണ്ട് കുഞ്ഞുങ്ങള് രാമനും കൃഷ്ണനും, അവരുടെയും സ്നേഹം. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ വേണ്ടത്? സ്നേഹം കൊടുക്കാതിരിക്കേണ്ട ഒരാളാണ് ഞാൻ ആവേണ്ടത്. പക്ഷേ ഞാൻ തികച്ചും വ്യത്യസ്തനായി ഒരാളായി മാറിയത് എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ ഇരുന്ന് ഓരോ ദിവസവും എന്നെ പഠിപ്പിച്ച് തന്നത് നിന്റെ ജോലി എന്താണെന്ന്, സ്നേഹിക്കുക എന്നുള്ളതാണ് നിന്റെ ജോലി, ഉപദ്രവിക്കുക നിന്റെ ജോലിയല്ല. മോനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും, തിരിച്ചു സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അപ്പോൾ ഒരു മാർഗം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ. കാരണം നമ്മൾ പറയുമല്ലോ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു വല്ലാത്ത സാമൂഹിക രീതിയിലേക്ക് നമ്മൾ കടന്നുപോയി, സ്നേഹം ഒട്ടും ഇല്ലാത്തൊരവസ്ഥയിലായി മറ്റൊരു തലത്തിൽ എത്തിച്ചേർന്നത് പരിഹാരം ഉണ്ടാക്കാൻ പാടാം. എന്ന് വെച്ചാൽ കുഞ്ഞുകാലം മുതലേ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഓരോന്നും കാണിച്ചു കൊടുത്ത് സ്നേഹം പ്രകടമാക്കി അവരെ കൊണ്ട് ചെയ്യിച്ച് വളർത്തിയാൽ അത് മാത്രമേ ഞാൻ നോക്കിയിട്ട് അതിനൊരു പരിഹാരം.
1: ബ്രോക്കൺ അഡൽട്ടിനെ നമ്മൾ റിപ്പയർ ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് ഒരു കുഞ്ഞിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്.
0: എന്റെ അമ്മയുടെ അച്ഛന്റെയും വിവാഹം കഴിഞ്ഞിട്ട് 64 കൊല്ലോ ഇത്രയൊക്കെയായെന്ന് തോന്നുന്നു. 50 വിവാഹ വർഷമൊക്കെ ഗംഭീരമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. അപ്പൊ ഒരിക്കൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇന്നേ വരെ നിങ്ങൾ രണ്ടുപേരും തമ്മില് ഒന്നും വഴക്കുണ്ടാക്കുന്നത് കാണാൻ പറ്റിയിട്ടില്ല, ഇതെന്താ കാര്യം? അപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി, അതൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് തമ്മിൽ. അച്ഛൻ പറയാ, അഭിപ്രായം ഉള്ളിടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് ഞാനും അവളും തമ്മിലുള്ള, ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങൾ അവിടെ തീർക്കാനുള്ളതാ, നിങ്ങൾ കുഞ്ഞുങ്ങളെ അറിയിക്കാനുള്ളതല്ല. അപ്പൊ അതൊരിക്കലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ കാലത്തിൽ നമുക്കത് ചിന്തിക്കാൻ പറ്റും.
1: സ്നേഹത്തിന്റെ മാതൃകകളാണ്, കുട്ടികൾക്ക് അറിയില്ലായിരിക്കും എന്താണ് സ്നേഹമെന്ന്. അതുകൊണ്ടാണ് അവർ അറിയാത്ത സ്ഥലങ്ങളിൽ സ്നേഹം ഒന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി സ്നേഹം കിട്ടുമെന്ന് വിചാരിച്ച്.
0: അവിടെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കുട്ടികൾക്ക് അറിയാം. നമ്മൾ പലപ്പോഴും ഈ കുട്ടികളെ നമ്മൾ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ഒരു സംഭവമുണ്ട്. കാര്യം അതൊന്നും നീ അറിയണ്ട, അതൊന്നും നീ കേൾക്കണ്ട, അല്ലെങ്കിൽ നീ ഇന്നത് കേട്ടാൽ മതി, നീ കുട്ടികളല്ലേ. അങ്ങനെയല്ല, ഞാൻ മോശം കാര്യങ്ങളല്ല പറഞ്ഞു, നല്ല കാര്യങ്ങൾ നല്ല രീതിയിലൂടെ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് ആ രീതിയിൽ മനസ്സിലാവും. അപ്പോൾ പലപ്പോഴും എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഒരു ദിവസം എൻ്റെ അടുത്ത് മകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വളരെ അനുഭവപ്പെട്ടു പോയി, അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അച്ഛമ്മയും ഇങ്ങോട്ട് കൊണ്ടുവരാം. ആ ഞാൻ ചോദ്യം തന്നെടാ, നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അച്ഛന് സാഡാവില്ലേ. അപ്പൊ അച്ഛന് സാഡാവും എന്നവൻ പറയുന്നത്, ഞാനൊരു ദിവസം എന്റെ അച്ഛനമ്മയും വിളിച്ചാൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എല്ലാ ദിവസവും തന്നെ അങ്ങനെ അച്ഛനമ്മയും വിളിക്കണേ. പക്ഷെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് സങ്കടാവും, അല്ലെങ്കിൽ അവർക്ക് സങ്കടാവും. അപ്പൊ അവൻ അതിൽ നിന്ന് മനസ്സിലായി, ഈ വിളിക്കല് ഒരാവശ്യമാണ്, അതില്ലെങ്കിൽ സങ്കടമാകും. അപ്പൊ അതിനെന്ത് വേണം? ഒരു വീട്ടില് ഈ അച്ഛനും അമ്മയും മക്കളുമായി സംസാരം എന്ന് പറയുന്ന അന്യം നിന്ന് പോയ കലാരൂപം എത്രയും പെട്ടെന്ന് അത് അത് സ്ഥാപിക്കപ്പെടണം. അതാണ് കുടുംബം. ഇപ്പൊ റേഡിയോയുടെ പ്രസക്തിയും അല്ലെങ്കിൽ ഈ പാട്ടുകളുടെ പ്രസക്തിയും, ഞാൻ അങ്ങനെയാണ് റേഡിയോ സ്നേഹിച്ചത്. പണ്ട് കാലത്ത് ഞങ്ങൾ കുട്ടിയായിരുന്നപ്പോ എത്ര വീട്ടിലെ സ്ഥലം ഉണ്ടെങ്കിലും ആ മുമ്പിലത്തെ ചെറിയൊരു റൂമിൽ അച്ഛൻ്റെ അമ്മയുടെ റൂം അതാ, ഞങ്ങളൊക്കെ കൂടി അവിടെ നിലത്ത് വന്ന് കിടക്കും. ഞങ്ങൾ കഥകളിക്കാരാണല്ലോ, 10 മണിക്ക് കഥകളി സംഗീതം ഉണ്ടാവും, കുറുപ്പാശാന്റെയും അങ്ങനെയുള്ള ഹൈദരലേശന്റെ ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നാടകം ഉണ്ടാവും. അപ്പൊ ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അച്ഛനും അമ്മയുടെ ചാരിയാസരിലോ കട്ടിലോ ഉണ്ടാവും, ഞങ്ങൾ നിലത്തും കിടക്കും ഒരു അരമണിക്കൂർ നേരം. അത് കഴിഞ്ഞപ്പോ പിന്നെ അതിനെപ്പറ്റിയുള്ള വിശകലനം ഒരു ചർച്ച ഉണ്ടാവും, ഇത് കഴിഞ്ഞിട്ടാ പോയി കിടക്കുക. അപ്പൊ ആ റേഡിയോയും പാട്ടും നമുക്ക് വീടുകളിൽ എങ്ങനെ നല്ല രീതിയിൽ ഉപകരിക്കാം. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ അച്ഛനും അമ്മയും മക്കളും 4 റൂമില് 4 വാട്സാപ്പിലായിട്ട് ഇരിക്കുന്നു പോകുമ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നില്ല.
1: തീർച്ചയായിട്ടും വളരെ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്, മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം.
0: ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും, 1975 വയലാറ് ദഹഗതി ദേവരാജൻ മാഷ ചിട്ടപ്പെടുത്തി യേശുദാസ് പാടിയിട്ടുള്ള കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളതാണെങ്കിൽ കേൾക്കുന്ന പാട്ടാണ്.

0: അപ്പോൾ ഈ ക്യാൻസർ പോലുള്ള ഗൗരവകരമായ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികളുടെ പ്രതികരണം വ്യത്യസ്തമായിരിക്കുമല്ലോ സാർ. ചിലർക്ക് ഭയമായിരിക്കും, നിസ്സഹായാവസ്ഥ, ചിലർക്ക് ജീവിച്ച് മതിയായിട്ടില്ല എന്ന് തോന്നാൽ, ഉത്തരവാദിത്വങ്ങൾ, കുഞ്ഞുങ്ങളുണ്ട്, അപ്പോൾ നമുക്കിങ്ങനെ ഒരു അവസ്ഥ വന്നാൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, കുടുംബം അനാഥപ്പെട്ടു പോകും എന്നുള്ള അവസ്ഥ, ആവലാതികൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചിലപ്പോൾ ചികിത്സയ്ക്ക് എത്താൻ പറ്റാതെ ചികിത്സിക്കണം എന്നുണ്ടായിരിക്കും, യാതൊരു നിവൃത്തിയും ഉണ്ടാവത്തില്ല, അങ്ങനത്തെ അവസ്ഥ. അപ്പം രോഗികളും അവരുടെ മനോവിചാരങ്ങളും ഒക്കെ ദിവസവും സാർ അങ്ങനെ ഉള്ള ആൾക്കാരെ ആയിരിക്കും കാണുന്നത്. ഒരു സന്തോഷത്തോടെ ഒരിക്കലും ഒരു ക്യാൻസർ രോഗി സാറിന്റെ മുന്നിൽ എത്തത്തില്ലല്ലോ. അപ്പം വരുന്നവരെല്ലാം ദുഃഖത്തിന്റെ ഭാണ്ഡവും കൊണ്ടായിരിക്കും വരുന്നത്. അപ്പം ഇവരൊക്കെ എങ്ങനെയാണ് ഡോക്ടറിനെ അടയാളപ്പെടുത്തുന്നത്?
1: വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ ഒരു ആളാകണം എന്ന് ഭഗവാൻ ഇങ്ങനെ അത് തീരുമാനിച്ച് എന്നെ ഇങ്ങനെ ആക്കി വെച്ചത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആവുന്നത്. അപ്പൊ അവിടെ എന്നെ ഇത് ചെയ്യിക്കുന്ന ഈശ്വരന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്നോട്, എനിക്കും തിരിച്ച് ഈശ്വരനോട് ചില ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് ഇതിനുള്ള കഴിവുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം എന്നെ ഇത് ചെയ്യിക്കുന്നത്. അപ്പൊ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോ ചില സന്ദർഭങ്ങളിൽ ഡോക്ടർ ദൈവമായി പോകുന്ന സാഹചര്യമുണ്ട്, ചില സന്ദർഭങ്ങളിൽ ഡോക്ടർ ഞങ്ങൾ തന്ന ആ ഒരു ആശുപത്രിയിൽ അടച്ച ആ ഫീസിനുള്ള പ്രതിഫലം തരുന്ന ഒരു വ്യക്തി എന്നുള്ളതായി പോകാറ്. ചില സമയത്ത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത ഒരു ഡോക്ടറായി പോകാറുണ്ട്. ചില സമയത്ത് എന്നെ ഉപദ്രവിച്ച ഡോക്ടറും, ഇങ്ങനെ പലതരത്തിൽ ചിത്രീകരിക്കുന്നവരുണ്ട്. ഞാൻ അവിടെ എപ്പോഴും ഒന്ന് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. മാറിപ്പോകുന്നത് ഇവരെല്ലാം വരുന്ന സാഹചര്യവും അവർക്കെല്ലാം പിടിപെട്ടിരിക്കുന്ന അസുഖത്തിന്റെ തീവ്രതയും അതിന്റെ സ്റ്റേജിനും അതിനുള്ള സിറ്റുവേഷനും അനുസരിച്ചിട്ടാണ്. അപ്പൊ നല്ല സ്വഭാവമുള്ള ക്യാൻസർ, ഇപ്പൊ ക്യാൻസറിന് നമ്മുടെ പോലെ സ്വഭാവമുണ്ട്, സ്റ്റേജ് മാത്രമല്ല. അപ്പൊ നല്ല സ്വഭാവമുള്ള നല്ല സ്റ്റേജിലുള്ള ക്യാൻസർ ചികിത്സിച്ച് ഭേദമായി കുറെ വർഷം കഴിയുമ്പോൾ ആ വ്യക്തിക്ക് രാജീവ് ഡോക്ടർ എന്ന് പറഞ്ഞ ദൈവമാണ്, എന്നെ ഈശ്വരന്റെ ഫോട്ടോടെ വെച്ച് പൂജിക്കുന്നു, എന്നെ കണ്ടില്ലെങ്കിൽ വിഷമം. ഒരു അഡ്വാൻസ് സ്റ്റേജിലുള്ള ഒരു വ്യക്തി, വളരെ മോശപ്പെട്ട ഒരു ക്യാൻസറുള്ള വ്യക്തി, ആ വ്യക്തി 6 മാസം കൊണ്ട് മരിക്കും എന്നാരെങ്കിലും പറഞ്ഞു എന്റെ അടുത്ത് വരുന്നു, ഞാൻ എന്തോ കൊടുക്കുന്നു, എന്തോ ഒരു ഈശ്വരാധാന്യത്തിൽ 5-6 വർഷമായിട്ട് അദ്ദേഹം സുഖമായിട്ട് ജീവിക്കുന്നു, അവർക്കും ഞാൻ ഈശ്വരനാണ്. അടുത്ത് വരുന്ന ഇതേ സ്റ്റേജിലുള്ള 4-ാം സ്റ്റേജിലുള്ള ഒരു വ്യക്തി, എന്റെ നിർഭാഗ്യം കൊണ്ട് അവർ 6 മാസം കഴിയുമ്പോൾ മരിച്ചു പോകുന്ന വ്യക്തിക്ക് ഞാൻ കടമ ചെയ്ത ഒരു ഡോക്ടർ മാത്രമാണ്. വേറൊരു വ്യക്തിയിൽ ഞാനൊരു പ്രതീക്ഷ വെച്ച് അവരോട് പറഞ്ഞുപോയി നമുക്കൊന്ന് ശ്രമിക്കാൻ ചെയ്യാം, എന്റെ നിർഭാഗ്യം കൊണ്ടൊരു കോംപ്ലിക്കേഷൻ വന്നു, അവർ മരിച്ചു, ഞാൻ ദുഷ്ടനാണ് അവർക്ക്. കാരണം അവരൊരു പക്ഷെ 2 വർഷം അല്ലെങ്കിൽ 10 വർഷം ജീവിക്കേണ്ടതായിരുന്നു, ഞാൻ ഈ മരുന്ന് കൊടുത്തൊരു കോംപ്ലിക്കേഷൻ വന്ന അവര്, അപ്പൊ ഞാൻ അവരെ എന്തോ ഉപദ്രവിച്ച ഒരു വ്യക്തിയാണ്. അവിടെ ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ എന്നാലാവും വിധം നല്ലത് ചിന്തിച്ച് ചെയ്യുക, അതിന്റെ ഫലം അവർക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അത് ഈശോ. കാര്യം ഞാനല്ല അവിടെ ഫലം കൊടുക്കുന്നത്, നമുക്ക് ഫലം ഇച്ഛിച്ച് ചെയ്യാനും പറ്റില്ല.
0: ഇപ്പൊ സാർ എത്ര വർഷമായി ചികിത്സാ രംഗത്ത്?
1: ഞാൻ MBBS പാസ്സായിട്ട് ജോലി ചെയ്യാൻ 2002 മുതലാണ്. അപ്പൊ 26 വർഷം,
0: ഒരു കാൽ നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു.

0: ഒക്കെയാണ്. അപ്പൊ ഇത്രയും കാലയളവിനുള്ളിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ?
1: അത് നിരവധിയാണ്, സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാകും. അത്രയും അനുഭവങ്ങൾ, കാര്യം ഒന്നും ഒന്നിനു മുകളിലോ താഴെയൊന്നുമല്ല. പക്ഷേ ആദ്യത്തെ ഒന്ന് എനിക്കിപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അത് ആദ്യത്തെ ആയതുകൊണ്ട് അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് സമാനമായി പലതും ഉണ്ടായിട്ടുണ്ട്. കാര്യം ഞാൻ MBBS കഴിഞ്ഞ് ജീവിക്കേണ്ട മാർഗമില്ല. അപ്പൊ 24 മണിക്കൂറും ജോലി ചെയ്യാൻ തീരുമാനം, കാരണം എനിക്ക് വേറെ മാർഗമില്ല, കുടുംബം നോക്കണം. അപ്പൊ ഞാൻ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ആശുപത്രിയിൽ, വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ, അങ്ങനെ ജോലി ചെയ്യുന്നതിന് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒരു 3 നേരം ഭക്ഷണവും 3 ആശുപത്രിയിലായിട്ട് കഴിഞ്ഞു, അതുകൊണ്ട് അങ്ങനെ ജോലി ചെയ്തു. അപ്പോ കൊയിലാണ്ടിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോ ഒരു അമ്മ, അന്ന് ഞാൻ അവിടെ നിന്ന് പോവുകയാണെന്ന് ആരോ പറഞ്ഞറിഞ്ഞു. അപ്പോ അവര് വന്നിട്ട് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എന്റെ കയ്യിൽ ഒരു പൊതി വെച്ച് തന്നു. അപ്പൊ ഒരൊറ്റ കണ്ടീഷനാണ് ഈ പൊതിയുടെ കണ്ടീഷൻ, മോനിത് തുറക്കരുത്,
0: വീട്ടിൽ പോയിട്ട് മാത്രമേ തുറക്കൂ.
1: അപ്പൊ ഞാൻ സമ്മതിച്ചു. അത് കഴിഞ്ഞ് പോയി അടുത്ത വിഷയം. പക്ഷെ എനിക്ക് ഈ പറഞ്ഞപോലെ നമുക്കിത് ഇതിൽ എന്താണെന്നറിയാതെ ഒരു മാർഗമില്ല. ഇപ്പൊ ഞാൻ വീട്ടിൽ പോകണമെന്നല്ല, ഞാൻ ആശുപത്രി തന്നെ താമസമല്ലേ. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു ഞാൻ ഇപ്പോ വരാം എന്ന് പറഞ്ഞ് നേരെ റൂമിലോട്ട് പോയി. വേഗം പോയി റൂമിൽ പോയി കഥകൾ തുറന്നു നോക്കിയപ്പോ ഒരു സോപ്പാണ്, കുളിക്കുന്ന സോപ്പ്. ഞാൻ നിന്ന് കരഞ്ഞു. ആ സ്ത്രീയുടെ കയ്യിൽ മറ്റൊന്നുമില്ല. അവരെന്നോട് പറഞ്ഞിട്ടോ പോയെ ഇത് തുറക്കരുത്, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. പക്ഷെ ആ സോപ്പ് ഞാൻ ഒന്നും മറന്നിട്ടില്ല എന്റെ ആ മനസ്സിലുള്ള. കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ അവരവരുടെ സ്നേഹവും അവരുടെ ജീവനുമാണ് നമുക്ക് തന്നിട്ട് പോകുന്നത്. നിരവധി അനുഭവങ്ങൾ, അതായത് അമ്മയും മകളും ക്യാൻസർ രോഗികളായിട്ട് വരിക, മകളും മരിക്കുക, അമ്മ ഞാൻ ഒരു മകനെ പോലെ അവരുടെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രം ജീവിച്ചിരുന്നു തുടങ്ങി ജീവിക്കുക, ഇങ്ങനെയുള്ള നിരവധി നിരവധി അനവധി സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാതെ വന്ന് നമ്മളിൽ ഇവര് നമ്മളുടെ അടുത്ത് നിന്ന് അങ്ങനെ വീഴാണ് ആശ്രയം പ്രാപിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒട്ടനവധി അനുഭവങ്ങളുണ്ട്.
0: അപ്പൊ ഒരുപാട് ജീവിതവും മരണവും കണ്ട ആളാണ് ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം. എന്താണ് ജീവിതം, മനുഷ്യന്റെ ജീവിതം എന്ന് പറയുമ്പോ എന്താണ്?
1: വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമായിട്ട് തോന്നുന്നു. ഞാനത് തയ്യാറെടുപ്പില്ലാതിരുന്നു എന്നുള്ളത് കൊണ്ട് പലപ്പോഴും എപ്പോഴൊക്കെ യാത്രയിൽ ഞാൻ ആലോചിച്ചിട്ടുള്ള ഇതേ ചോദ്യം അല്ലെങ്കിൽ ഇതിനോട് അടുപ്പിച്ച കാര്യമുള്ളൂ. അന്നൊക്കെ ഞാൻ മനസ്സിലാക്കി ആലോചിച്ച് വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കുറെ കൂടിയൊക്കെ പ്രായമായി കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ എന്നെ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയണം എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ എനിക്കിപ്പോ അതൊന്നും വരുന്നില്ല, എന്റെ മനസ്സിലോട്ട് ഉത്തരമൊന്നും വരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം, ഇത്രയേ ഉള്ളൂ. ഞാനതാണ് വിവരിച്ച് വിസ്തരിച്ച് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ RCCയിലെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്, നമ്മളിപ്പോ പറയുന്ന മനുഷ്യ ജീവിതം നിസ്സാരമാണ് ഇപ്പോ നമ്മള് പൂന്താനത്തിന്റെ ഇതിലൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതൊക്കെ പാട്ടായിട്ട് കേട്ടിരുന്നല്ലാതെ ഇതെന്താ സാധനം എന്നുള്ളത് കണ്ണു കണ്ടപ്പോഴാണ് നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. അപ്പോ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത് എന്ന് വരെ എങ്ങനെ എപ്പോഴും ഒരു ഇതുമില്ല. അപ്പൊ ആ ജീവിക്കുന്നിടത്തോളം കാലം എത്ര കണ്ട് സ്നേഹിക്കാൻ പറ്റുമോ അത്ര കണ്ട് സ്നേഹിച്ച്, ഈ സ്നേഹമാണ് ജീവിതം. ജീവിതം സ്നേഹിക്കാനുള്ളതാണ് ജീവിതം. അല്ലാതെ ഇപ്പൊ ഇവിടെ വേറെന്താ ജോലി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല.
0: ഓക്കെ, അപ്പൊ സാറ് അടുത്ത പാട്ട് പറയാം.
1: അതായത് നമ്മുടെ വിരുദൻ ശംഖു, അത് വസ്തുത്തിൽ എനിക്ക് അങ്ങനെ ഇതാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അടൂർ ഭാസി എന്ന് പറയുന്ന ആ ഒരു, ഞാൻ ഈ കലാകാരന്റെ എടുത്തപ്പോഴേ, ഒരു സംഗീത അധ്യാപകൻ പാട്ട് പഠിപ്പിക്കുന്ന ആ സമ്പ്രദായം, അതില് ഹാർമോണിയം വെച്ച് പഠിപ്പിക്കുന്ന സമ്പ്രദായം, അതിൽ കൂടി ആ കഥാപാത്രത്തിന്റെ ആ ഒരു സ്ത്രീയോടുള്ള മ്ലേച്ഛ സ്വഭാവം പ്രകടിപ്പിക്കുന്ന രീതി, അതൊരു വൾഗറാവാത്ത രീതിയിൽ എന്ത് അന്തസ്സായിട്ടാണ്. പിന്നെ അതിലാ വരികളും കാര്യങ്ങളും, ഇത് വല്ലാതെ തന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു ഇതാണ്. വിരുദൻ ശംഖുവിൽ പുഷ്പങ്ങൾ ചൂടിയ പൂങ്കാവ്, ഭാസ്കരൻ മാഷ്ടറെ ഇതിൽ BA ചിദംബരനാഥിന്റെ യേശുദാസും പീലയിലും അമ്മയും കൂടി.
2: പുഷ്പങ്ങൾ ചൂടിയ പൂങ്കാവേ,

0: തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും കലാരംഗത്തും ഉള്ള തിരക്കുകൾക്കിടയിലും ആകാശവാണി ശ്രോതാക്കളുമായിട്ട് തൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സ്റ്റുഡിയോയിലെത്തിയ ഡോക്ടർക്ക് ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഡോക്ടറിൻ്റെ വാക്കുകൾ ഊർജം പകർന്നു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എല്ലാവിധ ആശംസകളും.
1: ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ കേട്ടത് കഥകളി കലാകാരനും ഓൺകോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗം. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻതടവുകാർ, തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമപ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ്. ഇന്ന് രാവിലെ 11:30 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. പരിപാടിയുടെ സമയം ഇന്ന് രാവിലെ 11:30 മുതൽ 12 മണിവരെ.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: സുനിൽ ഗംഗോപാധ്യായ എഴുതിയ നോവൽ ആത്മപ്രകാശം, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
4: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

അടുത്ത പരിപാടി അല്പസമയത്തിനകം. ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കൌമാരപ്രായക്കാരുടെ ആരോഗ്യകരമായ ജീവിതം എങ്ങനെ എന്ന വിഷയത്തെ ആസ്പദമാക്കി റേഡിയോ ഹെൽത്ത് ഒരുക്കിയ ഒരു പ്രത്യേക അഭിമുഖ പരിപാടിയാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അമേരിക്കയിലെ വിദ്യാർത്ഥിയും പിയർ എഡ്യൂക്കേറ്ററുമായ മഹാദേവാണ്. ഒപ്പം ചേരുന്നു ദേശീയ കൌമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: മഹാദേവ്, വെൽക്കം ടു ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: താങ്ക് യു സർ.
2: അപ്പോ മഹാദേവിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മഹാദേവ് തന്നെ ഒന്ന് പറഞ്ഞ് ഒന്ന് നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് പരിചയപ്പെടുത്താം.
3: ഞാൻ അമേരിക്കയിലെ ടെക്സസിലാണ് ജീവിക്കുന്നത്. ഞാൻ കേരളത്തിന് തന്നെയാണ്, പക്ഷെ അവിടെയാണ് ഞാൻ പഠിത്തം ചെയ്യുന്നത്. ഞാൻ അവിടെ ചെറുപ്പത്തിൽ തൊട്ട് എനിക്ക് ഹെൽത്തിനെ പറ്റി, കൌമാരക്കാരുടെ ഹെൽത്തിനെ പറ്റി ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. എന്ന് വെച്ചാൽ 2-3 വർഷം മുമ്പേ അതിനെപ്പറ്റി കുറെ റീസെർച്ചും പഠിക്കാൻ ചെയ്തു. ഞാൻ അതിൻ്റെ സ്വന്തമായിട്ട് ഞാൻ എൻ്റെ പിയേഴ്സിൻ്റെ കൂടെ ഒരുപാട് അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങി. സ്കൂളിൽ തന്നെ അതിൻ്റെ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. ഞാൻ ക്ലബ്സിൽ ജോയിൻ ചെയ്തു. എൻ്റെ കൂട്ടുകാരുടെ കൂടെ നമ്മൾ ഇതിന് അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനുള്ള ക്ലബ്സ് ഉണ്ടാക്കി സ്കൂളിൻ്റെ അകത്ത് തന്നെ. സോ അങ്ങനെ വന്നിട്ടാണ് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇവിടത്തെയും അവിടത്തെയും അഡലസൻസ് കൗമാരക്കാരാണെങ്കിലും ഒരുപാട് ഓവർലാപ്പ് അല്ലെങ്കിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ചാൽ. ബിക്കോസ് എവിടെയാണെങ്കിലും ഈ ഏജ് റേഞ്ച് ഭയങ്കര സ്പെസിഫിക്കും ഇമ്പോർട്ടൻറ്റും ആണ് എൻ്റെ അറിവിൽ. സോ എൻ്റെ ബിലീഫ് അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിടത്തോളം ഒരു കൗമാരക്കാരെ വന്ന് വേറൊരിടത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് കുറേ കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
2: ക്ലാസ് എടുത്തു എന്ന് മഹാദേവ് പറഞ്ഞു. അപ്പൊ ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ ഒരു ഇന്ററാക്ഷൻ, ഇടപഴകൽ വിദ്യാർത്ഥികൾ തമ്മിൽ. അപ്പോ മഹാദേവ് ഒരു ഗ്രൂപ്പ് ലീഡറെ പോലെ നിൽക്കി, ഒരു അങ്ങനെ ഒരു ടീച്ചറും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ പോലത്തെ രീതിയിലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെയും നമ്മളത് ചെയ്യാറുണ്ട്. നമ്മുടെ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവും, നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന മക്കളുടെ ഇടയ്ക്കൊക്കെ നമ്മൾ പിയർ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞുള്ള കുട്ടികളുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്ത് കൗമാര വിഷയങ്ങളെപ്പറ്റി ഒരു പരിശീലനം കൊടുത്ത് അവർ തമ്മിൽ ശ്രദ്ധിക്കുക, തമ്മിൽ കൊച്ചു കൊച്ചു സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുക, തമ്മിലുള്ള കൊച്ചു കൊച്ചു റെഫറൽ സൂചനകൾ, എവിടെ പോകാം, ആരെ സമീപിക്കാം സഹായത്തിന് മുതലായ കാര്യങ്ങൾ, ബഡ്ഡി സ്പോട്ടിംഗ്, ബഡ്ഡി ഹെൽപ്പ്, ബഡ്ഡി റെഫറൽ, ഇങ്ങനെ ചെയ്യുന്ന ഒരു എന്താണ് ആക്ടിവിറ്റി നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒന്നാണ് ഇപ്പോൾ മഹാദേവ് പറഞ്ഞത്. സോ അങ്ങനെ ഈ ക്ലാസ് എടുക്കുകയോ അല്ലെ ഇൻട്രാക്ഷൻ ഇടപഴകൽ വന്നപ്പോൾ എന്തൊക്കെയാണ് മഹാദേവിൻ്റെ ശ്രദ്ധയപ്പെട്ട ഏറ്റവും, ഇപ്പോൾ കുറേ വിഷയങ്ങളുണ്ട് നാച്ചുറലി കൗമാരക്കാരെ ഇതാക്കുന്നത്, അതിൽ മഹാദേവിന് ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് തോന്നിയത്?
3: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ പോയി ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് കുറേ കൂടെ ഈസിയായി. അവർ കുറേ കൂടെ ആദ്യം വന്നപ്പോൾ അവരുടെ വിചാരം ആരോ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പോവാൻ. പക്ഷെ അവരുടെ പ്രായമായിട്ടുള്ള ഒരാൾ വന്നപ്പോൾ അവർ ആ സമയത്ത് മുഴുവൻ ചിരിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു, ഇതെന്തോന്നാണ് അതെന്തോന്നാണെന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ അതേ പ്രായമായിട്ട് ഒരാൾ വന്നപ്പോൾ അവർക്ക് കുറേ കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
2: അത് നല്ലൊരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെയും വിദ്യാർത്ഥികൾ, എന്തിനാ വിദ്യാർത്ഥി, ഇപ്പം നിങ്ങൾ നമ്മൾ ഇത് കേൾക്കുന്ന ശ്രോതാക്കളുടെ കൂട്ടത്തിൽ രക്ഷകർത്താക്കൾക്ക് ഉടനെ മനസ്സിൽ തട്ടുന്നത് നമ്മൾ നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോൾ ഉടനെ കൗമാരക്കാരനെ അവർ പലപ്പോഴും നമ്മളെ എതിർക്കും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കാത്തവരെ അങ്ങ് പോകും, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടെ, ഇതൊക്കെ നമ്മുടെ ലോകം എന്ന് പറയുന്ന അങ്ങനെ ഒരു റിയാക്ഷൻ ആയിരിക്കും അവരുടെ നിന്ന് വരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ മഹാദേവ് പറഞ്ഞ അനുസരിച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു ആക്സെപ്റ്റൻസ് അല്ലെ, ഒരു അംഗീകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അത് സ്വീകാര്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൽ ഈ ഇപ്പോൾ നമ്മൾ പറയും ഡ്രഗ്, പിന്നെ ആഹാരം, അങ്ങനെ പല പല വിഷയങ്ങളും പറയാറുണ്ട് വളർച്ച. അതിൽ മഹാദേവിന് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ള വിഷയങ്ങൾ അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ചില വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചല്ലോ.
3: ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ആദ്യം സ്ലീപ്പ്, ഉറക്കം എന്ന് വെച്ചാൽ എല്ലാ രാത്രിയും എത്രയാണ് ഉറങ്ങേണ്ടത്, എങ്ങനെയാണ് ഉറങ്ങാൻ എളുപ്പത്തിന് എല്ലാ രാത്രിയും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട്

0: ന്യൂട്രിഷൻ, എല്ലാ എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ്?
1: പോഷണം പോഷണം
0: അതെ അതെ, അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ ഹെൽത്ത്, എല്ലാ ദിവസവും എക്സസൈസും ഓട്ടലും ചാട്ടലും പിന്നെ സ്പോർട്സ് കളിക്കാനും, അത് എന്താണ് റെക്കമെൻഡ്, എന്തുകൊണ്ടാണ് അത് നമ്മുടെ ബോഡിയിലെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ ഫോക്കസ് ഈ എല്ലാ ടോപ്പിക്സും കൂടെ വന്നപ്പോൾ അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, പിന്നെ എന്തിനാണ്, എങ്ങനെയാണ് അത് നമ്മുടെ ബോഡിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ അഡലസൻറ്റ് പീരീഡിൽ മാത്രമല്ല, പക്ഷെ ഈ അഡലസൻറ്റ് പീരീഡിൽ നമ്മൾ നമ്മളുടെ ഹെൽത്ത് നോക്കുമ്പോൾ അത് റെസ്റ്റ് ഓഫ് ദ ലൈഫ് എഫക്ട് ചെയ്യും.
1: ശരി ശരി, അപ്പോൾ വളരെ ശരിയാണ്. എനിക്ക് തോന്നുന്നു ഒട്ടേറെ വിഷയങ്ങളുണ്ടെങ്കിലും നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നത് തന്നെയാണ്. മഹാദേവ് ഒരു വളരെ ബ്രൈറ്റ് വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആ മൂന്നെണ്ണത്തിൽ ഏറ്റവും നമ്പർ 1, 2, 3 ആയിട്ട് പറഞ്ഞത്. അത് ഉറക്കത്തിൻ്റെ ഇഷ്യൂസ്, പിന്നെ പോഷണം, കാരണം വല്ലാത്ത തരം ആഹാരങ്ങൾ, ബേക്കറി, ഫാസ്റ്റ് ഫുഡ്, ഹോട്ടൽ, അങ്ങനെ അങ്ങനെ പോകുന്നു ഒരു വേറൊരു സെറ്റ്. മൂന്നാമത്തതാണ് ഈ ശാരീരികമായിട്ടൊരു ഒരു കായികമായിട്ടുള്ള അധ്വാനമോ ആക്ടിവിറ്റി ഇല്ല, ഒരു അനക്കം, ശരീരത്തിന് അനക്കം ഇല്ല. അതിവിടെയും ശരി തന്നെയാണ്. മുഴുവൻ നേരവും ഒന്നിക്കപ്പെടുത്തും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിലിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് നോക്കിയാൽ ഒരു വളരെ ചുരുക്കിയിട്ട് ഈ മൂന്നിനും ഇപ്പോൾ പോഷണത്തിന് എന്താണ് അവിടെ ഒരു എന്ത് കണ്ടെത്തി, എന്താണ് ശ്രദ്ധയിൽപ്പെട്ടത്, എന്താണ് നമ്മൾ ഏത് ദിശയിൽ നീങ്ങണം എന്നാണ് നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ എത്തിയ ഒരു ഫൈനൽ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ്?
0: ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത യു എസിൽ ആദ്യം പറയാം, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരേപോലെ ഇരിക്കും പണ്ടത്തെ കാലങ്ങളിലെ കാട്ടിലും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ ആയിട്ട് വരുന്ന ഭക്ഷണം, എസ്പെഷ്യലി പുറത്തുനിന്ന് വരുന്ന ഭക്ഷണം, അതിനകത്ത് ഉള്ള കോണ്ടെന്റ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് പണ്ടത്തിനെ കാട്ടിലും. ഈ ഷുഗേഴ്സ്, സോൾട്ട്സ്, നമ്മളുടെ ഫാറ്റ്സ് എല്ലാം ഭയങ്കര എക്സ്ട്രീം ആണ്, എസ്പെഷ്യലി ഫാസ്റ്റ് ഫുഡ് ഭക്ഷണത്തിൽ. സോ പിന്നെ യു എസിൽ എസ്പെഷ്യലി, ടെക്സസ് ഞാൻ വരുന്ന സ്റ്റേറ്റിൽ എക്സ്പെഷ്യലി, ഇത് ഭയങ്കര കൂടുതലായതുകൊണ്ട് എൻ്റെ പ്രായത്തിൽ തൊട്ട് ഒബീസിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ പിയേഴ്സിൽ സിഗ്നിഫിക്കൻറ്റ് പെർസെൻറ്റേജ് ഓഫ് ദം ഏറ്റവും കൂടുതൽ ആൾക്കാൾ ഓവർ വെയിറ്റ് ആണ് എൻ്റെ പ്രായത്തിൽ തൊട്ട്.
1: ഇവിടെയും ഇപ്പം നമ്മൾ ഓവർ വെയിറ്റ് കാണുന്നുണ്ട്. അവിടുത്തെ ആ ഒരു എന്താണ് നിരീക്ഷണം ഇവിടെ ശരിയാണെന്ന് തോന്നുന്നു. ഇവിടെയും ഇപ്പോൾ പണ്ടത്തേക്കാൾ ഓവർ വെയിറ്റ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗത്തേക്കുള്ള ഓവർ വെയിറ്റ് ഭാവിക്ക് ദോഷമാണെന്നുള്ള ഇത് കേൾക്കുന്ന ശ്രോതാക്കളും ഒന്ന് ഓർത്തോണേ, നമ്മളിത് ശരി തന്നെയല്ലേ, ഇവിടെ ഈ ഓവർ വെയിറ്റ് ഉണ്ട്, പിന്നെ ഈ കൂടുതൽ ഉപ്പ്, എണ്ണ, മധുരം കൂടുതലുള്ള ആഹാരങ്ങളല്ലേ ഇന്ന് ചെറുപ്പക്കാരായ നിങ്ങളും ഒക്കെ കഴിക്കുന്നുള്ളത്, എല്ലാവർക്കും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്നുകൂടെ. ഈ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നാ, കുറയ്ക്കണം എന്നാണോ എന്നാ പറയുന്നത്?
0: അതെ, എന്നുവെച്ചാൽ നമ്മൾ നമ്മളുടെ പ്രായമാകുമ്പോൾ ഇതുപോലെ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ അത്ര അറിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഓ ഈ പ്രായമാണ് നമ്മൾക്ക് ഇപ്പോഴും നന്നായിട്ട്
1: എല്ലാ
0: എന്തും ചെയ്യാം. പക്ഷെ ഈ സമയത്താണ്, ഈ ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ നമ്മളുടെ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ കഴിച്ചാൽ റെസ്റ്റ് ഓഫ് ദ ലൈഫ് അങ്ങനെ കഴിക്കാനേ പറ്റുള്ളൂ. നമുക്ക് ആ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ ഞാനും എൻ്റെ കൂട്ടുകാരും അത് സംസാരിച്ചും പഠിപ്പിക്കാനും പോകുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഹെൽത്തി ഡയറ്റ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ കിട്ടാൻ പറ്റുന്നത്. പിന്നെ വേറെ വേറെ ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ, വെജിറ്റേറിയൻ ആണെങ്കിൽ അല്ലെങ്കിൽ മുട്ട മാത്രം കഴിക്കുന്ന ആളാണെങ്കിൽ ഡയറ്റിലുള്ള എല്ലാം എങ്ങനെയാണ് എല്ലാ ദിവസവും എത്താൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഒരു പോർഷൻ സൈസ്, ഞാൻ ഫോക്കസ് ചെയ്ത ഒരു വലിയ സ്ഥലം കേരളത്തിൽ കാണുന്നത്, ഒരു പോർഷൻ സൈസിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും നമ്മുടെ ചോറ്, നമ്മുടെ ചപ്പാത്തി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പോർഷൻ കുറച്ചും നമ്മുടെ കൂട്ടാൻ്റെ പോർഷൻ കൂട്ടുന്നതാണ്, അതാണ് അറ്റ്ലീസ്റ്റ് സയൻസ് ബേസ് ചെയ്തിട്ട് ഏറ്റവും ഗ്രേറ്റ് റെക്കമെൻഡേഷൻ അവരുടെ ഡയറ്റിന് വേണ്ടി.
1: നല്ലൊരു നല്ല സൂചനയാണ്. സോ ഇത് പ്രധാനപ്പെട്ട ഒരു ഏരിയ. ഇനി നമുക്ക് അടുത്ത ഒരു ഏരിയ പറഞ്ഞത് നമ്മുടെ ഉറക്കത്തിനെ പറ്റിയാണ് അല്ലേ? ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞു, ഉറക്കം എന്നുള്ള അടുത്ത വിഷയത്തിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഇവിടെ കുട്ടികൾ ഉറങ്ങുന്നില്ല എന്ന് നമ്മൾ പറയുന്നു, മഹാദേവിൻ്റെ നിരീക്ഷണം. ഇവിടുത്തെ കുട്ടികളോടും സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ, നെറ്റിൽ കൂടെയൊക്കെ സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് നിരീക്ഷണവും പിന്നെ ഒരു നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ എന്ത് ചെയ്യാം നമ്മൾക്ക് എന്നുള്ള ഫീലിംഗ് എന്താണ്?
0: എന്നു വെച്ചാൽ ഉറങ്ങാൻ സമയമാകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തത് എൻ്റെ പ്രായത്തെ ആൾക്കാർക്ക് ആ ഉറക്കാൻ സമയമാകുമ്പോൾ ഉറക്കാൻ പറ്റുന്നില്ല. അവർ വെറുതെ ബെഡിൽ കിടന്നിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതിൻ്റെ ഏറ്റവും കൂടുതലുള്ള റീസൺ ആ ഉറങ്ങുന്ന മുമ്പേ ഒരു മണിക്കൂർ അവർ ഫോൺ സ്ക്രീൻസും ടി വി സ്ക്രീൻസും ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റീസെർച്ചിൽ അത്രയും മനസ്സിലാവുന്നത് ആ ഫോൺ സ്ക്രീൻസും ടി വി സ്ക്രീൻസിലും വരുന്ന ലൈറ്റ് നമ്മളുടെ ബ്രെയിനിൽ പോയിട്ട് നമ്മളുടെ അടുത്ത് പറയാം ഉറങ്ങാൻ സമയം ആവാറായിട്ടില്ല. സോ ഞാൻ പറയുന്ന റെക്കമെൻഡേഷൻ ഉറങ്ങുന്ന മുമ്പേ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ അതെല്ലാം താഴെ വയ്ക്കുക. അപ്പം രാത്രി

0: സമയത്ത് ഉറങ്ങാൻ സമയമാകുമ്പോൾ കുറേ കൂടെ എളുപ്പം. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവാത്തത് നമ്മളുടെ പ്രായത്തിൽ ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് വരും. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളുടെ ഉറക്കാൻ സമയം നല്ലോണം മാറും. ഏത് സമയത്താണ് നമുക്ക് ഉറങ്ങാൻ തോന്നുന്നത് അത് തന്നെ മാറും. പിന്നെ ഒരു റുട്ടീൻ ഉണ്ടാക്കി അത് ട്രെയിൻ ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ഒരേ പ്രാവശ്യം ഉറങ്ങാൻ പോയാൽ എണീക്കാൻ പോയാൽ അടുത്ത എല്ലാ ദിവസവും അത് കുറേ കൂടെ
1: ആരോഗ്യപരമായ ഒരു ടൈമിംഗ് ഒക്കെ നമുക്ക് വരുന്നുള്ളൂ.
0: അതെ അതെ
1: ശരിയാണ്. ഉറക്കത്തിൽ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം ശാസ്ത്രീയമായ അടിസ്ഥാനമുള്ള കാര്യങ്ങളാണ് മഹാദേവ് ഇപ്പോൾ ഷെയർ ചെയ്തത്. ഇവിടെയും ഇങ്ങനെ വായിക്കുന്ന വിദ്യാർത്ഥികളായ ഇത് കേൾക്കുന്ന പലർക്കും അറിയാം, മഹാദേവ് പറഞ്ഞ വളരെ സത്യമാണ്. രക്ഷാകർത്താക്കൾ ഇതിനൊക്കെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു റിക്വസ്റ്റ് സമൂഹത്തിനോട്. ഈ മൂന്നാമത്തെ വിഷയം പറഞ്ഞിരുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, ആരും ഒന്നും അനങ്ങുന്നില്ല, എല്ലാവരും ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. ശരി, അവിടെ ഇങ്ങനെയാണോ ഇവിടെ എല്ലാവരും ഇങ്ങനെയാണോ?
0: അവിടെ വേറെ വേറെ ആൾക്കാർക്ക് വേറെ വേറെ പോലെയാണ്. എന്ന് വെച്ചാൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ആത്ലീറ്റ്സ് മാത്രമേ ചെയ്യുന്നത്, പക്ഷെ അവർക്ക് പഠിക്കാൻ അത്ര
1: സ്പോർട്സുകാർ
0: മാത്രം. അതെ അതെ, അവരാണ് എല്ലാ ദിവസവും നല്ല ഇൻറ്റൻസ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അറിയുന്ന അത്തോളം എല്ലാ ദിവസവും ഒരു സെറ്റ് എമൗണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഹെൽത്തി. ഒരു അറ്റ്ലീസ്റ്റ് ഒരു മോഡറേറ്റ് വെരി വിഗറസ് ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാ ദിവസവും കിട്ടിയാലാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്തി.
1: എത്ര നേരം വേണമെന്നാണ്
0: തോന്നുന്നത്? ഒരു മണിക്കൂർ പോലും വേണ്ട. എന്ന് വെച്ചാൽ
1: ഒരു മണിക്കൂർ വേണ്ട, അതാ ശരിയാ.
0: അതെ,
1: ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ തന്നെ കിട്ടിയാൽ വലിയ കാര്യമാണ് ഡെയിലി കിട്ടുകയാണെങ്കിൽ.
0: പക്ഷെ അത് എന്ത് കുറെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത എന്ത് കുറെ കാര്യങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റിന്റെ അടിയിൽ ചെയ്യും. ഈ ഓടാൻ പോകുന്നത് മാത്രമല്ല, കൂട്ടുകാരുടെ കൂടെ പുറത്തുപോയി സ്പോർട്സ് കളിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഈ ഫുട്ബോൾ കളിക്കുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷെ ഇപ്പൊ പഠിക്കാൻ സമയമാകുമ്പോ, എസ്പെഷ്യലി എന്റെ പ്രായമാകുമ്പോ, കുറച്ചും കൂടെ ഓൾഡർ അഡലസെന്റ് ആകുമ്പോ പഠിക്കാൻ ഭയങ്കര കൂടുതൽ. എല്ലാ ദിവസവും കളിക്കാനും ഓടാൻ പോകാനും സമയമില്ല. എല്ലാ ദിവസവും പഠിക്കാൻ മാത്രമേ സമയമുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഒരു എക്സാം സമയമാണെങ്കിൽ 2-3 ദിവസം പഠിക്കാൻ അത് ഭയങ്കര നല്ലതാണ്. പക്ഷെ എല്ലാ ദിവസവും ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതിരുന്നാൽ നമ്മുടെ ബോഡി വിചാരിക്കും അത് അതിന് ഗ്രോ ചെയ്യാൻ സമയമായില്ല. പക്ഷെ ഈ അഡലസൻറ്റ് പീരീഡിലാണ് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളുടെ ഹാർട്ട് ഹെൽത്തും നമ്മുടെ ലങ് ഹെൽത്തും എല്ലാം നമ്മുടെ മൈൻഡും എല്ലാം നല്ലോണം ഇമ്പ്രൂവ് ചെയ്യുന്ന ഈ സമയത്ത്. പിന്നെ ഹാർട്ട് ഡിസീസ് ആണല്ലോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ കോസ് ഓഫ് ഡെത്ത്. സോ നമ്മുടെ പ്രായത്തിൽ തന്നെ ആ ഹാർട്ട് ഹെൽത്ത് നല്ലോണം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്.
1: ശരി, അപ്പൊ നല്ല കുറച്ച് ആശയങ്ങൾ മഹാദേവ് ഷെയർ ചെയ്തു. നമ്മുടെ വിദ്യാർത്ഥികളോട് പറയാൻ ഒരു സിംഗിൾ സെന്റൻസ് അല്ലെ, രണ്ട് വാക്കിൽ ഒരു ചുരുക്കി എന്തെങ്കിലും പോസിറ്റീവായിട്ട് എന്താണ് പറയാനുള്ളത് മഹാദേവിന്? കാരണം ഇവിടെയും നിങ്ങളുടെ സെയിം ഏജ്, നിങ്ങളെല്ലാം ഒരേ പ്രായമാണ്.
0: ഞാൻ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഈ ടോപ്പിക്കിൽ എന്ന് വെച്ചാൽ നമ്മളുടെ ഈ എല്ലാ ആസ്പെക്റ്റും ഹെൽത്തും ഒരുമിച്ച് കണക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്താൽ മറ്റേ കാര്യം ഇമ്പ്രൂവ് ചെയ്യുന്ന നമ്മൾ അപ്പം തന്നെ നോട്ടീസ് ചെയ്യും. എന്നു വെച്ചാൽ കൂടുതൽ ഉറങ്ങിയാൽ അടുത്ത ദിവസം കുറേ കൂടെ ഹാപ്പിയർ ആവും, നമുക്ക് കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കാൻ തോന്നും. നല്ലോണം ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങാൻ കുറേ കൂടെ എളുപ്പമാകും. എല്ലാ ദിവസവും നല്ലോണം ഓടും ചാടും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താൽ രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ കുറേ കൂടെ എളുപ്പമാകും. സോ എൻ്റെ വിചാരം ഈ നമ്മളൊരു എഫേർട്ട് ഉണ്ടാക്കിയാൽ ഏതെങ്കിലും ഒരു സ്ഥലം ഇമ്പ്രൂവ് ചെയ്താൽ ബാക്കിയെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പം. അത്
1: നല്ല നല്ല ബ്യൂട്ടിഫുൾ അഡ്വൈസ് അല്ലേ. നിങ്ങൾ കേട്ടവർക്കൊക്കെ തോന്നിയില്ലേ, കാരണം ഇത് സാധാരണ നമ്മൾ പേരൻസ് ആണ് കുട്ടികളെ നോക്കുന്നത്, മക്കളെ നോക്കുന്നത്. ഇതാ ഇപ്പം മക്കൾ പേരൻസിനോട് നല്ലൊരു സൂചന, ഒരു ഉപദേശം തന്നിരിക്കുന്നു. അപ്പോൾ ഇത് നല്ല വില കൊടുത്ത് ഇത് കേൾക്കുന്ന എല്ലാ ഫാമിലീസും കുടുംബങ്ങളും നിങ്ങളുടെ വീട്ടിലെ കൗമാരക്കാരും ചെറുപ്പക്കാരും എല്ലാം അവരെ കെയർ ചെയ്യുന്നതിനകത്ത് ഇതിനുള്ള പ്രചോദനം, ഇതിനുള്ള നേരം ഉണ്ടാക്കാൻ എല്ലാ അച്ഛനമ്മമാരും ശ്രദ്ധിക്കണം. ആരോഗ്യകേരളം റേഡിയോ ഹെൽത്തിൻ്റെ എല്ലാ ശ്രോതാക്കളും ഇതൊക്കെ ഉൾക്കൊണ്ട് നമുക്കൊരു പുതിയ യുവതലമുറ ഉണ്ടാക്കാൻ ഇതൊക്കെ തുടക്കമാകട്ടെ. ഇതുപോലത്തെ ബ്രൈറ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരും വിദ്യാർത്ഥികളായ ചർച്ചകൾ വീണ്ടും ആരോഗ്യകേരളം റേഡിയോ ഹെൽത്തിലുണ്ടാകും, പ്രതീക്ഷിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി. ഇപ്പോൾ രാഗാമൃതം, കർണാടക സംഗീത പരിപാടി.
4: രാഗാമൃതത്തിൽ ഇന്ന് ഡോക്ടർ വിഷ്ണുപ്രസാദ് പാല പാടുന്ന കൃതികൾ കേൾക്കാം. SR മഹാദേവ ശർമ്മ വയലിൻ, BR അർജുൻ പാല മൃദംഗം. ആദ്യം കീരവാണി രാഗത്തിൽ ദേവീ നീയേ.

ഇതുവരെ പാടിയത് ഡോക്ടർ വിഷ്ണുപ്രസാദ് പാല, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ബി അർജുൻ പാല മൃദംഗം. രാഗമൃദത്തിൽ അടുത്തതായി ഡോക്ടർ ജയാ ഗോപാലകൃഷ്ണൻ വീണയിൽ വായിച്ച കൃതികൾ കേൾക്കാം. കോട്ടുക്കൽ ബി വിജയകുമാർ മൃദംഗം, ശ്രീവരാഹം എം മനോജ് ഖടം. ആദ്യമായി സുരുട്ടിരാഗത്തിൽ ആദിതാളവർണം കേൾക്കാം.

0: പ്രസവാനന്തര പരിചരണം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ആശാ കെ വി സംസാരിക്കുന്നു.
1: ഹലോ
2: രാജേഷ് അല്ലേ, ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
5: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
6: August 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
5: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
6: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
5: സന്ദർശിക്കൂ www.irctctourism.com.
7: മായാമുദ്രകൾ,
8: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
9: ഇന്നു രാത്രി 7:35 മായാമുദ്രകളിൽ
10: സുനിൽ ഗംഗോപാധ്യായ എഴുതിയ നോവൽ ആത്മപ്രകാശം, രചന ജേക്കബ് എബ്രഹാം.
7: മായാമുദ്രകൾ.
11: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496559321. ഷീബ മുംതാസിനോടൊപ്പം സ്റ്റുഡിയോയിൽ റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കറിയാം, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കും തുല്യനീതിയും സുരക്ഷയും ഉറപ്പാക്കുക എന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ കടമയാണ്. നമ്മുടെ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, തടവുകാർ, മുൻ തടവുകാർ എന്നിവരുടെ ക്ഷേമത്തിനായി വിപുലമായ പദ്ധതികളാണ് ഇതോടനുബന്ധിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതികൾ എന്തൊക്കെയാണ്, ഇവയുടെ ആനുകൂല്യങ്ങൾ എങ്ങനെ സാധാരണക്കാരിലേക്ക് എത്തുന്നു, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് ആണ്. സ്വാഗതം മാഡം.
2: താങ്ക് യു.
1: നമുക്ക് ആദ്യം വയോജനങ്ങളെ വെച്ച് തുടങ്ങാം. വയോജനങ്ങൾക്ക് വേണ്ടി അവരുടെ സംരക്ഷണത്തിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: സാമൂഹ്യനീതി വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യഗ്രൂപ്പ് എന്ന് പറയുന്നത് വയോജനങ്ങളാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു,
1: അതുകൊണ്ട് ഒരു മിനിസ്ട്രി തന്നെ അതിന് വേണ്ടിയിട്ട്.
2: അതെ അതെ, ഇപ്പം പുതിയ വകുപ്പ് രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനത്തിലാണ്, അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. അപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടി നിലവിൽ ഇപ്പം നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നു പറഞ്ഞു തുടങ്ങേണ്ടത് അടിയന്തര ആവശ്യങ്ങളുള്ള, ഇപ്പം ഏതെങ്കിലും അതിക്രമത്തിന് വിധേയരായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഒരു സേവനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ജില്ലയിലും നമ്മൾ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലയിലും ഒരു ഫീൽഡ് റെസ്പോൺസ് ഓഫീസറുടെ സേവനം ലഭ്യമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ ഒരു ടോൾ ഫ്രീ നമ്പർ 1-4-5-6-7 എൽഡർ ലൈൻ എന്ന പേരിലുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ആളുകൾക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും മക്കളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ അതിക്രമം നേരിടുകയും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരികയും ചെയ്യേണ്ടി വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് 1-4-5-6-7 എന്ന നമ്പറിൽ വിളിക്കാവുന്നതും, ഏത് ജില്ലയിലാണോ അവരിരിക്കുന്നത് ആ ജില്ലയിലെ ഫീൽഡ് റെസ്പോൺസ് ഓഫീസറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അവർക്ക് അടിയന്തരമായിട്ട് അവരെ റെസ്ക്യൂ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ റെസ്ക്യൂ ചെയ്യും. ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക്, ഓൾഡ് ഏജ് ഹോം പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് അവർക്കൊരു ഷെൽട്ടർ വേണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എത്തിച്ചു കൊടുക്കാനും കഴിയുന്ന രീതിയിലാണ് നിലവിൽ RRTകൾ, റാപ്പിഡ് റെസ്പോൺസ് ടീം, പ്രവർത്തിക്കുന്നത്.
1: ഓക്കെ, അപ്പോൾ ഈ ഇതുപോലെ തന്നെ ഈ ഒറ്റപ്പെടലും മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഈ സായംപ്രഭ, വയോമിത്രം പോലുള്ള പദ്ധതികൾ ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവരുടെ സേവനം, ഈ റാപ്പിഡ് റെസ്പോൺസ് അല്ലാതെ ഈ പദ്ധതികളുടെ സേവനം സാധാരണക്കാർക്ക് എങ്ങനെ ലഭ്യമാകും?
2: ഇപ്പോൾ വയോമിത്രമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പദ്ധതി. വയോമിത്രം നമ്മളൊരു മൊബൈൽ യൂണിറ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മൊബൈൽ യൂണിറ്റുകൾ അതോടൊപ്പം തന്നെ എല്ലാ വാർഡുകൾ കേന്ദ്രീകരിച്ചു, നിലവിൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമാണ് ഈ വയോമിത്രം പദ്ധതി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡോക്ടറുടെ സേവനം, നഴ്സിൻ്റെ സേവനം, അതുപോലെ തന്നെ സോഷ്യൽ വർക്കറുടെ സേവനം എല്ലാം ലഭ്യമാണ്. എല്ലാ വാർഡുകൾ കേന്ദ്രീകരിച്ചും പ്രത്യേക ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്യാവശ്യം വേണ്ട

0: മരുന്നുകൾ കൊടുക്കുന്നതിനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ സൈക്കോസോഷ്യൽ ഇഷ്യൂസ്, അവരുടെ മാനസിക സമ്മർദ്ദം പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം വേണ്ട കൗൺസിലിംഗ് സംവിധാനമൊക്കെ കൊടുക്കുന്നതിനും, അതല്ലെങ്കിൽ കൗൺസിലിംഗ് സർവീസ് കിട്ടുന്ന മറ്റ് ഏജൻസികളുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനുള്ള സംവിധാനമൊക്കെ വയോമിത്രം പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് ലഭ്യമാകുന്ന ഒന്നാണ്.
1: ഈ ഭിന്നശേഷിക്കാരിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ ഇപ്പോൾ കുട്ടികൾ, അങ്ങനെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട പദ്ധതികളൊന്ന് പറയുമോ?
0: രണ്ട് രീതിയിലാണ് ഭിന്നശേഷി മേഖലയിൽ സംസ്ഥാന സർക്കാർ ഇടപെടുന്നത്. ഒന്ന്, സാമൂഹ്യ നീതി വകുപ്പ് മുഖേന ഇൻഡിവിജ്വൽ ബെനിഫിഷ്യറി സ്കീം, വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾ എന്ന് നമ്മൾ പറയും. അതിലാണ് സ്കോളർഷിപ്പ് പോലെയുള്ള പദ്ധതികൾ ഉൾപ്പെടുന്നത്. അതല്ലാതെ പ്രധാനമായിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അവരുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പല തരത്തിലുള്ള പദ്ധതികളും, എല്ലാവർക്കും അറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ വികസന ഫണ്ടിൻ്റെ 5% നിർബന്ധമായിട്ടും ഭിന്നശേഷി മേഖലയിൽ നീക്കി വെക്കേണ്ടതാണ്, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കേണ്ടതാണ്.
1: നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും ഒന്ന് പറയാമോ? പറഞ്ഞോളൂ, ഇന്നത്തെ വിഷയം അറിയാലോ അല്ലേ, നമ്മുടെ മാഡത്തിനോട്
2: സംസാരിച്ചോളൂ. ഭിന്നശേഷിക്കാരനാണ്.
0: ആ പറയൂ.
2: കൈകുത്തി നടക്കുന്ന ആളാണ്.
0: ഓക്കെ.
2: ഒരു 10-63 വയസ്സായി.
0: ഓ,
2: പോളിയോ വന്നാണ്. 63 വയസ്സിൽ പോളിയോ വന്നാണ്.
0: ആ ഓക്കെ.
2: നമുക്ക്
0: വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
2: വീട്ടിലെ നമ്മുടെ ചേട്ടച്ചാരോട് അമ്മയാച്ചൻ മരിച്ചുപോയി. ചേട്ടച്ചാരോടാ
0: താമസിക്കുന്നത്. ഇപ്പൊ എന്താണ് ആവശ്യം പറയൂ.
2: വിവാഹം കഴിച്ചായിരുന്നു. നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ ചോദിച്ച.
0: എന്താണ് ആവശ്യം, എന്താന്ന് പ്രത്യേകമായിട്ട് പറയാൻ പറ്റുമോ?
2: ആവശ്യം
0: ഭാര്യ കൂടെ ഉണ്ടോ? ഒപ്പം
2: ഭാര്യ ഇല്ല, കല്യാണം കഴിച്ചല്ല.
0: അല്ല, ഓക്കെ. പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ട്.
2: നേരത്തെ നമുക്കൊരു വണ്ടി കിട്ടി,
0: മുച്ചക്ര വാഹനാണോ?
2: കിട്ടി 2013.
0: ഓക്കെ.
2: അത് 2018 ഇതിൽ വെള്ളപ്പൊക്കത്തിൽ പോയി.
0: ഓക്കെ.
2: അപ്പം നമ്മള് കഴിഞ്ഞ
0: ഏത് പഞ്ചായത്തിലാണ്? പഞ്ചായത്ത് വഴിയാണ് മുച്ചക്ര വാഹനം തരുന്നത്. 2013 ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ഏതായാലും 2013 ആദ്യമായിട്ട് കിട്ടിയത്. അപ്പൊ 8 വർഷം കഴിഞ്ഞല്ലോ. ഇപ്പം
2: അത് കഴിഞ്ഞ് 2023 കൊടുത്തു കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ്.
0: ഓക്കെ.
2: പക്ഷെ നമുക്കിപ്പോ തീരെ ഇതായി.
0: വയ്യാണ്ടായി.
2: വയ്യാതായി. അപ്പൊ അത് നമ്മള് ഒരു 2-3 വർഷം കൊണ്ട് 1 വർഷം കൊണ്ട് ആയുർവേദം വരുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട്
0: അലോപ്പതി മരുന്നാണ് കഴിക്കുന്നത്.
2: ആശുപത്രി പോയി കിടക്കാനുള്ള ആരും വരാനും പോകാനും ഒന്നും ഇല്ലല്ലോ.
0: അതെ.
2: അതുകൊണ്ട് ഒരു ഡോക്ടർ ആലപ്പമെഡിക്കോളെ
1: ആവശ്യം ഒന്ന് പറയാമോ? എന്താണ് ആവശ്യം എന്ന്
2: പറയാം.
0: പെട്ടെന്ന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഒരു പരിരക്ഷ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ട്. പരിരക്ഷയിൽ നമ്മൾ അടിയന്തരമായിട്ട് വരുന്ന ആരോഗ്യം, ആരോഗ്യ സംബന്ധമായ പറയുന്നത് കേൾക്കാമോ? ആയുർവേദ മരുന്നാണ് വേണ്ടത്.
1: എന്തായാലും കട്ടായി തോന്നുന്നു. അദ്ദേഹത്തിന് ചികിത്സാ സംബന്ധമായ നിർദ്ദേശങ്ങളാണ്.
0: ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഭിന്നശേഷിക്കാർക്കാണെങ്കിൽ നമുക്ക് പരിരക്ഷ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. അതിനകത്ത് പെട്ടെന്നുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു സ്ട്രോക്ക് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അവരുടെ ചികിത്സ ആവശ്യമായിട്ട് വരുന്ന തുക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നമുക്കുണ്ട്. പരിരക്ഷ എന്നാണ് ആ പദ്ധതിയുടെ പേര്. പരിരക്ഷ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് അതത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാരെയാണ് സമീപിക്കേണ്ടത്. സാമൂഹ്യ നീതി ഓഫീസർമാർ പരിശോധിച്ചിട്ട് ആദ്യഘട്ടത്തിൽ ഒരു 25,000 രൂപ വരെ ജില്ലാ

0: നിയമനീതി ഓഫീസറുടെ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ അവർക്ക് അനുവദിക്കാവുന്നതാണ്. അത് കഴിയുമ്പം ജില്ലാ കളക്ടർ ചെയർപേഴ്സണായിട്ടുള്ള ഒരു കമ്മിറ്റി എല്ലാ ജില്ലയിലും നിലവിലുണ്ട്. കമ്മിറ്റി പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും.
1: ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഈ സ്വാവലംബൻ ഐ ഡി കാർഡ് ഉണ്ടല്ലോ, അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ കാർഡിനായിട്ട് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ്?
0: അത് തിരിച്ചറിയൽ കാർഡാണ്. ഭിന്നശേഷിക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന യുണീക്ക് ഐ ഡി കാർഡാണ്, യു ഡി ഐ ഡി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അത് സ്വാവലംബൻ പോർട്ടൽ വഴിയാണ് നിലവിൽ കൊടുത്തു വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും യു ഡി ഐ ഡി കാർഡാണ് ഒരാൾക്ക് ആനുകൂല്യം ലഭ്യമാകാൻ വേണ്ടിയിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവർക്ക് വേണ്ട രേഖ.
1: അതിലേക്കൊന്ന് വരുന്നതിന് മുമ്പ് ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: നമസ്കാരം മാഡം, ഞാൻ
1: അൽഫോൺസ. അമ്മ എവിടുന്നാണ്? ശരി, അമ്മ ചോദിച്ചോളൂ. അറിയാലോ, വിഷയം അറിയാവല്ലോ. അപ്പൊ ഷീബ മാം ഉണ്ട്, മാമിനോട് സംസാരിച്ചോളൂ.
0: എന്താണ് പറയൂ.
2: നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
2: ഞാന് ഒരു അംഗൻവാടി വർക്കറായിരുന്നു.
0: ഇപ്പൊ പെൻഷനായോ?
2: അതിന് മുമ്പ് നമ്മള് അംഗൻവാടിയും ഐറ്റി ദിവസം ഒക്കെ കൂടി ചേർന്നുകൊണ്ട് നമ്മള് ഈ ഭിന്നശേഷി ക്യാമ്പ്
0: നടത്തുമായിരുന്നു.
2: നമ്മള് ഒരുപാട് ആൾക്കാർക്ക് ഈ ഐ ഡി കാർഡും സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ ഇപ്പൊ ഇനി നമുക്ക് അങ്ങനെ കാണാൻ ഉള്ള പരിപാടി വല്ലതും ഉള്ളു. ആശുപത്രിയിൽ പോയി ഞങ്ങൾക്ക് പോകണോ കീഴിൽ ഒന്നില് ഇവിടെ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലുണ്ട്. അത് രണ്ട്
0: ഇപ്പം എന്താണ് വേണ്ടത്, എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത് എന്ന് അറിയണോ വേണ്ടത്?
2: അപ്പൊ നമുക്ക് ഇങ്ങനെ ഇനി നമ്മുടെ ഐ സി ഡിസ് മുഖേന ഇങ്ങനെ ക്യാമ്പ് നടത്താനോ വല്ല പരിപാടിയോ ഉണ്ടോ?
0: അങ്ങനെ ഈ ഐ ഡി കാർഡ്, യുണീക്ക് ഐ ഡി കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാമ്പുകൾ നമ്മൾ നടത്താറുണ്ട്. നേരത്തെ വനിതാ ശിശു വികസന വകുപ്പും സാമൂഹ്യ നീതി വകുപ്പും ഒന്നിച്ചായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 2017 രണ്ട് വകുപ്പായിട്ടാണ് പ്രവർത്തനം നടത്തി വരുന്നത്. പക്ഷെ ജില്ലകളിൽ നമ്മൾ ഇത്തരം ക്യാമ്പുകൾ നടത്തുന്നത് എല്ലാ വകുപ്പിന്റെയും സഹായത്തോടു കൂടിയിട്ടാണ്. പ്രധാനമായിട്ടും വനിതാ ശിശു വികസന വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഇതാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ. ഈ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നമ്മൾ എല്ലാ ജില്ലകളിലും സ്പെഷ്യൽ ക്യാമ്പുകൾ യു ഡി ഐ ഡി കാർഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷനാണ് പ്രധാന ചുമതല ക്യാമ്പുകൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വഹിക്കുന്നത്.
2: അപ്പോൾ 2017 ക്യാമ്പിൽ വർക്ക് ചെയ്തിട്ടുള്ളത് അംഗൻവാടി മുഖേന.
0: ഓ സന്തോഷം. ഓക്കെ,
2: ഞാൻ അംഗൻവാടി വർക്കറാ. 2015 ഞാൻ പെൻഷൻ ആയതാ.
0: ഓ,
1: അമ്മക്ക് ഇപ്പൊ എന്താണ് അറിയേണ്ടത്? ഈ കാർഡ് ഇനി കിട്ടുമോന്നാണോ, ഈ കാർഡിന്റെ പ്രൊസീജിയർ എന്താണെന്നാണോ?
2: അതെ അതെ, ഞാന് 2015 ഇറങ്ങുമ്പോ ഒരു 5 മാസത്തിന് മുമ്പ് എനിക്ക് കണ്ണിന്റെ കാഴ്ച പോയായിരുന്നു.
0: ക്യാമ്പുകള് നമ്മള് പ്രത്യേകമായിട്ടുള്ള, ഇപ്പൊ കണ്ണിന്റെ കാഴ്ച പോയത് കൊണ്ട് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്.
2: അതെ അതെ.
0: ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലുകളിലെ മെഡിക്കൽ ബോർഡ് കാണും. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് സ്വാവലംബൻ പോർട്ടലിലാണ് ആദ്യം അപേക്ഷ കൊടുക്കേണ്ടത്. സ്വാവലംബൻ പോർട്ടലിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ക്യാമ്പിന് സിറ്റിംഗിന് വേണ്ടിയിട്ട് വിളിക്കും. മെഡിക്കൽ ബോർഡ് നിങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട് വിളിക്കും. എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ ബോർഡുകളുണ്ട്. അപ്പം മെഡിക്കൽ ബോർഡ് നിങ്ങളെ വിളിക്കും. ആ, അപ്പം നിങ്ങൾ അസസ്മെന്റിന് ചെല്ലണം, പരിശോധനയ്ക്ക് ചെല്ലണം.
2: ഒരു മിനിറ്റ് മാഡം, കേൾക്കണേ.
0: ആ പറയൂ.
2: ഞാന് രണ്ടു വർഷത്തിന് മുമ്പ് ഞാനൊന്ന് പോയി. എന്റെ കൂടെ വരാൻ ആരും ഇല്ല. എന്റെ ഒരു ഓട്ടോക്കാരന കൊണ്ടുപോയത്. അപ്പൊ അവിടെ ചെന്ന് ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ, എല്ലാ വിധത്തിലുള്ള ആളുകളും ഉണ്ടല്ലോ. അങ്ങനെ അവര് നമ്മള് അപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്തത് അവര് വിളിച്ച് നമ്മളെ വരിയിൽ നിർത്തിയേ പോവാ. അങ്ങനെ നിർത്തി അവസാനം എന്തുവായാലും ഞാൻ അകത്ത് കയറി അവരെന്നെ പരിശോധിച്ചൊക്കെ അങ്ങനെ ഇരുന്നിരുന്നിരുന്നു. മണി രണ്ടായിട്ടും എന്നെ പിന്നെ വിളിക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് 8 മണിക്ക് പോയത്.
0: ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പം എത്ര വയസ്സായി?
2: എനിക്കിപ്പോ 73 വയസ്സായി.
0: ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ആ നമ്പർ തരൂ, ഞാൻ അവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറയാം. ഓക്കെ, എന്നിട്ട് എന്താ വേണ്ടതെന്ന് ചെയ്യാൻ പറയാം.
2: നമ്മുടെ ഈ ഇങ്ങനെ ഒരു CHC-യിലോ ശൂരനാടാണ് CHC, അങ്ങനെ അവിടെ.
0: എന്താണ് തടസ്സം വന്നത് എന്നുള്ളത്

0: ഇപ്പൊ മനസ്സിലാവുന്നില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടുന്ന് ജില്ലാ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയാം, എന്നിട്ട് എന്താണ് വേണ്ടത് നോക്കിയിട്ട് അവരുടെ അടുത്ത് അത് അറേഞ്ച് ചെയ്യാൻ പറയാം. ഓക്കെ.
1: പിന്നെ ഞാനത് ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ എന്റെ ഞാൻ ജോലി ചെയ്ത ഡിപ്പാർട്ട്മെന്റിന്റെ ഇങ്ങനെ ഒരു
0: ഉപേക്ഷിക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അവിടെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ, അതിനുള്ള ഏർപ്പാട് ചെയ്യാം. ഓക്കെ, ശരി.
2: അപ്പോ മാം, ഇപ്പോ ഇത് കേൾക്കുന്നവർക്കായിട്ട് ഈ കാർഡ് എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
0: കാർഡ് എടുക്കാൻ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. സ്പെഷ്യൽ ക്യാമ്പുകൾ ചെയ്തിട്ട് ചെയ്യാറുണ്ട്, സ്പെഷ്യൽ ഡ്രൈവായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ പോലും സ്വാവലംബൻ പോർട്ടൽ ഏത് സമയത്താണെങ്കിലും ആർക്കും അപേക്ഷ കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ ബോർഡ് അവർക്ക് സെലക്ട് ചെയ്യാം, അതിനകത്ത് പോർട്ടലിൽ സെലക്ട് ചെയ്യാം. മെഡിക്കൽ ബോർഡ് സെലക്ട് ചെയ്തിട്ട് മെഡിക്കൽ ബോർഡ് അവർക്ക് സമയം അനുവദിക്കുന്നതിനനുസരിച്ച് അവർ അസസ്മെൻറ്റിന് ചെന്നാൽ മതിയാവും. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും UDID കാർഡും ഈ പോർട്ടൽ വഴിയാണ് ഇപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
2: ഇത് ഈ കാർഡാണോ ഇവർക്ക് ഇനിയുള്ള സാമ്പത്തിക സഹായങ്ങൾ അതുപോലെ സ്വയം തൊഴിലിന് വേണ്ടിയിട്ടുള്ളത്? എല്ലാ
0: കേന്ദ്ര ഗവൺമെൻറ് UDID കാർഡ് അടിസ്ഥാന രേഖയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാവർക്കും ID കാർഡ് കൊടുക്കുന്നതിനുള്ള തീവ്ര യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ UDID കാർഡ് ഇല്ലെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അടിസ്ഥാന രേഖയായിട്ട് കണക്കാക്കിയിട്ടാണ് നമ്മൾ
2: പദ്ധതികൾ
0: നടപ്പാക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 40%, 40% ഡിസബിലിറ്റി ഉള്ള ആളുകളെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്നുള്ള രീതിയിൽ RPWD ആക്ട്, റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 നിലവിൽ വന്നിട്ടുള്ള ആക്ട് പ്രകാരം 40% ആണ് ഏറ്റവും കുറഞ്ഞ ഡിസബിലിറ്റിയുടെ ശതമാനമായിട്ട് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്.
2: അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് സ്വയം തൊഴിൽ വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് ഉള്ളത്?
0: സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും എംപ്ലോയ്മെൻറ്റ് വകുപ്പ് മുഖേന കൈവല്യ എന്നുള്ളൊരു സ്വയം തൊഴിൽ പദ്ധതി നിലവിലുണ്ട്. അതുകൂടാതെ ഭിന്നശേഷി കോർപ്പറേഷൻ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഭിന്നശേഷി കോർപ്പറേഷൻ വഴി ലോൺ കൊടുക്കുന്ന പദ്ധതികൾ നിലവിലുണ്ട്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മൾ സാമൂഹ്യനീതി വകുപ്പ് വഴി ഭിന്നശേഷിക്കാരായ ആളുകളെ പരിചരിക്കുന്ന വനിതകളായിട്ടുള്ള രക്ഷിതാക്കൾക്ക് നമ്മൾ സ്വയം തൊഴിലിന് സ്വാശ്രയ എന്നുള്ള പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾക്ക് സ്നേഹയാനം എന്നുള്ളൊരു പദ്ധതി, അതും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക്, വനിതകളായ രക്ഷിതാക്കൾക്കാണ് നമ്മൾ അതും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നാഷണൽ ട്രസ്റ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, സെറിബൽ പാൾസി, ഓട്ടിസം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ഇത്രയും 4 കാറ്റഗറിയിൽ വരുന്ന ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ വനിതകളായ രക്ഷിതാക്കൾക്കായിരുന്നു നമ്മൾ ഓട്ടോ, ഇലക്ട്രിക് ഓട്ടോ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സാമൂഹ്യനീതി വകുപ്പ് വഴി നടപ്പിലാക്കിക്കൊണ്ട്.
2: കുറച്ച് മുമ്പ് നമ്മുടെ ശ്രോതാവ് ചൂണ്ടിക്കാട്ടിയതുപോലെ അല്ലേ?
0: അതെ.
2: ഇനി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ പുനരധിവാസത്തിന്, വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ?
0: മറ്റ് നമ്മളുടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ലക്ഷ്യഗ്രൂപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ മറ്റ് ലക്ഷ്യഗ്രൂപ്പുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ. അത് പ്രധാനമായിട്ടും അങ്ങനെ വരാൻ കാരണം നമ്മൾ സമൂഹം ഇപ്പോഴും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ആ ഒരു സ്വത്തത്തെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അംഗീകാരം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ ദൃശ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആക്സെപ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും കുടുംബങ്ങളിൽ നിന്നുള്ള പിന്തുണ വലിയ രീതിയിൽ ഇപ്പോഴും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്.
2: ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്.
0: അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ 2014 ഒരു സർവേ, ഒരു സമഗ്രമായിട്ടുള്ളൊരു സർവേ കേരളത്തിനകത്ത് നടത്തിയ സമയത്ത് 90% ആളുകൾക്കും അവരുടെ സ്വത്വം വെളിപ്പെടുത്തി മുന്നോട്ട് വരുന്ന 90% ആളുകളും വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 4% ആളുകൾ വിദ്യാലയങ്ങളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കളിയാക്കലുകൾ, ബുള്ളിയിങ് ഒക്കെ അനുഭവിക്കുന്നത് കൊണ്ട് പല ആളുകളും ഡ്രോപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യനീതി വകുപ്പ് പ്രധാനമായിട്ടും ഇടപെടുന്ന ഒരു മേഖല അവരുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്.
2: അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു ശ്രോതാവും കൂടെ ചേരുന്നു. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
3: ചെല്ലപ്പൻ നായർ, ആലപ്പുഴ കൊറ്റങ്കുളം.
2: സംസാരിച്ചോളൂ മാഡത്തിനോട്.
0: നമസ്കാരം, പറയൂ.
3: സാർ, ഞാൻ 79 വയസ്സുള്ള ഒരാളാണ്, വികലാംഗനാണ്. UDID കാർഡ് ഉണ്ട്, 50% വികലാംഗനാണ്.
0: അതെ.
3: ഒറ്റയ്ക്കുള്ളൂ, കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല.
0: ഒറ്റയ്ക്കാണ് ഇപ്പൊ താമസിക്കുന്നത്?
3: സഹോദരിയുടെ കൂടെയാണ് താമസം. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെന്ന് പറയാം, രാജ്യമക്കളൊന്നും ഇല്ലെന്ന് പറയാ.
0: ഓക്കെ. ഇപ്പൊ എന്താണ് ആവശ്യം പറയൂ.
3: പെൻഷൻ ഗവൺമെന്റ് മുൻപ് വികലാംഗർക്ക് പ്രത്യേക 200 രൂപ കൂടുതൽ പെൻഷൻ ഉണ്ടായിരുന്നു. സാധാരണക്കാർക്കും കൊടുക്കുന്നതിനകത്ത് 200 രൂപ കൂടുതൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നിർത്തലാക്കി ഇവർക്ക് 60 വയസ്സായപ്പോ കഴിഞ്ഞാലും ഇത് ഇവർക്ക് പെൻഷനും കൂടെ അപേക്ഷിക്കാമെന്നും പറഞ്ഞ ഗവൺമെന്റ് സർക്കുലർ ഉണ്ടായിരുന്നു.
0: അതെ,
3: അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ വികലാംഗർക്ക് പ്രത്യേകം പെൻഷൻ കൂടുതലുണ്ടായിരുന്നു, അതിപ്പോ ഇല്ല. 200 രൂപ കൂടുതലുണ്ടായിരുന്നു, മറ്റുള്ള എല്ലാവർക്കും ഒരുപോലെ ആക്കിയതുകൊണ്ട് അത് കൂടുതലായിട്ട് കിട്ടുന്നില്ല.
0: ഇപ്പൊ 2 പെൻഷൻ കിട്ടുന്നുണ്ടോ നിലവില്?
3: ഒരെണ്ണേ ഉള്ളൂ.
0: ഏത് പെൻഷനാ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്?
3: മാത്രമേ ഉള്ളൂ.
0: ഏത് പെൻഷനാ കിട്ടുന്നത്? വികലാംഗ പെൻഷൻ ആണോ കിട്ടുന്നത് അതോ വയോജന പെൻഷൻ ആണോ കിട്ടുന്നത്? അത് വെച്ചിട്ടുള്ള പെൻഷനാണ് കിട്ടുന്നത്. ഇപ്പൊ എന്താണ് പ്രശ്നം, എന്താ പറയൂ?
3: അല്ല, ഈ പെൻഷന് വികലാംഗർക്ക് മുൻപ് കൂടുതലുണ്ടായിരുന്നു, അതിപ്പോ എല്ലാവർക്കും ഒരേപോലെ ഏകീകരിച്ചു, അതുകൊണ്ട് ചോദിച്ചതാ.
0: അത് പഞ്ചായത്തുകൾ വഴിയാണ് പെൻഷൻ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. അങ്ങനെ ഒരു നയപരമായ തീരുമാനം സർക്കാർ എടുത്തു കാണും, അതാണ് അങ്ങനെ ഏകീകരിച്ച് വന്നത് കേട്ടോ. ഓക്കെ,
2: മറ്റ് നമ്മുടെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ പരിപാടിയിൽ പറയുന്നുണ്ടല്ലോ, അപ്പോ അതുവഴി അദ്ദേഹത്തിന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
0: ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ തുടർ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാക്ഷരതാ മിഷനുമായിട്ട് യോജിച്ചുകൊണ്ടൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അത് കൂടാതെ സ്കോളർഷിപ്പ് പദ്ധതി, ഹോസ്റ്റൽ ഫീസ് കൊടുക്കുന്നതിനുള്ള പദ്ധതി, അതുപോലെ തന്നെ വിദൂര വിദ്യാഭ്യാസം വഴി പഠനം തുടരുന്ന ആളുകൾക്ക് അതിൻ്റെ ഫീസും ബാക്കി അവരുടെ പഠന ആവശ്യങ്ങൾക്കുള്ള ധനസഹായം കൊടുക്കുന്ന പദ്ധതികളെല്ലാം നിലവിലുണ്ട്. അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം PSC കോച്ചിങ്, അതുപോലെ തന്നെ സിവിൽ സർവീസ് കോച്ചിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവർക്ക് പ്രത്യേകമായിട്ട് കോച്ചിങ് കൊടുക്കുന്നതിനുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കി വരുന്നുണ്ട്. പല പേരുകളിലാണ് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ഓവർസീസ് സ്കോളർഷിപ്പാണ്. വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠനം നടത്തുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സും, അവരുടെ വിസ പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല, സാമ്പത്തിക വർഷം അവസാനമായതുകൊണ്ട്. ഈ വർഷം നമ്മൾ ഈ ഒരു സെപ്റ്റംബർ ആവുന്നതോടുകൂടി ഒരു 5 പേരെയെങ്കിലും എൻറോൾ ചെയ്തിട്ട് വിദേശ പഠനത്തിന് അയക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
2: അതിനുള്ള അപേക്ഷയൊക്കെ എങ്ങനെയാണ്?
0: അത് നമ്മൾ വകുപ്പ് അപേക്ഷകൾ വിളിക്കും. നമുക്ക് ഒരു ഏജൻസിയുടെ സപ്പോർട്ടുണ്ട്, ഗവൺമെൻറ് ഏജൻസി തന്നെ, ഒഡേപെക് എന്ന് പറഞ്ഞ ഏജൻസിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അവരാണ് അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ട്, വിസ പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കരിയർ ഗൈഡൻസ് അവർ, നമ്മൾ നേരത്തെ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തു, താല്പര്യരായിട്ടുള്ള ആളുകളടുത്ത് നിന്ന് അപേക്ഷ വിളിച്ചു, അവരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് നമ്മൾ കൊടുത്തു. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്തു. അതിനകത്തു നിന്ന് നമ്മളൊരു 6 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അവരുടെ പ്രോസസ്സിങ്ങാണ് ഇപ്പം നമ്മൾ സെപ്റ്റംബറോട് കൂടിയിട്ട് അവരെ പുറത്തേക്ക് വിടാനുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
2: അവർക്കുള്ള ഇപ്പോൾ വാല്യൂ ആഡഡ് ട്രെയിനിങ്സോ കോഴ്സുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: നമ്മളിപ്പം നമുക്ക് സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് നമ്മൾ വനിതാ വികസന കോർപ്പറേഷനുമായിട്ട് ചേർന്നിട്ട് ഒരു 3 ലക്ഷം രൂപ വരെ, പരമാവധി 3 ലക്ഷം രൂപ വരെ അവർക്ക് തിരിച്ചടവ് വ്യവസ്ഥയിൽ ലോൺ കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. സ്കിൽ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ സാകല്യം എന്നുള്ള പേരിൽ നമ്മളൊരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷം നമ്മൾ നടപ്പിലാക്കിയത് നോളജ് എക്കണോമി മിഷനും അസാപ്പുമായിട്ട് ചേർന്നിട്ടാണ്. അതിലൊരു 7 പേര് ഏവിയേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അവരുടെ പ്ലേസ്മെൻറ്റ് നടത്തി. അതുപോലെ തന്നെ അതേ സമാനമായിട്ടുള്ള രീതിയിൽ ഈ വർഷവും സ്കിൽ ട്രെയിനിങ് വിവിധ ട്രേഡിൽ അല്ലെങ്കിൽ വിവിധ കോഴ്സുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അസാപ്പുമായിട്ട് പുതിയൊരു MOU സൈൻ ചെയ്യുന്നതിനുള്ള നടപടികൾ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്.
2: ഇപ്പോൾ ഈ ഫീൽഡ് റെസ്പോൺസ് ടീം ഉണ്ടെന്ന് പറയുമല്ലോ, അവർ ശരിക്കും നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതാണ്. അവരെന്തൊക്കെ, ഇപ്പം നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴാണ് ശരിക്കുമുള്ള ഹാർഷ് റിയാലിറ്റി മനസ്സിലാക്കുന്നത്. അവർ ശരിക്കും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, എന്തൊക്കെ ഹാർഷ് റിയാലിറ്റീസ് ആണ് പുറത്തു വരുന്നത്?
0: റിയാലിറ്റീസ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ വയോജന മേഖലയിലാണ് പ്രധാനമായിട്ടും നമുക്ക് ഒരു ഇടപെടൽ, ഫീൽഡ് ലെവൽ ഇടപെടൽ വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളുടെ കാര്യത്തിലുമാണ്. കൂടുതലായിട്ടും ആ രീതിയിലുള്ള ഒരു

0: 2019 മുതൽ 2023 വരെ UDID പാസിന് അപേക്ഷ കൊടുത്തിരുന്നു.
1: അപേക്ഷിച്ചത് എങ്ങനെയാണ് അപേക്ഷിച്ചത്?
0: അക്ഷയില്
1: പോയിട്ട് അപേക്ഷിച്ചു. മെഡിക്കൽ ബോർഡ് വിളിച്ചില്ലേ?
0: എല്ലാം കൊടുത്തിട്ടാണ് അപേക്ഷിച്ചത്.
1: മെഡിക്കൽ ബോർഡ് അസസ്മെന്റിന് വേണ്ടിട്ട് വിളിച്ചോ?
0: ഇല്ലില്ല,
1: വിളിച്ചിട്ടില്ല. ഏതാണ് ബോർഡ്? ഏതാണ്? ഏത് ഹോസ്പിറ്റലായിരുന്നു?
0: കൊല്ലം
1: ജില്ലാ ആശുപത്രി. ജില്ലാ ആശുപത്രിയിലാണ്. 2019 കൊടുത്തിട്ട് ഇതുവരെ വിളിച്ചില്ല എന്നാണോ പറഞ്ഞേ?
0: 2019 കൊടുത്ത അപേക്ഷക്കൊന്നും ശരിയായില്ലെന്ന് അവര് പറഞ്ഞു.
1: ഓക്കെ.
0: പിന്നെ 2020 അപ്ലൈ ചെയ്തു, അതും ശരിയായില്ല. 2021 അപ്ലൈ ചെയ്തു, അതും ശരിയായില്ല. 2023 വരെ അങ്ങനെ അപ്ലൈ ശരിയായില്ലെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടതാ.
1: ഓക്കെ. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ അവിടെ ഈ ക്യാമ്പുകള് അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡില് അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളോട് നമുക്ക് ചോദിക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്പർ നോട്ട് ചെയ്ത് വെക്കാം, എന്നിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം.
0: അത് മാത്രമല്ല മാഡം, ഇതിനെ ഞാൻ DMO ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു. അന്നേരം വിളിക്കുമ്പോഴെല്ലാം പറയുന്നത് DMO ഇല്ല, DMO ഇല്ലെന്നാ പറയുന്നത്. അവർ ഒഴിവാക്കുകയാണ് പറഞ്ഞിട്ട്.
1: മെഡിക്കൽ ബോർഡ് കൂടാനുള്ള പ്രയാസം കൊണ്ടായിരിക്കും. ഏതായാലും ഇത്രയും കാലതാമസം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പൊ അവിടെ നിന്ന് നേരിട്ട് വിളിക്കാൻ പറയാം കേട്ടോ.
2: അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ റാപ്പിഡ് റെസ്പോൺസ് സിസ്റ്റം അവർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ.
1: ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, അതായിരിക്കും കുറച്ചും കൂടെ അത് മനസ്സിലാക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ജില്ലാ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്കൊരു ഫോൺ കോൾ വന്നു. ഒരു വീടിനകത്ത് ഒരു അമ്മയെ അടച്ചിട്ടതാണ്. പകൽ 11 മണിയായി, തലേദിവസം 5 മണിക്ക് അടച്ചിട്ടതാണ്. 11 മണിയായിട്ടും ആരും വന്ന് തുറക്കുമോ ഭക്ഷണം കിട്ടുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളായിരുന്നു. അപ്പം നമ്മൾ അവരെ വീട്ടിൽ പോയി. അപ്പം നമ്മൾ പോലീസിനെയും കൂടെ കൂട്ടിയിട്ടാണ് പോണത്. ആ സമയത്ത് റാപ്പിഡ് റെസ്പോൺസ് ടീം ഇല്ല. അപ്പം അതുകൊണ്ട് പോലീസിൻ്റെ ഹെൽപ്പും കൂടെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. അപ്പം നമ്മൾ അവിടെ ചെന്ന സമയത്ത് അവർക്ക് ഒരേ ഒരു മകളാണുള്ളത്. അവർ മാറിയാണ് താമസിക്കുന്നത്. അമ്മ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ മകൾ അവിടെ വന്നു, അവരെ റെസ്ക്യൂ ചെയ്യും. അപ്പം നമ്മൾ നോക്കിയ സമയത്ത് അവർ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. ഭക്ഷണം കിട്ടിയിട്ടില്ല, കുളിച്ചിട്ട് കുറേ നാളുകളായി, ഭയങ്കര അവശമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ റെസ്ക്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവർ മകൾ ആ സമയത്ത് ഭയങ്കര തടസ്സവാദം ആയിട്ട് നമ്മളുടെ അടുത്ത് നിന്നു. ഞാൻ തന്നെയാണ് നോക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളുടെ ഒരു സാമൂഹ്യ സാഹചര്യം വെച്ചിട്ട് അങ്ങനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു മോശമായിട്ടുള്ള കാര്യം ആയിട്ടാണ് കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർ തടസ്സം ഉന്നയിക്കുന്നത്. അതല്ലാതെ നോക്കാൻ സന്നദ്ധമായത് കൊണ്ടല്ല. അപ്പം അവരെയും നമുക്ക് കുറ്റം പറയാനില്ല. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം നമ്മൾ എല്ലാവരും പാട്രിയാർക്കിയിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ആ രീതിയിലുള്ള പ്രയാസങ്ങൾ ചിലപ്പോൾ കാണുമായിരിക്കും, അറിയില്ല. ഏതായാലും പിന്നെ അവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തൽക്കാലം നമ്മൾ നമ്മളുടെ സ്ഥാപനത്തിലേക്ക്, ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റുകയാണെന്നുള്ളത് പറഞ്ഞു. അവരോട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ അനുനയിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് അവരെ
2: കൊണ്ടുപോകാൻ
1: പറ്റിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ബലം പ്രയോഗിക്കുകയോ എൻഫോഴ്സ്മെൻറ്റ് രൂപത്തിലോ നമുക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര സുഖകരമാവില്ല ഈ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീൽഡിൽ പോകുന്ന ആളുകൾ എങ്ങനെ സംസാരിക്കണം, അവരെ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അതിനുശേഷം അവരുടെയും കൂടെ ഒരു സമ്മതത്തോടു കൂടിയിട്ട് ആയിരിക്കണം നമ്മൾ റെസ്ക്യൂ ചെയ്യേണ്ടത്. പിന്നെ അവർക്ക് വന്ന് കാണാം, അവർക്ക് അവർക്ക് തിരിച്ച് കൊണ്ടുപോയി നോക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുന്ന സമയത്ത് അവർക്ക് തിരിച്ച് കൊണ്ടുപോകാം. അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം വാർദ്ധക്യം വീട്ടിൽ തന്നെ എന്നുള്ള രീതിയിലാണ് നമ്മളുടെ വയോജന നയമൊക്കെ 2013 വന്ന സമയത്ത് വന്നിട്ടുള്ളത്. 2013 ശേഷം നമ്മളുടെ സൊസൈറ്റി ഒരുപാട് മാറി. ഇനി നമ്മൾ വാർദ്ധക്യം വീട്ടിൽ തന്നെ എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ടോയെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു ഫീൽഡിൽ ചെന്ന് ഇടപെടുന്ന സമയത്ത് നമ്മൾ ആരോടൊക്കെയാണോ ഇടപെടുന്നത് അവരോട് സമവായത്തോടു കൂടിയിട്ട് സംസാരിക്കുന്നതിനും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനും ശ്രമിക്കണം എന്നുള്ളതാണ് ഫീൽഡിൽ പോകുന്ന ആളുകൾ പ്രത്യേകിച്ചും. പിന്നെ ഈ പറഞ്ഞതുപോലെ അവരെ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള
2: മുറിവുകളുണ്ടോ,
1: അല്ലെങ്കിൽ അവരുടെ ബിലോങ്ങിങ്സ് എന്തെല്ലാമാണ്, ഇപ്പം വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം.

0: വേണ്ടിയിട്ടാണ് നമ്മൾ പോലീസിന്റെ സഹായം. അത്തരം കേസുകൾ, എല്ലാ കേസുകളിലും നമുക്ക് പോലീസിന്റെ സഹായം ആവശ്യമായിട്ട് വരില്ല. ഇപ്പം ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മളെ പഞ്ചായത്തിലുള്ള മെമ്പർമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബ് പ്രവർത്തകരോ കുടുംബശ്രീ പ്രവർത്തകരൊക്കെ നമ്മളെ സഹായിക്കും. പക്ഷെ അങ്ങനെയല്ലാത്ത നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്.
1: ഒരു ശ്രോതാവ് കൂടെ ചേരുന്നുണ്ട് മാഡം. ഹലോ, ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
2: എന്റെ പേര് ശശീന്ദ്രൻ. നെടുമ്പാശ്ശേരി വീട്.
1: സംസാരിച്ചോളൂ മാഡത്തിനോട്.
2: ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ്, പറയൂ
2: മാഡം. ഞാന് മറ്റേ എറണാകുളം ജില്ലയിൽ വിളിക്കുന്നതാണ്.
0: പറയൂ.
2: പേര് ശശീന്ദ്രൻ.
0: ഓ,
2: ഞാൻ മറ്റേ മറ്റേ ആശ്വാസ ഗ്രന്ഥ പദ്ധതി നടപ്പിലാക്കുന്നുണ്ടാവും സാമൂഹ്യ നിധി വകുപ്പ്, അതിനെ പറ്റി അറിയണ്ടേ, നമുക്ക് അറിയാൻ വേണ്ടിട്ട്. അതിപ്പോ കൊടുക്കുന്നുണ്ടോ, അത് എങ്ങനെയുണ്ട്?
0: ആശ്വാസ ഗ്രന്ഥം നേരത്തെ അപേക്ഷിച്ച ആളാണോ?
2: ഞാനല്ല, എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വിളിക്കുന്നത്. പുള്ളിക്ക് കുറച്ചു നാൾ മുമ്പ് വരെ
0: കിട്ടുന്നുണ്ടായിരുന്നു. ഏത് വർഷം വരെ കിട്ടി?
2: കഴിഞ്ഞ
0: ഓണത്തിന് വരെ കിട്ടി. ആ പദ്ധതി നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. അപ്പോ എല്ലാ വർഷവും അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ്, ആരാണോ രോഗിയായിട്ട് കിടക്കുന്നത് അയാളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുക. കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അരിയറുള്ള എമൗണ്ട്, ഇതുവരെ കുടിശ്ശികയുള്ള എമൗണ്ടും കൂടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ജില്ലയിൽ അതിനൊരു കോർഡിനേറ്റർ ഉണ്ട്. അതല്ലെങ്കിൽ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ സാമൂഹ്യ സുരക്ഷാ മിഷനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ മേടിക്കുക. അതല്ല, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നമ്പർ കിട്ടും. ഏതെങ്കിലും നമ്പറിൽ വിളിച്ചിട്ട് എവിടെയാണ് തടസ്സം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ആശ്വാസ കിരണം ഇപ്പൊ കൊടുക്കുന്നത് കിടപ്പിലായ രോഗികളെ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ നോക്കുന്ന ആളുകൾക്കാണ്, അവരുടെ പരിചാരകർക്ക് വേണ്ടി. പരിചാരകരല്ല, അവരെ കെയർ ചെയ്യുന്ന അവരുടെ കുടുംബാംഗങ്ങളോ ആരാണെങ്കിലും അവർക്കാണ് നമ്മൾ ആശ്വാസ കിരണം പദ്ധതി പ്രകാരമുള്ള ധനസഹായം കൊടുക്കുന്നത്.
1: മാം, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ റെസ്ക്യൂ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞത് വാർദ്ധക്യം വീട്ടിൽ തന്നെ അല്ലാതിരിക്കുന്ന ഈ മോശം കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനെന്തൊക്കെ നമുക്ക് സാമൂഹ്യ നീതി വകുപ്പിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം?
0: നമുക്ക് എല്ലാ ജില്ലയിലും ഓൾഡ് ഏജ് ഹോമുകളുണ്ട്. സാമൂഹ്യ നീതി വകുപ്പ് നേരിട്ട് നടത്തുന്ന ഓൾഡ് ഏജ് ഹോമുകൾ എല്ലാ ജില്ലയിലും നമുക്കുണ്ട്. അതുകൂടാതെ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന ഓൾഡ് ഏജ് ഹോമുകൾ സാമൂഹ്യ നീതി വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഹോമുകളുണ്ട്. അവർക്ക് നമ്മൾ ഗ്രാൻറ്റിനേഡ് കൊടുക്കുന്നതുണ്ട്, ഗ്രാൻറ്റിനേഡ് കൊടുക്കാത്ത സ്ഥാപനങ്ങളുമുണ്ട്. അപ്പോൾ അതെല്ലാ ജില്ലകളിലും ഓൾഡ് ഏജ് ഹോംസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സും സാമൂഹ്യ നീതി വകുപ്പ് നേരിട്ട് നടത്തുന്നതുണ്ട്. ഇതേപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ നടത്തുന്നു, നമ്മൾ ഗ്രാൻറ്റിനേഡ് കൊടുക്കുന്നു. ആ രീതിയിലും എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ മാനേജ്മെന്റ് മാനുവൽ വെച്ചിട്ട് നമ്മളുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതി എങ്ങനെയാവണം എന്നുള്ള പറയുന്ന മാനുവൽ ഉണ്ട്. അപ്പോൾ മാനുവൽ പ്രകാരം ആവശ്യക്കാർക്ക് നേരിട്ട് വന്നാലും നമുക്ക്
1: കൊടുക്കാം,
0: അവരുടെ പ്രവേശനം കൊടുക്കാം. ഇനി അതല്ല, സാമൂഹ്യ എല്ലാ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ജില്ലയിലും ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാരുണ്ട്, സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന. അവരെ സമീപിച്ചാലും ഇതുപോലെ പ്രവേശനം ലഭ്യമാക്കും. അതല്ല, ഇനി ഏതെങ്കിലും ജനപ്രതിനിധികൾ നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്ന പക്ഷം നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും അഭ്യുദയകാംക്ഷികൾ, ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകരൊക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ ആവശ്യം പരിശോധിച്ചതിന് ശേഷം നമ്മളുടെ സ്ഥാപനങ്ങളിൽ പ്രവേശനം കൊടുക്കുന്നതാണ് നിലവിൽ നമ്മൾ അവലംബിക്കുന്ന ഒരു രീതി.
1: ഇപ്പം എങ്ങനെയാണ് സോഷ്യൽ സ്റ്റിഗ്മ മാറി വരുന്നുണ്ടോ? അന്നത്തെ മാമിൻ്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് ഇന്നത്തെ ഈ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ
0: അത് തലമുറകളനുസരിച്ച് വ്യത്യാസപ്പെടുന്നു എനിക്ക് തോന്നുന്നു. കുറച്ച് പഴയ തലമുറയിൽ പെട്ട ആളുകളാണെങ്കിൽ അത്രയും ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത്, നേരത്തെ നമ്മൾ പല സമയത്തും മക്കളുടെ ഒക്കെ മക്കളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പം ചിലവിന് കൊടുക്കാത്ത കേസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്ന കേസുകളെല്ലാം ഉണ്ട്. നമ്മളുടെ ഓൾഡ് ഏജ് ഹോംസിലും അങ്ങനെയുള്ള ആൾക്കാർ വരാറുണ്ട്. പക്ഷെ അവരാരും തന്നെ മക്കൾക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നതിന്
1: തയ്യാറാണ്.

0: പിലാവാറില്ല. മിക്കവാറും കേസുകളിൽ അവർ മക്കൾക്കെതിരെ നമ്മൾ കേസ് കൊടുക്കണ്ട എന്നുള്ളൊരു നിലപാടാണ് എടുക്കാറുള്ളത്. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും സോഷ്യൽ സ്റ്റിഗ്മ ഒരു പ്രശ്നമാണ്. രണ്ടാമത്തൊരു കാര്യം, മാതാപിതാക്കളെ സംബന്ധിച്ച് അവരത്രയും സ്നേഹിക്കുന്ന ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കുക എന്നുള്ളൊരു വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നവും കൂടെ. രണ്ട് രീതിയിലാണ് പ്രശ്നങ്ങൾ കാണാറുള്ളത്. തീർച്ചയായിട്ടും സ്റ്റിഗ്മ നിലവിൽ ഉണ്ട്. അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കാലം മാറുന്നതിനനുസരിച്ച്. ഇനി തീർച്ചയായിട്ടും മാറേണ്ട വരും. നമ്മൾ വയോജന മേഖലയിലെ വയോജനങ്ങളുടെ സംരക്ഷണം എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലേക്ക് കുറച്ചും കൂടെ പ്രൊഫഷണലൈസ് ചെയ്തിട്ട് നമ്മൾ കാണേണ്ട ഒരു സാഹചര്യവും കൂടെ നിലവിലുണ്ട്. കേരളത്തിൽ വിദ്യാഭ്യാസം കിട്ടുന്ന ആളുകളെല്ലാം പുറത്തു പോവുകയും അവിടെ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ വയോജനങ്ങൾ മാത്രം വീടുകളിലൊക്കെ അവശേഷിക്കുന്ന ഒരു സ്ഥിതി നമുക്കത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചല്ല. സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾക്കും അവരുടെ കെയറും അവരുടെ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ കൃത്യമായിട്ട് പോകണമെങ്കിൽ സ്റ്റേറ്റ് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഓൺ ചെയ്യേണ്ട ഒരു സാമൂഹ്യ സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ്.
1: ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമുക്ക് വേണമെങ്കിൽ വിളിച്ചു പറയാനുള്ള സൗകര്യമുണ്ടോ? ഈ അനോണിമസ് ആയിട്ട് ഇപ്പം അവരുടെ വീട്ടുകാരോ അവർക്കോ കോണ്ടാക്ട് ചെയ്യാതെ നമ്മളിത് കണ്ടോണ്ടിരിക്കുകയാണ്.
0: വയോജനങ്ങളാണെങ്കിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ടോൾ ഫ്രീ നമ്പർ പറഞ്ഞു, 1-4-5-6-7 എൽഡർ ലൈൻ ടോൾ ഫ്രീ നമ്പറാണ്. ആ നമ്പറിലേക്ക് ആർക്ക് വേണമെങ്കിലും വിളിച്ചു പറയാം.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടിയുണ്ട് മാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: പേരും സ്ഥലവും പറയാമോ?
2: എന്റെ പേര് രാജൻ, പത്തനംതിട്ട.
1: ആ, സംസാരിച്ചോളൂ.
2: നമസ്കാരം.
0: നമസ്കാരം, പറയൂ.
2: എനിക്ക് 70 വയസ്സുണ്ടേ.
0: ആ, പറഞ്ഞോളൂ.
2: 10 വർഷത്തിന് മുമ്പ് എനിക്ക് സ്ട്രോക്ക് വന്നു, എനിക്ക് കാഴ്ചപോയി. അപ്പം ഞാൻ ചോദിച്ചത് ഇതിൽപ്പെട്ട കാര്യം തന്നെയാണ്. എനിക്ക് ഒരു 30 സെന്റ് സ്ഥലമുണ്ട് എന്റെ വേഷമുണ്ടായിരുന്നെ. അപ്പൊ അതിന് പട്ടയത്തിനൊക്കെ അപേക്ഷിച്ചിരിക്കുവായിരുന്നു വില്ലേജ് ഓഫീസില്, പീരുമേട് വില്ലേജ് ഓഫീസിലൊക്കെ. അപ്പൊ ഞാൻ ഈ കാഴ്ച പോയെന്നറിയപ്പോഴത്തേക്ക് തൊട്ടടുത്തുള്ളവരൊക്കെ ഈ സ്ഥലം കൈവശപ്പെടുത്തി വെച്ചേക്കും. ഞാൻ എന്താ മാർഗം,
0: എങ്ങനെ കൈവശപ്പെടുത്തി? ആരുടെ പേരിലാണ് സ്ഥലം?
2: എന്റെ പേരില്. എന്റെ പേരിൽ പട്ടയത്തിന് അപേക്ഷിച്ചേക്കുന്ന കൈവശ ഭൂമിയാണ്.
0: പട്ടയം കിട്ടിയോ?
2: അപ്പൊ അത് പട്ടയം കിട്ടില്ല, പട്ടയത്തിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്.
0: അപേക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ.
2: അമ്മയുടെ എനിക്ക് സ്ട്രോക്ക് വന്ന് കാഴ്ച പോയെന്ന് അറിഞ്ഞപ്പോഴേക്ക് അടുത്തുള്ള ആരൊക്കെ കൈവശപ്പെടുത്തിയിട്ടുണ്ട്.
0: അതിന് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന്, നേരത്തെ സംസാരിച്ചത് കേട്ടോന്നറിയില്ല. നമുക്ക് റാപ്പിഡ് റെസ്പോൺസ് ടീം നമുക്ക് ജില്ലയിലുണ്ട്, അവരെ നിങ്ങൾക്ക് വിളിക്കാം. 1-4-5-6-7 എന്ന ടോൾ ഫ്രീ നമ്പറാണ്. ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതി. ഇനി മറ്റൊന്ന് ജില്ലാ കളക്ടറെ സമീപിക്കുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമതൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, എല്ലാ ജില്ലയിലും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റികളുണ്ട്. അവിടെ സൗജന്യമായിട്ടാണ് നിയമ സേവനങ്ങൾ നൽകി വരുന്നത്. വയോജനങ്ങൾക്ക് തീർത്തും സൗജന്യമായിട്ടാണ് നിയമ സേവനം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താലൂക്കിലും ലീഗൽ സർവീസ് കമ്മിറ്റികളുണ്ട്. താലൂക്കിലെ ലീഗൽ സർവീസ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിനെയോ സമീപിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ സേവനം വേണ്ടതാണെങ്കിൽ തീർത്തും സൗജന്യമായിട്ട് നിങ്ങൾക്ക് നിയമ സേവനം കിട്ടും കേട്ടോ. ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഏത് രീതിയും നിങ്ങൾക്ക് നോക്കാം.
1: ഓക്കെ. നമ്മൾ അടുത്ത ഒരു ആൾക്കാരെ പറ്റി, ജയിൽമോചിതരായ മുൻ തടവുകാരുടെ, അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്?
0: മുൻ തടവുകാരുടെ കാര്യത്തിൽ എല്ലാവർക്കും, മുൻ തടവുകാരെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സ്റ്റിഗ്മ ഉള്ള ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് സാമൂഹ്യ നീതി വകുപ്പാണ് അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു വകുപ്പ്. മുൻ തടവുകാർക്ക് നമ്മൾ സ്വയം തൊഴിൽ ധനസഹായമാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തടവുകാരാണെങ്കിൽ അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തടവുകാരുടെ മക്കളുടെ വിവാഹത്തിന്, പെൺമക്കളുടെ വിവാഹത്തിന് നമ്മൾ ഒരു നിശ്ചിത തുക ധനസഹായമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏത് പദ്ധതികളാണെങ്കിലും ഇത് നമ്മൾ നടപ്പിലാക്കുന്നത് ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ വഴിയാണ്. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ വഴിയാണ്. പിന്നെ നമ്മൾ പറയാത്തൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത്, കോടതി നല്ല നടപ്പിന് ശിക്ഷിക്കുന്ന ആളുകളുണ്ട്. പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം എല്ലാ കേസിനും നമ്മൾ ജയിലിലേക്ക് വിടുന്നതിന് പകരം ഒരവസരം കൊടുത്തുകൊണ്ട് സാമൂഹ്യ ജീവിതം അവർക്ക് നൽകുക എന്നുള്ളതാണ്. ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദപ്രകാരം ആദ്യമായിട്ട് കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ, കുറ്റത്തിൻ്റെ ഒരു സ്വഭാവം, കുറ്റം ചെയ്യുന്ന ആളുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ

0: കുറ്റത്തിൻ്റെ നേച്ചറും ചെയ്യുന്ന ആ ഒരു കുറ്റകൃത്യത്തിൻ്റെ നേച്ചറും സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് കോടതിയുടെ ഒരു വിവേചനാധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവരെ നമ്മൾ നല്ല നടപ്പിന് വിടുകയാണെങ്കിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും വിടുന്നത്. ആ അങ്ങനെ മേൽനോട്ടത്തിലിരിക്കുന്ന ആളുകൾക്കും നമ്മൾ സ്വയം തൊഴിലിന് ധനസഹായം നൽകി വരുന്നുണ്ട്. അതുകൂടാതെ പ്രൊബേഷൻ ഓഫീസർമാരുടെ മേൽനോട്ടത്തിലിരിക്കുന്ന ആളുകൾക്ക് സ്കിൽ ട്രെയിനിങ്, നമ്മളേതെങ്കിലും ആ സ്കില്ല് അങ്ങനെ ട്രെയിനിങ് പാർട്ട്നേഴ്സിനെ കണ്ടെത്തിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന മിത്രം എന്നുള്ള പേരിലുള്ള ഒരു പദ്ധതി നമുക്ക് നിലവിലുണ്ട്. അതുപോലെ തന്നെ തടവുകാരുടെ ആശ്രിതർക്ക് ഒരു 5 വർഷത്തിൽ കൂടുതൽ ജയിലിൽ, 5 വർഷമോ അതിൽ കൂടുതലോ ജയിലിൽ തുടർച്ചയായിട്ട് തടവ് അനുഭവിച്ചു വരുന്ന ആളുകളുടെ ആശ്രിതർക്ക് സ്വയം തൊഴിലിനുള്ള ധനസഹായവും നിലവിൽ നൽകി വരുന്നുണ്ട്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്? ആ, കരുനാഗപ്പള്ളിയിൽ നിന്ന് സംസാരിച്ചോളൂ മാഡത്തിനോട്, വിഷയം അറിയാലോ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: ഈ സമയം എനിക്ക് ഞാൻ 80% പെർമനന്റ് കയ്യിലുള്ള ആളാണ്. കൊല്ലം ജില്ലയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് 80% പെർമനന്റ് ആയിട്ടുള്ളതുകൊണ്ട് സർട്ടിഫിക്കറ്റ് പുതുക്കണ്ടാവാ പറഞ്ഞു.
0: ഓക്കെ.
2: അപ്പൊ ഇനി UDID കാർഡ് എടുക്കുന്നതിന് ഇനിയും മെഡിക്കൽ കൂടി നമ്മൾ ഹാജരാവണോന്ന് അറിയാൻ വേണ്ടിയാണ്.
0: UDID കാർഡ് എടുക്കാൻ നിങ്ങൾ സ്വാവലംബൻ പോർട്ടലിൽ അപേക്ഷ കൊടുത്താൽ മതി. പോർട്ടൽ വഴിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മെഡിക്കൽ ബോർഡിൽ പെർമനന്റ് ആയിട്ട് തന്നിട്ടുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിനി പുതുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ബോർഡിൽ പോകേണ്ട ആവശ്യം വരില്ല. ഇനി നിങ്ങൾ ഓൺലൈൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മെഡിക്കൽ ബോർഡ് വിളിക്കുകയാണെങ്കിൽ എന്താണെന്ന് അന്വേഷിച്ചതിന് ശേഷം അതിൽ തുടർ നടപടി എടുത്താൽ മതിയായിരിക്കും. ആ, കാർഡാണെങ്കിലും ഇഷ്യൂ ചെയ്യുന്നത് പോർട്ടൽ വഴിയാണ്.
1: ഓക്കെ. ഇപ്പം നമ്മൾ ഭിന്നശേഷിക്കാരെ പറ്റി സംസാരിച്ചു. അപ്പോൾ അവരുടെ കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വളരെയധികം അവർ സമ്മർദ്ദം അനുഭവിക്കുകയും ഏറ്റവും കൂടുതൽ സോഷ്യൽ പ്രഷർ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും, അവർക്ക് റീഹാബിലിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും?
0: നമ്മളിപ്പം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മളൊരു പുതിയ പദ്ധതി, നേരത്തെ നമ്മൾ കോവിഡിൻ്റെ സമയത്ത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈൻ സംവിധാനം വഴി ചെയ്തു. പാരൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്രധാനമായിട്ടും ചെയ്തത്. കാരണം കോവിഡിൻ്റെ സമയത്തായ സമയത്ത് ഇവരുടെ തെറാപ്പി സംവിധാനങ്ങളെല്ലാം മുടങ്ങിപ്പോയി. ആ സമയത്ത് പാരൻസും വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. കുട്ടികളാണെങ്കിലും അവർക്ക് ഇപ്പം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ തെറാപ്പി അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. അത് ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് പ്രശ്നങ്ങൾ വരും. അപ്പം ആ സമയത്ത് ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സഹജീവനം എന്നുള്ള പേരിലാണ് നമ്മൾ ആ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ആ സമയത്ത് അതെല്ലാം ഓൺലൈൻ വഴിയായിരുന്നു. കൗൺസിലിംഗ് സംവിധാനങ്ങൾ, തെറാപ്പിയുടെ ചെറിയ സെഷൻസൊക്കെ നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ട് ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മളത് മലപ്പുറം ജില്ലയിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ അവിടുത്തെ ബഡ്സ് സ്കൂളുകളെയും സ്പെഷ്യൽ സ്കൂളുകളെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സപ്പോർട്ട്, അതുപോലെ തന്നെ തെറാപ്പി സപ്പോർട്ടുകളെല്ലാം കൊടുക്കുന്ന ഒരു പദ്ധതി. അതിൻ്റെ കൂടെ തന്നെ പാരൻസിൻ്റെ അവരുടെ പാരൻറ്റിങ് സ്കിൽസ് പ്രത്യേകമായിട്ട് ഭിന്നശേഷി കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമുണ്ട്. അപ്പം ആ രീതിയിലുള്ള പാരൻറ്റിങ് സ്കിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൈലറ്റ് പ്രോജക്റ്റ് നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആരംഭിച്ചിട്ടുണ്ട്. അതെല്ലാ ജില്ലയിലേക്കും വ്യാപിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വകുപ്പ് ആലോചിക്കുന്നത്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, ഹലോ, ഹലോ, കേൾക്കാമോ? ഹലോ, ഹലോ. എനിക്ക് തോന്നുന്നു ആ കോള് കണക്റ്റ് ആയിട്ടില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ മാം പറഞ്ഞല്ലോ, സോഷ്യൽ സ്റ്റിഗ്മ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ. അവർക്കെതിരെ ഇപ്പോൾ പൊതുസമൂഹത്ത് എന്തെങ്കിലും നടക്കുന്നത് നമ്മൾ കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാനും എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ, ഹെൽപ്പ് ലൈൻ ഉണ്ടോ, അതോ വെബ്സൈറ്റിൽ എന്തെങ്കിലും പരാതി രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങളുണ്ടോ?
0: ട്രാൻസ്ജെൻഡർ മേഖലയിൽ നമ്മൾ ക്രൈസിസ് ഇൻ്റർവെൻഷൻ സെൻറ്റർ, നമുക്ക് സംസ്ഥാനത്ത് ഒരേ ഒരു ക്രൈസിസ് ഇൻ്റർവെൻഷൻ സെൻറ്ററാണ് പ്രവർത്തിക്കുന്നത്. അത് എറണാകുളം ജില്ലയിലാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. അതുവഴിയാണ് നമ്മൾ അടിയന്തര ആവശ്യങ്ങളുമായിട്ട് വരുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള സഹായം, അവരുടെ റെസ്ക്യൂ, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ ഷെൽട്ടർ ഹോം സംവിധാനം നിലവിലുണ്ട്. ആ രീതിയിലാണ് ഇപ്പം നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ

0: എല്ലാ ജില്ലയിലും ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് കമ്മിറ്റികളുണ്ട്. കമ്മിറ്റികൾക്ക് അടിയന്തര ഘട്ടത്തിൽ ഇതുപോലെ ഫീൽഡ് ലെവൽ ഇൻ്റർവെൻഷൻസ് നടത്താം. ലിങ്ക് വർക്കേഴ്സ് ആരോഗ്യ വകുപ്പിന് കീഴിൽ NHM വഴി, നാഷണൽ ഹെൽത്ത് മിഷൻ വഴി ലിങ്ക് വർക്കേഴ്സ് എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാ ജില്ലയിലും ട്രാൻസ്ജെൻഡർ വ്യക്തികളെ തന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇതുപോലെയുള്ള അടിയന്തര ഘട്ടത്തിൽ ഇടപെടുന്നതിനുള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രൈസിസ് ഇൻ്റർവെൻഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മളെല്ലാ ജില്ലയിലും റിസോഴ്സ് പേഴ്സൺസിനെ ഉൾപ്പെടെ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്.
1: ഒരു കോളും കൂടെ വരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ നമസ്കാരം.
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? റേഡിയോയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാമോ? ആ ശബ്ദം നന്നായി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സംസാരിക്കൂ
2: മാഡത്തിനോട്.
0: നമസ്കാരം, പറഞ്ഞോളൂ, കേക്കാം.
1: ഇപ്പോഴും മാറി നിന്നിട്ടില്ല. സംസാരിച്ചോളൂ, ഇനി
0: പറഞ്ഞോളൂ, കേൾക്കാം.
2: കഴിഞ്ഞ വർഷം മെയ് മാസം എന്റെ കാല് മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചതാണ് മാഡം. അപ്പൊ അതിന് ഇപ്പൊ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. അപ്പൊ എനിക്ക് സർക്കാരിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടല്ലോ സാറേ. അത്
0: പാസ്സാണ്?
2: അല്ല, അതെ വാഹനം.
0: മുച്ചക്രവാഹനാണോ ഉദ്ദേശിക്കണേ?
2: അതെ അതെ, മുച്ചക്രവാഹനം.
0: മുച്ചക്രവാഹനം എങ്ങനെയാണ് കിട്ടേണ്ടതെന്നാണോ അറിയേണ്ടത്?
2: അതെ അതെ അറിയാം.
0: ഏത് പഞ്ചായത്തിലാണ്?
2: പന്തളം മുനിസിപ്പാലിറ്റിയാണ്.
0: സർട്ടിഫിക്കറ്റ് ഉണ്ടോ? മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ UDID കാർഡ് ഉണ്ടോ?
2: UDID കാർഡ് ഉണ്ട്.
0: UDID കാർഡ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് പന്തളം മുനിസിപ്പാലിറ്റി ആണോ?
2: അതെ.
0: പന്തളം മുനിസിപ്പാലിറ്റിയിൽ ആണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. മുനിസിപ്പാലിറ്റി വഴിയാണ് മുച്ചക്രവാഹനം കൊടുക്കുന്നത്. അതല്ലാതെ ഭിന്നശേഷി കോർപ്പറേഷൻ വഴി മുച്ചക്രവാഹനങ്ങൾ കൊടുക്കുന്ന പദ്ധതിയും നിലവിലുണ്ട്. അപ്പം ഭിന്നശേഷി കോർപ്പറേഷൻ വഴിയും നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതല്ല പന്തളം മുനിസിപ്പാലിറ്റി വഴിയാണെങ്കിൽ ആ രീതിയിലും ഏതെങ്കിലും ഒരു മാർഗത്തിൽ മാത്രമേ, ഒരു വണ്ടി മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ. മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി നിർവഹണം നടത്തുന്നത് അവിടുത്തെ വനിതാ ശിശു വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരായിരിക്കും. CDPO ആയിരിക്കും അതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഗ്രാമസഭ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ആ ഗ്രാമസഭയാണ് നിങ്ങളുടെ ഗുണഭോക്താവ് എന്നുള്ള രീതിയിൽ ഗ്രാമസഭ അംഗീകരിച്ച ലിസ്റ്റ് പ്രകാരമാണ് കൊടുക്കുന്നത് മുനിസിപ്പാലിറ്റി. ഓക്കെ, നിങ്ങളുടെ വാർഡ് കൗൺസിലറെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഗ്രാമസഭയ്ക്കൊക്കെ പോവാറുണ്ടോ? സ്പെഷ്യൽ ഗ്രാമസഭ വിളിക്കാറുണ്ടോ? ആ, അപ്പൊ സ്പെഷ്യൽ ഗ്രാമസഭ വിളിക്കുമ്പോ ഗ്രാമസഭയിൽ എന്തായാലും പോകണം.
2: ഓക്കെ,
1: വെൽക്കം. മാം, ഈ സാമൂഹ്യ നീതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം റെസിഡൻസ് അസോസിയേഷൻസ് ഒക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അവർ വഴി പദ്ധതി നിർവഹണത്തിന് എങ്ങനെയൊക്കെ സാമൂഹ്യ നീതി വകുപ്പുമായിട്ട് പങ്കാളികളാകാൻ കഴിയും?
0: സാമൂഹ്യ നീതി വകുപ്പ് NGOs വഴി വിവിധ തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും NGOs വഴി നമ്മൾ സ്ഥാപനങ്ങൾ ആണ് നടത്തുന്നത്. ഇപ്പം സൈക്കോ സോഷ്യൽ റിഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആണെങ്കിലും ഓൾഡേജ് ഹോംസ് ആണെങ്കിലും ഒക്കെ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡിമെൻഷ്യ കെയർ സെൻറ്റർ ഉണ്ട്, എടവനക്കാടാണ് അത് പ്രവർത്തിക്കുന്നത്. അതും NGO സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കിടപ്പിലായ ആളുകളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ, വയോസാന്ത്വനം എന്നുള്ള പേരിലുള്ള പദ്ധതി നമുക്ക് നിലവിലുണ്ട്. അതും നമ്മൾ NGO സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും ക്ലബ്ബുകളോ റെസിഡൻസ് അസോസിയേഷൻസ് ഒക്കെ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല മാർഗം അതത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസുകളെ സമീപിക്കുക എന്നുള്ളതാണ്. ഓരോ ജില്ലയ്ക്കും ഓരോ പ്രത്യേക ആവശ്യങ്ങളായിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ആവശ്യമായിരിക്കില്ല മലപ്പുറം പോലുള്ള ഒരു ജില്ലയ്ക്ക്, കാസർഗോഡ് വേറെ ആവശ്യങ്ങളായിരിക്കും. അപ്പം ആ രീതിയിൽ അവരുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ സാമൂഹ്യ നീതി ഓഫീസറെ സമീപിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പല ജില്ലകളിലും അത്തരത്തിലുള്ള ജില്ലാ സ്പെസിഫിക് ആയിട്ടുള്ള പല പദ്ധതികളും അതത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാരുടെ ഒരു ഇനിഷ്യേറ്റീവിലും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്. അതുപോലെ ഇപ്പം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റികൾ

0: എല്ലാ ജില്ലയിലുള്ളത് കൊണ്ട് അതും നല്ലൊരു മാർഗമാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ജില്ലയിൽ ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഇതുപോലെയുള്ള പല
1: എന്റിറ്റീസാണ്,
0: സംവിധാനങ്ങൾ വഴിയാണ്.
1: ഇൻഡിവിജ്വൽ വോളണ്ടിയേഴ്സിനും നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ?
0: നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുക്കാറുണ്ട്. അപ്പം സോഷ്യൽ വർക്ക് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നിയമം പഠിക്കുന്ന ആളുകൾക്കൊക്കെ സാമൂഹ്യ നീതി ഓഫീസുകളിലും അതുപോലെ തന്നെ ഡയറക്ടറേറ്റിലും നമ്മളുടെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഇന്റേൺഷിപ്പ് പദ്ധതികൾ പദ്ധതിയായിട്ട് വെക്കുന്നതല്ല, അല്ലാത്ത രീതിയിലും ഇന്റേൺഷിപ്പ് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യിക്കാറുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം മുതൽ അതുപോലെ ഇന്റേൺഷിപ്പ് പദ്ധതിയായിട്ട് തന്നെ നമ്മൾ ഡയറക്ടറേറ്റിലും അതുപോലെ തന്നെ ജില്ലാ ഓഫീസുകളിലും ഇന്റേൺസിന് ചെറിയൊരു തുക സ്റ്റൈപ്പൻഡ് കൊടുത്തുകൊണ്ട് ഇന്റേൺസിന് നമ്മൾ എംപ്ലോയ് ചെയ്യിക്കുന്ന ഒരു പദ്ധതിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്.
1: ഇതിലേക്കൊക്കെ അപേക്ഷിക്കേണ്ടത്
0: ഇന്റേൺഷിപ്പ് പദ്ധതിയായിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് അത് നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക, ഇന്റർവ്യൂ നടത്തി ആളുകളെ എടുക്കുകയാണ്. ജില്ലകളിലുള്ളത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാർ വഴി ചെയ്യുന്നു. ഡയറക്ടറേറ്റിൽ നമ്മൾ ഇവിടുന്ന് ഡയറക്ടറേറ്റിൽ വിജ്ഞാപനം പുറപ്പെടുത്തിയതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇന്റേൺഷിപ്പ് ആണെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിലാണെങ്കിൽ ഡയറക്ടർ തലത്തിലാണ് നമ്മൾ അതിൻ്റെ പെർമിഷൻ കൊടുക്കുന്നത്. അതല്ല ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് വഴി വിവിധ മേഖലകളിൽ, ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കാം, വയോജന മേഖലയിൽ പ്രവർത്തിക്കാം, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഇടയിൽ പ്രവർത്തിക്കാം, അതുപോലെ തന്നെ പ്രൊബേഷണർമാർ നമ്മളുടെ നല്ല നടപ്പിന് വിധേയരായിട്ടുള്ള ആളുകളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് വഴി അതുപോലെ തന്നെ ജില്ലാ പ്രൊബേഷൻ ഓഫീസ് വഴി നമ്മൾ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് കൊടുക്കാറുണ്ട്.
1: ഒരു ശ്രോതാവ് കൂടിയുണ്ട്. ഹലോ ഹലോ
2: ഹലോ
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
2: നമസ്കാരം.
1: ആ പറയൂ.
2: നമസ്കാരം സുരേന്ദ്ര. എനിക്ക് മാഡത്തിനെ നന്നായിട്ട് അറിയാം. നേരത്തെ
0: എന്നെ അറിയാമോ?
2: അറിയാം. റോബി ബാബു അല്ലേ?
1: അല്ല, നമ്മളുടെ റൂബി ബാബു ജസ്റ്റ് ഹോസ്റ്റ് ആണ്. മാഡത്തിനെ ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ വന്നിരിക്കുന്ന ഷീബ മുംതാസ് മാഡം ആണ്. മാഡത്തിനോട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാൻ ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്?
2: ഓക്കെ,
1: ചോദിക്കൂ.
2: ഹലോ ഹലോ മാഡം, ഞാൻ ടോട്ടലി ബ്ലൈൻഡ് ആണ്.
0: ആ പറയൂ.
2: സീനിയർ സിറ്റിസൺ ആണ് ഞാൻ വിളിക്കാൻ കാരണം, ഞാൻ എന്റെ റോഡ് അതായത് ഒരു ഇട റോഡാണ് പന്തലക്കോട് പാടോട്ട് പോയുക, വെമ്പായം പഞ്ചായത്ത്. വെമ്പായം പഞ്ചായത്തിൽ ഇത് കോർപ്പറേഷൻ റോഡാണെന്ന് പറഞ്ഞ് ഇത് ജഡ്ജി വരെ കോടതി സബ്ജാസ് സാർ വഴിയൊക്കെ ഇത് പേപ്പറൊക്കെ ആയി എൻക്വയറിയൊക്കെ കഴിഞ്ഞ വിഷയമാണ്. ഇത് സർക്കാർ ഈ നാട് വന്ന് എൻക്വയറി എല്ലാം കഴിഞ്ഞു,
0: കോടതിയിൽ പരാതി കൊടുത്തോ?
2: ആ കോടതി വഴി പോയി, പിന്നശേഷി കോർപ്പറേഷനിലെ രജിസ്റ്റർഡ് ആക്ട് പേപ്പർ അയച്ചു. 37 എന്റെ ഫയൽ നമ്പർ. പക്ഷെ ഈ ഈ പറയുന്ന 1 മണിക്കൂർ പ്രോഗ്രാം ഇത് റേഡിയോ വഴിയാണ് ഞാൻ അന്ന് ഈ ഇതില് ഇടപെട്ട പേപ്പർ കൊടുത്തത്. അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ, ഇവിടെ ഒരുപാട് ഫോണി പ്രോഗ്രാം നടക്കുന്നുണ്ട്, കാര്യത്തിന് ഒന്നും നടക്കുന്നില്ല, ഈ സംസാരം മാത്രമേ ഉള്ളൂ.
1: സാർ, ഈ പ്രോഗ്രാം വഴി കിട്ടുന്ന അവയർനെസ് ആണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നൽകുന്നത്. അപ്പൊ പരിപാടിക്കുന്ന വെച്ചാൽ നമുക്ക് ഇവിടെ പോയി ഡയറക്റ്റ് ഓരോ ആൾക്കാരുടെ അടുത്തും പോവാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ.
2: അല്ല, പോവാൻ പറ്റൂല, അതന്നെ ഞാൻ പറഞ്ഞത്. എൻക്വയറിയുടെ കഴിഞ്ഞതാണെന്ന്,
0: എൻക്വയറി കഴിഞ്ഞിട്ട് അതിന്റെ നടപടികൾ പെൻഡിംഗ് ആണെന്നാണോ പറയണേ? ഓക്കെ, കോടതി ഇടപെട്ട കേസ് ആയതുകൊണ്ട് നമുക്ക് കോടതിയിൽ ചോദിക്കണം അതെന്തായി എന്നുള്ളത്. അത് വേറെ ഡിപ്പാർട്ട്മെന്റ്
2: സാറ് എറണാകുളത്ത് ട്രാൻസ്ഫർ ആയി.
0: ഓക്കെ,
2: മജിസ്ട്രേറ്റ് ആണ് കോടതിയിൽ. അപ്പൊ സാറിനെ ഞാൻ വിളിച്ച പറഞ്ഞുകൂടാ ഒരു ലക്ഷ്മി മാഡം വന്നിട്ടുണ്ട് അങ്ങോട്ട് പോകാം. ഇതൊക്കെ വെറുതെ, ഞാൻ ടോട്ടലി ബ്ലൈൻഡ് ആണ്.
1: സാർ, എന്താണെന്നറിയാമോ, നമ്മുടെ പരിപാടിയിൽ നമുക്ക് പ്രത്യേകിച്ച് വ്യക്തിപരമായ പരാമർശങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. സാറിന്റെ കേസുകൾ എന്താണെന്ന് വെച്ചാൽ പരിശോധിച്ചിട്ട് മാഡം എന്താണെന്ന് വെച്ചാൽ അതിന്റെ നടപടികളിലേക്ക് കടക്കുന്നതാണ്. അപ്പോൾ മാഡം, ഈ ഒരു ഇങ്ങനത്തെ പരിപാടികൾ നമ്മൾ ശരിക്കും അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സാമൂഹ്യ നീതി വകുപ്പിന്റെ ഇപ്പം തന്നെ നമ്മൾ പല വിഭാഗങ്ങളെ കുറിച്ച് സംസാരിച്ചു, പല അത് പദ്ധതികളെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ ഇതൊക്കെ അറിയാനുള്ള അവയർനെസ് പ്രോഗ്രാം, ഇങ്ങനെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അല്ലാണ്ട് മറ്റ് വകുപ്പിന്റെ കീഴിൽ എന്തെങ്കിലും അവയർനെസ് ഇനിഷ്യേറ്റീവ് പ്രോഗ്രാംസ് നടത്താറുണ്ട്?
0: നമ്മൾ എല്ലാ ജില്ലയിലും അവയർനെസ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് നമ്മളുടെ ഈ അപേക്ഷകളെല്ലാം, ഇപ്പോൾ ഒരു കാര്യം കൂടെ എന്നോട് ചേർത്ത് പറയണം, നമ്മളിപ്പം ഒരുപാട് പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു. പ്രധാനപ്പെട്ട എല്ലാ വ്യക്തിഗത പദ്ധതികളും നമ്മൾ സുനീതി പോർട്ടൽ ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ അപേക്ഷ. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്നാണ് തോന്നുന്നത്. അപ്പം അക്ഷയ സെൻറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ സുനീതി പോർട്ടൽ വഴി എല്ലാ വിഭാഗം ആളുകൾക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പദ്ധതികളെക്കുറിച്ചൊക്കെയുള്ള നമ്മളുടെ അവയർനെസ് പ്രോഗ്രാംസ് പ്രധാനമായിട്ടും നമ്മൾ നടപ്പിലാക്കുന്നത് ജില്ലകൾ വഴിയാണ്. അതത് സമയത്ത് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് ജില്ലാ ഓഫീസർമാർ വഴി നമ്മൾ പരസ്യം കൊടുക്കാറുണ്ട്. പിന്നെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട

0: ചില പരിപാടികൾ എന്ന് പറഞ്ഞാൽ പല ദിനാചരണങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പം വയോജന ദിനം, ഭിന്നശേഷി ദിനം, ഇതിനോടൊക്കെ അനുബന്ധിച്ച് നമ്മൾ ഒരുപാട് IEC മെറ്റീരിയൽസ് ചെയ്യാറുണ്ട്. പോസ്റ്റേഴ്സും അതേപോലെ തന്നെ ചെറിയ ഷോർട്ട് വീഡിയോസ് അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് നമ്മളൊരു ഏജൻസിയുമായിട്ട് സഹകരിച്ചിട്ട് നമുക്കങ്ങനെ പരസ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് IEC ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ തന്നെ നമ്മളത് ചെയ്യാറുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ വഴി കൂടുതൽ അവബോധമാണ് ഇതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനം. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തട്ടെ. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് ആവശ്യക്കാരിലേക്ക് എത്തുമ്പോഴാണ് സാമൂഹ്യനീതി പൂർണ്ണമാകുന്നത്. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമെല്ലാം ഈ നമ്മൾ പറഞ്ഞ എല്ലാ വിഭാഗക്കാർക്കും സർക്കാർ ഒരുക്കുന്ന ക്ഷേമ പദ്ധതികളെക്കുറിച്ചും അവ എങ്ങനെ കൃത്യമായി വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ചും വളരെ ലളിതവും വിശദവുമായി ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സാമൂഹ്യനീതി വകുപ്പിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മാഡമാണ്. ശ്രോതാക്കളുടെ പേരിലും ആകാശവാണിയുടെ പേരിലും അങ്ങയോടുള്ള നന്ദി അറിയിക്കുകയാണ്.
0: താങ്ക് യു സോ മച്ച്.
2: ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് സാമൂഹ്യ നീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ്. സ്റ്റുഡിയോയിൽ ഷീബ മുംതാസുമായി സംസാരിച്ചത് റൂബി ബാബു. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ അനില ബിൻ ജമാൽ, നന്ദിത രമേശ്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കാരുണ്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ് സംഗീതം, കൈതപ്രം.

ഇനി നമുക്ക് ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന ചിത്രത്തിനു വേണ്ടി മൃദുല വാര്യർ പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം സച്ചിൻ ബാലു.

ഇനി നമുക്ക് നീലത്താമര എന്ന ചിത്രത്തിന് വേണ്ടി ബൽറാമും വിജയപ്രകാശും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി. ഇപ്പോൾ ലളിതഗാനങ്ങൾ. എം വിനോദ് പാടിയത്, സംഗീതം ജോസ് നെട്ടയം. ആദ്യം മനസ്സുറങ്ങും കോവിലിൻ നടയിൽ എന്ന് തുടങ്ങുന്നു ഈ ഗാനത്തിന്റെ രചന, തങ്കച്ചൻ മരിയാപുരം.

0: ആകാശവാണി ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമായി. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ നടക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ടു മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശമുണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. പ്രിയദർശിനി സൌജന്യ യാത്രാ വിഷയത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. വാർത്തകൾ വിശദമായി. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഇന്ത്യയുടെ അനുശോചനം നേരിട്ടറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ അടുത്തഘട്ടം രാജ്യവ്യാപകമായി ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾക്കായി മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 15 മുതൽ 29 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 5 വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാം. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24-ന് ആരംഭിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നിയമന കാര്യങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശമുണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. സർക്കാർ നടപടിയിൽ തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് അഭിപ്രായം പറയാമെന്നും പ്രതികരണങ്ങൾ കോടതിയോടുള്ള ധിക്കാരമല്ലെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ദേവസ്വം കമ്മീഷനെ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തിരുവിതാംകൂറിന് വരുമ്പോൾ ഒരു പട്ടിക തയ്യാറാക്കി കോടതിക്ക് കൊടുക്കണം, കോടതിയാണ് തീരുമാനമെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ന്യൂനതകളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതല്ലാതെ കോടതിയോടുള്ള ധിക്കാരമോ ബഹുമാനക്കുറവല്ല. ഈ കാര്യത്തിൽ ഗവൺമെന്റിന് കുറച്ച് ഫ്രീഡം വേണമെന്നാണ് ഗവൺമെന്റ്. അങ്ങനെ ഫ്രീഡം ഗവൺമെന്റ് എടുക്കുമ്പോൾ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാൻ തിരുത്താം.

0: ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ SIT റിപ്പോർട്ട് സമർപ്പിക്കാത്തിടത്തോളം സർക്കാരിന് ഒന്നും ചെയ്യാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. നടപടികൾ വൈകുന്നത് പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂട്ടുമെന്നും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായ ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കന്തിലെ ഇന്ത്യൻ എംബസിയുമായും ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പാലാ നഗരസഭയിൽ രാഷ്ട്രീയ പൊരുമുറുകുന്നു. നഗരസഭാധ്യക്ഷ ദിയാ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ LDF നൽകിയ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച ഈ മാസം 21 നടക്കും. ഇതിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭയിൽ നാളെ മുതൽ തുടർച്ചയായ 4 ദിവസം കൌൺസിൽ യോഗങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: ആകെയുള്ള 104 മത്സരങ്ങളിൽ 100 പൂർത്തിയായി കഴിഞ്ഞു. കപ്പിൽ തൊടാൻ അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട് കടുപ്പമേറി.
2: നാളെ മുതൽ ഈ മാസം 17 വരെ എല്ലാ ദിവസവും വൈകിട്ട് 3:30 കൌൺസിൽ യോഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുൻപ് LDF ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൌൺസിലിലൂടെ കൃത്യമായ മറുപടി നൽകുക എന്നതാണ് ഭരണപക്ഷത്തിന്റെ ലക്ഷ്യം. നാളെ നടക്കുന്ന ആദ്യ യോഗത്തിൽ നഗരസഭാധ്യക്ഷയുടെ ചേംബറിൽ നിന്ന് ഫയൽ നഷ്ടപ്പെട്ട സംഭവം, മഴക്കാലപൂർവ്വ ശുചീകരണം, കുമാരനാശാൻ സ്മാരക ചിൽഡ്രൻസ് പാർക്കിൽ പ്രതിമ നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ചയാകും.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗതമന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. KSRTC പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള ആശങ്കകൾ പരിഹരിക്കാനാണ് ബസ് ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മൊഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. കടലിൽ വീണതിനുശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ക്രൂ മൊഡ്യൂളിനും സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പാരച്ചൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. 2 സെമിഫൈനലും 3 സ്ഥാനത്തേക്കുള്ള മത്സരവും കഴിഞ്ഞാൽ ഈ മാസം 20 ഫൈനൽ പോരാട്ടമായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ആകെയുള്ള 104 മത്സരങ്ങളിൽ 100 പൂർത്തിയായി കഴിഞ്ഞു. കപ്പിൽ തൊടാൻ അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട് കടുപ്പമേറിയ പോരാട്ട വീഥികളിൽ കാലിടറാതെ മുന്നേറിയ 4 ടീമുകൾ. ഫിഫ ലോക റാങ്കിങ്ങിൽ മുന്നണിയിലുള്ള 4 കൊമ്പന്മാർ തന്നെയാണ് കിരീട പോരാട്ടത്തിൽ അവശേഷിക്കുന്നത്. പ്രതീക്ഷകളും മോഹങ്ങളുമായി എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്. കണ്ണീർ പൊഴിച്ച് യാത്ര പറഞ്ഞ പ്രിയ താരങ്ങളുടെ വേദന കാൽപന്ത് ആരാധകരുടെ ഹൃദയത്തിൽ നിറഞ്ഞു തന്നെ നിൽക്കും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 166 പോയിന്റ് താഴ്ന്ന് 77,404, നിഫ്റ്റി 61 പോയിന്റ് കുറഞ്ഞ് 24,146 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1040 രൂപ കുറഞ്ഞ് 1,04,800 രൂപയും ഗ്രാമിന് 13,100 രൂപയുമാണ് ഇന്നത്തെ വില. പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് അവസരം. തിരുവനന്തപുരം മ്യൂസിയം വളപ്പിലെ 150 വർഷം പഴക്കമുള്ള റബ്ബർ മുത്തശ്ശിക്ക് ചികിത്സ നടത്തുന്നു. ചിതൽ രോഗം ബാധിച്ചതോടെയാണ് ഫംഗസ് രോഗ ചികിത്സ. നിയന്ത്രിത പ്രൂണിംഗ്, എന്നിവ ഉൾപ്പെടെ നടത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ മാസം 13 മഴയിലും കാറ്റിലും ശിഖരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം വൃക്ഷത്തിന്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി, ശാസ്ത്രീയമായ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ വിലയിരുത്തിയാണ് ചികിത്സ ഒരുക്കുന്നത്. റബ്ബർ മുത്തശ്ശിയെ ഹെറിറ്റേജ് ട്രീയായി കണക്കാക്കി കഴിയുന്നത്ര കാലം സുരക്ഷിതമായി നിലനിർത്താനുള്ള ശാസ്ത്രീയ സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് മ്യൂസിയം അധികൃതർ അറിയിച്ചു. മ്യൂസിയത്തിൽ നിൽക്കുന്ന ഈ മരത്തെ ഒറ്റനോട്ടത്തിൽ റബ്ബറാണെന്ന് പറയില്ല. ധാരാളം ശിഖരങ്ങളുള്ള വൻമരം പോലെയാണ് കാണപ്പെടുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് സിലോണിൽ നിന്ന് ഈ വൃക്ഷത്തെ കേരളത്തിലെത്തിച്ചത്.
0: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടന്ന മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിലെ US ആക്രമണത്തിനുള്ള മറുപടിയായി I-4 and I ഓപ്പറേഷൻ നടത്തിയതായാണ് പ്രതികരണം. നീതി ആയോഗിന്റെ പുരസ്കാരം നേടിയ കാസർഗോഡ് പരപ്പ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി 20 ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി NQAS പരിശോധനയ്ക്ക് സജ്ജമായി. 44 ആരോഗ്യ കേന്ദ്രങ്ങളെ NQAS നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. തൃശൂർ കുന്നംകുളത്ത് ജീവൻ ഒടുക്കാൻ ശ്രമിച്ച 4 കുടുംബത്തിലെ 2 പേർ മരിച്ചു. പിതാവ് സിബിയും മകൾ അലീനയുമാണ് മരിച്ചത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് സിബി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമായി. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി മറ്റന്നാൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശം ഉണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. പ്രിയദർശിനി സൌജന്യ യാത്രാ വിഷയത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി ഇപ്പോൾ പ്രകാശധാര. പ്രസവാനന്തര പരിചരണം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആശ KV സംസാരിക്കുന്നു.
5: പ്രസവാനന്തര കാലഘട്ടം എന്ന് പറയുന്നത് ഈ സമയത്ത് അമ്മയുടെ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ശരീരം ഗർഭകാലത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നു. പ്രസവത്തിന്റെ സമയത്തുണ്ടാകുന്ന പോഷകനഷ്ടങ്ങളും മറ്റ് ആയാസങ്ങളും മാറി ശരിയായ ആരോഗ്യം വീണ്ടെടുക്കേണ്ട സമയമാണ് ഇത്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മുലയൂട്ടുന്നതിനും ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസങ്ങളും കുഞ്ഞിനെ നോക്കുന്ന ഉത്തരവാദിത്വവും കൂടെ ആകുമ്പോൾ മാനസികമായി ചില മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രസവാനന്തര കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അമ്മയ്ക്ക് മാനസികമായും ശാരീരികമായും പരിചരണം ആവശ്യമാണ്. പ്രസവാനന്തരം അമ്മയുടെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ശുചിത്വം വളരെ പ്രധാനമാണ്. ആദ്യത്തെ 2 ആഴ്ചയോളം അമ്മയ്ക്ക് യോനീസ്രവം ഉണ്ടായിരിക്കും. ഇത് ആദ്യത്തെ 4 ദിവസങ്ങളിൽ നല്ല ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. ക്രമേണ നിറം കുറഞ്ഞു വരുന്നതാണ്. മിക്കവാറും സ്ത്രീകൾക്ക് യോനിയിൽ മുറിവുണ്ടാക്കിയതിന്റെ തുന്നൽ ഉണ്ടായിരിക്കും. ഇതും ഉണങ്ങി വരേണ്ടതുണ്ട്. ദിവസേന കുളിക്കുക, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ഓരോ മലമൂത്ര വിസർജനത്തിന് ശേഷവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് പെരിനിയം വൃത്തിയാക്കുക, മുന്നിൽ നിന്ന് പിന്നിലേക്ക് കഴുകുക, ശുചിയായ പാഡുകൾ ഉപയോഗിക്കുക, 4 മുതൽ 6 മണിക്കൂർ ഇടവേളകളിൽ പാഡ് മാറ്റുക, സിസേറിയൻ മുറിവ് വൃത്തിയായി ഈർപ്പമില്ലാതെ സൂക്ഷിക്കുക, കുളിച്ചു കഴിഞ്ഞ് വൃത്തിയുള്ള കോട്ടൺ തുണി ഉപയോഗിച്ച് നനവ് മാറ്റുക, ചുവപ്പ്, വീക്കം, പഴുപ്പ് എന്നിവ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. ഈ സമയത്ത് പോഷകാഹാരം കഴിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അമ്മയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും മുലയൂട്ടുന്നതിനും അധിക പോഷകങ്ങൾ ആവശ്യമാണ്. മുലയൂട്ടുന്ന അമ്മയ്ക്ക് ദിവസേന 400 കാലറി വരെ അധികമായി ആവശ്യമാണ്. നിത്യേന 75 ഗ്രാം പ്രോട്ടീൻ വേണം. മീൻ, മുട്ട, പാൽ, പയർവർഗ്ഗങ്ങൾ, ഇറച്ചി എന്നിവ ആവശ്യാനുസരണം കഴിക്കണം. പ്രസവ സമയത്തുണ്ടാകുന്ന ബ്ലീഡിംഗ് കാരണവും അമ്മയുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയുന്നു. ഇത് തിരികെ കിട്ടാനായി കൂടുതൽ ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കണം. ചീര, മുരിങ്ങയില, ഈന്തപ്പഴം, കരൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ നിന്നും ഇരുമ്പ് ലഭിക്കുന്നു. മുലപ്പാലിലൂടെ നഷ്ടപ്പെടുന്ന കാൽസ്യത്തിന്റെ അളവ് നികത്താനായി പാൽ, തൈര്, ചെറിയ മീനുകൾ തുടങ്ങിയ കാൽസ്യം അടങ്ങിയ ആഹാരം കഴിക്കുന്നത് നല്ലതാണ്. കൂടാതെ ഭക്ഷണത്തിൽ നാരുകളും വിറ്റാമിനുകളും ആവശ്യമാണ്. ഇതിനായി ദിവസേന ഇലക്കറികൾ, സലാഡ്, പഴവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. നിത്യേന 2.5 മുതൽ 3 വരെ ലിറ്റർ വെള്ളം കുടിക്കണം. പ്രസവശേഷം വിശ്രമവും ഉറക്കവും ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്നതിനും മാനസികാരോഗ്യം നിലനിർത്താനും മതിയായ ഉറക്കം ആവശ്യമാണ്. മുലയൂട്ടലിന് സഹായകമായ ഹോർമോൺ ഉണ്ടാകുന്നതിനും പ്രസവാനന്തരമുള്ള ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കാനും വിശ്രമം ആവശ്യമാണ്. അമ്മയ്ക്ക് വിശ്രമിക്കാൻ സമയം നൽകുക. കുടുംബാംഗങ്ങൾ വീട്ടുജോലിയിലും കുഞ്ഞിന്റെ പരിചരണത്തിലും പങ്കെടുക്കുക. ഉറക്കക്കുറവ്, വിഷാദം, അമിത ക്ഷീണം എന്നിവയുണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടുക. സാധാരണ പ്രസവത്തിന് ശേഷം 6 ആഴ്ച വരെയും സിസേറിയൻ ആണെങ്കിൽ 3 മാസം വരെയും കഠിനമായ ജോലികളും ഭാരം എടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. വിജയകരമായ മുലയൂട്ടലിനും സ്തനവേദനയും മറ്റ് പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനും സ്തനപരിചരണം സഹായിക്കുന്നു. ദിവസേന കുളിക്കുമ്പോൾ സ്തനങ്ങൾ ശുദ്ധജലത്തിൽ കഴുകുക. അമിതമായി സോപ്പോ അണുനാശിനികളോ ഉപയോഗിക്കരുത്. സ്തനങ്ങൾ ഈർപ്പരഹിതമായി സൂക്ഷിക്കുക. ശരിയായ വലിപ്പത്തിലുള്ള ബ്രാ ധരിക്കണം. മുലയൂട്ടുമ്പോൾ കുഞ്ഞിനെ ശരിയായ രീതിയിൽ പിടിക്കുക. മുലക്കണ്ണിനോടൊപ്പം ചുറ്റിലുമുള്ള കറുത്ത ഭാഗവും കുഞ്ഞിന്റെ വായ്ക്കുള്ളിലായിരിക്കണം. സ്തനങ്ങളിൽ കല്ലിപ്പ്, ചുവപ്പ്, കടുത്ത വേദന, പനി എന്നിവയുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. പ്രസവശേഷമുള്ള ഏതാനും ആഴ്ചകളിൽ മലമൂത്ര വിസർജനം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. യോനി മുറിവിന്റെ വേദന കാരണവും മറ്റും അമ്മയ്ക്ക് മൂത്രമൊഴിക്കാൻ പ്രയാസം തോന്നാം. മൂത്രാശയം നിറഞ്ഞിരിക്കുന്നത് ഗർഭപാത്രം ചുരുങ്ങാതിരിക്കാൻ കാരണമാകുന്നു. മൂത്രനാളികളിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. നന്നായി വെള്ളം കുടിക്കുക. 2-3 മണിക്കൂർ ഇടവിട്ട് മൂത്രമൊഴിക്കണം. ക്രമമായ ഇടവേളകളിൽ നടക്കുന്നത് മൂത്രാശയത്തിന്റെ മസിൽ ടോൺ വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. ദിവസേനയുള്ള മലശോധനയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നന്നായി വെള്ളം കുടിക്കുന്നതും നാരുകളടങ്ങിയ ആഹാരവും ആവശ്യമാണ്. നടത്തിയും ലഘുവായ വ്യായാമങ്ങളും ഇതിന് സഹായിക്കുന്നു. അമ്മയ്ക്ക് നൽകേണ്ട മാനസിക പിന്തുണ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ഷീണം, ഉറക്കക്കുറവ്, കുഞ്ഞിനെ പരിചരിക്കുന്നതിലെ ആശങ്കകൾ എന്നിവ കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. ആത്മവിശ്വാസമുള്ള അമ്മമാർ കുഞ്ഞിനെ നന്നായി പരിചരിക്കുന്നു. മാത്രമല്ല അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം ഉണ്ടാകാനും ഇത് അത്യാവശ്യമാണ്. പങ്കാളിയുമായും മറ്റു കുടുംബാംഗങ്ങളുമായും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരം നൽകുക. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ബന്ധം നിലനിർത്താൻ സഹായിക്കുക. അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അമ്മയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. പ്രസവാനന്തര വ്യായാമങ്ങൾ ചെയ്യുന്നത് അമ്മയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. വയറിലെയും ഇടുപ്പിലെയും മസിലുകൾക്ക് ബലം ലഭിക്കാൻ വ്യായാമങ്ങൾ പ്രയോജനകരമാണ്. മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് ആവശ്യമാണ്. നടത്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രസവശേഷം ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അമ്മയ്ക്ക് നടന്നു തുടങ്ങാം. ഇത് ഗർഭപാത്രം ചുരുങ്ങുന്നതിന് സഹായിക്കുന്നു. ശ്വസന വ്യായാമം, കാലുകളുടെ വ്യായാമം എന്നിവയും ചെയ്യാം. കാൽമുട്ടുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യണം. പാദം 2 വശങ്ങളിലേക്കും കറക്കുക. പെൽവിക് ടിൽറ്റിംഗ് എക്സസൈസ് ചെയ്യുന്നത് ഇടുപ്പിലെ മസിലുകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. കാൽമുട്ടുകൾ മടക്കി വെച്ച് മലർന്നു കിടക്കുക. എന്നിട്ട് നടുഭാഗം താഴേക്ക് അമർത്തുക. ഇതാണ് പെൽവിക് ടിൽറ്റിംഗ് എക്സസൈസ്. കീഗൽ എക്സസൈസ് പെരിനിയൽ മസിൽസിനെ ശക്തിപ്പെടുത്താൻ നല്ലതാണ്. ഇതിനായി പെരിനിയം ഇടവിട്ട് മുറുക്കുകയും അയയ്ക്കുകയും ചെയ്യുക. പ്രസവാനന്തരം ലഘുവായ വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓരോ വ്യായാമവും ചെയ്തു തുടങ്ങുമ്പോൾ 4-5 തവണ മാത്രം ചെയ്യുക. ക്രമേണ വ്യായാമത്തിന്റെ തവണ വർദ്ധിപ്പിക്കുക. പ്രസവശേഷം ചില ലഘുവായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. ആഫ്റ്റർ പെയിൻ എന്ന് പറയുന്ന വയറുവേദന. പ്രസവശേഷം ആദ്യത്തെ 1-2 ആഴ്ചകളിൽ ഗർഭാശയം സാധാരണ വലിപ്പത്തിലേക്ക് ചുരുങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദനയാണ്. ഇതിന് പ്രത്യേക ചികിത്സ ആവശ്യമില്ല. കൃത്യമായ ഇടവേളകളിൽ മൂത്രമൊഴിക്കുന്നത് ഈ വേദന കുറയാൻ സഹായിക്കുന്നു. വേദന കൂടുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേദന സംഹാരികൾ കഴിക്കാം. യോനി മുറിവിന്റെ വേദനയാണ് മറ്റൊരു പ്രശ്നം. പെരിനിയത്തിന്റെ ശുചിത്വം വളരെ പ്രധാനമാണ്. 1-2 ആഴ്ചകൾ കൊണ്ട് മുറിവ് ഉണങ്ങുകയും വേദന മാറുകയും ചെയ്യുന്നു. ഇരിക്കുമ്പോൾ ഈ മുറിവിൽ മർദ്ദം ഉണ്ടാകാതിരിക്കാനായി തുടകൾക്കിടയിലായി ഉള്ളിലേക്ക് ഒതുക്കി വച്ചിരുന്നതിന് ശേഷം ഇരിക്കാൻ ശ്രദ്ധിക്കുക. സ്തനവീക്കം ചില അമ്മമാർക്ക് ഉണ്ടാകാറുണ്ട്. ആദ്യത്തെ 2 ദിവസങ്ങളിൽ കൊളസ്ട്രം എന്ന മഞ്ഞ നിറത്തിലുള്ള സ്രവമാണ് ഉണ്ടാകുന്നത്. 3-ാം ദിവസം മുതൽ പാൽ ഉണ്ടാകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് മുലയൂട്ടൽ തുടരണം. എന്തെങ്കിലും കാരണങ്ങളാൽ മുലപ്പാൽ കെട്ടിക്കിടന്നാൽ സ്തനവീക്കവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞിന് ആവശ്യാനുസരണം പാൽ നൽകുകയാണ് ഇതിന്റെ പ്രതിവിധി. സ്തനങ്ങൾ കട്ടിയായി പാൽ പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കിപ്പഴിഞ്ഞ കോട്ടൺ തുണി ഉപയോഗിച്ച് 20 മിനിറ്റ് ചൂട് നൽകാം. അതിനുശേഷം മുലയൂട്ടുക. അധികമായി പാൽ മാറിടത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അത് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണി കൊണ്ട് തണുപ്പ് നൽകാം. ഇതാണ് സ്തനവീക്കം സുഖപ്പെടുത്താനുള്ള മാർഗം. മുലക്കണ്ണിനുണ്ടാകുന്ന വേദനയും വിള്ളലുമാണ് മറ്റൊരു പ്രശ്നം. ശരിയായ ശുചിത്വം പാലിക്കണം. മുലയൂട്ടുമ്പോൾ കുഞ്ഞിനെ ശരിയായ രീതിയിൽ പിടിക്കുക. പാൽ ഊട്ടിയതിനു ശേഷം അല്പം മുലപ്പാൽ മുലക്കണ്ണിൽ പുരട്ടുക. പ്രസവാനന്തര കാലഘട്ടത്തിൽ അമ്മമാർക്ക് വിയർപ്പ് കൂടുതലായി കാണുന്നു. ഇത് സ്വാഭാവികമാണ്. ആവശ്യാനുസരണം വെള്ളം കുടിക്കണം. ശരീര ശുചിത്വവും പ്രധാനമാണ്. അമ്മമാർക്ക് ക്ഷീണവും ഉണ്ടാകാറുണ്ട്. ഇതിനായി വിശ്രമവും സമീകൃത ആഹാരവും ആവശ്യമാണ്. അയൺ, കാൽസ്യം തുടങ്ങിയ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള ഗുളികകൾ കഴിക്കുക. കാലുവേദന, നടുവേദന എന്നിവയും കാണപ്പെടുന്നു. പ്രസവസമയത്ത് ഉണ്ടായ പേശികളുടെ വലിവ് കാരണവും ശരിയായ രീതിയിലല്ലാതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ വേദനകൾ ഉണ്ടാകുന്നത്. കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ പുറം ഭാഗത്ത് ആവശ്യത്തിനുള്ള സപ്പോർട്ട് നൽകണം. ചാരിയിരുന്ന് വേണമെങ്കിൽ പുറകിലായി തലയിണ വെച്ച് സുഖപ്രദമായി ഇരുന്ന് പാലൂട്ടുക. പെൽവിക് ടിൽറ്റിംഗ് എക്സസൈസ് ചെയ്യുന്നത് നടുവേദനയിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ നല്ലതാണ്. കാലുകളുടെ വ്യായാമം, നടത്തം എന്നിവ ചെയ്യുന്നതിലൂടെ കാലുകളുടെ ശക്തിയും തിരികെ വരുന്നു.

0: പ്രസവത്തിന് ശേഷം ആദ്യ ദിവസങ്ങളിൽ അമ്മമാരിൽ ഉണ്ടാകുന്ന താൽക്കാലികമായ മനോവിഷമത്തെ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയുന്നു. ഹോർമോൺ വ്യതിയാനങ്ങൾ, ഉറക്കക്കുറവ്, മാതൃത്വത്തോടുള്ള പൊരുത്തപ്പെടൽ എന്നിവയാണ് ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ. പെട്ടെന്ന് കരയുക, ചെറിയ കാര്യങ്ങൾ വിഷമം തോന്നുക, ക്ഷീണം, ശ്രദ്ധക്കുറവ് എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇത് സാധാരണയായി പ്രസവശേഷം 2-3 ദിവസങ്ങളിൽ തുടങ്ങി 1-2 ആഴ്ചയ്ക്കുള്ളിൽ താനെ മാറിപ്പോകുന്നു. അമ്മയ്ക്ക് മാനസിക പിന്തുണ നൽകുക, വിമർശനങ്ങൾ ഒഴിവാക്കി വേണ്ട പ്രോത്സാഹനവും സഹകരണവും നൽകുന്നത് ഈ വിഷമങ്ങൾ മാറ്റാനായി പ്രയോജനകരമാണ്. പ്രസവാനന്തരം 4-5 ദിവസങ്ങൾക്കുള്ളിൽ അമ്മയും കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. അതിനുശേഷം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ 6 ആഴ്ചകളാകുമ്പോഴാണ് ചെക്കപ്പിന് പോകേണ്ടത്. എന്നാൽ ചില രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തണം. 1-2 മണിക്കൂറിനുള്ളിൽ പാഡ് നിറയുന്നത് പോലുള്ള രക്തസ്രാവം ഉണ്ടെങ്കിൽ അത് ഗുരുതരമാണ്. തീവ്രമായ പനി, ശ്വാസംമുട്ടൽ, ദുർഗന്ധമുള്ള യോനീസ്രവം എന്നിവയ്ക്കും പെട്ടെന്നുള്ള ചികിത്സ ആവശ്യമാണ്. കടുത്ത തലവേദന, വയറുവേദന, കാഴ്ചമങ്ങൽ, മുഖത്തോ ശരീരത്തോ നീര് എന്നിവയും അപകട സൂചനകളാണ്. കാലിൽ വേദനയോടൊപ്പം നീര്, ചുവപ്പ് എന്നിവയുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. സ്തനവീക്കത്തോടൊപ്പം പനിയോ ചുവപ്പ് നിറമോ ഉണ്ടെങ്കിൽ ഉടൻ ചികിത്സ ആവശ്യമാണ്. അമിതമായ ഉത്കണ്ഠ, തുടർച്ചയായ ദുഃഖം, ഉറക്കമില്ലായ്മ, അമിത ഉറക്കം എന്നീ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചികിത്സ തേടണം. കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള ചിന്തകൾ, സ്വയം ജീവൻ അവസാനിപ്പിക്കാനുള്ള ചിന്തകൾ തുടങ്ങിയവ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക. പ്രസവാനന്തര പരിചരണം ഒരു കുടുംബത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. അമ്മയുടെ പരിചരണത്തിൽ സവിശേഷ ശ്രദ്ധ നൽകുന്നതിലൂടെ അമ്മയുടെയും കുഞ്ഞിന്റെയും സുസ്ഥിതി നമുക്ക് ഉറപ്പാക്കാം.
1: പ്രസവാനന്തര പരിചരണം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രകാശധാരയിൽ ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആശ കെ വി. ആകാശവാണി. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ വിശദമായി. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മോഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപ്പെടുത്താനുള്ള ക്രൂ മോഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളോട് അതാത് കുടുംബങ്ങളുമായി ചേർന്ന് ഏകോപന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചതായും എംബസി വ്യക്തമാക്കി. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദര സൂചകമായി ഇന്ത്യയിൽ ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക

0: പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുൻപ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായി ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കെന്റിലെ ഇന്ത്യൻ എംബസിയുമായി ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നഷാമുക്ത യുവ ഫോർ വികസിത് ഭാരത് രാജ്യവ്യാപക മത്സരങ്ങളുടെ ജില്ലാതല രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. മേരാ യുവഭാരത് അഥവാ മൈ ഭാരത് പോർട്ടൽ വഴിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: 15-നും 29-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ അപേക്ഷിക്കാം. നൃത്തം, സംഗീതം, റീൽസ് അല്ലെങ്കിൽ ഹ്രസ്വചിത്രം, തെരുവ് നാടകം, സ്ലാം പോയട്രി എന്നീ 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലോ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലോ സൃഷ്ടികൾ തയ്യാറാക്കാവുന്നതാണ്. 3 ഘട്ടങ്ങളായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24 മുതൽ 27 വരെ നടക്കും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച 3 എൻട്രികൾ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 6 വരെ നടക്കുന്ന സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാന ചാമ്പ്യന്മാരാകുന്നവർക്ക് ഓഗസ്റ്റ് 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ യുവജന ഉച്ചകോടിയിലെ ഫൈനലിൽ മാറ്റുരയ്ക്കാം. താൽപര്യമുള്ളവർ മൈ ഭാരത് .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ സർഗാത്മക സൃഷ്ടികൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മന്ത്രാലയത്തിന്റെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെയും അംഗീകാരത്തോടെ ഡോക്ടർമാർക്കും മറ്റ് പ്രൊഫഷണലുകൾക്കും ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നതായി കാണിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ഗൂഗിൾ ഫോം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഒരു മന്ത്രാലയവും ഇത്തരമൊരു ഇന്റേൺഷിപ്പ് പദ്ധതിക്കുള്ള ഔദ്യോഗിക അറിയിപ്പോ അപേക്ഷാ ഫോമോ നൽകിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതായാണ് കേസ്. ദേശീയ ആരോഗ്യ ഗവേഷണ കരട് നയത്തിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ളതും ധാർമ്മികവും നൂതനവുമായ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു തന്ത്രപരമായ ചട്ടക്കൂട് നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ മാസം 27-നകം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല, പശ്ചിമബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 15 വരെ കിഴക്കൻ ഉത്തർപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ജമ്മു കാശ്മീർ, ലഡാക്ക്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖലകളിൽ നാളെ വരെ ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിയൻ സൈനിക മേഖലകളിൽ അടുത്തിടെ US സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായാണ് നടപടിയെന്ന് IRGC അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ US സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെയും IRGC മുന്നറിയിപ്പ്.

0: നൽകി. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരം തുടരുന്നതിനുമാണ് സെൻട്രൽ കമാൻഡ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് യുഎസ് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ യോഗത്തിൽ സംബന്ധിക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ യോഗത്തിൽ നടക്കും. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 നാൾ കൂടി. ഈ മാസം 20-നാണ് ഫൈനൽ. സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജലവിഭവ വിനിയോഗത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പഞ്ചായത്തിരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ്. ന്യൂഡൽഹിയിൽ ഗ്രാമപഞ്ചായത്തുകൾക്കായി സംഘടിപ്പിച്ച വാട്ടർ ബജറ്റിംഗ് ആന്റ് വാട്ടർ സെക്യൂരിറ്റി പ്ലാനിംഗ് മാസ്റ്റർ ട്രെയിനർമാരുടെ ദേശീയതല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ ജിഒവി എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിന്നൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അമരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത് കൈതപ്രത്തിന്റെ രചനയും രവീന്ദ്രന്റെ സംഗീതവും.

0: ആപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
0: കൂടാതെ പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: രവീന്ദ്രന്റെ സംഗീതത്തിൽ ചിത്ര പാടിയ ഒരു ഗാനം ഇനി കേൾക്കാം. ചിത്രം ചമ്പക്കുളം തച്ചൻ, രചന ബിച്ചു തിരുമല.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: ഇനി നമുക്ക് മഴയത്ത് മുൻപേ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ രചനയും രവീന്ദ്രന്റെ സംഗീതവും.

0: ഗ്രാമീണ വീടുകളിലും പൈപ്പ് വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. 2028 രാജ്യത്തെ ഓരോ വീട്ടിലും ആവശ്യത്തിന് ശുദ്ധമായ കുടിവെള്ളം നിശ്ചിത ഗുണനിലവാരത്തിൽ ദീർഘകാലത്തേക്ക് ലഭ്യമാക്കുക എന്നതാണ് ദൌത്യം. ഈ പദ്ധതിയിൽ ചേരുന്നതിന് നിങ്ങൾ ഗ്രാമപഞ്ചായത്തുമായോ കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രാദേശിക ഓഫീസുമായോ ബന്ധപ്പെടുക.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നമുക്ക് കേൾക്കാം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

ഇനി നിറം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, ചിത്ര, വിദ്യാസാഗർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ 15/7/2026 ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ: 9495964321, 9496556321. മറ്റൊരു നമ്പർ കൂടെയുണ്ട്: 9496596321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നമുക്ക് ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: ഓക്കെ, താങ്ക് യു, ബൈ.
1: ഏയ് അന്ന, ആരോടാ നിന്റെ താങ്ക് യുവും ബൈയും ഒക്കെ?
0: ചിത്ര, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ?
1: വർക്ക് കാരണം എനിക്ക് ലഞ്ചിനിറങ്ങാൻ പറ്റിയില്ല. ദാ ഇപ്പൊ വല്ല ചാട്ട് ഐറ്റംസും കഴിക്കാലോ എന്നോർത്ത് താഴേക്ക് ഇറങ്ങിയതാ. നിനക്കും പറയട്ടെ,
0: ഒരു ഭേൽപുരി പറഞ്ഞോ, പക്ഷേ ഹാഫ് നീ കഴിക്കണം, ഓക്കെ ആണോ?
1: അതൊക്കെ കഴിക്കാം, പക്ഷെ നീ ഇതു പറ, നീ ആരുടെ കാറിലാ വന്നിറങ്ങിയത്?
0: ഓ അതോ, അതൊരു ജോൺസൺ മാഷ്.
1: ജോൺസൺ മാഷോ? ഏത് ജോൺസൺ മാഷിന്റെ കാര്യമാ നീ പറയുന്നത്?
0: അങ്ങനെ ഞാൻ വിളിക്കുന്നതാ, ശരിക്കു പേര് ചിദംബരം.
1: നീ വിളിക്കുന്നതോ? ഇതിൽ ഒരു ചിദംബര രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ, വ്യക്തമായിട്ട് പറയേ.
0: ഒരു രഹസ്യവും ഇല്ല, കക്ഷി ഒരു ജേർണലിസ്റ്റാ. ഏതോ കന്നഡ ചാനലിന് വേണ്ടി ബാംഗ്ലൂരിലെ ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ നീക്കങ്ങളെ പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ചെയ്തോണ്ടിരിക്കോ?
1: ദൈവമേ, വേഗം നീ ആ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കിയേ. റിയൽ എസ്റ്റേറ്റ് മാഫിയയെ പറ്റി സ്റ്റോറി ചെയ്യാൻ പോകുന്ന ഒരാള് എപ്പോ ചരമക്കോളത്തിൽ കയറി എന്ന് ചോദിച്ചാ മതി. കൂടെ നടന്നാ നീയും തീരും, പറഞ്ഞേക്കാം.
0: അങ്ങനെയൊന്നുമില്ല, എനിക്ക് മനസ്സിലായിടത്തോളം കക്ഷി പുലിയ, വലിയ വലിയ കണക്ഷൻസ് ഒക്കെയാ ആൾക്ക്.
1: സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട.
0: അതിരിക്കട്ടെ, നിന്റെ കൃഷ്ണകുമാർ സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആള് വന്നോ? എന്തായി അന്വേഷണം?
1: എന്താവാനാ, സാറ് വന്നിട്ട് പോയി, പ്രത്യേകിച്ച് ലീഡൊന്നും കിട്ടിയില്ല. അല്ല, നിന്റെ ജേർണലിസ്റ്റ് ഫ്രണ്ട് വലിയ കണക്ഷൻ ഉള്ള ആളാണെന്നല്ലേ നീ പറഞ്ഞത്?
0: അതെ, എന്താ?
1: ഒരു കാര്യമുണ്ട്, അത് നടന്നാൽ ആള് പുലിയാണോ പൂച്ചയാണോ എന്ന് ഞാൻ പറയാം.
2: കമലേ,
3: ഓ,
2: ബാംഗ്ലൂരിൽ ചെന്നതിന് ശേഷം നിന്റെ മോൾ എത്ര തവണ വിളിച്ചു?
3: ഒരു ചെറിയ തിരുത്തുണ്ട് ഗോവിന്ദേട്ടാ, അവൾ എന്റെ മാത്രമല്ല നമ്മുടെ മോളാണ്.
2: അതെ, സമയത്ത് പറഞ്ഞ് തിരുത്താത്തതിന്റെ പ്രശ്നം ശരിക്കുമുണ്ട്, അത് മനസ്സിലായി.
3: ഓ, അച്ഛനും മോളും ആയിരുന്നല്ലോ കൂട്ട്, ഇപ്പോഴെന്താ ഒരു മനം മാറ്റം?
2: നാട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞവള് വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോയതിന്റെ ഗുട്ടൻസ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.
3: എന്നുവെച്ചാ?
2: അവളുടെ പെണ്ണുകാണൽ ചടങ്ങിന്റെ അന്ന് ഇവിടെ കയറി വന്ന ആ ഇൻസ്പെക്ടർ ഇല്ലേ?
3: ആ, കൃഷ്ണകുമാർ എന്നോ മറ്റോ അല്ലേ പുള്ളിയുടെ പേര്?
2: അത് തന്നെ. അയാളെ ഇന്ന് ഞാൻ ആ ഓഡിറ്റോറിയത്തിനടുത്ത് വെച്ച് കണ്ടിരുന്നു. അപ്പോ ബാംഗ്ലൂരിൽ വെച്ച് ചിത്രയെ കണ്ട കാര്യം എന്നോട് സൂചിപ്പിച്ചു.
3: അതിനെന്താ?
2: എന്റെ കമലേ, അവൾ അന്ന് വന്ന പയ്യൻ ചന്ദ്രുവിന്റെ പുറകീന്ന് വിട്ടിട്ടില്ല.
3: അത് നല്ലതല്ലേ, അവക്ക് താല്പര്യമാണെങ്കിൽ നമ്മളെന്തിനാ എതിർക്കുന്നത്? പോരാത്തതിന് ആ പയ്യൻ ബാംഗ്ലൂരിൽ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്.
2: എന്നെ അങ്ങ് കൊല്ല്. എന്റെ കമലേ, അതല്ല, ചന്ദ്രുവിന്റെ ആദ്യ വിവാഹത്തിലെ കുട്ടി ഓടിപ്പോയെന്നോ മറ്റോ അന്ന് പറഞ്ഞിരുന്നില്ലേ? ആ കേസിനെ പറ്റി കൃഷ്ണകുമാറിനെ കൊണ്ട് അന്വേഷണം നടത്തിക്കുകയാണ് നമ്മുടെ മോൾ.
3: അവൾക്കിത് എന്തിന്റെ കേടാ?
2: അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. വീട്ടിലേക്ക് വിളിച്ചൊന്ന് വിവരം തിരക്കാനോ പറയാനോ പോലും സമയമില്ലാത്ത ജോലി തിരക്കാണെന്നല്ലേ നീ ഞാനും കരുതിയിരിക്കുന്നത്? എന്നാലേ അതല്ല.
3: എങ്കി ഞാനൊന്ന് വിളിക്കട്ടെ, മതി ബാംഗ്ലൂരിലെ ജോലി എന്ന് പറഞ്ഞേക്കാം.
2: പറഞ്ഞ ഉടനെ കേക്കുന്ന മോളും. അതുമല്ല, ഈ വിവരം നമ്മൾ അറിഞ്ഞതായി ഭാവിക്കുകയും വേണ്ട. ആ ഇൻസ്പെക്ടർ അവളുടെ സുഹൃത്താണെങ്കിലും മാതാപിതാക്കളുടെ പാടും പരവേശവും അറിയാവുന്ന വ്യക്തിയും കൂടെയാ. അതാ എന്നെ കണ്ടപ്പം അയാൾക്കിത് തുറന്നു പറയാൻ തോന്നിയത്.
3: എന്തിനാ ഇവളിതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്? ബാക്കിയുള്ളവരുടെ സമാധാനം പോകുമല്ലോ എന്റെ ദൈവമേ.
2: ആ, ഡിഗ്രി കഴിഞ്ഞപ്പം വല്ല ബി എഡിനും വിട്ടാ മതിയായിരുന്നു, ഏതേലും സ്കൂളിൽ വാദ്യാരുപണിയെങ്കിലും കിട്ടിയേനെ. ജേർണലിസം തന്നെ പഠിക്കണമെന്നും പറഞ്ഞ് ഒരേ വാശിയായിരുന്നല്ലോ.
3: നിങ്ങൾ തന്നെയല്ലേ അവളെ കൊണ്ട് ചേർത്തത്?
2: ആ, എന്റെ തെറ്റ് തന്നെ. എനിക്കറിയാമോ ആരാന്റെ അടുക്കളപ്പുറത്തുള്ള രഹസ്യം തോണ്ടിയെടുക്കലാണ് ജേർണലിസം എന്ന്?
3: എന്തൊക്കെ ഭവിഷ്യത്തുകളാണോ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്റെ ദൈവമേ.
1: എടി അന്നക്കുട്ടി, നിന്റെ കോടമ്പാക്കം ഇതുവരെയും വിളിച്ചില്ലല്ലോ. സംഗതി നടക്കാത്ത കേസാണെന്ന് കണ്ട് ആ വഴി പോയി കാണുമോ ആള്?
0: ഇത്രയും നാളത്തെ പരിചയം കൊണ്ട് ആളങ്ങനെ തള്ളിമറിക്കുന്ന ടൈപ്പൊന്നുമല്ല. പറ്റിയില്ലെങ്കിൽ അത് ആദ്യമേ പറഞ്ഞേനെ.
1: പിന്നെന്താ വിളിക്കാത്തത്?
0: എന്റെ ചിത്ര, നീ ഒന്ന് ക്ഷമിക്ക്. കക്ഷി ഒരു 100 കൂട്ടം തിരക്കി നിൽക്കുവാണെങ്കിലോ? പുള്ളിക്ക് അങ്ങനെയുടെ ജോലി ചെയ്യണ്ടേ?
1: ദേ നോക്ക്, ചിദംബരമാണോ?
0: ഹലോ ചിദംബരം, അതെ അന്യ. ഓ, അത് കുഴപ്പമില്ല. ഇല്ലില്ല, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, ശരി. ഇല്ല, മനസ്സിലായി. ശരി, താങ്ക് യു ചിദംബരം. ശരി, ഞാൻ പിന്നെ വിളിക്കാം.
1: എന്താ അന്ന ചിദംബരം എന്താ പറയുന്നേ?
0: ചിത്ര, കേട്ടിടത്തോളം ഇത് വളരെ സീരിയസ് ആയ മാറ്റർ ആണല്ലോ.
1: സീരിയസ് എന്ന് പറയുമ്പോ, മേഘയുടെ വിദേശത്ത് പോയ കൂട്ടുകാരിയെ ചിദംബരം കണ്ടുപിടിച്ചോ?
0: കൂട്ടുകാരിയുടെ പിറകെ അല്ല ചിദംബരം പോയത്.
1: പിന്നെ ആരുടെ പിന്നാലെയാ?
0: അന്ന് കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഒരു പേര് പരാമർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ പേരാ ചിദംബരം തിരഞ്ഞത്.
1: അതിന് അതല്ലേ മഷി പടർന്ന് അവ്യക്തമായി എന്ന് കൃഷ്ണകുമാർ സാറ് പറഞ്ഞത്?
0: അതെ, രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിലെ FIR രേഖയിലാണ് മഷി പടർന്ന നിലയിൽ പേര് മനസ്സിലാവാതിരുന്നത്. അതിന്റെ ഒരു കോപ്പി ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ ഈസ്റ്റ് ഡിവിഷൻ DYSP ഓഫീസിൽ റെക്കോർഡ് റൂമിൽ ഇരിപ്പുണ്ട്. അതാണ് ചിദംബരം കണ്ടെത്തിയത്.
1: ഗ്രേറ്റ്, ഇനി ആ പേരിന്റെ പുറകെ പോയാ മതിയല്ലോ.
0: അവിടെയാണ് കുഴപ്പം.
1: അവിടെ എന്തു കുഴപ്പം?
0: കാണാതാവുന്ന ദിവസം മേഘയെ തേടി വന്ന ഒരു കോൾ. അത്

0: ഒരു ലേഖയുടേതാണ്.
1: ലേഖ എന്ന് പറയുമ്പോ?
0: അതെ, ചന്ദ്രുവിന്റെ ഫ്രണ്ടും മാർക്കറ്റിംഗ് ഹെഡുമായ ലേഖ, എന്റെ ഇപ്പോഴത്തെ ബോസ് ലേഖ.

0: എന്താ എന്നാ കാര്യം? ഉടനെ കാണണമെന്ന് പറഞ്ഞെങ്കിലും മൊബൈലിൽ ഒരു സൂചനയും നൽകിയില്ല.
1: ഇതങ്ങനെ മൊബൈലിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല ചിദംബരം. അതുമല്ല, എന്റെ ഒപ്പം ഒരാൾ കൂടിയുണ്ട്, എന്റെ ഫ്രണ്ട് ചിത്ര.
0: ഹലോ ചിത്ര.
2: ഹലോ ചിദംബരം. അന്ന ചിദംബരത്തെ പറ്റി പറഞ്ഞിരുന്നു, ഒപ്പം നിങ്ങൾ ചെയ്ത സഹായവും.
0: അതത്ര വലിയ ആനക്കാര്യമൊന്നും അല്ല. മീഡിയക്കാർക്ക് പൊതുവെ കണക്ഷൻസ് എല്ലായിടത്തും ഉണ്ടാകും. അന്ന ആവശ്യപ്പെട്ടപ്പോൾ 2-3 ഫോൺ കോൾസ്, അതങ്ങ് നടന്നു, അത്രയേ ഉള്ളൂ.
1: കണ്ടില്ലേ ചിത്ര, ഇതാണ് ചിദംബരത്തിന്റെ ക്വാളിറ്റി. ചെയ്തത് വലിയ സഹായമാണെങ്കിലും അങ്ങനെയൊന്നും ഭാവിക്കില്ല.
0: മതി മതി, ഇപ്പോ വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെട്ടതിനെ പറ്റി പറയൂ.
1: അതിലേക്ക് തന്നെയാ വരുന്നത്. ചിദംബരം DYSP ഓഫീസിൽ നിന്നും പൊക്കിയ സ്റ്റേറ്റ്മെന്റ് കോപ്പിയിലെ ആ പേരില്ലേ?
0: രേഖയെന്നോ മറ്റോ അല്ലേ?
1: രേഖയല്ല, ലേഖ.
0: ശരി, ലേഖ.
1: യഥാർത്ഥത്തിൽ ലേഖ എന്ന് പറയുന്ന വ്യക്തി എന്റെ ഓഫീസിലെ മാർക്കറ്റിംഗ് ഹെഡാണ്. ശരിക്കു പറഞ്ഞാ ഞാൻ ഇന്റേണായി വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസിലെ എന്റെ ബോസ്.
0: കൊള്ളാം, ബോസിനെതിരെയാണ് കലാപം.
1: നോ ചിദംബരം, ബോസിനിതിൽ റോളുണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല. ശരിക്കും ഞാൻ ആ ഓഫീസിൽ കയറിയത് ആ സ്ഥാപനത്തിന്റെ ഓണർ ചന്ദ്രുവിനെ പറ്റിയും ചന്ദ്രുവിന്റെ ഭാര്യ മിസ്സിംഗ് ആയതിനെ പറ്റിയും എന്തെങ്കിലും വിവരം കിട്ടുമോ അറിയാന്.
0: എന്റെ ദൈവമേ അന്ന, ഞാൻ വിചാരിച്ച ആളേ അല്ലല്ലോ ഇത്. ശരിക്കും CIA മൊസാദ് ലൈനിലുള്ള അണ്ടർകവർ ഓപ്പറേഷൻ ആണ്.
2: സി ചിദംബരം, അന്ന ഈ അപകടകരം എന്ന് തന്നെ പറയാവുന്ന ജോലിക്കിറങ്ങിയത് ശരിക്കും എനിക്ക് വേണ്ടിയാണ്.
0: നല്ല സുഹൃത്താകുമ്പോൾ അപകടമൊന്നും നോക്കില്ല അല്ലേ അന്ന?
1: അതല്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചിത്രയ്ക്ക് വന്ന ഒരു വിവാഹാലോചനയിലാ എല്ലാം തുടങ്ങുന്നത്.
0: എനിക്ക് ഓർമ്മയുണ്ട്. ആട്ടെ, അന്നയ്ക്കും ചിത്രയ്ക്കും ഇപ്പോൾ അറിയേണ്ടത് ചന്ദ്രുവിന്റെ ഭാര്യ മിസ്സിംഗ് ആയതിൽ ലേഖയ്ക്ക് പങ്കുണ്ടോ എന്നാണ് അല്ലേ?
2: അതെ, 7 വർഷം മുമ്പ് ഒരു ദിവസം 2 മണി കഴിഞ്ഞ് വന്നൊരു ഫോൺ കോളിന് ശേഷമാണ് ചന്ദ്രുവിന്റെ ഭാര്യ മേഘയെ കാണാതാവുന്നത്. ആ ഫോൺ ചെയ്തത് ലേഖയാണെന്ന് മേഘയുടെ കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റിലും ഉണ്ട്. പക്ഷെ പോലീസ് അന്വേഷണം അതിനുശേഷം മുന്നോട്ട് പോയിട്ടേയില്ല. ഇതൊക്കെയാണ് ഇതിലെ ഫൗളായിട്ടുള്ള ഏരിയകൾ.
0: നഗരത്തിനൊരു പ്രത്യേകതയുണ്ട്, തിരക്ക് പിടിച്ച അതിന്റെ ഓട്ടത്തിനിടയിൽ ഇന്നലകളെ അത് ഓർത്തു വയ്ക്കാറേയില്ല. 7 വർഷം പഴക്കമുള്ള ഒരു സംഭവത്തിന്റെ എത്രത്തോളം ഡീറ്റെയിൽസ് വീണ്ടും കളക്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. എങ്കിലും നോക്കാം.
1: നോക്കാന്ന് ചിദംബരം പറഞ്ഞ കണ്ടെത്തുന്ന ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.
0: എങ്കിൽ ശരി, കോറമംഗലയിൽ ഒരാളെ കാണാൻ എനിക്ക് പോകാനുണ്ട്. ഒപ്പം എന്റെ ജോലിയും നോക്കണമല്ലോ.
1: ഷുവർ, വർക്കിന് ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിൽ വേണ്ട. സമയം പോലെ അന്വേഷിച്ചാൽ മതി.
0: ഒരു കാര്യം, അന്ന ഓഫീസിൽ ചെന്ന് ബോസിനെതിരെ അന്വേഷണം നടക്കുന്നുവെന്ന ഭാവമൊന്നും കാണിക്കണ്ട.
1: ഹേയ്, ഞാൻ അത്ര മണ്ടിയാണോ? ഓക്കെ, ബൈ ചിദംബരം.
3: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 10-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല, ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു VS, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ചിദംബരം ജിജിൻ അതിയന്നൂർ. സംവിധാന സഹായം VN ദീപ, ബിജു കല്ലുവാതിക്കൽ, N സുനിത. ഈ തുടർനാടകത്തിന്റെ

ഗാനഭാരതത്തിൽ ഇനി അഹിംസ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. രചന ബിജു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9496536321. മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. ഗാനഭാരം തുടരുന്നു. ഇന്ന് നമുക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

ഗാനഭാരത്തിൽ ഇനി ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിൽസൺ.

ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ 15/7/2026 ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രദീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ: 9495964321, 9496536321. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 9496596321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. ഗാനോപഹാരത്തിൽ ഇനി നമുക്ക് കേൾക്കാം ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബെന്നറ്റ് ആൻഡ് വീട്രാക്ക്.

ഗാനമഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വാചാലം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്, കൈതപ്രത്തിന്റെ രചനയും ജോൺസന്റെ സംഗീതവും.

0: ആകാശവാണി ഇപ്പോൾ സായന്തനം. കവിയും ഗാനരചയിതാവുമായ ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ളയാണ് ഇന്നത്തെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: സായന്തനം പരിപാടിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് കവിയും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ളയാണ്. കൊല്ലം ജില്ലയിലെ പെരുമ്പുഴ എന്ന സ്ഥലത്ത് ജനിച്ച അദ്ദേഹം സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹത്തെ ഇന്ന് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. സാറ്, കുട്ടിക്കാലത്തെ ജീവിതവും ജനിച്ച സ്ഥലവും ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: ഞാൻ ജനിച്ചത് പെരുമ്പുഴയിലാണ്. പെരുമ്പുഴ എന്നത് വളരെ പ്രസിദ്ധമായ ചരിത്രത്തിലിടം നേടിയ കുണ്ട്ര എന്ന പ്രദേശത്തിന് തൊട്ടാണ്. കുണ്ട്ര പ്രസിദ്ധമായത് വേലുത്തമ്പി തളവയുടെ കുണ്ട്ര വിളംബരം കൊണ്ടും അതുപോലെ തന്നെ വ്യാവസായിക അലിൻ്റ് കെമിക്കൽസ്, കേരള സെറാമിക്സ് തുടങ്ങിയ ഫാക്ടറികളുടെ സാന്നിധ്യം കൊണ്ടുമൊക്കെ ഇന്ത്യക്ക് വെളിയിൽ അറിയപ്പെട്ട ഒരു സ്ഥലമാണ് കുണ്ട്ര. ആ കുണ്ട്ര ഭൂപ്രകൃതി കൊണ്ടും വളരെ മനോഹരമാണ്. അതിൻ്റെ തൊട്ടടുത്ത ഗ്രാമമാണ് പെരുമ്പുഴ. എസ് കുട്ടമ്പള എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര്. അമ്മയുടെ പേര് തങ്കമ്മ. അച്ഛൻ KSRTCയിലെ ഒരു ജീവനക്കാരനായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ ഗ്രാമത്തിലാണ് ആരംഭിക്കുന്നത്. അത് തെന്നൂർ സ്കൂളെന്ന് പതുക്കെ നാട്ടുകാർ വിളിക്കുന്ന, എന്നാൽ SRVLPS എന്ന പേര് കറക്റ്റായിട്ടുള്ള ഒരു സ്കൂളാണത്. എൻ്റെ വീട്ടിൽ നിന്നൊരു കൂടി വന്ന ഒരു അര കിലോമീറ്റർ ദൂരമാണ്. ആ സ്കൂളിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് രാജമ്മ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ്. രാജമ്മ ടീച്ചർ മ്യൂസിക് ടീച്ചറാണ്. മ്യൂസിക് ടീച്ചർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം ടീച്ചറോട് ഇഷ്ടമാണ്. അമ്മയെ പോലെ അമ്മ താരാട്ട് പാടി ഉറക്കുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റു പാട്ടുപാടി രസിപ്പിക്കുന്ന പോലെയോ അങ്ങനെയായിരുന്നു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അന്ന് തൊട്ടേ ആഗ്രഹമായിരുന്നു ടീച്ചർ പാടുന്ന പോലെ പാടണം. പക്ഷെ എനിക്ക് പാടാൻ ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ടീച്ചർ പാടുന്ന പോലെ ഞാൻ പാടും. എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം ടീച്ചർ കുമാരനാശൻ്റെ കവിതകൾ ചൊല്ലിക്കേൽപ്പിക്കുന്നതാണ്. അപ്പോൾ ഒന്നിലും രണ്ടിലും മൂന്നിലും പഠിക്കുന്ന കുട്ടികളുടെ ഉള്ളിലേക്ക് കുമാരനാശൻ്റെ കവിത സന്നിവേശിപ്പിക്കുകയും അത് വീണ്ടും വായിക്കണമെന്നൊരു താല്പര്യം ഉണ്ടാക്കുകയും ചെയ്ത അധ്യാപികയാണ്. പിന്നീട് ഞാൻ എത്തുന്നത് UP സ്കൂൾ. അത് SGV UP സ്കൂൾ എന്നുള്ള പെരുമ്പുഴയിലുള്ള ഒരു സ്കൂളാണ്. പെരുമ്പുഴ ജംഗ്ഷനിലുള്ള സ്കൂളാണ്. അതിൻ്റെ ഇന്നത്തെ പേര് MG UPS എന്നാണ്. പഴയ മാനേജ്മെൻറ്റൊക്കെ മാറി. ആ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോഴേ, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ, ബാലകൃഷ്ണമുള്ള സാർ എന്ന് പറഞ്ഞ സാർ എന്നോട് വിളിച്ചു, വാർഷികത്തിന് ഒരു പരിപാടി അവതരിപ്പിക്കണം. ആ പരിപാടിയിൽ താനും അഭിനയിക്കണം, തൻ്റെ കൂട്ടുകാരും അഭിനയിക്കണം. അതിന് പറ്റിയൊരു എന്തെങ്കിലും ഒന്ന് കുത്തിക്കുറിച്ചുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേണം കുത്തിക്കുറിച്ചുണ്ടായി. ഞാൻ കുത്തിക്കുറിച്ചു. യഥാർത്ഥത്തിൽ അതിന് മുമ്പ് കണ്ട ഒരു സിനിമയാണ് എൻ്റെ മനസ്സിൽ കിടന്നിരുന്നത്. ആ സിനിമയിൽ നിന്നും ഉൾക്കൊണ്ടതാണ് ഇത്. ഞാൻ എഴുതി, ഒരു റോഡ് അരികിലെ കലങ്ങന്മേൽ 3 ചെറുപ്പക്കാർ കുത്തിയിരിക്കുന്നു. അവരുടെ മുന്നിലൂടെ അന്ധനായ ഒരു ഗായകനുമായി ഒരു പെൺകുട്ടി നടന്നു വരും. ആ പെൺകുട്ടി പാടുന്നുണ്ട്, ആ അന്ധനും പാടുന്നുണ്ട്. ഇവർ തൊട്ടടുത്ത് വരുമ്പോൾ ഞങ്ങളൊരു പാട്ടുകൂടി പാടിക്കുന്നു. അവർക്ക് ഞങ്ങൾ ചെറിയ സംഭാവന കൊടുക്കുന്നു.

0: അവർ തിരിഞ്ഞു പോകുന്നു. ഇതാണ് സ്ക്രിപ്റ്റ്. സാറ് വായിച്ചു നോക്കി, ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇതിനകത്തൊരു തിരുത്ത് ഉണ്ട്. ഞാൻ ചെന്തു സാർ, ഞാൻ കൊച്ചുകുട്ടിയാണ്, ആരുടെ പഠിക്കല്ലേ. ബാലകൃഷ്ണ സാർ എന്നോട് പറഞ്ഞു, കലങ്ങിൽ കുത്തിയിരിക്കുന്നു എന്നെഴുതണ്ട, കലങ്ങിൽ ഇരിക്കുന്നു എന്ന് എഴുതിയാൽ മതി. അതാണ് എൻ്റെ സാഹിത്യ മണ്ഡലത്തിൽ ആദ്യത്തെ തിരുത്ത്. മറ്റൊന്ന്, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴുള്ള അനുഭവമാണ്. ഹൈസ്കൂളിൽ കുണ്ട്ര MGDHS എന്ന് പറഞ്ഞ പ്രസിദ്ധമായ സ്കൂൾ, ഒരുപാട് തെങ്ങമ്മ ബാലകൃഷ്ണനെ പോലെ ഉള്ള ഒരുപാട് പേർ പഠിച്ച വലിയ സ്കൂളാണ്. അന്ന് അതിൻ്റെ ഹെഡ് മാസ്റ്റർ റവറന്റ് ഫാദർ MM ജേക്കബ് BA BT ആയിരുന്നു. അന്ന് ഹെഡ് മാസ്റ്റർ പേര് ഇംഗ്ലീഷിൽ പറയുമ്പോൾ, നമ്മുടെ അന്ന് പറയുമ്പോൾ നമ്മുടെ ഈസിനൊക്കെ ഇത്ര നീളമുണ്ട്. എല്ലാ കുട്ടികളോട് ആ ഹെഡ് മാസ്റ്റർ ഈസ് റവറന്റ് ഫാദർ MM ജേക്കബ് BA BT. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഒരു ക്രിസ്തീയ പുരോഹിതനാണ്. അപ്പോൾ ആ ക്രിസ്തീയ പുരോഹിതൻ്റെ താടിയുണ്ട്, വെളുത്ത് നരച്ചാണ്, പഞ്ഞുപോലെ നരച്ച താടിയാണ്, നന്നായിട്ട് മുറുക്ക് മുറുക്ക് ചോദിച്ച ചുണ്ട്. പക്ഷേ ആ സ്കൂളിൻ്റെ വരാന്തയിൽ കൂടി ഇദ്ദേഹം നടന്നു പോയാൽ അധ്യാപകർ ഉൾപ്പെടെ എല്ലാവരും നിശബ്ദരാകും. അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിൽ 9 പഠിക്കുമ്പോഴേ, എൻ്റെ സയൻസ് ടീച്ചർ എന്നെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം കെമിസ്ട്രിയാണ്. ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആ ആറ്റത്തിൻ്റെ അറ്റോമിക സംഖ്യ അഥവാ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നു. സാർ അതൊരു 3-4 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം യു സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞ് ഓരോരുത്തരെ എഴുന്നേപ്പിച്ച് നിർത്തുക. 28 പേരുള്ള ആ ക്ലാസ്സിൽ ഓരോ കുട്ടികളെ കൊണ്ടും പറയിക്കുക. ഒരു 6-7 പേര് കഴിഞ്ഞപ്പോൾ എൻ്റെ ഊഴം കഴിഞ്ഞു, പിന്നെ ഞാൻ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ കുട്ടികളുടെ കുസൃതിത്തരം എന്നുള്ള രീതിയിൽ നോട്ട് ബുക്കിൽ ഈ സാറ് പഠിപ്പിച്ചത്, അന്ന് വളരെ പ്രചരപ്രചാരമായ സമയമാൻഡത്തിൽ നിന്ന ക്രിസ്ത്യൻ പാട്ടിൻ്റെ രീതിയിൽ ഞാനൊരു പാരഡിയാണെന്നറിയത്തില്ല, കുസൃതിയാണ്, സാറിനെ കളിയാക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ സാറ് കയ്യോടുകൂടി പിടിക്കുന്നു, പിടിച്ചിട്ട് സാറിൻ്റെ മുഖമൊക്കെ ചുവന്നതെടുത്ത്, നല്ല സാറാണ്, നന്നായിട്ട് പഠിപ്പിക്കുന്ന സാറാണ്. കാരണം ക്ലാസ്സിലിരുന്ന് സാറ് ചോദ്യം ചോദിച്ചപ്പോൾ അത് ശ്രദ്ധിക്കാതെ കുത്തിക്കുറിച്ചു, അതാണ് പ്രശ്നം. അപ്പോൾ സാറിന് എന്നെ വേണമെങ്കിൽ തല്ലാം, സാർ തല്ലാറില്ല. സാർ എന്നെ കൊണ്ട് നേരെ HMN എടുത്ത് പോവുകയാണ്, റവറന്റ് ഫാദർ MM ജേക്കബ് BA BT എടുത്തു. കാരണം എന്താണ്, അവിടെ പോയാൽ കിട്ടുന്ന ശിക്ഷ വളരെ വലുതാണെന്നാണ് വെപ്പ്. ക്ലാസ്സിലെ കുട്ടികളെല്ലാം നിശബ്ദരായിട്ടിരിക്കുകയാണ്. ഞാനങ്ങനെ HMN എടുത്തു തന്നു. HMN എടുത്ത് ഇദ്ദേഹം ഈ നോട്ട് ബുക്ക് കാണിച്ചു. നോട്ട് ബുക്ക് കാണിച്ച ഉടനെ HMN ഒന്ന് സൂക്ഷിച്ചു നോക്കി, ഇത് ആരാ എഴുതിയത്, നീ തന്നെയാണോന്ന് ചോദിച്ചു. അതിങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അത് എന്തും ചോദിക്കും. വിറച്ചു വിറച്ചാണ് പറയുന്നത്, എഴുതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നിനക്ക് ചൊല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തു നിന്നൊരു ഹീറോ പേന, അന്ന് വരെ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത HMN പോക്കറ്റിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ഹീറോ പേന എനിക്ക് തരുന്നു. ആ പേനയും പോക്കറ്റിൽ കുത്തിക്കൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നു. ഞാനന്ന് എഴുതിയ വരികൾ
1: ഓർമ്മയുണ്ടോ?
0: ഓർമ്മയുണ്ട്. സമയം, ആ പാട്ടിൻ്റെ രീതിയാണ്, ആറ്റത്തിൽ ഞാൻ പ്രോട്ടോണിൻ്റെ എണ്ണം മാത്രമെടുക്കുമ്പോൾ അറ്റോമിക് സംഖ്യ ആ സംഖ്യ എന്ന സത്യം ഞാൻ അപ്പോൾ ഓർക്കുന്നു. ക്രിസ്തീയ പുരോഹിതനായ എൻ്റെ HMN എനിക്കൊരു പേന തന്നു. ഇതിൻ്റെ കഥയുടെ ട്വിസ്റ്റ് സെക്കൻഡാണ്. എൻ്റെ കാലിലും കയ്യിലും ഒക്കെ അടിയുടെ പാടുകൾ പ്രദർശിപ്പിക്കുന്ന കൂട്ടുകാർ, ആ കൂട്ടുകാർ വന്നതിൻ്റെ മുമ്പ് ഞാൻ ചിരിച്ചുകൊണ്ട് വരുമ്പോൾ അടി കൊണ്ടാലും ചിരിക്കുന്ന കൂട്ടുകാരനോ, അവർ അത്ഭുതപ്പെട്ടു. ഞാൻ ഈ പേന കാണിച്ച് കീറട്ടോ, എല്ലാവർക്കും പേന വേണം, ഞാൻ കൊടുത്തില്ല, ആ പ്രായം അതാണ്. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു, അമ്മയെ കാണിച്ചു, അമ്മയ്ക്ക് സന്തോഷമായി. അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ, ഞാൻ പറഞ്ഞല്ലോ KSRTC ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹം ജോലി കഴിഞ്ഞ് കണ്ടുടനെ കുറച്ച് മിണ്ടായിരുന്നുണ്ട്, ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചടാന്ന് ചോദിച്ചു. എനിക്ക് വല്ലാത്ത വിഷമമായി. കാരണം ജീവിതത്തിൽ അന്നേ വരെ കൊച്ചു കൊച്ചു കുശൃത്തുക്കളൊക്കെ നമ്മൾ കശുവണ്ടിയൊക്കെ പറയിക്കൊണ്ട് മോഷ്ടിച്ച് വിൽക്കാറുണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ആദ്യമായിട്ടാണ് എൻ്റെ അച്ഛൻ നീ മോഷ്ടിച്ചോ എന്ന് ചോദിക്കുന്നത്, എനിക്ക് സങ്കടമായി. പിറ്റേന്ന് രാവിലെ അച്ഛൻ ജോലിക്ക് പോയില്ല, ഞാനുമായിട്ട് നേരെ സ്കൂളിൽ വരികയാണ്. HMN റൂമിൻ്റെ വാതിൽക്ക് നിൽക്കുകയാണ്. HMN 2-3 പ്രാവശ്യം നോക്കി. അപ്പോൾ അച്ഛനെ കണ്ടോണ്ടേ, എന്താ വന്നതെന്ന് ചോദിച്ചു. അച്ഛൻ വളരെ വിക്കി വിക്കി, ഫാദറിന് അത്ര ബഹുമാനമല്ല അവർക്കും. അദ്ദേഹത്തോട് യവൻ ഇന്നലെ ഒരു പേന മോഷ്ടിച്ചുകൊണ്ട് വന്നു, ഒരു കൂടിയ പേനയാണ്, അത് കൊണ്ടുതരാൻ വന്നതാണ്. ഫാദർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇടോ അവൻ കവിയാണ്, അവൻ കവിത എഴുതിയതിന് ഞാൻ കൊടുത്ത സമ്മാനമാണ്. എൻ്റെ അച്ഛൻ്റെ കണ്ണുകൾ നിറയും. എൻ്റെ അച്ഛൻ, അന്ന് നമ്മുടെ മുടി ഇത്രയൊന്നും വളർന്നിട്ടുള്ള മുടികളല്ലല്ലോ, പറ്റ പൊട്ടുന്ന മുടികളാണ് അന്നത്തെ സ്കൂൾ കുട്ടികളുടെ. എൻ്റെ ഉച്ചിയിൽ കണ്ണീര് കൊണ്ടൊരു ഉമ്മയും തീർന്നു. അതാണ് എനിക്ക് കിട്ടിയ, ഇന്നുവരെ കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരം. അതിനുശേഷം ഞാൻ ക്ലാസ്സിലെത്തുന്നത് സ്വയം കവിയായിട്ടാണ്. എൻ്റെ HMN വിളിച്ചിട്ട് ഞാൻ കവിയാണെന്ന്, പക്ഷേ ഇത് കവിതയല്ലെന്ന് ഇപ്പം ഞാൻ തിരിച്ചറിയുന്നു. പക്ഷേ അന്ന് തൊട്ട് ഞാൻ കവിയാണ്. മാത്രമല്ല, ആ വർഷം സ്കൂൾ ആനിവേഴ്സറിക്ക് തുണച്ചിപ്പാറുന്നൊരു നാടകം മുതിർന്ന കുട്ടികൾ അവതരിപ്പിക്കുന്നുണ്ട്. HMN പ്രത്യേക താല്പര്യം എടുത്ത് പറഞ്ഞു, ഈ കുട്ടിയെ കൊണ്ട് പാട്ടെഴുതിക്കണം. അങ്ങനെ ഞാൻ അതിന് പാട്ടെഴുതി. ആ പാട്ട് അഭിനയത്തിലും നാടകത്തിലും വന്ന ഒരുപാട് മാറ്റങ്ങൾ, അധ്യാപകർ നൽകിയ മാറ്റത്തോടുകൂടിയാണ് വന്നത്. പക്ഷേ പേര് അനൗൺസ് ചെയ്ത് എൻ്റെ പേരാണ് ഗാനരചന ഗോപാലകൃഷ്ണപിള്ള. ക്ലാസിൻ്റെ പേരൂടെ പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ ഗാനരചിതാവ് പോയി. ഈ HMN വേണമെങ്കിൽ എന്നെ എൻ്റെ അധ്യാപകൻ പിടിച്ച് ശിക്ഷിക്കാൻ ഒരുങ്ങിയതുപോലെ ശിക്ഷിക്കും.

0: മുഖ്യമായിരുന്നു. പകരം ആ കുറുപടി കൊണ്ടോ അല്ലെങ്കിൽ വലിയ വടി കൊണ്ടോ അല്ലെ ചൂരൽ വടി കൊണ്ടോ അടിക്കുന്നതിനോ അല്ലെങ്കിൽ വാക്ക് കൊണ്ടോ എന്നെ മർദ്ദിക്കുന്നതിന് പകരം സ്വന്തം കുപ്പായത്തോട് ചേർത്ത് നിർത്തി ആ നരച്ച താടിക്കീഴിൽ എന്നെ ചേർത്ത് നിർത്തി എന്റെ പോക്കറ്റിൽ തിരികെ വെച്ച ഒരു പേന. അതാണ് എന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിയത്. ജീവിതത്തെ എന്ന് പറഞ്ഞാൽ കവിതയിൽ മാത്രമല്ല, എന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചത് ആ ഒരു പേനയും ആ ഹെഡ്മാസ്റ്ററുടെ ഒരു പേനയും. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉള്ള അധ്യാപകർ ഗുണപാഠമാക്കേണ്ടതാണ്. എത്രയോ കുസൃതിത്തരം കാണിക്കും, ഞാൻ കാണിച്ച കുസൃതിത്തരമല്ലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ ഈ ഫാദർ പേന തരുമ്പോൾ എന്നൊരു കാര്യം പറഞ്ഞു, ക്ലാസ്സിലിരുന്ന് ഇനി ഇന്ധനൊന്നും കുത്തിക്കുറിക്കരുത്, വീട്ടിലിരുന്ന് കുത്തിക്കുറിച്ചാൽ മതി. അതാണ് നല്ല അധ്യാപകൻ. എന്നെ ഉപദേശിക്കുകയും ഒപ്പം തന്നെ എന്നെ അനുമോദിക്കുകയും ചെയ്ത ഒരു അധ്യാപകനാണ് എന്നെ കണ്ടെത്തിയതെന്ന് എനിക്ക് പറയാൻ പറ്റും.
1: ഇപ്പം നമ്മൾ പെരുമ്പുഴയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം പെരുമ്പുഴയിൽ അന്നത്തെ സാറിൻ്റെ കുട്ടിക്കാലത്തെയൊക്കെ അന്നത്തെ അവിടുത്തെ ഒരു ജീവിതവും കാര്യങ്ങളും ഒക്കെ ഗ്രാമമായിരുന്നല്ലോ.
0: അന്ന് കശുവണ്ടി ഫാക്ടറികളെ സമൃദ്ധമാണ് പെരുമ്പുഴ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കേരള സെറാമിക്സ് എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറി ഉണ്ടെന്ന്. ഈ രണ്ടിടത്തും സൈറണുണ്ട്. സൈറൺ എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്ത് മുഴങ്ങുന്ന സൈറണാണ്. അന്ന് എല്ലാ വീട്ടുകളിലും വാച്ചുകളില്ല, എല്ലാ വീട്ടിലും ക്ലോക്കുകളില്ല, പലരും നിഴലിൽ നോക്കി സമയം അറിയുന്നൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഈ സൈറനാണ് സ്കൂളിൽ പോകാൻ നമ്മളെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നതും തൊഴിലിന് പോകാൻ ആളുകളെ ഓർമ്മിപ്പിക്കുന്നതുമൊക്കെ ആ സൈറനാണ്. ഈ സൈറൻ നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനം. ആ സൈറൺ ഇന്നില്ല. കമ്പനികൾ ഇല്ലാതായി, ഒപ്പം സൈറനുകൾ ഇല്ലാതായി. സൈറനുകൾ ഇല്ലാതായപ്പോൾ ഒരുമിച്ച് ആളുകൾ ഒരേ സ്ഥലത്തേക്ക് പുറപ്പെടുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ആൾ തൊഴിലിടത്തേക്ക് പുറപ്പെടുന്ന സ്കൂളിലേക്ക് പുറപ്പെടുന്ന സമയം മാറുകയും ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിലോ വാച്ചിലോ ഉള്ള സമയം നോക്കി അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് പോകുന്ന രീതിയുമായി. അതൊരു നാടിൻ്റെ തന്നെ തനിമ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. മറ്റ് ഒന്ന് കുണ്ട്രയിൽ ഉള്ളത് അഷ്ടമുടിക്കായലിൻ്റെ ഭാഗമായ നമ്മുടെ കാഞ്ഞിരോട് കായൽ. ഈ കാഞ്ഞിരോട് കായലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കരിമീൻ കൊണ്ട് സമൃദ്ധമാണ്, കൂടാവാലി കൊണ്ട് സമൃദ്ധമാണ്, കൂരിത്തേട് കൊണ്ട് സമൃദ്ധമാണ്. ആ മീനുകളൊക്കെ ഇപ്പോൾ പലതും അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇപ്പം മലിനമല്ലാത്ത കണ്ണാടി പോലും തെളിഞ്ഞു കിടന്ന ഈ കായലോരത്ത് അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ എത്തുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ കായലിങ്ങനെ വന്നിട്ട് കരയോട് ചേരുന്ന ഭാഗത്ത് ഇങ്ങനെ നിരപ്പായി നമുക്ക് ഇറങ്ങാം, കണ്ണാടി പോലെ കിടക്കും, മണൽ കിടക്കും, കൊച്ചു പരൽമീനുകളും മറ്റുമൊക്കെ വന്നവിടെ പോകും. അന്ന് അല്പം കാവ്യാത്മകമായിട്ട് പറഞ്ഞാൽ ഈ കായൽ വന്ന് കരയെ തഴുകുന്നത് പോലെ നമുക്ക് തോന്നും. അത് പിൽക്കാലത്ത് എന്നെ അവിടുത്തെ അവസ്ഥ വേദനിപ്പിച്ചു. കാരണം ഞാൻ പിൽക്കാലത്ത് ചെല്ലുമ്പോൾ കായലിനെയും കരയും കൂറ്റൻ മതിൽ കെട്ടി വേർതിരിച്ചിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എഴുതിയൊരു കവിതയാണ് എട്ടുമുടിക്കായൽ. എട്ടുമുടിക്കായൽ എന്ന് പറയുന്ന അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ ചെന്ന് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി നമ്മുടെ കൊല്ലക്കാരനായ തിരുനെല്ലൂർ സാറിനോട് സങ്കടം പറയുന്നതായിട്ടുള്ള കവിത. ഏതാനും വരികൾ ഞാൻ പറയാം. അത് വരിയിൽ ഈ കായലിൻ്റെ സങ്കടമാണ്, ഈ മതിൽ കെട്ടി നിങ്ങൾ എന്തുകൊണ്ട് എന്നെയും കരയും വേർപിരിച്ചു. ഇന്ന് സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കിടയിലും തൊഴിൽപരമായും മറ്റു കാര്യങ്ങളും കൊണ്ടുള്ള ആ മതിൽ കെട്ടുകളുണ്ട്, അതുപോലെ പ്രകൃതിയിൽ സംഭവിച്ചിരിക്കുന്നുള്ള ചിന്തയാണ്. വരികൾ ഇങ്ങനെയാണ്:

0: നിൽക്കും. കൂട്ടിനെത്തും തൊഴിൽ പാട്ടിൻ തൊണ്ടടിത്താളം, റാട്ടുപെണ്ണിൻ ചുണ്ടിലൂറും പ്രേമ സംഗീതം.
1: എത്ര വർഷമായി ഇത് എഴുതിയിട്ട്?
0: ഇത് എഴുതിയിട്ടിപ്പോ 7 വർഷമായി.
1: തിരുനെല്ലൂർ സാർ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു?
0: ഇല്ല, സാർ മരിച്ചത് കൊണ്ടാണ് സാറിനോട് എന്ന് ഈ അഷ്ടമുടിക്കായൽ. ഈ അഷ്ടമുടിക്കായലിനെ സാറ് എന്തെങ്കിലും ഗ്രാമീണ ഭംഗിയെ കൈവയ്ക്കാൻ നോക്കിയാൽ പ്രക്ഷുബ്ധമാകുന്നവളാണ്, അനീതിക്കെതിരെ പൊരുന്നവളാണ് കായൽ എന്ന് പറഞ്ഞ ദേഹമാണ് തിരുനെല്ലൂർ സാർ. ആ തിരുനെല്ലൂർ സാറിന്റെ പറഞ്ഞ എനിക്കങ്ങനെ ഇപ്പൊ പ്രക്ഷുബ്ധയാവാൻ കഴിയുന്നില്ല, തന്റെ സങ്കടത്തിന്റെ കെട്ടഴിച്ചു വെക്കുന്ന ഒരു വലിയ കവിതയുടെ ചെറിയ ഭാഗമാണിത്.
1: കുട്ടിക്കാലത്ത് സാറിന്റെ രചനകള്, പബ്ലിഷ് ചെയ്യപ്പെട്ട കവിതകൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ, അതെപ്പോഴായിരുന്നു ആദ്യത്തേത്?
0: ഞാന് കൊലവെസംകൊളയിലാണ് പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും പഠിക്കുന്നത്. അപ്പൊ പ്രീ ഡിഗ്രിക്കും 1969 ഞാനൊരു കവിത ജനയത്തിൽ അഴിച്ചു. അതാണ് ആദ്യമായി അച്ചടിച്ചു വന്ന കവിത. എന്നാൽ ഞാൻ ആദ്യം ഞാൻ കവിയായെന്ന് പറഞ്ഞല്ലോ സ്കൂൾ പഠിക്കുന്ന കാലത്ത്, അപ്പോഴേ വലിയ കവിയായെന്ന ഭാവം. പക്ഷെ ഇപ്പോൾ എല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു കവിതകളേ അല്ല. പക്ഷേ അതിൽ ഒരു തീവണ്ടിയുടെ ദുഃഖം എന്നൊരു കവിത, അത് നാട്ടിലെ നേതാജി ക്രിയേഷൻ ക്ലബ് എന്ന് പറഞ്ഞ ഒരു വായനശാല, നമ്മുടെ കുണ്ടറ പെരുമ്പുഴയിലുള്ള പുന്നമുക്കം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വായനശാലയാണ്. അവിടുത്തെ ഒരു കയ്യെഴുത്ത് മാസികയുണ്ട് മുകുളം, അതിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. അത് കയ്യെഴുത്ത് മാസികയിൽ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വീണ്ടും കവി വളരുകയാണ്. ആ കവി പ്രീ ഡിഗ്രിക്ക് വന്നപ്പോൾ മഹാകവി എന്നുള്ള ഭാവത്തിൽ ഒരു കവിത ജനയത്തിന് അയക്കുന്നു. അപ്പോൾ അയച്ചാൽ ഉടനെ തീർച്ചയായും അത് തിരിച്ചു വരുമെന്നുള്ളതാണ് നമ്മുടെ ധാരണ. പക്ഷേ ആ കവിത അച്ചടിച്ചു വന്നു. കാലത്തോടൊരു ചോദ്യം എന്നാണ് കവിത. കാലമേ നീ ഒരു

0: പുനനദി ഏതു കടലിലേക്കൊഴുകുന്നു, പൂവിതൾ വീഴുമീ നിമിഷത്തിൽ എന്തൊരു സത്യം കുറിക്കുന്നു. കവിത എഴുതി രണ്ടാമത് വേറൊരു കവിത വെച്ചു, അത് വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന അഹന്ത. മൂന്നാമതൊരു കവിത എഴുതി, അതയച്ചു. ഒരു മാസം കഴിഞ്ഞു, രണ്ട് മാസം കഴിഞ്ഞു, കവിത വരുന്നില്ല. നേരെ ജനയൂഥത്തിലേക്ക് വന്നു. കവിയല്ലേ, വലിയ എഡിറ്റർ എന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കമ്പിശ്ശേരി എന്ന് എനിക്കറിയില്ല. ഞാനവിടെ കയറി ചെന്നു. ഉടനെ ഇദ്ദേഹം വിളിച്ചു, എന്താ വന്നു ചോദിച്ചു. ഞാൻ എൻ്റെ കവിത അയച്ചിരുന്നു, മറ്റേ കവിതകളൊക്കെ അയച്ചാൽ ഉടനെ വരുമായിരുന്നു, ഇതിപ്പോൾ രണ്ട് മാസമായി വന്നില്ല. എന്തോ പേര്?
1: അഹങ്കാരത്തോടെ തന്നെ ചോദിച്ചില്ലേ?
0: എന്നോടാണ് ഇങ്ങോട്ട് ചോദിച്ചത്. നമ്മൾ അങ്ങോട്ട് പറയുന്ന വലിയ കവി എന്നുള്ളതല്ലേ. ഒരു മനുഷ്യന്റെ തലക്കനം എങ്ങനെ ഇല്ലാതാവുന്നത്, ഈ കാളിയൻ്റെ തലക്കനം എങ്ങനെയാണോ കൃഷ്ണൻ ഇല്ലാക്കുന്നത്, അതേ ഒരു അവസ്ഥയാണത്. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കമ്പിശ്ശേരി എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ, കമ്പിശ്ശേരി ആണെന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹം ചിരിച്ചു. രണ്ടെണ്ണം കൊടുത്തതും ഞാനാണ്, അത് കൊള്ളാമായിരുന്നു. ഇനി നല്ല കവിത വരട്ടെ, നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സങ്കടമായി. ഞാൻ പറയും, നല്ല കവിതയല്ലേ, ഞാൻ ഇത്രയും ഗമയിൽ പറഞ്ഞിട്ടും ആ വലിയ മനുഷ്യൻ അനിയൻ ഈ കവിത കൊണ്ടുപോയി വായിക്കണം. വീട്ടിലില്ലേ ഗോപി? ഉണ്ട്, വായിക്കണം. എന്നെങ്കിലും ഇത് കവിതയാണ് തിരിച്ചറിയുന്ന കാലത്ത് അയക്കുക. അങ്ങനെ ഞാൻ തിരിച്ചറങ്ങുന്നു. അവിടെയാണ് എന്നിലെ വലിയ കവിയെന്നുള്ള അഹന്തയെ ഒരു വലിയ മനുഷ്യൻ അനിയ എന്നുള്ളൊരു വാക്കുകൊണ്ട് ഇല്ലാതാക്കുന്നത്. ഇങ്ങനെയും നമ്മളെ ശുദ്ധീകരിക്കുവാൻ ആളുകൾക്ക് കഴിയും. പുറത്തിറങ്ങി വന്നപ്പോഴും ഞാൻ അവിടെ നിൽക്കാൻ വിളിച്ചു, അതാരാണായിരിക്കുന്നത്? അപ്പോഴാണ് വന്നത് കാമ്പിശ്ശേരി കണ്ണാരൻ. ഞാൻ അവിടെ നിന്ന് പറച്ചു, കാരണം ഈ ജനകകുമാരികളുടെ കാമ്പിശ്ശേരി കർണൻ അല്ലാതെ അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. ഈ മനുഷ്യനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ കാണാത്ത ഏതൊരാളായാലും അയാളെ തിരിച്ചറിയാതെ നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്.
1: ആകാശവാണിയുമായിട്ട് സാറിന് ദീർഘകാലത്തെ ബന്ധമുണ്ടല്ലോ, ആ തുടക്കമൊക്കെ ഒന്ന് പറയാമോ?
0: ആകാശവാണിയുമായിട്ട് 1974 ഞാൻ ബന്ധപ്പെട്ടു തുടങ്ങിയത്. ഇപ്പോൾ 52 വർഷമായി. എൻ്റെ ബിരുദാനന്തര ബിരുദം നടത്തിയത് തിരുവനന്തപുരം എം ജി കോളേജിലാണ്. എം ജി കോളേജിൽ 1974 വാർഷികത്തിന് ഒരു നാടകം അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നാടകം ഞാനല്ല അവതരിപ്പിക്കുന്നത്, എൻ്റെ ഗാനം എഴുതിയിരിക്കുന്നത് ഞാനാണ്. പക്ഷെ അന്ന് കോളേജിൽ നടക്കുന്ന പരിപാടിക്ക് വളരെ വിശിഷ്ടാദികളെ ക്ഷണിക്കും. ആകാശവാണിയിൽ നിന്ന് രണ്ട് വിശിഷ്ടാദികളുണ്ടായിരുന്നു. അന്നാണ് പ്രിൻസിപ്പൾ പ്രൊഫസർ എൻ ചന്ദ്രശേഖരൻ നായർ സാറായിരുന്നു, അദ്ദേഹമാണ് ക്ഷണിക്കുന്നത്. അങ്ങനെ വന്ന രണ്ടാൾക്കാരാണ് ജഗതി എൻ കെ ആചാര്യ സാറും നാഗോളി ആർ എസ് കുറുപ്പ് സാറും. ഇവർ രണ്ടുപേരും ഒന്ന് ഫ്രണ്ട് നിരയിൽ ഇങ്ങനെ ഇരുന്നു. നാടകമാണ് മുൻപേ, അതിനുശേഷമാണ് പരിപാടി. നാടകം കഴിഞ്ഞുടനെ പ്രിൻസിപ്പൽ എന്നെ വിളിപ്പിച്ചു. വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇടേ പാട്ട് നീയല്ലേ എഴുതിയത്? ഞാൻ പറഞ്ഞു, ഞാനാണ് എഴുതിയത്. അതിൻ്റെ ഒരു കോപ്പി കൊടുക്കണം. എന്നെ കുറുപ്പ് സാറിനെയും ആചാര്യ സാറിനെയും പരിചയപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, വെറുതെ വായിക്കാനായിരിക്കും. ഞാൻ അപ്പോൾ എൻ്റെ ബുക്കിൽ തന്നെ ഉണ്ടായിരുന്നു, ആ കോപ്പി എടുത്ത് ഞാൻ കൈ കൊണ്ടുകൊടുത്തു. എന്നു പറഞ്ഞാൽ ഞാനത് അല്പം മാറ്റം വരുത്തിയേക്കൊള്ളായിരുന്നു, ഇന്ന രീതിയിലേക്ക് ഒന്ന് മാറ്റം വരുത്തിയേക്കൊള്ളൂ. അപ്പോൾ മാറ്റം വരുത്തുകയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇന്ന ഇത് വായിക്കുന്നതിന് മാറ്റം വരുത്തുന്നുള്ള ചിന്ത ഞാൻ പ്രസാറിന് മാറ്റം വരുത്തി കൊടുത്തയക്കാന്ന് പറഞ്ഞു. അന്ന് ആകാശവാണിയിൽ ഇങ്ങനെ ഒന്ന് കയറി വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, ഒരുപാട് കടമ്പകളുണ്ടെന്ന്. അപ്പോൾ കോളേജിലെ തന്നെ മലയാളം വിഭാഗത്തിൻ്റെ ഹെഡായിട്ടിരുന്ന വള്ളസാറിൻ്റെ കയ്യിലാണ് ഇത് കൊടുത്തയക്കുന്നത്, പ്രിൻസിപ്പലാണ് കൊടുത്തയക്കുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ എന്നോട്, ഇടേ ഇവിടെ ഉണ്ട് സാറിന്, എന്തര ചെയ്യാൻ, നിൻ്റെ ആ വരികൾ ആകാശവാണി പ്രക്ഷേപണം ചെയ്യാൻ പോകുന്നു. ഞാൻ ആ നിന്ന നിരപ്പിൽ തന്നെ എനിക്കൊരു സംശയം, എൻ്റെ തല മേളിലോട്ട് പോകുന്നോ മേളി മുട്ടുമോ എന്നൊക്കെ ഒരു ശരിക്കും വിയർത്തു. ആനന്ദം കൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് ആകാശവാണിയുടെ പാട്ട് വന്നു. അന്നാണ് തൊട്ട് ഞാൻ ആകാശവാണി ഗാനരഹിതം. അതിന് മുമ്പ് ഗാനങ്ങളൊത്തിരി എഴുതിയിട്ടുണ്ട്, നാടകങ്ങൾക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആകാശവാണിയിൽ ഞാൻ അവിചാരിതമായി പാട്ട് എഴുതിയ ഒരാളാണ്. ആ പാട്ട് പൊൻകതിർ ചൂടും വയലേലകൾ തൻ നെഞ്ചിലുണരുന്ന ഗീതം, ഗീതം ദേവഗീതം ഈ പ്രകൃതി തൻ ജീവഗീതം. നാടകത്തിന് വേണ്ടി എഴുതിയ പാട്ടാണ്. അതിൽ ജീവഗീതം എന്നുള്ള വാക്കാണ് ഞാൻ മാറ്റി എഴുതിയത്. അപ്പോൾ പൊൻകതിർ ചൂടും വയലേലകൾ തൻ നെഞ്ചിലുണരുന്ന ഗീതം, ഗീതം ദേവഗീതം. ഇത് രത്നാകരൻ ഭാഗവതർ എന്ന് പറഞ്ഞ ഇവിടെ ഒരു മ്യൂസിഷ്യൻ ഉണ്ട്. അദ്ദേഹം ഇത് നിർവചിക്കാനാവാത്ത രീതിയിൽ വളരെ സന്തോഷം എനിക്ക് തരുന്ന രീതിയിൽ സംഗീതം നൽകുകയും പാടുകയും ചെയ്തു. ഇതാണ് എൻ്റെ ആദ്യത്തെ ആകാശവാണി. അതിനുശേഷം ഒട്ടേറെ പാട്ടുകൾ ഞാൻ എഴുതി. അന്നത്തെ എഴുത്തുകാരെ എല്ലാം പ്രോത്സാഹിപ്പിച്ചത് ആകാശവാണി മാത്രമാണ്. ഇന്നത്തെ കണക്കുള്ള സംവിധാനമല്ലല്ലോ. എന്നാൽ എനിക്ക് പാട്ടെഴുതി എനിക്ക് ഇന്ന് തന്നെ ട്യൂൺ ചെയ്യിച്ച് ഇന്ന് ഏതെങ്കിലും സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് കാസറ്റായിട്ടോ സി ഡി ആയിട്ടോ പെൻഡ്രൈവിലോട്ടോ പുറത്ത്
1: യൂട്യൂബിലോ,
0: അന്ന് ആ സൗകര്യമില്ല. അന്ന് ഒരേ ഒരു മാർഗം ആകാശവാണി മാത്രമാണ്. ആകാശവാണി എല്ലാവർക്കും കേൾക്കാനും പറ്റില്ല, എല്ലാ വീട്ടിലും റേഡിയോ ഇല്ല. കാരണം അന്ന് കറണ്ടുള്ള വീട്ടിൽ മാത്രമേ റേഡിയോ ഉള്ളൂ. കാരണം ട്രാൻസിസ്റ്റർ റേഡിയോകൾ അന്ന് വന്നിട്ടില്ല. കറണ്ടുള്ള വീട്ടിലെ വാൽവ് റേഡിയോകളാണ്. വാൽവ് റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമായി ഞാൻ കാണുന്നത് എൻ്റെ നാട്ടിലെ പുന്നമുക്കലെ കാർത്തികൻ മൊരാടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചായക്കടയിൽ വെച്ച് 6-ാം വയസ്സിലാണ് ഞാൻ കാണുന്നത്. 6-ാം വയസ്സിൽ കഥ കാണാൻ കാരണം റേഡിയോ വന്നിട്ടുണ്ടെന്ന് ഗ്രാമം മൊത്തം പറഞ്ഞു. റേഡിയോ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടെ പുന്നമുക്കൽ ചെല്ലുമ്പോൾ കടയുടെ മുന്നിൽ ഒരു വലിയ പെട്ടി, വലിയ പെട്ടി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പെട്ടി, ആ വലിയ പെട്ടിക്ക് വയറൊക്കെ വലിച്ച് ആൻറ്റിന എന്ന് പറയുന്ന സമ്പ്രദായമുണ്ട്. രണ്ട് തെങ്ങുകൾക്കിടയിൽ ഇങ്ങനെ വലിച്ചു കെട്ടി ആളുകളിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു, ഏണി വെച്ച് കൊടുക്കുന്നു. കാരണം നാട്ടിൽ വരികയാണ്, റേഡിയോ കാണാൻ പോകുന്നു. എന്താ റേഡിയോ എന്ന് ആർക്കും അറിഞ്ഞൂടാ, ഇതൊന്ന് കേൾക്കാൻ പോകുന്ന എന്തുവാണെന്ന് അറിയില്ല. അങ്ങനെ വളരെ സന്തോഷഭരിതരായ, ആകാംക്ഷഭരിതരായി നമ്മൾ ചില വെടിക്കെട്ടുകളൊക്കെ കാണാൻ നിൽക്കുന്നവരാണ് ആളുകൾ നിൽക്കുന്നത്. ഉടനെ ആളുകൾ കമൻറ്റ് പറയുന്നുണ്ട്, ഇപ്പം വരും, ഇപ്പം വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ വരുന്നതെന്ന് നമുക്കറിയുന്നില്ല. അത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ റേഡിയോയുടെ ആൾ തന്നെ വന്നിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. അദ്ദേഹം വന്ന് ഫിറ്റ് ചെയ്തപ്പോൾ ഇതിനകത്തൊരു മാജിക്, ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ പേര്, മാജിക്കിൻ്റെ ഐ എന്ന് പറഞ്ഞ സാധനമുണ്ട്. രണ്ട് പച്ച ലൈറ്റുകൾ, അത് രണ്ട് പോരാടാൻ വരുന്ന പൂവൻ കോഴികളെ പോലെ ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്തടുത്ത് വന്ന് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ആണ് ഈ ശബ്ദം കേൾക്കുന്നത്. അത് കേൾക്കുന്ന മനോഹരമായ ഒരു പാട്ടാണ് കേൾക്കുന്നത്. അന്ന് പാട്ടാണ് കൂടുതലും വയ്ക്കുന്നത്. കോരിത്തരിച്ചു പോയി. കാരണം അതിനു മുമ്പ് നമ്മൾ പാട്ട് കേൾക്കുന്നത് എവിടെയാണ്, ഈ തെങ്ങയിൽ കിട്ടുന്ന കോളാമ്പിയിലൂടെ കല്യാണ വീട്ടിൽ വയ്ക്കുന്ന പാട്ടുകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ, ഉത്സവ സ്ഥലങ്ങളിൽ വയ്ക്കുന്ന പാട്ടുകളെ കേൾക്കുന്നുള്ളൂ. ആ സമയത്താണ് ഒരു വീട്ടിലിരിക്കുന്ന ഒരു പെട്ടി, വീട്ടിൽ കടയിലിരിക്കുന്ന ഒരു വലിയ പെട്ടി പാട്ട് കേൾക്കുന്നത്. ഞങ്ങൾ 10-40 കുട്ടികൾ അവിടെ വരും. ഈ കടയുടെ മുമ്പിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു ചിത്രമാണത്. കാരണം കുട്ടികൾ കടയുടെ മുമ്പിൽ വെറിയുള്ള തറയിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ബാലവേദി കേൾക്കുക, ഇങ്ങനെ സന്തോഷം വയ്ക്കുക, ആർപ്പ് കുടിക്കുക, അത് മുതിർന്നവരൊക്കെ ഒന്ന് ചായ കുടിക്കുന്ന കാണുക, ചില മുതിർന്നവർക്ക് അനുകമ്പ പൊങ്ങി ചായ വേണമെന്ന് ചോദിക്കുക, ഇത്രയും പേർ ചായ കുടിക്കുക, വേണ്ടാന്ന് തലയാട്ടി പറയുക. എന്നിട്ട് ഈ കണ്ണാടി പെട്ടിയിട്ടിരിക്കുന്ന, കാരണം കടകൾ കണ്ണാടി പെട്ടിയിലാണ് പലഹാരം സൂക്ഷിച്ചത്, അതിലിടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് ബാലവേദി കേൾക്കുക. ഇതൊക്കെ ആകാശവാണി തന്ന സമ്പത്തുകളാണ്. ഞാൻ ആലോചിക്കുകയാണ്, കഴിഞ്ഞ 52 വർഷമായി ആകാശവാണിയിലൂടെയാണ് ഞാൻ അറിയപ്പെട്ടത്. മറ്റെഴുത്തൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ പ്രത്യേകതയുണ്ട്. അന്ന് ആകാശവാണിയിൽ എഴുതുന്ന ആളുടെ പേര് കൂടെ നമ്മൾ പരീക്ഷ ഡിഗ്രി വെക്കുന്നതാണ്. AAR Fame എന്നൊരു ബോർഡ് വയ്ക്കും. ഡാൻസുകാരോ കച്ചേരിക്കാരൊക്കെ വന്നാൽ ഉത്സവപ്പറമ്പിലെ നോട്ടീസിൽ എന്നാർ അവതരിപ്പിക്കുന്ന ആ അതിൻ്റെ ബ്രാക്കറ്റ് AAR Fame. AAR Fame ചാർജ് കൂടുതലാണ്, കേൾക്കാൻ ആൾ വരും. അപ്പം ഞാൻ ആകാശവാണി

0: എൻ്റെ വീട്ടിനടുത്ത് വീനസ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ടായിരുന്നു, കുണ്ട്ര ആശുപത്രി മുക്കിൽ. അവിടെ മലയാളം വിദ്വാന് പഠിച്ചു കഴിഞ്ഞാൽ അധ്യാപകരാകാം, അത് ഹൈസ്കൂളിലാവണമെങ്കിൽ ഇംഗ്ലീഷ് മാത്രം കൂടി എഴുതിയെടുത്താൽ മതി. പക്ഷെ ഞാൻ അന്നേരം വ്യക്തമായി പഠിക്കുന്നുണ്ട്, പി ജി വരെ എനിക്ക് അഡ്മിഷൻ കിട്ടിയുണ്ട്. ഞാൻ പഠിക്കുമ്പോഴും അവിടെ വീനസമ്മാവൻ എന്നറിയപ്പെടുന്ന ഒരു പ്രഭാകരൻ പിള്ള എന്നൊരു അദ്ദേഹം ഉണ്ടായിരുന്നു. വീനസമ്മാവൻ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ഇപ്പോഴും ആ ബിൽഡിംഗ് എവിടെയുണ്ട്? വീനസ് കോളേജ് എന്ന് പറയുന്ന ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചു, ഡേ നീ എഴുതുന്ന ഒരാളല്ലേ, നിനക്ക് പ്രയോജനപ്പെടും, നീ കോഴ്സ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വൈകിട്ട് വന്ന്, അന്ന് കൊല്ലം എസ് എം കോളേജ് പഠിക്കുന്ന സമയത്താണ്, വന്ന് 3 വർഷം 2 വർഷം കൊണ്ട് തീരേണ്ട കോഴ്സാണ്. 3 വർഷം ഞാനത് പഠിക്കുകയും പരീക്ഷയ്ക്ക് എഴുതുകയും ചെയ്തു. മലയാളത്തിൽ വി എക്കോ എം എക്കോ പഠിക്കുന്ന ഒരാളിനേക്കാൾ കൂടുതൽ പഠിക്കാൻ മലയാളം വിദ്വാൻ കൊണ്ട് കഴിഞ്ഞു. പിന്നെ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു.
1: ഡിഗ്രി ഔദ്യോഗിക ജീവിതം എങ്ങനെയായിരുന്നു?
0: ഔദ്യോഗിക ജീവിതം ഞാൻ ആദ്യം അധ്യാപനമായിട്ടാണ് തുടങ്ങുന്നത്. അധ്യാപനമായിട്ട് മലപ്പുറത്ത് ജോലി നേടുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ സബ്ജക്റ്റ് ഈ ഫിസിക്സിനോടൊപ്പം ഡിഗ്രിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്റ്റാറ്റിസ്റ്റിനോട് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ജോലി കിട്ടി. ഞാൻ കോഴിക്കോട് പോസ്റ്റ് ആവുന്നു. അവിടുന്ന് പിന്നെ ഞാൻ തിരുവനന്തപുരത്തും കൊല്ലത്തും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ജോലി ചെയ്ത് അവസാനം അവിടുന്ന് പിരിയുകയാണ് ചെയ്തത്.
1: അപ്പോൾ നമ്മുടെ ഈ പരിപാടി സായന്ത്രം പേരുകൊണ്ട് തന്നെ അത് മുതിർന്ന പൗരന്മാർക്ക് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ്. അങ്ങനെയുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് മുതിർന്ന വ്യക്തി എന്നുള്ള നിലയിലും ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിലും ഒക്കെ സാറിന് എന്താണ് പറയാനുള്ളത്?
0: നമ്മൾ വയസ്സാകാതെ സൂക്ഷിക്കുക. പ്രായം 60, 70, 80 അങ്ങനെ അത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ വയസ്സ് ആകുന്നത് മനസ്സുകൊണ്ടാണ്. പ്രായം നമുക്ക് ജരാനരകൾ നമുക്ക് സമ്മാനിക്കും, രോഗങ്ങൾ സമ്മാനിക്കും. അപ്പോഴൊക്കെ തന്നെ നമ്മുടെ വയസ്സിനെ നിശ്ചയിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മൾ വായനയോ മറ്റെന്തെങ്കിലും കൃത്യങ്ങൾ വ്യാപൃതമായിരുന്നാൽ വയസ്സാകാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. മാത്രമല്ല ഈ ഒരു സമയത്ത് നമ്മൾ നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ആ സ്നേഹം എന്ന് പറയുന്നത് കുടുംബത്തോടാകാം, സമൂഹത്തോടാകാം, പ്രകൃതിയോടാകാം, എന്തിനോടും ആകാം. സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ, കുറച്ച് സമയം നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി ചിലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ഉന്മേഷം കിട്ടും. ആ ഉന്മേഷവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ

0: നല്ല സ്പീഡുള്ള പാട്ടുകൾ, സ്പീഡുള്ള കലകൾ, എല്ലാം സ്പീഡാണ്. ഞാൻ ഒരു യാത്രക്കിടയ്ക്ക് വിമാനത്താവളത്തിൽ ഇരിക്കുമ്പോൾ ഒരു സുഹൃത്ത് വന്ന് പുസ്തകം വായിക്കാൻ ചെയ്യുന്നു. കാണിക്കുന്നതിന് മുമ്പ് വിമാനത്തിൽ നിന്ന് വായിച്ചു തീർക്കാൻ വന്ന പുസ്തകം വായിക്കാൻ പോലും മനുഷ്യന് സമയമില്ല. അപ്പോൾ ഈ ഒരു വർത്തമാനകാലത്തിൽ സമയം നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന കാലത്തിൽ സമയത്തെ കീഴടക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും വ്യാപൃതരായിരിക്കുക എന്നൊരു ഉപദേശം മാത്രമാണ് എനിക്കുള്ളത്.
1: സാഹിത്യ രചന അല്ലാതെ സാറിന് അഭിരുചികൾ, താല്പര്യങ്ങൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ?
0: ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് 1971 15-ാമത് കേരള സ്പോർട്സ് ഫെസ്റ്റിവലിൽ, തലശ്ശേരി വെച്ചിരുന്ന സ്പോർട്സ് ഫെസ്റ്റിവലിൽ കേരളത്തിൽ യോഗ എന്ന യോഗ ഒരു മത്സരമായിരുന്നു. ഇന്നത്തെ യോഗാസനമല്ല, യോഗ യോഗ യോഗാസനവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് അതിനൊന്നാം സ്ഥാനം വാങ്ങിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലും ഒന്നാം സ്ഥാനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ആ ഒരു തരത്തോട് വലിയ
1: അന്ന് ഈ യോഗയുമായിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയാണ് ഉണ്ടായത്?
0: യോഗയായിട്ടുള്ള യോഗ അന്നൊരു മത്സര ഇനമായിരുന്നു. നമ്മുടെ ഇന്നത്തെ കേവലം യോഗാസനം ചെയ്യുക മാത്രമല്ല, യോഗയിൽ അല്പം ജിംനാസ്റ്റിക്സും ഇതെല്ലാം കൂടെ കലർന്ന ഒരു മത്സര ഇനമായിരുന്നു അന്ന്. അന്ന് എനിക്ക് സമ്മാനം നൽകിക്കൊണ്ട് ആ തന്ന അദ്ദേഹം എന്നോട് പറഞ്ഞത് ഏറ്റവും കൂടുതൽ പോയിന്റ് അടുത്ത കാലത്ത് താങ്കളാണ് നേടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചത് യോഗ മാത്രം ചെയ്യുക, യോഗ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ അത് ചെയ്ത് കണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്നതുവരെ ഒരു സ്ക്രിപ്റ്റ് വർക്കായിട്ടാണ് തോന്നുന്നത്. ഇപ്പം നമ്മൾ യോഗ ആസനം ചെയ്യുന്നത് അങ്ങനെയല്ല. യോഗാസനം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ചിട്ടപ്പെടുത്തി ചെയ്യുന്നതാണ് യോഗാസനം. ഇതല്ല, ഇത് ഒരു സ്ക്രിപ്റ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഈ യോഗ മുഴുവൻ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ്, നമ്മുടെ പാഠവും കാണിക്കുന്ന രീതിയാണ്. അത് എനിക്ക് 1970 യൂണിവേഴ്സിറ്റി തലത്തിലും ഞാൻ പറഞ്ഞല്ലോ. ഇത് കൂടാതെ ഞാൻ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന തലത്തിലുള്ള ഒരു പ്രവർത്തകനാണ്. അതുപോലെ തന്നെ APA കളക്കാട് സ്മാരക സെൻ്ററിൻ്റെ പ്രവർത്തകനാണ്. അങ്ങനെ ഒരുപാട് സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ പ്രായമായവർക്ക് കഴിയും. അങ്ങനെ കൂടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ പ്രായത്തെ നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിലും വയസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും.
1: സർക്കാർ തലത്തിലും അല്ലാതെയും സാറിന് കിട്ടിയ അംഗീകാരങ്ങൾ ഈ സാഹിത്യരംഗത്ത്?
0: സാഹിത്യരംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം കിട്ടിയ പുരസ്കാരം എൻ്റെ അച്ഛൻ്റെ മുത്തമാണെന്ന് ഞാൻ പറഞ്ഞിട്ടു. അതിനുശേഷം ഞാൻ വളരെ ആരാധരിച്ചിരുന്ന എഴുത്തുകാരനാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അദ്ദേഹം ഒരു വലിയ പ്രഖ്യാപനം നടത്തി, അതായത് ഞാൻ അവാർഡുകൾ സ്വീകരിക്കില്ല എന്ന്. അന്നത്തെ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാനും അങ്ങനെ തീരുമാനം എടുത്തു. ആ തീരുമാനം ഇന്നുവരെയും മാറ്റിയിട്ടില്ല.
1: സാറിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല.
0: അച്ഛൻ അമ്മ ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഭാര്യ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ്സായിട്ട് റിട്ടയർ ചെയ്തു. മകനും മകളുമാണുള്ളത്. ഇവർ രണ്ടുപേരും എഞ്ചിനീയേഴ്സാണ്. ഒരാളിപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്നു, ഒരാൾ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നു. 3 പേരക്കുട്ടികളുമുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതം ഇപ്പോൾ സന്തുഷ്ടമാണ്.
1: ഏതായാലും ആകാശവാണിയിൽ വരികയും താങ്കളുടെ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ, സാഹിത്യ രംഗത്തെ കടന്നുവരവും സാഹിത്യ പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചു. ഈ പരിപാടിയിൽ പങ്കെടുത്തതിനും ശ്രോതാക്കളുമായി ഇത്രയും കാര്യങ്ങൾ അവരുടെ അറിവിലേക്കായി പറഞ്ഞു തന്നതിനും ആകാശവാണിയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: ആകാശവാണിയോടും ശ്രോതാക്കളോടും ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും പങ്കുവയ്ക്കുന്നു.
2: കവിയും ഗാനരചയിതാവുമായ ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണ പിള്ളയുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ സായന്ത്രത്തിലൂടെ ഇതുവരെ കേട്ടത്.

മറ്റൊരറിയിപ്പ് കൂടെ ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9495565321, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. ആകാശവാണി സമയം 4:30:06. ഇപ്പോൾ മഴവില്ല. മഴവില്ലിൽ ആദ്യമൊരു ഹിന്ദി ചലച്ചിത്ര ഗാനമാണ് സോനു നിഗമും അൽക്കായാഗ്നികും പാടിയത്.

0: അക്ഷരശ്ലോകം അവതരിപ്പിക്കുന്നത് കേരള പാണിനി അക്ഷരശ്ലോക സമിതി മാവേലിക്കര. പങ്കെടുക്കുന്നവർ വി ജെ രാജമോഹൻ മാവേലിക്കര, രാമവർമ്മ രാജ കാരാൾമ, ബി വിജയൻ നായർ നടുവട്ടം, ലതാ പ്രസാദ് മുതുകുളം.
1: മാതംഗാനനമബ്ജവാസരമണിം ഗോവിന്ദമാദ്യം ഗുരും വ്യാസം പാണിനി ഗർഗനാരദഗണാദാദ്യാൻ മുനീന്ദ്രാൻ ബുധാൻ ദുർഗാം ചാപി മൃദംഗശൈലനിലയാം ശ്രീപോർക്കലീമിഷ്ടതാം ഭക്ത്യാ നിത്യമുപാസ്മഹേ സപദിനം കുർവന്ത്വമീ മംഗളം.

0: സൗദജാലം ആർക്കും സൗഖ്യം വിതയ്ക്കും ചെറിയ തുടികളിൽ നീർപകർന്നിജ്ജനന്താൻ ഇക്കാലം പോറ്റിയെങ്കിൽ മഹിമയൊടിവിടം മാറിടും സ്വർഗമായി.
1: അൻപത്തൊന്ന് അക്ഷരം കൊണ്ടതിമധുരതരം ശ്ലോകമേറച്ച മച്ചിട്ടിമ്പം കേറ്റുന്ന മട്ടായി ജനതതി മുഴുവൻ നെഞ്ചിലേറ്റും വിധത്തിൽ. അൻപത്തൊന്ന് അക്ഷരം കൊണ്ടതിമധുരതരം ശീലിനാൽ കൈരളിക്കായി സമ്പത്തേറെ കൊടുത്തക്ക വിവരൻ വയലാർ രാമവർമ്മയ്ക്കു കൂപ്പാം.
2: ആകാശങ്ങളെ അണ്ടരാശികളോടും ഭക്ഷിക്കും ആകാശമായി കാണുന്ന സഹസ്രരശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി ശോകാശങ്കയെഴാത്ത ശുദ്ധസുഖവും ദുഃഖീകരിക്കുന്നതാമേകാന്താദ്വയശാന്തി പൂവിന് നമസ്കാരം നമസ്കാരമേ.
3: ശ്രീയാളും സംഗമേശൻ കതിരൊളി ചിതറി

0: കരങ്കലർന്നൊരുടൽമേ സങ്കേതമാങ്കേവലം.
1: തുള്ളിത്തുള്ളിയുറഞ്ഞിടുന്ന വിവിധം ഭാവങ്ങളാരമ്യമായി തള്ളിത്തള്ളി നിറഞ്ഞിടുന്ന പൊഴുതിൽ തോന്നുന്നൊരാനന്ദവും മെല്ലെ മെല്ലെയുയർന്നു ചിത്രശലഭം പോലെ പറന്നി നിരീവണ്ണം വർണ്ണമുണർത്തി മാനസവിയത്തിൽ പാറിടും.

0: മിഴിതൻ മനോരമണനിൽ ചായുന്ന കൺകോണിലും സാനന്ദം കളിയാടിടുന്ന ശിശുവിൻ തൂവേർപ്പണിപ്പൂങ്കവിൾ സ്ഥാനത്തും നിഴലിച്ചു കാൺമുഖവിതേ നിൻമഞ്ചുരൂപത്തെ ഞാൻ
1: സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിപ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പ

ആ മൺമെത്തകളാറ്റു നൂറ്റു മധുര സ്വപ്നങ്ങളിൽ ജീവിതപ്രേമം പാടിയ സമഗാനലഹരി ഹർഷാഞ്ജിതാത്മാക്കളായി ഹാ മന്വന്തര ഭാവശില്പികളെനിക്ക് നീക്കുമായി തന്നതാണ് ഓമൽ കാർത്തിക.

0: വലിപരിലസിതം നേത്രയുഗ്മം വിഭോദേ സാന്ദ്രശ്ചായം വിശാലാരുണകമലദളാകാരമാമുക്തധാരം കാരുണ്യാലോകലീലാ ശിശിരിതഭുവനം ക്ഷിപ്യതാമയ്യനാഥേ.
1: സമ്പത്തായി സംയമത്തെ കരുതി മരുഭൂമീ നമ്മയും തൻകുലത്തിൻ വൻപും ബന്ധുക്തി കൂടാതിവൽ നിജഹൃദയം നിങ്കലർപ്പിച്ചതും നീ നന്നായോർത്തിട്ടു ധാരപ്പരിശൈലി ഇവളെ കൂടി മാനിച്ചിടണം. പിന്നത്തെ യോഗമെല്ലാം വിധിവശം അതിലി ജ്ഞാതികൾക്കില്ല ചോദ്യം.

0: കരിങ്കല്ലും ദ്രവിച്ചിടുമാറോരോന്നിച്ചരമാർണവ അനിലരവങ്കൂട്ടിപ്പുലമ്പുന്നിതേ.
1: കേയൂരംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയങ്കിത ശ്രീമദ് ബാഹുചതുഷ്കസംഗത ഗദാശംഖാരി പങ്കേരുഹം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ചിതം.
2: കണ്ടനാളമഴകിൽ തിരിച്ചനുപഥം രഥം പിറകിൽ നോക്കിയും കുണ്ടനായ്ശരഫയേന പൃഷ്ടമതു പൂർവകായ ഗതമാക്കിയും ഇണ്ടൽ പൂണ്ടു വിവൃതാൽ മുഖാൽ പതിച്ചവച്ച ദർഭകൾ പതിക്കവേ കണ്ടുകൊള്ളുക കുതികൊണ്ടു കിഞ്ചിതവനോ പൃശം നഫസി ധാവതി.
3: ഇല്ല നിങ്ങളെ നനച്ചിടാതെ ഒരു നാളിവൾക്കു ജലപാനവും പല്ലവം തൊടുവതില്ല നിങ്ങളിൽ ഉദിച്ചിടും പ്രിയത കൊണ്ടിവൾ. നല്ലൊരു ഉത്സവം ഇവൾക്കു നിങ്ങളുടെ ആദ്യമായ കുസുമോദ്ഗമേ വല്ലഭം പ്രജതി സാശകുന്തള അനുജ്ഞ നിങ്ങളരുളിയിടുവിൻ.
0: നീലവാവിയിലിറങ്ങി മുങ്ങി നിവരും കുമാരി ചുരുളാർന്നിടും നീരണിഞ്ഞ മുടി പിൻപു ദുഃഖിമിഴി കൊണ്ടു മൽത്തനു തലോടവേ നൂറു നെയ്ത്തിരി തെളിഞ്ഞു കത്തിവിടരുന്ന ചങ്ങല വിളക്കുപോൽ തൂവെളിച്ച വെളിവായ് വിലാസവതി എന്നകത്തുകുടിയേറിയോ.
1: നാടുവിട്ടുമറു നാട്ടിലെത്തിവിടുവേല ചെയ്തു പുലരുന്നവൻ നായരാട്ടെയൊരു തീയനാട്ടൊരു നസ്രാണിയാട്ടെ ജനനത്തിനാൽ ആരുമാട്ടെ മറുനാട്ടിലുള്ള മലയാളി മാത്രമവനെത്രയും ദൂരെയെത്തുമളവങ്ങയഞ്ഞു കഴിയുന്നു ജാതിയുടെ കെട്ടുകൾ.
2: ആർത്തയാകിയൊരു യജ്ഞസേനിയെ വലിച്ചിടച്ചത സഭാന്തരേ ധർത്തരാഷ്ട്രനലിവെന്നിയെ പുനരഴിച്ചു തസ്യ ഗപരീപരം ആത്തവീര്യമൊടു വായുസൂനുവത് കെട്ടിവെച്ചളവിലൊപ്പമീ പാർത്തലത്തിൽ ബഹുനാരിമാർക്കുടയ കേശബന്ധനമഴിച്ചവൻ.
3: ആവിവണ്ടിയിലിരുന്നു കൊണ്ടു ജളിയാണ്ടപുഞ്ചവയലേലയിൽ ജീവിതംഗതി തുടർന്നിടാൻ കൃഷകരാർന്ന യജ്ഞമതു കണ്ടിടാം. ഈ വിശാല വയലേല ലക്ഷ്മിയുടെ പാദമുദ്രിത മഹസ്സിനാൽ ശ്രീ വളർത്തുമൊരു നൃത്തവേദി അതു കണ്ടു കണ്ടു കുളിരാർന്നിടാം.

വിരിഞ്ഞുവിടകൊണ്ടതെങ്ങു കൃപയെന്നിയേ. മന്ദമാരുതവിലാസവും സുമസുഗന്ധവും പ്രണയതൽപമ

0: കണ്ണിറുക്കിണറു പാൽ കുടിക്കുമൊരു പൂച്ച പൂപുഴു പശുക്കളിൽ കണ്ണിനുള്ള വിഷയങ്ങളായവയിലൊക്കെ രാധികയറിഞ്ഞതാ വെണ്ണ കട്ടവനെ അന്നു തൊട്ടു ഹരി കണ്ണനെന്ന് വിളി കെട്ടുപോൽ.
1: കൊണ്ടൽ വേണിയൊരു രണ്ടു നാലടി നടന്നതില്ല അതിനു മുമ്പുതാൻ കൊണ്ടു ദർപ്പമുന കാലിലെന്നു വെറുതെ നടിച്ചു നിലകൊണ്ടുതേ കണ്ഠവുമ്പത തിരിച്ചു നോക്കി അവൾ വൽക്കലാഞ്ചലമിലച്ചിലിൽ കൊണ്ടുടക്കുമൊരു മട്ടുകാട്ടി വിടുവിച്ചിടുന്ന കപടത്തോടെ
2: കുന്തളാവലി വിയർത്ത പൂങ്കവിളിൽ മിന്നിയുങ്കുളിർമുലക്കുടം ചന്തമോടു നടമാടിയും വ്രജനിതംബ മണ്ഡലമുലഞ്ഞുമേ ചെന്തളിർത്തനു തളർന്നിടുമ്പടി സലീലമദ്രിജനിജാന്തികെ പന്തടിക്കണിലാക്ഷനാർന്ന പുളകം നമുക്കരുൾകമംഗളം.
3: ചൊല്ലഴും വിജയനാവനാഴി അതിലില്ലയാഞ്ഞു ശരമപ്പോഴേ.

0: പൂണ്ടു സകലേശ്വരത്വമിതി ചൊല്ലിനാൻ സുരവരാത്മജൻ.
1: തുംഗനാം ഹിമഗിരിക്കു കാരുണിയുദിക്കയാൽ ഭാരതഭൂവിതിൽ മംഗളം പകരുവാനണഞ്ഞു സുരഗംഗ കോമളവധൂടി പോൽ. എങ്ങുമെങ്ങും ഒളി ചിന്നി നാമ്പുകളുയർന്നു പുഷ്പനിരയാർന്നു സൽ ഭംഗി ചേർന്നു പുതുസൽഫലങ്ങൾ.

0: ഞാൻ അമ്മ നന്മ നുകരാൻ മൃദൂഷ്മണ പയസ്സു നൽകിയതിലൂടെയോ മന്ദമെന്നകമുണർത്തിടാൻ വിളിയുയർത്തിടും മൊഴിയിലൂടെയോ.
1: ആറ്റുവഞ്ചികളിൽ ആർത്തുപൈങ്കിളികൾ വാഴുകയാൽ അലർകൊഴിഞ്ഞു വീണേറ്റവും പുതുമണം പുലർന്ന തെളിവാർന്ന കുളിർനീരൊടും ചെറ്റുകായകൾ വഴുത്തിരുണ്ടു നിറമാർന്ന ചാവലുകൾ തന്മുടിക്കേറ്റ ചോലകളിരമ്പലോടവിടെ അങ്ങുമിങ്ങുമൊഴുകുന്നിതാ.
2: ചാരുമൗലികതമാന്തരംഗനിരയങ്ങടങ്ങി വിരിമാറിലായി ചേരുമുഗ്രവിഷനാഗമണ്ഡലമടങ്ങി നാദമതു ചിന്നിടും.

0: ഭൂതനിര വീർപ്പടക്കി നിലകൊള്ളുകയായി.
1: അനന്തമായ ജീവിതം സുഖത്തോടെ നയിക്കുവാൻ തനം കരസ്ഥമാക്കിടുന്നതിനു പോകയാണു ഞാൻ. മിനുങ്ങി മിന്നിടുന്ന പൂച്ചു നാണയങ്ങളൊന്നുമേ എനിക്ക് വേണ്ടവയ്ക്കു ഞാൻ വശപ്പെടുന്നതല്ല മേൽ.
2: മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിങ്ങൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിൻ്റെ പിൻപ് മറ്റൊരന്തമത്യ ജീവിതം വരിച്ചിടുന്നതാണ് മർത്യനുള്ള മെന്മയോർക്ക നീ.
3: മുദാകരാത്ത മോദകം സദാ വിമുക്തി സാധകം കലാതരാപദം സകം വിലാസി ലോകരക്ഷകം അനായകൈക നായകം വിനാശിതേ പദൈത്യകം നദാശുപാശുനാശകം നമാമിതം വിനായകം.
0: അരം തിളച്ചു പൊങ്ങുമാടലാഴി നീന്തിയേറി അക്കരെ കടന്നു കണ്ട പോതഴിഞ്ഞൊഴിഞ്ഞു നിന്ന നീ. ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന സൂക്തി കണ്ടുകണ്ട് ഇരന്നു നിന്നിടും നിതൻ മുടിക്കു ചൂടും ഈശനേ.
1: ചിരിച്ചിടേണ്ട വാസ്തവം ധരിച്ചിടാതെ പോഷിയെന്നുരച്ചുമാം ഹസിച്ചിടേണ്ട

0: സംശയിച്ചിടേണ്ട നീ. ഒരിക്കലി പറഞ്ഞ സത്യമൊക്കെ നിന്റെ ദൃഷ്ടിയിൽ ശരിക്കു വന്നു തട്ടുമെന്ന് വിശ്വസിക്ക പൂർണമായി.
1: ഒരിക്കലെ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം. വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം.
2: തുറുപ്പുകയ്യിലുള്ളവൻ കളിക്കളത്തിലേറ്റവും കരുത്തനെന്നു കാട്ടുവാൻ തുറുപ്പു ചീട്ടിറക്കിയാൽ വരുന്നതോ ജയം വളർന്നതാം മതം പരാജയം വരുത്തി വയ്ക്കുമോ കുറച്ചു കാത്തിരിക്ക കാണുവാൻ.
3: വിള

0: വില്ലാളി വീരൻ അവൻ അർജുനനാണ് ഹൃത്തിൽ, അല്ലാതെ ആരും ഇണയാവുകയില്ല സത്യം. മല്ലാക്ഷി ഈ വിധമുര ചെയ്തതു കേട്ടു കണ്ണൻ മെല്ലെ ചിരിച്ചു, ഹൃദയത്തിലുണർന്നു മോദം.
1: മന്ദാകിനി തടമതിൽ തറകെട്ടിയിട്ടും പന്താടിയും സുമുഹി പാവകളെ പുണർന്നും ലീലാരസത്തിലതിലാലസയെന്ന പോലെ തൻ തോഴിമാരുമൊത്തുരമിച്ചു ബാല.
2: ലാളിച്ചു പെറ്റലതയൻ പൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ. ആലോലവായു ചെറു തൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരേതലമർമ്മരങ്ങൾ.
0: ദേവനെ സപതി പാർത്തു വിയർത്തുകൊണ്ട് നീങ്ങാനെടുത്തൊരടിയൂഴിയിലൂന്നിടാതെ കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി മധ്യേ നിന്നില്ല കന്നൽ മിഴിയൊട്ടു നടന്നുമില്ല.
3: കണ്ണാടി പോലെ തെളിവാർന്ന കവിൾ തടത്തിൽ പെണ്ണേ നിനക്കു നിറശോഭ നിറഞ്ഞിടുന്നു. തിണ്ണം നിനക്കു സുമസായക തുല്യഗാത്രൻ പൂർണാഭയോടെ വരുമില്ലൊരു കില്ലുതെല്ലും.
1: താതാനുവാദമൊടുവള്ളി സഹീസമേതം ഭൂതാനുകമ്പയൊടുമാ കൃഷിഭൂവിലെത്തി ചേതോഹരം പ്രകൃതി ഭംഗികൾ കണ്ടു ചൊന്നാൾ ഭൂതാശയർക്കഹിലവും സുഖദായകന്താൻ.
2: ചേലൊത്ത പുഷ്പമൊരു ചെന്തളിരിൽ പതിച്ചാൽ അല്ലെങ്കിൽ മുത്തുമണി നൽപ്പവിഴത്തിൽ വച്ചാൽ തൊണ്ടിപ്പഴത്തിനെതിരാം മതിരാക്ഷി തൻ്റെ ചുണ്ടിൽ പരക്കുമൊരു പുഞ്ചിരിയോടെതിർക്കും.
0: തുഞ്ചൻ മഹാകവി പദത്തിലിരുപ്പു ഹൃദ്യം തുഞ്ചത്തുതാൻ ഗണന നൽകുക നമ്മൾ നിത്യം. തുഞ്ചുന്നവനു ഗതി നൽകിയിടുമെത്ര കാവ്യം തുഞ്ചന്റെ തൂലികയിൽ അഞ്ചിതമായി ദിവ്യം.
3: തുമ്പിക്കരത്തിലമരും കലശം ചരിപ്പാൻ തുമ്പങ്ങൾ മാറ്റും ഒരു തുള്ളി എനിക്കു നൽകൂ. തുമ്പത്തോടാസുധയിൽ ഒരൽപ്പം എനിക്കു നൽകാൻ ലംബോധരാ കരുണ കാട്ടിടു ഞാൻ നമിപ്പു.
1: ഈ ലോകമാകയുമകത്തു വഹിച്ചു മുന്നം ആലോലമാലിലയിൽ വാണരമാമണാളൻ ബാലത്വമോടു വസുദേവകരങ്ങളാർന്നു ചാലേശയിപ്പതു തപോബലമല്ലി പാർത്താൽ.
2: ബാലാർക്കനമ്പൊടു കിഴക്കുണരുന്ന നേരം പൂവള്ളിയാകെ ശലഭങ്ങൾ പുണർന്നിടുന്നു. പൂവട്ടി പേറിന കിടാങ്ങളുടൻ സമോദം ആർപ്പും വിളിച്ചത സുമങ്ങളിറുത്തിടുന്നു.
0: പരുഷമൊഴി ഈ വണ്ണമൂഴിദേവൻ പറവതു കേട്ടു കുമാരി പിന്തിരിഞ്ഞാൾ മുഖമതിൽ അധരം വിറച്ചു ചില്ലിക്കൊടികൾ ചുളുങ്ങി കലങ്ങി കണ്ണിനറ്റം.
3: മതിമതിയെന്നു ചൊല്ലിടാതെ മതിമുഖി നീയൊരു പാട്ടുപാടു സത്യം. മതിമതി അതിലുള്ള ഭാഗമെല്ലാം മതി വരുവോളം എനിക്കു നൽക ഹൃദ്യം.
1: മഹിമയൊടു മനസ്സു ശുദ്ധമായാൽ മധുരിപുവിൽ വരുമങ്ങു തോഷമേറെ

0: ഇഹബഹു സുഖചിന്തകൾ വെടിഞ്ഞും പരനുപകാരമതങ്ങു ചെയ്തിടേണം.
1: ഇനിയുമെതുവരത്ത പിച്ചിടും നീ വ്രതമിതുകൊണ്ടു തപസ്സെനിക്കുമുണ്ട്. പകുതിയതു നിനക്കു തന്നിടാം ഞാൻ, വരനവനേതവനെന്നു ചൊല്ലണം നീ.
2: പലരുമതു നിമിത്തമേറെ മോദം കലരുമകത്തൊടുമത്തൊഴുത്തിലെത്തി മലരിനു വിടുവേകുമാറമായം വിലസിടുമാ ശിശുവിൻ പദം വണങ്ങി.
3: മതിമതി നീയൊക്കെയും മറക്കാം, മതിമതി ശോഭയൊരിഞ്ഞു നിന്നിടുന്നു. മതിമുഖി നീ എന്റെ ഉള്ളിലെന്നും മതിഹരമാം മതി കാന്തി ചിന്തി നിൽക്കാം.
0: മണികളണിയുമല്ല പാമ്പിനെ താൻ, അധജതുകൾ തുണി പട്ടുമങ്ങുടുക്കും. ശശികല തലയോട്ടി രണ്ടുമേന്തും ഭുവന ശരീരനു ക്ലിപ്ത വേഷമില്ല.
1: ഷഠതകൾ കരുതേണ്ട ധന്യ നീയങ്ങധ ഹരനങ്ങവലക്ഷണ സ്വരൂപൻ. കഴുവതിലൊരു കൂറ ചേർത്തു കോവിൽ കൊടിമരമെന്നു വണങ്ങുമേതു ഭോഷൻ.
2: കപോല ഭിത്തിക്ഷത ചോണിതത്താൽ കാശ്മീരകം ചാർത്തിയ കുഞ്ചരാസ്യൻ അന്തിച്ചുകപ്പേശിയ ശാരദാഭ്രം പോലെ വിളങ്ങി സ്ഫടികാവതാതൻ.
3: അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം. അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു.
0: അദക്ഷനാണൊന്നുകിലാഴി കാഞ്ചി അപൂർണമായി തീർത്തവനാദിശില്പി. അല്ലെങ്കിൽ നമ്മോടതു പൂർണമാക്കാൻ അറിഞ്ഞു നീ തന്നരുൾ ചെയ്തിടുന്നോൻ.
1: അക്കൊമ്പു ചെമ്മണ്ണടിയിൽ കിളർന്ന കൈലാസ ശൃംഗങ്ങളിലൊന്നിനൊപ്പം കടയ്ക്കുരക്തങ്കിതമായി വീഴേ ബ്രഹ്മാണ്ടമൊട്ടുക്കൊരു ഞെട്ടൽ ഞെട്ടി.
2: കൈലാസ ശൈലേ കനകാഭിഷേകം കഴിച്ചു നിന്നീടിന കർമ്മസാക്ഷി. കാണാവതല്ലീ തൊഴിലെന്ന കാണ്ടേ കാർകൊണ്ടലിൻ മൂടലിലായി മുഹൂർത്തം.
3: കുലച്ചവില്ലോടെ അടുത്തു പാർത്ഥൻ തൊടുത്തുവിട്ടു ശരമേറ്റു ഖോണി. എടുത്തിടാനായി അടുത്ത നേരം തടുത്തു വർഗൻ വിജയന്റെ മാർഗം.
0: എന്തൊക്കെയോ ഹന്തകതിച്ചു വീണ്ടും സുതാംഗ പങ്കാർദ്ദിതയായ ദേവി. ഭർത്താവതിന്നുത്തരമൊന്നുമോതിയിലുൽക്കണ്ട പാർശ്വസ്ഥിതർ പാഴിലേന്തി.
1: ഭാരം വെറും പൊന്മുകുടം വഹിച്ചു മാറാത്തലക്കുത്തിൽ വലഞ്ഞ മന്നൻ. പതിഞ്ഞിരിപ്പീല പരക്കെ മുള്ളാം ഭദ്രാസനത്തിൽ പരമാനുകമ്പ്യൻ.
2: സിന്ധൂരാരുണ വിഗ്രഹാം തൃണയനാം മാണിക്യ മൗലീ സ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഹി ആപീനവക്ഷോരുഹാം പാണിഭ്യാമളി പൂർണ്ണരത്നചഷകം രക്തോത്പലം വിഭ്രതിം സൗമ്യാം രക്തകടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം.
3: പൂമാതല്ലേ കളത്രം ചവലകളിലവൾക്കഗ്രഗണ്യത്വമില്ലേ. പൂമൈ പാമ്പിന്മേലല്ലേ വിഷമഴും അവനന്നൂതിയാൽ പത്മമല്ലേ. ഭീമഗ്രാഹാദിയാതോ ഗണമുടയ കടൽക്കുള്ളിലല്ലേ നിവാസം. സാമാന്യം പോലെ എന്തുള്ളത് പറക നിനക്കത്ര പൂർണത്ര ഈശാം.
0: അന്തിപ്പൂന്തിങ്കളുന്തി തിരുമുടി തിരുകി ചൂടിയാടും പണത്തിൻ ചന്തം ചിന്തും നിലാവിന്നൊളിവെളിയിൽ വിയദ്ഗംഗ പൊങ്ങിക്കവിഞ്ഞും ചന്തച്ചിന്തീമിഴിച്ചെങ്കതിർ നിരചൊരിയെ ചന്തകാരാനകറ്റി ചിന്താസന്ധാനമേ നിൻ തിരുവടി അടിയൻ സങ്കടം പോക്കിടേണം.
1: മാതർമേ മധുകൈട ഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാ നിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദ്ദിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ.
4: അക്ഷരശ്ലോകം സമാപിക്കുന്നു.

അവതരിപ്പിച്ചത് കേരള പാണിനി അക്ഷര ശ്ലോക സമിതി മാവേലിക്കര. പങ്കെടുത്തവർ വി ജെ രാജമോഹൻ മാവേലിക്കര, രാമവർമ്മ രാജ കാരാഴ്മ, ബി വിജയൻ നായർ നടുവട്ടം, ലതാപ്രസാദ് മുതുകുളം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496556321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി, ഇമ്പോർട്ടൻസ് ഓഫ് മീഡിയേഷൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അല്ലെങ്കിൽ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി, ഇമ്പോർട്ടൻസ് ഓഫ് മീഡിയേഷൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജോക്കർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. ഈ ഗാനത്തിൻ്റെ വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
1: സുനിൽ ഗംഗോപാധ്യായ എഴുതിയ നോവൽ ആത്മപ്രകാശം, രചന ജേക്കബ് എബ്രഹാം.

0: ഛായാമുദ്രകൾ.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

ജനമതു കേട്ടു പുറപ്പെട്ടു പാപിമാരൻ തള്ളി ആട്ടി ഓട്ടിയിടിനാൻ വല്ലഭന്മാരും മറ്റുള്ളവരുമിടോ തെല്ലും തടുത്തിട്ടു നിന്നീലഗോപിമാർ പാലും കിഴയുമെറിഞ്ഞു ചിലർ ചിലർ പാലെടുപ്പത്തു വച്ചും പതിരക്ഷകൾ വിട്ടും കളഞ്ഞു സുതരയും കൈവിട്ടു പെട്ടികൾ

ഇപ്പോഴേ പോവിൻ മടിയാതെ എന്നെല്ലാം ഉൽപ്പല നേത്രവാക്യം കേട്ടു നാരിമാർ ഉൾപൂവുദുഷ്ണിച്ചു. കണ്ണുനീർവാർത്തുടൻ അപ്പോഴേ ചെൽപ്പുമാൻ നിസ്സംഗനാംബൻ കേശവൻ തൻകരം കൊണ്ടവർ കണ്ണുനീരാശു തുടച്ച നേരത്തു നാരിമാർ കിഞ്ചന കോപ മൃദുഹാസ ഗദ്ഗദ അഞ്ജിതമൂർത്തിയോട് ഏവ

ഭർത്താവ് നാരികൾക്ക് ഈശ്വരനെന്നതു ഓർത്താൽ ജഗൽപതിയല്ലോ ഭവാൻ ദൃഢം. നിന്നെ ഭരിക്കുന്ന ഞങ്ങളിൽ നിന്നെതിരായി അന്യഭർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങളുടെ മനസ്സൊക്കെ നീ വാങ്ങിവച്ചങ്ങു പോകുന്നാൽ പദങ്ങൾ നീങ്ങുന്നില്ല. മന്ദാക്ഷ ഭാവ

ദഹിച്ചുടൻ നിന്നുട പാദപത്മേ ചേർന്നുകൊള്ളുവോർ സുന്ദര നിന്നുടെ രൂപാമൃതം കാണിൽ തന്നീമണികൾ കാമിക്കാതിരിക്കുമോ ലോകമാതാ മഹാലക്ഷ്മി തവരൂപം ലോകേശ കാംക്ഷിച്ചു തന്നെ വസിക്കുന്നു ചിന്തിതം.

0: നിത്യവും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളുക.
1: പുരാണപാരായണം സമാപിക്കുന്നു. പാരായണം ചെയ്തത് കളമച്ചൽ ഭുവനേന്ദ്രൻ നായർ.
2: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. വഴുതന വർഗവിളകളിലെ രോഗനിയന്ത്രണം. ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മായാമുദ്രകൾ. സുനിൽ ഗംഗോപാധ്യായയുടെ നോവൽ ആത്മപ്രകാശം. 8:00 ഹലോ ഡോക്ടർ. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അമൽ എം ജി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം വികാസ്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ. മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. എണ്ണക്കാട് മഹേശ്വരൻ ഘടം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി. എൻ എൻ കക്കാടിൻ്റെ ഒഴുകിപ്പോയ നദീജലം എന്ന കവിത. ആലാപനം തുളസി വയ്ക്കൽ. 6:15 ഉദയഗീതം ബിജോ എം നായർ പാടിയത്. 6:30 പ്രഭാതപേരി. 7:00 പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധിസ്മൃതി, ചുമട് താങ്ങി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 78-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഹലോ പ്രിയഗീതം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം. എം എസ് സുബ്ബലക്ഷ്മി പാടിയ കൃതികൾ. 11:00 ഹരിതവാണി. കിളിക്കൊഞ്ചൽ പാതിര കൊക്ക് രചന സി റഹീം. 11:15 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 കൂട്ടുകാരി. ജോലിയും ജീവിതവും സ്മാർട്ടാക്കാം ഒന്നിച്ച് സൈക്കോളജിസ്റ്റ് തസ്നീമയുമായുള്ള അഭിമുഖം. 12:00 ഒരിക്കൽ കൂടി നേർവഴി. 12:20 ലളിതഗാനങ്ങൾ വീണാ സന്തോഷ് പാടിയത്. 12:40 പ്രകാശധാര. സോറിയാസിസവും ആയുർവേദവും ഡോക്ടർ സുനീഷ് മോൻ എം എസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 മഞ്ഞണിപ്പൂ നിലാവ്. 2:15 തുടർനാടകം മേഘയുടെ തിരോധാനം ഒരന്വേഷണം ഭാഗം 11. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 നേർമൊഴി. അധ്യാപകനും നാടോടി വിജ്ഞാന ഗവേഷകനും കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ അജിത് കുമാർ എന്നുമായി നടത്തിയ അഭിമുഖം. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പരിപാടി. 5:15 തുടിതാളം. കടുത്തുരുത്തി ഒ ആർ ശ്രീകുമാറും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം. 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി. 5:40 ഗാന്ധിസ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ എം എസ് കബീർ പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം ജൻധൻ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. സസ്യപ്രവർദ്ധന മാർഗങ്ങൾ ഡോക്ടർ ചിഞ്ചു വി എസുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:35 യുവവാണി. 8:00 സാഹിത്യരംഗം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം സ്വനിധി. 8:35 ന്യൂസ് ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കടക്കോട് ബി സാംബശിവൻ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം കഥ താമസി. 10:00 കഥകളി പദങ്ങൾ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സ്പോട്ട് ലൈറ്റ്. 11:15 മുതൽ എഫ് എം ഗോൾഡ് ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
2: ചെറുകിട വ്യാപാരികൾക്കും കടയുടമകൾക്കും വാർദ്ധക്യകാലത്ത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായി

കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന. ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സ്ഥിരമായ പെൻഷൻ. ഗുണഭോക്താവിന് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രതിമാസം 3000 രൂപ പെൻഷനായി ലഭിക്കും. ഇതൊരു കോൺട്രിബ്യൂട്ടറി പദ്ധതിയാണ്. അപേക്ഷകൻ മാസം തോറും എത്ര രൂപയാണോ അടയ്ക്കുന്നത് അത്രയും തുക കേന്ദ്ര സർക്കാരും അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. കുടുംബസുരക്ഷയാണ് രണ്ടാമത്തെ സവിശേഷത. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കെ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ പങ്കാളിക്ക് പെൻഷൻ തുകയുടെ 50%, അതായത് 1500 രൂപ കുടുംബ പെൻഷനായി ലഭിക്കും. ഇനി ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം എന്ന് നോക്കാം. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ, വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ താഴെയുള്ള ചെറുകിട വ്യാപാരികൾ, ചില്ലറ വ്യാപാരികൾ, കടയുടമകൾ, റെസ്റ്റോറന്റ് ഉടമകൾ, കമ്മീഷൻ ഏജന്റുമാർ തുടങ്ങിയ സ്വയം തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. എന്നാൽ ആദായ നികുതി അടയ്ക്കുന്നവർ, EPFO, ESIC, NPS എന്നിവയിൽ അംഗങ്ങളായവർക്കും പ്രധാനമന്ത്രി ശ്രമയോഗി മാൻധൻ യോജന പോലുള്ള മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗമായവർക്കും പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയിൽ ചേരാൻ കഴിയില്ല. അപേക്ഷിക്കുന്ന സമയത്തെ പ്രായത്തിനനുസരിച്ചാണ് മാസവിഹിതം നിശ്ചയിക്കുന്നത്. 18 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 55 രൂപയും 29 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 100 രൂപയും 40 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 200 രൂപയുമാണ് അടയ്ക്കേണ്ടത്. ആധാർ കാർഡ്, സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള ഓട്ടോ ഡെബിറ്റ് സൗകര്യത്തിനായുള്ള സമ്മതപത്രം എന്നീ അവശ്യരേഖകൾക്കൊപ്പം നേരിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. സ്വന്തമായി അപേക്ഷിക്കാൻ മാൻധൻ .in എന്ന പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്.

0: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഗുഡ് ഈവനിംഗ്, ദിസ് ഇസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. In women's cricket, Indian team led by Harmanpreet Kaur today recorded a historic win in one-off test against host England at the Lord's. India defeated England comfortably by 270 runs in the first ever women's test held at Lord's. Chasing a target of 457 runs, the hosts were all out for 186 in their second innings before lunch on day four. For India, Sneh Rana took 4 wickets, while Sayali Sadghare, Kranti Gaur and Deepthi Sharma bagged 2 wickets each. India had declared the second innings at 341 for 7 yesterday at the stroke of tee, giving a target of 457 runs. Wicketkeeper batter Yastika Bhatia became the first woman to score a test century at the Lord's. Defence Minister Rajnath Singh, Union Minister of Road Transport and Highways Nitin Gadkari, along with Uttar Pradesh Chief Minister Yogi Adityanath, inaugurated the Lucknow-Kanpur Expressway this afternoon. The 63-kilometre, 6-lane Lucknow-Kanpur Expressway, with India's second-longest elevated corridor, is also the country's first expressway built with automated and intelligent machine-guided construction technology. The expressway is designed for speeds of up to 120 kilometers per hour and is expected to reduce travel time between Lucknow and Kanpur to just 35 to 45 minutes. Supreme Court today directed the Special Investigation Team or SIT constituted by the UP government to submit a status report on alleged misappropriation of donations in Ram Janmabhoomi Temple. The court also issued notice to the Union Government, the UP Government and the Sri Ram Janmabhoomi Tirth Kshetra Trust on petitions seeking a CBI probe into alleged embezzlement of donations meant for the Ayodhya Ram Mandir. A bench headed by Chief Justice of India Surya Kant and Justices Joy Malia Bagchi and V. Mohan heard the petitions. The Supreme Court today stayed a Madras High Court order which directed the Tamil Nadu government to ensure that no cow or calf is slaughtered in the state. A bench of Justices Vikram Nath and Sandeep Mehta passed the order while hearing a plea filed by the state government challenging a May 27 order of the High Court. India's total exports during April to June this year is estimated at over $232 billion, registering a positive growth of 11.37% as compared to the same period last year. Commerce and Industry Ministry said that the total exports for June this year is estimated at $73.45 billion, registering a positive growth of 9.48% as compared to the same month last year. The ministry said the total imports, merchandise and services combined for June this year is estimated at $88.76 billion, registering a positive growth of over 26% as compared to the same month last year. India's largest global textile event, Bharat Tex 2026, will begin tomorrow at Bharat Mandapam in New Delhi. The four-day event will showcase India's growing global leadership in textiles, fashion, sustainability, technology, innovation, investment, and international trade. It will bring together manufacturers, exporters, global buyers, investors, policymakers, international delegations, artisans, startups, and technology providers. The mortal remains of the 15 Indian tourists who lost their lives in the boat capsize incident near Phu Quoc Island in Vietnam will be repatriated from Ho Chi Minh City to India today by Vietnam Airlines flight. The Indian Embassy in Vietnam in a social media post said the flight is scheduled to depart from Ho Chi Minh City at 6 p.m. local time and is expected to arrive at Mumbai's Chhatrapati Shivaji Maharaj International Airport at 9:35 p.m. Indian Standard Time. Iran's Islamic Revolutionary Guard Corps, IRGC, has claimed responsibility for missile and drone strikes on U.S. military bases in Jordan, Bahrain and Kuwait as part of its ongoing Eye for an Eye operation. The attacks were described as retaliation for recent U.S. strikes on Iranian military targets. According to Iran's state news agency, the operation targeted the Prince Hassan Air Base in Jordan, Sheikh Isa Air Base in Bahrain and Ali Al Salem and Ahmed Al Jaber Air Bases in Kuwait. And benchmark domestic equity indices ended with minor gains today, reflecting a subdued trading session. The Sensex edged up 47 points to close at 77,616. Nifty added 4 points to settle at 24,211. And that is the end of this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
3: സാമൂഹ്യനീതി വകുപ്പിന്റെയും നശാമുക്ത് ഭാരത് അഭിയാൻ ക്യാമ്പയിന്റെയും ആഭിമുഖ്യത്തിൽ പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്കും നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർക്കുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി കോർഡിനേറ്ററുമായ വിനീത് രവി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിമുക്ത ക്യാമ്പസിന് വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ വിമുക്തി മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ലഹരി വിരുദ്ധ ബോധവൽക്കരണ കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ വാരാഘോഷത്തോടനുബന്ധിച്ച് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പും എക്സൈസ് വകുപ്പും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ കെ ആർ പ്രദീപൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകുകയും വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ലഹരിമുക്ത കേരളം യുവജനതയുടെ ഉത്തരവാദിത്തം എന്ന വിഷയത്തിൽ ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ മണികണ്ഠനം വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള വലിയൊരു പോരാട്ടത്തിലാണ് നാമെന്നും ഈ പോരാട്ടത്തിൽ നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ SSLC പ്ലസ് ടു പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി സനീഷ് കുമാർ ജോസഫ് MLA ഏർപ്പെടുത്തിയ MLA അവാർഡ് 2026 അനുമോദന പരിപാടി ചാലക്കുടി സെക്രട്ട് ഹാർട്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയുടെ വേരറുക്കും വരെ സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർമൽ യുണൈറ്റ്സ് ഫോർ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ സംഘടിപ്പിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെയും കാർമൽ വാരിയേഴ്സ് ലഹരി വിരുദ്ധ ഹ്രസ്വചിത്ര പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വായനാ മഹോത്സവം 2026നോടനുബന്ധിച്ച് PN പണിക്കർ ഫൌണ്ടേഷൻ, പൊതുവിദ്യാഭ്യാസം, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പുകളുടെയും സാക്ഷരതാ മിഷൻ കുടുംബശ്രീ മിഷന്റെയും സഹകരണത്തോടെ സംസ്ഥാന വ്യാപകമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാതല ക്വിസ് മത്സരം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു.

ഉദ്ഘാടനം നിർവഹിച്ചു. പശു സഖി പ്രവർത്തകരും ജില്ലയിലെ വെറ്റിനറി പ്രൊഫഷണലുകളും പരിപാടിയുടെ ഭാഗമായി നടന്ന ശില്പശാലയിൽ പങ്കെടുത്തു. ഒരു വർഷത്തിനിടെ 243 നാട്ടാനകളെ ചികിത്സിച്ച ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വെറ്റിനറി ഡോക്ടർ പി ബി ഗിരിദാസിനെ ആദരിച്ചു. ജനസംഖ്യാ സെൻസസ് 2027 ഭാഗമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ എസ്റ്റേ ഉന്നതി മേഖലയായ മണിയൻകിണർ പ്രദേശത്തെ വീടുകളിൽ ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രൻ സന്ദർശിച്ചു. കുടുംബാംഗങ്ങളിൽ നിന്നും സെൻസസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജില്ലാ കളക്ടർ നേരിട്ട് ശേഖരിക്കുകയും വിവിധ വിഷയങ്ങളിൽ ആശയവിനിമയം നടത്തുകയും ചെയ്തു. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനും സംരംഭകത്വ വികസനത്തിനുമായി ദാക്ഷായണി സ്വയം സഹായ സംഘങ്ങൾ എന്ന പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസി അറിയിച്ചു. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച സാമൂഹിക പ്രവർത്തകയും പട്ടികജാതി വിഭാഗത്തിലെ ആദ്യ വനിതാ ബിരുദധാരിയും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 15 വനിതകളിൽ ഒരാളുമായ

പ്രതീഷ് എം സി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: മായാമുദ്രകൾ
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: സുനിൽ ഗംഗോപാധ്യായ എഴുതിയ നോവൽ ആത്മപ്രകാശം, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
3: സോറിയാസിസും ആയുർവേദവും ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: എല്ലാ ഗ്രാമീണ വീടുകളിലും പൈപ്പ് വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. വീടുകൾക്ക് പുറമെ ഗ്രാമത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും ശുദ്ധജലം ഉറപ്പാക്കുന്നു. എല്ലാ സ്കൂളുകൾ, അങ്കണവാടികൾ, ഗ്രാമപഞ്ചായത്ത് കെട്ടിടങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും പൈപ്പ് കണക്ഷൻ നൽകാൻ ജൽ ജീവൻ മിഷൻ മുൻഗണന നൽകുന്നു. ഇത് കുട്ടികളുടെയും പൊതുജനങ്ങളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഈ സ്ഥാപനങ്ങളിൽ ശുദ്ധജലമെത്തുന്നതിലൂടെ ഗ്രാമത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് അടിത്തറയിടുന്നു. ഈ പദ്ധതിയിൽ ചേരുന്നതിന് നിങ്ങൾ ഗ്രാമപഞ്ചായത്തുമായോ കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രാദേശിക ഓഫീസുമായോ ബന്ധപ്പെടുക.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12:00 വരെ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി, ഇമ്പോർട്ടൻസ് ഓഫ് മീഡിയേഷൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി, ഇമ്പോർട്ടൻസ് ഓഫ് മീഡിയേഷൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12:00 വരെ.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡെല്ലിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. സർവോച്ച ന്യായാലയേന ഉക്തം യത് നാഗരികതാ നിർണയഃ ഉതവാ

0: ये पूरी तरह ऐसी व्यवस्था कीजिए कि पर डे हम बिहार दर्शन करा सके, बिहार की अर्थव्यवस्था में टूरिज्म का रोल हो, तब समझिए गया कि टूरिज्म का रास्ता बदला। हम आम लोगों को सैर कराने का काम कर रहे हैं।
1: योजनायाः प्रथमे चरणे पटना, वाल्मीकिनगरम्, मातामुण्डेश्वरी, राजगीर इत्येतानि स्थानानि समाविष्टानि सन्ति। राज्यप्रशासनं प्रत्येकस्मै यात्रानुमतिपत्राय 22,400-15,000 रूप्यकाणि यावत् अनुदानं प्रदास्यति। उदग्रयान पर्यटन सेवा जुलाई मासस्य 18 दिनांकादारभ्य प्रत्येकस्मिन् शनिवासरे रविवासरे च संचालिता भविष्यति। मध्यप्रदेशस्य भोपालनगरे एमपी टेक ग्रोथ कॉन्क्लेव 3.0 इत्यस्य आयोजनं प्रचलति। मुख्यमंत्री डॉ. मोहन यादवः सम्मेलनस्य उद्घाटनम् अकरोत् तथा 870 दशांशोत्तर 7 कोटि रूप्यकाणां निवेशेन स्थापितानां 20 औद्योगिक केन्द्राणां शुभारम्भम् अकरोत्। अस्य सम्मेलनस्य उद्देश्यं मध्यप्रदेशं देशस्य प्रमुख प्रौद्योगिकी औद्योगिक केन्द्र रूपेण विकसितुम् अस्ति। सम्मेलनं सम्बोधयन् मुख्यमंत्री अवदत् यत् विगत 12 वर्षेषु भारतं विश्वस्य शीघ्रतम विकासमान देशेषु अन्यतमं जातम्। असौ अवदत् यत् पूर्वं मध्य प्रदेशः केवलं कृषेः कृते प्रसिद्धः आसीत्, किन्तु अधुना राज्ये ड्रोन यानात् आरभ्य प्रक्षेपणास्त्र पर्यन्तं निर्माणं क्रियते। भारत जापान देशौ अद्य स्वतन्त्रं मुक्तं नियमाधारितं च हिन्द प्रशान्त प्रदेशं प्रवर्धयितुं स्वस्य प्रतिबद्धतां पुनः सुदृढीकृतवन्तौ। जापान देशस्य टोक्यो नगरे आयोजिते 8वें रक्षा नीति संवादावधौ उभौ देशौ विद्यमानस्य क्षेत्रीय वैश्विकयोः सुरक्षा पर्यावरणस्य विषये चर्चां कृतवन्तौ। टेनिस क्रीडायां इटली देशस्य यैनिक सिनर इत्येषः जर्मनी देशस्य अलेक्जेंडर जेवेरेव इत्यमुं पराजित्य स्वस्य विम्बल्डन पुरुष एकल उपाधिं यथावदेव धारयति। इति वार्ताः।
2: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
4: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
3: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
4: കണ്ടില്ലേ
5: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
6: നോ സിഗ്നൽ.
5: ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
4: ഏയ് മണ്ടത്തരം നിർത്ത്.
3: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
6: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: RBI പറയുന്നു
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 മാസത്തിൽ കൈവരിച്ചത് 11.37% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ കാലയളവിൽ 11.37% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ.

0: റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള 6 ആഴ്ച സമയം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് ശേഷം സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. ബസ് സർവീസ് നിർത്തിയിട്ടുള്ള സമരം തൽക്കാലമില്ലെന്നും മറ്റു കാര്യങ്ങൾ സംഘടനകളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കാൻ മന്ത്രി സണ്ണി ജോസഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാലക്കാട് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപന തലത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം 7 ESI ആരോഗ്യരക്ഷാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തെലങ്കാനയിൽ തുടക്കം കുറിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ESI ആശുപത്രികളിൽ 668 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. 53 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭൂമി തരംമാറ്റം, ഡിജിറ്റൽ സർവേ പരാതികൾ, പട്ടയ പ്രശ്നം എന്നിവയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി APA അനിൽകുമാർ. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ റവന്യൂ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PSC പരീക്ഷാക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉയർന്നുവന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടത് കമ്മീഷന്റെ കൂടി ആവശ്യകതയാണെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ നിയമാനുസൃതമായി ആവശ്യപ്പെടുന്ന പക്ഷം കൈമാറുമെന്നും PSC അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് വൈകിട്ട് 7 മണി മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാവും നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നും KSEB വ്യക്തമാക്കി. വൃക്കരോഗബാധിതർക്ക് ജീവധാര ചികിത്സാ സഹായ പദ്ധതിയുമായി പാലക്കാട് നഗരസഭ. വീട്ടിൽ ഡയാലിസിസ് സാധ്യമാക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ആരോഗ്യ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തകർ, ആശുപത്രികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുമായുള്ള യോഗം നാളെ നടക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് രീതി സംബന്ധിച്ച് നഴ്സിംഗ് പഠിച്ചവർക്ക് പ്രായോഗിക പരിശീലനം നൽകും. വാർഡ് അടിസ്ഥാനത്തിൽ സർവേ നടത്തി വൃക്കരോഗ സാധ്യത ഉള്ളവരെ കണ്ടെത്തി മുൻകൂട്ടി മെഡിക്കൽ സഹായം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, മറ്റ് പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രിയിലെ നെഫ്രോളജി യൂണിറ്റ് എന്നിവയുടെ സേവനവും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും.
0: സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കുന്നു. കണിച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റ് പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT റൂക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ SP പുരം പാത തുറന്നാൽ നിലവിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള കാന്തല്ലൂർ വട്ടവട യാത്ര മിനിറ്റുകളായി ചുരുങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്തുവാൻ നിലവിൽ 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. വനംവകുപ്പ് അടച്ചുപൂട്ടിയ ദേശീയോദ്യാനത്തിലൂടെയുള്ള പാത തുറന്നാൽ ഇത് 30 കിലോമീറ്ററായി ചുരുങ്ങും. വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ഈ തീരുമാനം സ്വാധീനിക്കും. പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പിനും പാത തുറക്കുന്നത് വഴി തെളിക്കും. ഭരണകൂടത്തിന്റെ പുതിയ ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്.
0: ലോർഡ്സിൽ നടന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിനെ

0: ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ 113 റൺസ് നേടിയതിലൂടെ ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 കൈവരിച്ചത് 11.3% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാക്രമക്കേടിന്റെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താവീക്ഷണം. ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പുകളാണ്. തയ്യാറാക്കിയത് ശ്രീജിത്ത് CV, മാധ്യമപ്രവർത്തകൻ. അവതരണം സുവർണ. കാലവർഷം ശക്തമാകുന്നതിനിടെ വയനാട്ടിലെ കള്ളാടിയിൽ നിർദ്ദിഷ്ട തുരങ്കപാതയുടെ നിർമ്മാണ പ്രദേശത്ത് ജൂലൈ 7 മണ്ണിടിച്ചിലിൽ 8 ജീവനാണ് പൊലിഞ്ഞത്. ചൂരൽമല മേപ്പാടി റോഡിൽ കള്ളാടിക്ക് സമീപത്തെ തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ 30 ഉയരത്തിലുള്ള മല ഒന്നാകെ താഴേക്ക് കുത്തിയൊലിച്ചതോടെ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികളടക്കമുള്ളവരാണ് മണ്ണിനടിയിൽ താഴ്ന്നുപോയത്. മണ്ണും തുരങ്ക നിർമ്മാണ പ്രദേശത്ത് സംരക്ഷണ ഭിത്തിയായി നിർമ്മിച്ച കോൺക്രീറ്റ് മതിലും ഒന്നാകെ ഒലിച്ചുപോയി മീനാക്ഷി പാലം മൂടുകയായിരുന്നു. ഇതോടെ ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല, അട്ടമല ഗ്രാമങ്ങൾ പൂർണമായും ഒറ്റപ്പെട്ടു. വിവരമറിഞ്ഞതിന് പിന്നാലെ രക്ഷാദൌത്യവുമായി വിവിധ സേനാവിഭാഗങ്ങളും ദുരന്ത നിവാരണ സേനയും സന്നദ്ധ സംഘടനകളും കള്ളാടിയിലേക്ക് കുതിച്ചെത്തി. കൈയും മെയ്യും മറന്ന രക്ഷാപ്രവർത്തനത്തിലൂടെ പലർക്കും ജീവൻ തിരിച്ചുകിട്ടിയെങ്കിലും ഉറ്റവരിൽ പലരും മണ്ണിനടിയിൽ മരണത്തിന് കീഴടങ്ങിയത് അന്നാട്ടുകാരെ കണ്ണീരിലാഴ്ത്തി. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് ജോലി ചെയ്തിരുന്നത്. അതിനാൽ തന്നെ മരണപ്പെട്ടവരിൽ ഏറെയും അവരായിരുന്നു. സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ മന്ത്രിമാരും ജില്ലാ ഭരണകൂടവും കള്ളാടിയിൽ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് നേതൃത്വം നൽകി. കനത്ത മഴയും പ്രതികൂലമായ കാലാവസ്ഥയും കാരണം രക്ഷാദൌത്യം പ്രതിസന്ധി നേരിട്ടെങ്കിലും പിൻവാങ്ങാതെ ജീവന്റെ തുടിപ്പ് മണ്ണിനടിയിലുണ്ടോ എന്ന അന്വേഷണവുമായി ദൌത്യസേനാംഗങ്ങൾ രാപ്പകൽ കള്ളാടിയിൽ തിരച്ചിൽ നടത്തി. 5 നീണ്ട തിരച്ചിലിനൊടുവിൽ കാണാതായവരിൽ അവസാനത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തിയെന്നാണ് കള്ളാടിയിൽ നിന്നുള്ള ഒടുവിലത്തെ വാർത്ത. കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ല എന്നാണ് ഭൌമശാസ്ത്ര ഗവേഷകരും വിദഗ്ധരും വിലയിരുത്തിയത്. മണ്ണിടിച്ചിലാണെന്നും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് പദ്ധതി പ്രദേശത്ത് അശാസ്ത്രീയമായി കൂട്ടിയിട്ട മണ്ണാണെന്നും ജില്ലാ ഭരണകൂടം പറയുന്നു. തുരങ്ക നിർമ്മാണ മേഖലയിൽ കൂട്ടിയിട്ട മണ്ണ് കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ നീക്കം ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിർമ്മാണ കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നതായാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. പദ്ധതി പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണ് അടിയന്തരമായി നീക്കണമെന്നാവശ്യപ്പെട്ട് June 20 ജില്ലാ കളക്ടറും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ നിർദ്ദേശം പാലിക്കുന്നതിൽ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായി. മഴ കനത്തതോടെ തുരങ്ക നിർമ്മാണം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയത് നിർമ്മാണ കമ്പനി പാലിച്ചെങ്കിലും വലിയ കുന്നിന് സമാനമായി കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യാനോ മണ്ണൊലിപ്പ് തടയാൻ ശാസ്ത്രീയമായി നടപടികൾ സ്വീകരിക്കാനോ നിർമ്മാണ കമ്പനി തയ്യാറായില്ലെന്നാണ് ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്. അതേസമയം അതിതീവ്ര മഴയെ തുടർന്നുണ്ടായതാണ് ദുരന്തം എന്നാണ് നിർമ്മാണ കമ്പനിയുടെ വിശദീകരണം. എന്തായാലും അതീവ പാരിസ്ഥിതിക ദുർബല മേഖലയായ

ഇവിടെ ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ തുടരുമ്പോൾ സ്വീകരിക്കേണ്ട ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ നിർമ്മാണ കമ്പനിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്ക നിർമ്മാണം നടക്കുന്ന കള്ളാടി ഉൾപ്പെടെയുള്ള മേഖല ഭൌമശാസ്ത്രപരമായി ഏറ്റവും ദുർബലമായ പ്രദേശങ്ങളിലൊന്നാണ്. 2019 2014 ഇടയിൽ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലും ആവർത്തിക്കുന്ന മണ്ണിടിച്ചിലും ഈ മേഖല എത്രത്തോളം പാരിസ്ഥിതികമായി വെല്ലുവിളിയും അപകടവും നേരിടുന്നുവെന്ന് തെളിയിക്കുന്നതാണ്. അത്തരമൊരു സങ്കീർണ സാഹചര്യം നിലനിൽക്കുന്ന മേഖലയിൽ തുരങ്കം പോലെ പ്രകൃതിക്ക് ഏറ്റവും കടുത്ത ആഘാതമേൽപ്പിക്കുന്ന നിർമ്മാണ പ്രവൃത്തി നടത്തുമ്പോൾ നിശ്ചയമായും കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും അനിവാര്യമാണ്. സൂക്ഷ്മമായ പാരിസ്ഥിതിക പഠനം നടത്താതെയാണ് തുരങ്ക നിർമ്മാണം തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വിമർശനവും ചില പുനർചിന്തനങ്ങൾക്ക് കാരണമാവുകയാണ്. 2024 ജൂലൈ 30 നാടിന് നടുക്കിയ ചൂരൽമല മുണ്ടക്കൈ ഉരുൾ ദുരന്തത്തിന്റെ ആഘാതം വിട്ടുമാറും മുൻപാണ് 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള കള്ളാടിയിൽ മറ്റൊരു ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 2019 പുത്തുമല ദുരന്തമുണ്ടായ സ്ഥലത്തുനിന്ന് 800 മീറ്ററോളം മാറിയാണ് കള്ളാടി എന്നതും ദുരന്ത ചരിത്രത്തിന്റെ ആവർത്തനം ബോധ്യപ്പെടുത്തുകയാണ്. വയനാടൻ മലമേഖല പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ജാഗ്രതയോടെ സമീപിക്കേണ്ട ഭൂഭാഗമാണ്. 1960 മുതൽ ഈ മേഖലയിൽ ചെറുതും വലുതുമായ ഒട്ടേറെ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഉണ്ടായിട്ടുണ്ട്. 1962 പിന്നീട് 1996 2024 ചെമ്പ്രമലയിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായി. 1984 മുണ്ടക്കൈ, 1992 കാപ്പിക്കളം, 2018 മക്കിമല കുറിച്ചിർമല, 2019 പുത്തുമല, 2024 മുണ്ടക്കൈ ചൂരൽമല എന്നീ സംഭവങ്ങളും വയനാട്ടിലെ ആവർത്തിക്കുന്ന ദുരന്ത സാധ്യതയുടെ ചരിത്രമാണ്. 1992 കാപ്പിക്കളത്തുണ്ടായ ദുരന്തത്തിൽ 11 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു. 2018 അതിവർഷക്കാലത്ത് ഓഗസ്റ്റ് 9 കുറിച്ചിർമലയിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ വനഭൂമിയുടെയും തേയിലത്തോട്ടങ്ങളുടെയും ഘടന തന്നെ മാറ്റിമറിച്ചു. വീടുകളും ജീവിതോപാധികളും മറ്റ് ജന്തുജാലങ്ങളും ഉൾപ്പെടെ വലിയ നഷ്ടമാണ് അന്നുണ്ടായത്. 2019 ഓഗസ്റ്റ് 8 വയനാട്ടിലെ മേപ്പാടിക്ക് സമീപമുള്ള പുത്തുമലയിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ കേരളത്തിന്റെ സമീപകാല ദുരന്ത ചരിത്രത്തിലെ ദാരുണമായ അധ്യായമാണ്. 17 മനുഷ്യജീവനുകളും നിരവധി വീടുകളും തോട്ടങ്ങളും നിമിഷങ്ങൾക്കകം മണ്ണിനടിയിലാക്കിയ ഈ ദുരന്തം നാടിനെ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിപ്പിച്ചു. പശ്ചിമഘട്ടത്തിന്റെ അതിലോല പരിസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന വയനാടിന്റെ ദുരന്ത ചരിത്രത്തിലെ നിർണായക അധ്യായമായിരുന്നു 2024 ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. ഒരു നാടിനെ അപ്പാടെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കിയ പ്രകൃതിയുടെ അതിതീവ്ര ക്ഷോഭം. ഉറക്കമുണർന്നപ്പോൾ ഒരു നാട് ഇല്ലാതായ ദുരന്തത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടമായി. എന്നാൽ നാടിനെ പിടിച്ചുകുലുക്കിയ അതിതീവ്ര ദുരന്തത്തിന്റെ മുറിവിൽ നിന്നും നാം പാഠം പഠിച്ചില്ലെന്നതാണ് കള്ളാടിയിലെത്തുമ്പോൾ വ്യക്തമാകുന്നത്. വനാവരണത്തിലെ മാറ്റം, അശാസ്ത്രീയ ഭൂവിനിയോഗം, മലഞ്ചിരിവുകളിലെ ഇടപെടലുകൾ, നീർച്ചാലുകളുടെ സ്വാഭാവിക ഒഴുക്കിലുണ്ടായ മാറ്റം, സർവോപരി കാലാവസ്ഥാ വ്യതിയാനം എന്നിവ വയനാടിന്റെ പാരിസ്ഥിതിക പ്രതിരോധശേഷിയെ കൂടുതൽ ദുർബലപ്പെടുത്തിയെന്നത് നാം തിരിച്ചറിയാതെ പോവുകയാണോ? പശ്ചിമഘട്ടത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വയനാട് അതിസമ്പന്നമായ ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ്. എന്നാൽ അതിനൊപ്പം അതീവ ദുർബലമായ ഭൌമഘടനാ പ്രദേശവുമാണ്. കുത്തനെയുള്ള മലഞ്ചെരിവുകൾ, ആഴമേറിയ താഴ്വരകൾ, കനത്ത മൺപാളികൾ, ഉയർന്ന മഴ ലഭ്യത എന്നിവ വയനാടിന്റെ സ്വാഭാവിക സവിശേഷതകളാണ്. ഈ ഭൌമ കാലാവസ്ഥാ ഘടകങ്ങളുടെ സങ്കീർണമായ പരസ്പര പ്രവർത്തനം പ്രദേശത്തെ ഉരുൾപൊട്ടലുകൾക്കും മണ്ണിടിച്ചിലുകൾക്കും സ്വാഭാവികമായി കാരണമാവുന്നതായി ഭൌമ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ നിരവധി തവണ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിസ്ഥിതിയുടെ അതീവ ദുർബലാവസ്ഥയോടൊപ്പം തന്നെ നിരന്തരമായുള്ള മനുഷ്യ ഇടപെടലുകൾ കൂടുതൽ സങ്കീർണത സൃഷ്ടിക്കുകയാണ്. വയനാട്ടിലെ ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ കേവലം പ്രകൃതിക്ഷോഭം മാത്രമായി വിലയിരുത്താനാകില്ല. മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളെന്ന വിലയിരുത്തലുകൾക്കൊപ്പം നിഷേധിക്കാനാകാത്ത കയ്യേറ്റത്തിന്റെയും പ്രകൃതി ചൂഷണത്തിന്റെയും സമസ്യകളിലാണ് വയനാട് മേഖല. വയനാടിന്റെ ഭൌമശാസ്ത്രപരമായ പരിമിതികൾ തിരിച്ചറിഞ്ഞുള്ളതും ശാസ്ത്രീയമായ രീതികൾ പിന്തുടരുന്നതുമായ വികസനമാണ് ഇവിടെ ആവശ്യം.
മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി വയനാടിന്റെ മണ്ണും മലയും കാടും കാട്ടാറും മഴമേഘങ്ങളും തിരിച്ചറിഞ്ഞുള്ള പ്രകൃതി സൌഹൃദ വികസനത്തിനുള്ള പ്രേരകമായി കള്ളാടി പോലുള്ള ദുരന്തങ്ങളുടെ ആഘാതം മാറുകയാണ് വേണ്ടത്. ജൈവ വൈവിധ്യ സമ്പത്തിന്റെ ശേഖരത്തോടൊപ്പം മധ്യേന്ത്യ മുതൽ തെക്കോട്ട് കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന പശ്ചിമഘട്ടം വിശിഷ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാലാവസ്ഥാ സന്തുലിതാവസ്ഥയുടെ കാവൽക്കോട്ടയാണ്.

0: എന്നാൽ ആവർത്തിക്കുന്ന ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ, പ്രളയം തുടങ്ങിയ ദുരന്തങ്ങൾ പശ്ചിമഘട്ട മേഖലയെ വലിയ ആശങ്കയിൽ നിർത്തുകയാണ്. സംഭവിച്ച ദുരന്തങ്ങളാകെയും പ്രകൃതിയുടെ വികൃതിയാണെന്നും മാത്രം പറഞ്ഞൊഴിയാനാകില്ല. അശാസ്ത്രീയമായ ഖനനം, മലനിരകൾ വെട്ടിനിരത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, വനനശീകരണം, അനിയന്ത്രിതമായ വിനോദസഞ്ചാരം, തണ്ണീർത്തടങ്ങളുടെ നികത്തൽ എന്നിവ പശ്ചിമഘട്ടത്തിന്റെ സ്വാഭാവിക ഘടനയെ ദുർബലപ്പെടുത്തുകയാണ്. സമീപകാലത്തായി അതിദ്രുതം സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവും ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിന് പ്രധാന കാരണമാണ്. ആഗോള താപനമുൾപ്പെടെ സൃഷ്ടിച്ച കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ആഘാതം പശ്ചിമഘട്ടത്തിലും പ്രകടമാണ്. പ്രകൃതിദത്തവും അനിവാര്യവുമായ മഴ ഒരു മഹാദുരന്തമായി മാറുന്നത് പരിസ്ഥിതിയുടെ പ്രതിരോധശേഷി മനുഷ്യൻ തകർത്തതുകൊണ്ടാണ്. കേരളത്തിന്റെയും തീരസംസ്ഥാനങ്ങളുടെയും നിലനിൽപ്പിനായി എന്തു വില കൊടുത്തും സംരക്ഷിച്ചു നിർത്തേണ്ട പ്രകൃതിയുടെ വരദാനമായ പശ്ചിമഘട്ട മലനിരകളുടെ സ്വാഭാവികത മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും അതിജീവനത്തിന് അനിവാര്യമാണ്. ഈ ഘട്ടത്തിൽ പശ്ചിമഘട്ടത്തിന്റെ അനിവാര്യതയും നിലനിൽപ്പും ആശങ്കകളും അത് നേരിടുന്ന വലിയ ആഘാതങ്ങളും ചൂണ്ടിക്കാട്ടി മുന്നറിയിപ്പ് നൽകിയ മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ സമിതികളുടെ റിപ്പോർട്ടുകളും പരിസ്ഥിതി സംരക്ഷണ നിർദ്ദേശങ്ങളും വിസ്മരിക്കാവുന്നതല്ല. പ്രകൃതിയുടെ പരിധികളെ എല്ലാവിധത്തിലും മറികടക്കുന്ന അധിനിവേശം നാൾക്കുനാൾ വർദ്ധിക്കുമ്പോൾ നിലനിൽപ്പിനായുള്ള ജാഗ്രത എല്ലാവരിലും ഉണരേണ്ടതുണ്ടെന്ന് കള്ളാടി ദുരന്തവും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രകൃതിയെ കീഴ്പ്പെടുത്തുകയല്ല, അതിനൊപ്പം ജീവിക്കുന്ന മാതൃകകളിലൂടെ മാത്രമേ നാടിന് നിലനിൽപ്പുള്ളൂവെന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
1: ആകാശവാണി.
2: വയനും വേടും
3: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ചില തീരുമാനങ്ങൾ കൈവിട്ട അമ്പുപോലെയാണ്. അത് ഉണ്ടാക്കിയേക്കാവുന്ന ക്ഷതങ്ങൾ ഒരിക്കലും ഉണങ്ങാത്തതായിരിക്കും. ഒരു ചിരി കൊണ്ടോ അഭിനയം കൊണ്ടോ ആ ക്ഷതം ഉണങ്ങാൻ സാധ്യതയില്ല. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക, സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തുക. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ വഴുതനവർഗ വിളകളിലെ രോഗനിയന്ത്രണത്തെക്കുറിച്ച് ബിന്ദുവാർ മാത്യൂസുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതുപോലെ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. നായ്ക്കളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നതിന് അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമാണ്? ഇതിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. മുളയുള്ള പറമ്പിൽ വിള വേണ്ട, ഈ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? മറ്റു വൃക്ഷവിളകളിൽ നിന്നും വ്യത്യസ്തമായി മുളയുടെ വേരുകൾ എത്ര അകലത്തിലേക്ക് വേണമെങ്കിലും കടന്നു ചെല്ലും. മുള സാധാരണയായി വെച്ചുപിടിപ്പിക്കുന്നത് പറമ്പിന്റെ ഏതെങ്കിലും ഒഴിഞ്ഞ കോണിലായിട്ടായിരിക്കും. പക്ഷേ കാലം കുറെ കഴിയുമ്പോൾ പുരയിടമൊട്ടാകെ വേരാഴ്ത്തി വെള്ളവും വളവുമെല്ലാം വലിച്ചെടുത്ത് കൂടുതൽ കന്നുപൊട്ടി ഇവ വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു മുളങ്കാടായി മാറുന്നു. മുള ഇങ്ങനെ പടർന്നു കഴിഞ്ഞാൽ പിന്നെ ആ പറമ്പിൽ മറ്റു കാർഷിക വിളകൾ തീർത്തും അസാധ്യമായിത്തീരുന്നു. കൃഷിയിടത്തിലെ വെള്ളവും വളവും കവർന്നെടുക്കുക മാത്രമല്ല, ഇങ്ങനെ പടർന്ന് പന്തലിക്കുമ്പോൾ പറമ്പിൽ സൂര്യപ്രകാശവും വേണ്ടത്ര ലഭ്യമാകില്ല. കാലക്രമേണ തൊട്ടടുത്തുള്ള കൃഷിയിടം പോലും കൃഷിക്ക് സാധിക്കാത്തതായി വരുന്ന സാഹചര്യവും ഉണ്ടാകും. അതുകൊണ്ടാണ് മുളയുള്ള പറമ്പിൽ വിള വേണ്ട എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല കേട്ടോ. ഇപ്പോൾ മുള ഒരു അലങ്കാര ചെടിയായി മിക്കയിടത്തും സ്ഥാനം നേടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. വഴുതനവർഗ വിളകളിലെ രോഗനിയന്ത്രണം, കൃഷിരീതി തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദമായ ഒരു അഭിമുഖം ഇന്ന് കേൾക്കാം. തിരുവനന്തപുരം മിത്രനികേതൻ ICAR കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദുആർ മാത്യൂസ് ആണ്

0: ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ശ്രീമതി ബിന്ദു ആർ മാത്യൂസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ബിന്ദുമേടം, വഴുതന വർഗ വിളകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വഴുതന, തക്കാളി ഇതെല്ലാം വരുമല്ലേ?
2: അതെ, വഴുതന, തക്കാളി, മുളക്, കത്തിരി ഇതെല്ലാം തന്നെ വഴുതന വർഗ വിളകളിൽ വരുന്ന വിളകളാണ്.
1: അപ്പം ഇതിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതൊക്കെയാണ്?
2: നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ചെറിയ കീടങ്ങൾ തൊട്ട് പുഴുക്കള്, വണ്ടുകൾ എല്ലാം തന്നെ ഇതിനെ ആക്രമിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് കർഷകർ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ കീടങ്ങൾ വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പം കൃഷി ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിനെ പരിപോഷിപ്പിച്ച് കൃഷി ചെയ്യുക. അപ്പം മണ്ണിനെ പരിപോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കുമ്മായ പ്രയോഗം കൃത്യമായിട്ട് ചെയ്യുക. കാരണം വഴുതനവർഗ വിളകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ രോഗങ്ങളും നന്നായിട്ട് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനകത്ത് കുമ്മായ പ്രയോഗം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകണം. സെൻറ്റ് ഒന്നിന് 2 കിലോഗ്രാം എന്നുള്ള രീതിയിൽ തന്നെ കുമ്മായ പ്രയോഗം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുതന്നെ കൊടുക്കുന്ന വളങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾ രാസവളങ്ങൾ കൊടുക്കുകയാണെങ്കിലും അതേപോലെ ജൈവവളങ്ങൾ കൊടുക്കുകയാണെങ്കിലും സൂക്ഷ്മമൂലകങ്ങളാണെങ്കിൽ പോലും എല്ലാം തന്നെ നന്നായിട്ട് ആഗീകരണം നടത്തി കൃഷി വളരെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ രോഗപ്രതിരോധ ശേഷി കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കീടങ്ങളും രോഗങ്ങളും ഒരുപോലെ കുറച്ചു നിർത്താനായിട്ടും സാധിക്കും. അപ്പോൾ അത്യാവശ്യം നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് വഴുതനവർഗ വിളകളിൽ കായതുരപ്പൻ, തണ്ടുതുരപ്പൻ പുഴുക്കൾ ധാരാളം വരാറുണ്ട്. തുടക്കത്തിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ തന്നെ അവലംബിക്കുക. തുടക്കത്തിൽ ഒന്നോ രണ്ടോ കായകളിൽ ആക്രമണമാണെങ്കിൽ ആ കായകൾ മുറിച്ചു മാറ്റിയാൽ തന്നെ അത്യാവശ്യം നമുക്ക് ആ കീടങ്ങൾ വളരാതിരിക്കാനുള്ള ഒരു തടസ്സം അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ തുടർന്നങ്ങോട്ട് പോകുമ്പോൾ അഥവാ കൂടുതലാണെങ്കിൽ നമുക്ക് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. ഏറ്റവും നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് വേപ്പിൻ കുരുസത്ത്. 5% വീര്യമുള്ള വേപ്പിൻ കുരുസത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കായകൾക്ക് വരുന്ന തുരപ്പൻ പുഴുക്കൾ, പ്രത്യേകിച്ചും കായതുരപ്പനുണ്ട്, തണ്ടുതുരപ്പനുണ്ട്,
1: ലക്ഷണങ്ങൾ നമുക്ക്
2: അതായത് അതിനകത്ത് അതിന്റെ വിസർജ്യ വസ്തുക്കൾ തന്നെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കായകൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ പുറമേ ചില കായകൾ കാണാൻ പറ്റത്തില്ല. പച്ചക്കറി കടകളിൽ നിന്നൊക്കെ ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ മുറിക്കുമ്പോഴായിരിക്കും അത്തരത്തിലുള്ള പുഴുക്കളെ കാണുന്നത് തന്നെ. അപ്പൊ ഇത് തുരന്നകത്ത് കയറി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുന്നേ കൂട്ടി ഒരു പ്രതിരോധ മാർഗം, തുടക്കത്തിൽ തന്നെ നമ്മൾ വേപ്പിൻ കുരുസത്ത് പ്രയോഗിക്കുക. അതേപോലെ നമുക്കൊരു മിത്രകുമ്മളായിട്ടുള്ള ബിവേറിയ ബസിയാന നമുക്ക് ലഭ്യമാണ്. ഇത് നമുക്ക് പൊടി രൂപത്തിൽ ലഭ്യമാണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലും, ലായനിയാണെങ്കിൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലും നമുക്ക് കലക്കി തളിച്ചു കൊടുത്താൽ അത്യാവശ്യം എവിടെയെങ്കിലും ഈ പുഴുക്കൾ ഉണ്ടെങ്കിൽ അതിന് രോഗം വരുത്തി കൊല്ലാനായിട്ട് ഇത്തരത്തിലുള്ള മിത്രകുമ്മളുകൾ
1: സഹായിക്കുന്നു.
2: ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഒരു പ്രശ്ന പരിഹാര മാർഗം എന്നുള്ള രീതിയിൽ മുൻകൈ കൂട്ടി ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു വിധത്തിൽ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗോമൂത്രം, കാന്താരി മിശ്രിതം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് 1 ലിറ്റർ ഗോമൂത്രം എടുത്താൽ 10 ഗ്രാം കാന്താരി മുളക് അതിൽ നന്നായിട്ട് അരച്ച് ചേർത്ത് അതിൽ 9 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ലായനി തയ്യാറാക്കി തളിച്ചു കൊടുക്കുന്നതും അത്യാവശ്യം ജൈവ നിയന്ത്രണ ഉപാധികൾ നമുക്ക്
1: റിപ്പലന്റ് ആയിട്ട് വർക്ക് ചെയ്യും.
2: അതെ, റിപ്പലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനോട്

0: പ്രത്യേകിച്ച് നീരൂറ്റി കുടിക്കുന്ന ചെറിയ പ്രാണികളുണ്ട്. അവർ മിക്കവാറും തന്നെ ഇലയുടെ അടിഭാഗത്തായിരിക്കും ഇരിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് പ്രകടമായിട്ട് മനസ്സിലാവത്തില്ല. എന്നിരുന്നാൽ പോലും ഇലയുടെ മുകൾ ഭാഗം ഒരു നരപ്പൻ പരുവത്തിലിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇലയുടെ അടിഭാഗം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചെറിയ പ്രാണികൾ, അതായത് മണ്ടരികൾ, മുഞ്ഞ, അതുപോലെ ഇലപ്പേൻ, അസാധാരണമായിട്ട് നീരൂറ്റി കുടിക്കുന്ന ചെറിയ പ്രാണികളാണ് ഈ ഇത്തരത്തിലുള്ള പ്രാണികൾ. ഇതിനാദ്യം തന്നെ നമ്മൾ സുരക്ഷിതമായിട്ട് പറയുന്നൊരു നിയന്ത്രണ മാർഗം ജലസേചനം കൊടുക്കുക എന്നുള്ളത്. ജലസേചനം പ്രത്യേകിച്ചും ഇലയുടെ അടിഭാഗങ്ങൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രാണികളെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കഞ്ഞിവെള്ളം ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്ത് ഇലകളുടെ അടിഭാഗങ്ങളിൽ ഒഴിച്ചു കൊടുത്താലും ഇത്തരത്തിലുള്ള പ്രാണികളുടെ ചലനശേഷി നമുക്ക് നിർവീര്യമാക്കാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന മറ്റൊന്നാണ് വേപ്പധിഷ്ഠിത കീടനാശിനി. അത് വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ നമുക്ക് തയ്യാറാക്കി തളിക്കാം, അല്ലെങ്കിൽ വേപ്പെണ്ണ ആവണക്ക എണ്ണ എമൽഷൻ തയ്യാറാക്കി തളിക്കാം. ഇത്തരത്തിലുള്ള തളിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കീടങ്ങളുടെ കഴിക്കാനുള്ള അവരുടെ പ്രവണത നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇലകളെ ആക്രമിക്കുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും, കീടങ്ങളെ നമുക്ക് ഒരു വിധത്തിൽ നിയന്ത്രിച്ച് നിർത്താനായിട്ടും സാധിക്കും. അതുമല്ല നമ്മൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എന്താ വെച്ചാൽ കീടനാശിനികളായിട്ട് നമുക്ക് മണ്ടരികൾക്കൊക്കെ നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കും. സ്പൈറോമെസിഫൻ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അതൊരു 0.8 mL വെള്ളത്തിൽ നിന്ന് തോതിൽ കലക്കി നമുക്ക് തളിച്ചു കൊടുക്കാം. ഇപ്പം ഈ രീതിയിൽ ജൈവ കീടനാശിനിയും രാസ കീടനാശിനി അത്യാവശ്യ ഘട്ടങ്ങളിലുമായിട്ട് സംയോജിതമായിട്ടാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വിളകളുടെ ചുറ്റുപാട് നമ്മൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കള നിയന്ത്രണം വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം കള നിയന്ത്രണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇത്തരത്തിലുള്ള കീടങ്ങൾ നമ്മളുടെ വിളകൾ അവിടെ ഇല്ല എങ്കിൽ പോലും കളകളിൽ അത്യാവശ്യം അവരുടെ ജീവിതചക്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം അവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പച്ചക്കറി വിളകളെ അത് ആക്രമിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും കള നിയന്ത്രണം വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ കൃഷി ചെയ്യുമ്പോഴും അതിൽ കൃഷി തുടങ്ങുമ്പോഴും ഒക്കെ തന്നെ കള നിയന്ത്രണം വളരെ നന്നായിട്ട് ചെയ്യേണ്ടതായിട്ട് ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ കെണി വിളകൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പ്രത്യേകിച്ചും വഴുതനവർഗ്ഗ വിളകളിൽ പ്രധാനമായിട്ടും ചെയ്യാൻ ആവണക്ക് ചുറ്റുപാടും വളർത്തുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ കീടങ്ങൾ കൃഷിസ്ഥലത്തേക്ക് കയറാതെ തന്നെ ഈ കെണി വിളകളിലേക്ക് നമുക്ക് സുരക്ഷിതമായിട്ട് കീടനാശിനി പ്രയോഗം കൊടുത്താൽ മതിയാവും. അതേപോലെ നമുക്ക് ചോളം നടുകയാണെങ്കിലും വെള്ളീച്ച പോലുള്ള ചെറിയ പ്രാണികളെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും.
1: ചുറ്റുമാണോ ചെയ്യേണ്ടത്?
0: അതെ, കെണിവിളകൾ നമ്മൾ കൃഷിസ്ഥലത്തിന് ചുറ്റുമായിട്ട് നട്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കീടങ്ങളെ നിയന്ത്രിക്കാം. ഇതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമിതമായ കീടനാശിനി പ്രയോഗം ഒഴിവാക്കുക എന്നുള്ളതാണ്. കർഷകര് കീടനാശിനി ഉപയോഗിക്കുന്നതിന് മുൻപേ തന്നെ കൃഷിസ്ഥലത്ത് വളരെ സുരക്ഷിതമായിട്ട് ഒബ്സർവ് ചെയ്യണം, അതായത് നിരീക്ഷിച്ച് നോക്കണം നമ്മളുടെ പച്ചക്കറികളിൽ കീടങ്ങളാണോ രോഗങ്ങളാണോ എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ മരുന്ന് തളി കൊടുക്കാൻ. കൃത്യമായിട്ടും മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. കീടങ്ങളെ നമുക്ക് കാണാനായിട്ട് തന്നെ പറ്റും. അത് വണ്ടുകളായിട്ടായിരിക്കാം, പുഴുക്കളായിട്ടായിരിക്കാം, അല്ലെ അതിൻ്റെ മുട്ടക്കൂട്ടങ്ങളായിരിക്കാം, അതിൻ്റെ സമാധിയിലിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വിസർജ്യ വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് തിന്ന ഭാഗങ്ങൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് അരിപ്പ പോലെ അതിൻ്റെ ഹരിതകം മുഴുവൻ കാർന്നു നന്നായിട്ട് കാണാൻ പറ്റും, നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അടിയിലിരിക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ കണ്ണുകൊണ്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിനുപരിയായിട്ട് നമ്മൾ രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രശ്നങ്ങളേറിയ രോഗങ്ങളും തന്നെയുണ്ട്. കർഷകർ വഴുതന, തക്കാളി, മുളക് ഇത് കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ബാക്ടീരിയൽ വാട്ടം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട രോഗം പരത്തുന്നത് അണുക്കളാണ്. അതായത് ബാക്ടീരിയ ആകാം, കുമിൾ രോഗങ്ങൾ അല്ലെങ്കിൽ ഫംഗസ് രോഗങ്ങളാകാം, വൈറസ് രോഗങ്ങളാകാം, ഇതൊക്കെ തന്നെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള അണുക്കളാണ്. ഈ അണുക്കളെ നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന നിരീക്ഷിക്കുമ്പോൾ ലക്ഷണങ്ങളായിരിക്കാം. ഒന്നുകിൽ വാടിപ്പോകാം, ചീയലാകാം, അഴുകലാകാം, ഇലപ്പൊട്ടാകാം, മൂടുചീയലാകാം, ഇതൊക്കെ തന്നെ ലക്ഷണങ്ങൾ മാത്രമേ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ മുന്നേ കൂട്ടി കാണുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വഴുതനവർഗ്ഗ വിളകളിൽ അത്യാവശ്യം നമ്മൾ പൂക്കൾ എത്തിക്കഴിയുമ്പോഴായിരിക്കും സാധാരണഗതിയിൽ രോഗങ്ങൾ പടരാൻ തുടങ്ങുന്നത്. ദ്രുതഗതിയിലായിരിക്കും ഈ വാട്ടം സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കൃഷി ചെയ്യുമ്പോൾ തന്നെ മണ്ണിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുമ്മായ പ്രയോഗം ചെയ്യുക. കാരണം അമ്ലത്വ ക്രമീകരണം ഇതേപോലെ ബാക്ടീരിയൽ വാട്ടങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ കർഷകർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രയോഗം നല്ലതാണ്. അതായത് സെൻറ് ഒന്നിന് നമ്മൾ 2 കിലോഗ്രാം കുമ്മായപ്രയോഗം ചെയ്ത് ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സെൻറ് ഒന്നിന് ഒരു 6 കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡറും നമ്മൾ കൊടുത്തതിന് ശേഷം അടുത്തൊരു 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ നടുന്നതിനെക്കുറിച്ച് ക്രമീകരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ വാട്ട രോഗത്തിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച വേപ്പിൻ പിണ്ണാക്ക്

0: ചാണകപ്പൊടി മിശ്രിതം മണ്ണിൽ കൊടുക്കുക. തുടർന്ന് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വീണ്ടും സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്നുള്ള മിത്ര ബാക്ടീരിയ നമ്മൾ മണ്ണിൽ ഒരു 10 മുതൽ 15 ദിവസം ഇടവേളകളിൽ സുരക്ഷിതമായിട്ട് കൊടുക്കുക. അതൊരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് അത് മണ്ണിൽ, പ്രത്യേകിച്ചും ചെടികളുടെ ചുവട്ടിൽ നമ്മൾ കുതിർത്ത് കൊടുക്കാം, ഇലകളിൽ തളിച്ചു കൊടുക്കാം. അപ്പം ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബാക്ടീരിയൽ വാട്ടത്തിനെ നമുക്ക് പ്രതിരോധിച്ച് നിർത്താനായിട്ട് സാധിക്കും.
1: ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ നമുക്ക് ശരിയായി
0: എടുക്കാനായിട്ട് പാടായിരിക്കും. കാരണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്തടുത്ത ചെടികളിലേക്ക് വ്യാപിക്കുന്നതിന്റെ തോത് വളരെ പെട്ടെന്നായിരിക്കും. കാരണം വെള്ളത്തിൽ കൂടെയാകാം, മണ്ണിൽ കൂടെയാകാം, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ കൂടെയാകാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ബാക്ടീരിയൽ വാട്ടം തടയാൻ മുൻകരുതൽ എടുക്കേണ്ടതായിട്ട് വരും.
1: പിന്നെ കുമിൾവാട്ടവും ഉണ്ടല്ലോ.
0: അതെ അതെ, കുമിൾവാട്ടങ്ങളും ഉണ്ട്. കുമിൾവാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിലുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ ചെയ്യുന്നതിനുപരിയായിട്ട് അത്യാവശ്യം വരികയാണെങ്കിൽ ഒരു കുമിൾനാശിനികൾ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. അതിന് നമുക്ക് കോപ്പർ ബേസ്ഡ് ഫംഗിസൈഡ്സ്, അതായത് തുരിശു ചേർന്ന കുമിൾനാശിനികൾ നമുക്ക് ലഭ്യമാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് നമുക്ക് ലഭ്യമാണ്, കോപ്പർ ഹൈഡ്രോക്സൈഡ് നമുക്ക് ലഭ്യമാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് ആണെങ്കിൽ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും, കോപ്പർ ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് ഫംഗൽ ഡിസീസ് അതല്ലെങ്കിൽ ബാക്ടീരിയൽ ഡിസീസ് വരുന്ന കൃഷി സ്ഥലങ്ങളാണെങ്കിൽ അടുത്ത പ്രാവശ്യം ആ കൃഷി അവിടെ ഒഴിവാക്കി മറ്റ് വിളകൾ അവിടെ ചെയ്യുന്നതായിരിക്കും പുതിയ വിള പരിക്രമണം വളരെ നല്ല ഒരു കാര്യമാണ്.
1: സൈക്കിൾ ഒന്ന്
0: ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ മണ്ണിൽ നമുക്ക് മറ്റൊരു പ്രയോഗം നടത്താൻ പറ്റുന്നതാണ് വാം അല്ലെങ്കിൽ വെസിക്കുലാർ ആർബിസ്കുലാർ മൈക്കോറൈസ. അതൊരു വേര് കുമിളാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പ്രതിരോധ ശേഷി കൂട്ടും. തൈകൾ നടുന്ന സമയത്ത് നമുക്കിത് കൊടുക്കാം. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് പോട്രയിൽ തൈകൾ നടുകയാണെങ്കിൽ 2 ഗ്രാം വീതം ആ മിശ്രിതത്തിൽ കൊടുക്കാം. അല്ല, നമ്മൾ തവാരണയിൽ നടുകയാണെന്നുണ്ടെങ്കിൽ 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ നമുക്ക് കൊടുക്കാം. അത് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ രോഗപ്രതിരോധ ശേഷി കിട്ടും, മണ്ണിൽ കിടക്കുന്ന അമിതമായ ഫോസ്ഫറസിനെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും, വേരുപടലം കൂട്ടും, അത്യാവശ്യം ഒരു വരൾച്ചയെ പ്രതിരോധിക്കാനും സാധിക്കുന്നുണ്ട്.
1: പിന്നെ നമ്മൾ വിത്ത് നടുമ്പം അതിന്റെ ഒരു പരിചരണവും കൂടെ ചെയ്താൽ,
0: വിത്ത് പരിചരണം പറയുമ്പോൾ തീർച്ചയായും വിത്തിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചു വേണം ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ രോഗം ഉള്ള ചെടിയിൽ നിന്ന് ഒരു കാരണവശാലും വിത്ത് ശേഖരിക്കരുത്, ഇത്തരത്തിലുള്ള വിളകൾക്ക് പ്രത്യേകിച്ചും. കാരണം ഇതിനകത്ത് വൈറസ് രോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ തന്നെ ഫംഗസ് രോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് മുളകിലൊക്കെ ആണെങ്കിൽ അഴികൾ രോഗങ്ങളൊക്കെ വ്യാപകമായിട്ട് കാണുന്നതാണ്. മുളകിൻ്റെ കായകളുടെ അഴികളുണ്ട്, ഇലകളുടെ അഴികളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അഴികൾ രോഗങ്ങളുള്ള ചെടികളുടെ വിത്തുകളൊന്നും ഒരു കാരണവശാലും നമ്മൾ ശേഖരിച്ച് അടുത്ത കൃഷിക്ക് ഉപയോഗിക്കരുത്. അപ്പം അഥവാ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിത്തുകൾ ഏതാണെങ്കിൽ തന്നെയും നമ്മളൊരു വിത്ത് പരിചരണം നല്ലത് തന്നെയാണ്. 1 കിലോഗ്രാം വിത്തിന് ഒരു രാസ കുമിൾനാശിനി പരിചരണമാണെങ്കിൽ നമുക്ക് ബാവസ്റ്റിന് ഉപയോഗിക്കാം, അതായത് കാർബൺ ഡയോക്സൈഡ് എന്നുള്ള കെമിക്കൽ ഉപയോഗിക്കാം. അത് 1 കിലോഗ്രാം വിത്തിന് 2 ഗ്രാം എന്ന രീതിയിൽ നമ്മൾ കൊടുത്താൽ മതിയാവും. അതേസമയം ജൈവ നിയന്ത്രണ മാർഗത്തിലാണെങ്കിൽ സ്യൂഡോമോണാസ് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ നമ്മൾ ഇതിന്റെ തൈകൾ പറിച്ചു നടുമ്പോഴും നമുക്ക് ആ വേരുകളെയും വേണമെങ്കിൽ പരിചരിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം. കാരണം പരിചരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മണ്ണിൽ കൊണ്ട് നടുമ്പോൾ വേരുകൾക്ക് ഒരു രോഗപ്രതിരോധ ശേഷി കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വിത്ത് നടുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ആരോഗ്യമുള്ള വിത്ത്, ഗുണമേന്മയുള്ള വിത്ത്, അത് വിശ്വാസമുള്ള സ്രോതസ്സിൽ നിന്ന് തന്നെ വാങ്ങിച്ച് തയ്യാറാക്കി കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഈ പച്ചക്കറിയിലെ ഈ വഴുതനവർഗ്ഗ വിളകളുടെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഏകദേശം 3 മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിളയാണ്. നമുക്ക് ഈ പറയുന്ന കൃഷിസ്ഥലങ്ങളിലെല്ലാം തന്നെ ചെല്ലുമ്പോഴും അത്യാവശ്യം വീട്ടാവശ്യത്തിൽ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് 1 ഓ 2 ഓ കായകളാണെങ്കിൽ പോലും അവർക്ക് സുരക്ഷിതമായിട്ട് വലിയ കീടനാശിനികളില്ലാതെ ചെയ്യാം. അതേപോലെ നമുക്ക് മുളക് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്രോപ്പാണ്. കീടനാശിനികളുടെ അമിതമായ പ്രയോഗം മുളകിൽ വരാറുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ വളരെ പ്രതിരോധ ശേഷിയുള്ള ഉജ്ജ്വല, അനുഗ്രഹ എന്ന ഇനങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. അതിനോടുപരിയായിട്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഇനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ബാംഗ്ലൂരിന്റെ അർഹ ഖ്യാതി എന്ന് പറയുന്ന ഒരു ഇനം. അത് കാര്യമുളകം നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടും. എന്നിരുന്നാൽ പോലും വളരെ നല്ല അത്യാവശ്യം പ്രതിരോധ ശേഷിയും അതുപോലെ കായ്ഫലം കൂടുതലുള്ള ഒരു വിളയും തന്നെയാണ്. നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുളക് ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മണ്ണിൻ്റെ അമ്ലത്വം വളരെ കൃത്യമായിട്ട് ക്രമീകരിക്കണം. അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ലായനി തയ്യാറാക്കി നമ്മൾ ഒഴിക്കേണ്ടതായിട്ടൊക്കെ വരും. പക്ഷേ അതിനൊപ്പം മഞ്ഞക്കെണികൾ, നീലക്കെണികൾ, വെള്ളക്കെണികൾ, ഇത് മൂന്നും തന്നെ നമ്മൾ കൃഷിസ്ഥലത്ത് ഉപയോഗിക്കുക. മഞ്ഞക്കെണികളാണെങ്കിൽ വെള്ളീച്ചകളെയും, അതേപോലെ നീലക്കെണികളാണെങ്കിൽ എലപ്പേനുകളെയും, വെള്ളക്കെണികളാണെങ്കിൽ വെള്ളീച്ചകളെയും, അതേപോലെ തന്നെ മുഞ്ഞ ഇതുപോലെ ചെറിയ പ്രാണികളെല്ലാം തന്നെ ആകർഷിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ മുരടിപ്പ് വരും. അത് 2 തരത്തിലും നമുക്ക് മനസ്സിലാക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ വൈറസ് രോഗം ബാധിച്ചുള്ള മുരടിപ്പ് വരാം.

0: അല്ലെന്നുണ്ടെങ്കിൽ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, എലപ്പേനാകാം വെള്ളീച്ചയാകാം, ഇതൊക്കെ തന്നെ നീരൂറ്റി കുടിക്കുമ്പോഴും അതിൻ്റെ മുകള ഭാഗങ്ങൾ മുരടിച്ച് പോകുന്നൊരവസ്ഥയിലേക്ക് മാറും. അപ്പം നമ്മൾ ആദ്യം തന്നെ ആ മുകള ഭാഗങ്ങൾ ഒടിച്ചു മാറ്റി അത് വൈറസ് രോഗമല്ല എന്ന് സ്ഥിരീകരിക്കാനായിട്ട് അതിനുശേഷം നമ്മളൊരു വേപ്പതിഷ്ഠിത കീടനാശിനികൾ തയ്യാറാക്കി തളിക്കുക. അതിനോടൊപ്പം തന്നെ നമുക്കൊരു മിത്രകുമൾ ലഭ്യമാണ്, ലെക്കാനി സീലിയം ലെക്കാനി. ഇത് നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം. ലായനി രൂപത്തിലാണെങ്കിൽ 5 മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലും, പൊടി രൂപത്തിലാണെങ്കിൽ 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലും എന്ന തോതിൽ നമുക്ക് തളിച്ചു കൊടുക്കാം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ചെറിയ പ്രാണികൾക്ക് രോഗം വരുത്തി കൊല്ലാനുള്ള ഒരു മിത്രകുമിളാണ്. ഇതൊക്കെ തന്നെ തളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലകളുടെ അടിഭാഗത്ത് വേണം ഇതിൻ്റെ തളി ചെല്ലാനായിട്ട്. കെണികൾ ഉപയോഗിക്കുമ്പോഴും നമ്മളുടെ ചെടികളുടെ ഉപരിതലത്തിന് പ്രത്യേകിച്ചും ഇല പ്രതലത്തിൻ്റെ ഒരടി മുകളിലായിട്ടെങ്കിലും തന്നെ ഈ കെണികൾ സ്ഥാപിക്കണം. ഒരു കാരണവശാലും ഇലകളുടെ അടിയിലായിട്ടല്ല കെണികൾ വെക്കേണ്ടത്, മുകളിലായിട്ട്. എന്നിരുന്നാൽ മാത്രമേ ഈ വെളിച്ചത്തിലേക്ക് ചെറിയ ഈച്ചകൾ ആകർഷിക്കത്തുള്ളൂ. ഈ കെണികൾ തന്നെ നമുക്ക് വിപണിയിൽ 25 മുതൽ 50 രൂപ നിരക്കിൽ റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. പക്ഷേ സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ പറ്റും. അത് മഞ്ഞ കളറാണെങ്കിൽ മഞ്ഞ തരത്തിലുള്ള പെയിൻറ്റോ, അല്ലെങ്കിൽ നീലയാണെങ്കിൽ നീല കളറോ, വെള്ളയാണെങ്കിൽ വെള്ള കളറിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ തകരപ്പാട്ടോ ഏത് കളറിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. അതിൻ്റെ മുകളിലായിട്ട് സ്വല്പം ആവണക്കെണ്ണ അല്ലെങ്കിൽ ഗ്രീസ് പുരട്ടിയാൽ മതിയാവും. അപ്പോൾ അത് തോർന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആഴ്ചയിലാഴ്ചയിൽ ഒന്ന് വീണ്ടും ഒന്ന് പുരട്ടി കൊടുക്കുക. അതേപോലെ നമുക്ക് ബന്ദി ചെടികൾ എക്കോളജിക്കൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ചെറിയ കീടങ്ങളെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും.
1: ബിന്ദു മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച്. വഴുതനവർഗ വിളകളിൽ വരുന്ന രോഗങ്ങളും കീടങ്ങളും എങ്ങനെയാണ് നമ്മൾ അതിനെ നിയന്ത്രിക്കേണ്ടത്, ഈ കാര്യം വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: വഴുതനവർഗ വിളകളിലെ രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ച് തിരുവനന്തപുരം മിത്രനികേതൻ ICAR കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദു ആർ മാത്യൂസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നതിന് എന്തെങ്കിലും നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടോ? ഉത്തരം ഉണ്ട്. വളർത്തു നായ്ക്കൾക്ക് എല്ലാ വർഷവും പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകിയിരിക്കണം. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസും എടുക്കേണ്ടതാണ്. മാത്രമല്ല, ഇത് ഓരോ വർഷവും പുതുക്കുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നതിന് അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങൾ. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു.

0: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.
1: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
2: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെയും കർഷകരെയും ബന്ധിപ്പിച്ച് നൂതന കാർഷിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ കൃഷിരീതികളും കർഷകരിലെത്തിക്കുന്നതിനായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലും ആത്മ തിരുവനന്തപുരം സംഘാടനത്തിലും നടക്കുന്ന കാർഷിക പ്രദർശന വിപണന മേളയ്ക്ക് നാളെ തുടക്കമാകും. കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷനിൽ രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങ് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി IAS മുഖ്യപ്രഭാഷണം നടത്തും. മേളയുടെ ഭാഗമായി ജൂലൈ 16-17 തീയതികളിൽ കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖവും സംഘടിപ്പിക്കും. കാലാവസ്ഥാ വ്യതിയാനവും കൃഷിരീതികളും കാർഷിക വിളകളിലെ സംയോജിത കീടരോഗ നിയന്ത്രണം, അഗ്രോ ഇക്കോളജിക്കൽ സോൺ അധിഷ്ഠിത കൃഷി, കിഴങ്ങുവർഗ വിളകളിലെ നൂതന സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിക്കും. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടപ്പാക്കുന്ന 6 മാസ ദൈർഘ്യമുള്ള തേനീച്ച വളർത്തൽ പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ഈ മാസം 31 മുമ്പ് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9747321760 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9747321760. കാർഷിക നിർദ്ദേശങ്ങൾ. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപ്പാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിൻ തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ട് കുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. കുരുമുളക്. മഴക്കുറവ് അനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം.

കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 22,800 രൂപ, ആലപ്പുഴ 23,000 രൂപ, ചെങ്ങന്നൂർ 25,000 രൂപ, കോട്ടയം 25,800 രൂപ, പാല 24,300 രൂപ, എറണാകുളം 22,700 രൂപ, കൊച്ചിറെഡി 22,500 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 14,200 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000 രൂപ, അടൂർ 20,000 രൂപ, കായംകുളം 21,000 രൂപ, പുളിങ്കുന്ന് 22,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000 രൂപ, കോട്ടയം 26,000 രൂപ, എറണാകുളം 27,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700 രൂപ, തൊടുപുഴ 3,100 രൂപ, കട്ടപ്പന 2,700 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് നെടുമങ്ങാട് 66,000 രൂപ, അടൂർ 70,000 രൂപ, പാല 67,000 രൂപ, കൊച്ചി ഗാർബിൾഡ് 71,600 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 69,600 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,300 രൂപ. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 22,000 രൂപ, പുനലൂർ 26,500 രൂപ, കോട്ടയം 24,500 രൂപ, പാല 23,000 രൂപ, മൂവാറ്റുപുഴ 22,000 രൂപ. ഇതോടെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിൽ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീം എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ വിശദമായി. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാവണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ട്രൈബ്യൂണൽ ഉത്തരവുകൾ ശരിവച്ച ഗുവാഹത്തി ഹൈക്കോടതിയുടെ വിധിയും സുപ്രീംകോടതി റദ്ദാക്കി. ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള മികച്ച സംരംഭമാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള NCCയുടെ കേഡറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നശാമുക്ത് ഭാരത് അഭിയാൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നിവയുൾപ്പെടെയുള്ള NCCയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിനിലെത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സംഘം ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം.

0: സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഭീഷണി, ഡാറ്റ മോഷണം, ഒറ്റപ്പെട്ട തട്ടിപ്പുകൾ തുടങ്ങിയവയിൽ മാത്രമായി ഒതുങ്ങുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ 2025-26 റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
1: സൈബർ സുരക്ഷ, അപകട സാധ്യതകൾ, ഇടപാടുകളിലെ സമഗ്രത, ഉപഭോക്താക്കളുടെ വിശ്വാസം, പ്രവർത്തന തുടർച്ച, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളിലുള്ള ആത്മവിശ്വാസം എന്നിവയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക മേഖലയുടെ ദ്രുതഗതിയിലുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിലെ സൈബർ അപകട സാധ്യതകളും വർദ്ധിച്ചുവരികയാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെ രൂപപ്പെടുത്തുന്ന സൈബർ സുരക്ഷാ രംഗത്തിന്റെ സമഗ്രമായ വിശകലനം ഡിജിറ്റൽ ത്രെഡ് റിപ്പോർട്ട് നൽകുന്നു. സൈബർ ഭീഷണികളെ നേരിടുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾ, സൈബർ സുരക്ഷാ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംഭാവനകളുടെ ദുരുപയോഗം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ക്ഷേത്ര ട്രസ്റ്റിനും കോടതി നോട്ടീസ് അയച്ചു. കഴിഞ്ഞ മാസം 13-നാണ് ഉത്തർപ്രദേശ് സർക്കാർ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. ഒരു റിപ്പോർട്ട്.
1: വസ്ത്രധാരണം, ഫാഷൻ, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തരമേള. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ലധികം വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രത്നങ്ങൾ, ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, ജൈവ അജൈവ രാസവസ്തുക്കൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ ജൂണിലെ വ്യാപാര കയറ്റുമതി വളർച്ച രേഖപ്പെടുത്തിയവയിൽ ഉൾപ്പെടുന്നു. കൊളംബിയയിൽ നടന്ന 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ സ്വർണമെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ യുവശക്തിയുടെ വിജയമാണ് ഈ മെഡൽ നേട്ടമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രംശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ IT കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBGRAMG പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. July 15 വരെ എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി കേന്ദ്ര സംഘം ആശയവിനിമയം നടത്തി. കേരളത്തിൽ ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കും. കണ്ണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT, റൂർക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. 2022 34 മണ്ണിടിച്ചിൽ കണിച്ചാറിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പദ്ധതി വിജയിച്ചാൽ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും.
0: ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബെർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. ഈ മാസം 20 ഫൈനൽ. മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ എന്നിവയ്ക്ക് നേരെയുണ്ടായ US വ്യോമ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് ഇറാന്റെ സായുധസേനാ വിഭാഗം അറിയിച്ചു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനെ

0: മണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിലെ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം 8:35.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: സുനിൽ ഗംഗോപാധ്യായ എഴുതിയ നോവൽ ആത്മപ്രകാശം. രചന ജേക്കബ് എബ്രഹാം. വ്യവസ്ഥയോടുള്ള അമർഷവും തൊഴിലില്ലായ്മയും പ്രണയ തകർച്ചകളും അസ്തിത്വ വ്യഥകളും യുവത്വത്തിന്റെ വിഹ്വലതകളുമായി ആവിഷ്കരിക്കുന്ന നിരവധി കൃതികൾ ലോകസാഹിത്യത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. രണ്ട് ലോകമഹായുദ്ധങ്ങൾ മാനവികതയുടെ മേൽ കനത്ത പ്രഹരം സൃഷ്ടിച്ചു. യുവജനത കടുത്ത നിരാശയിൽ വീണു. ആ പ്രതിഷേധ ചൂടിൽ നിന്ന് ലോകവ്യവസ്ഥയോടുള്ള പ്രതിഷേധാഗ്നിയിൽ പുതിയ പുതിയ സാഹിത്യകൃതികൾ പിറവിയെടുത്തു. അങ്ങനെ വംഗദേശത്ത് ബംഗാളി സാഹിത്യത്തിൽ പിറന്ന നോവലാണ് സുനിൽ ഗംഗോപാധ്യായയുടെ ആത്മപ്രകാശം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമുൾപ്പെടെ ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയ സുനിൽ ഗംഗോപാധ്യായയുടെ ആദ്യ നോവലാണ് ആത്മപ്രകാശം.
3: കാലത്ത് പരിതോഷ് വന്നു പറഞ്ഞു, എന്താണിതെല്ലാം? നിങ്ങളൊക്കെ എന്താണ് ഈ തുടങ്ങിയിരിക്കുന്നത്? എല്ലാത്തിനും ഒരു അതിര് വേണം. അപ്പോഴും ഞാൻ 2 കപ്പ് ചായ കുടിച്ചിട്ടില്ലായിരുന്നു. പത്രം വായിക്കാൻ ശ്രമിക്കവേ കണ്ണു രണ്ടും പശ പിടിച്ചതുപോലെ ഒട്ടിപ്പോയിരുന്നു. ഉറക്കം മാറിയിരുന്നില്ല. തലയ്ക്ക് നല്ല കനം തോന്നി. വരാന്തയിൽ നിന്ന് തന്നെ പരിതോഷ് വരുന്നത് ഞാൻ കണ്ടിരുന്നു. കുട ചൂടി ഒരു കൊക്കിനെപ്പോലെ കാലുകൾ നീട്ടി നീട്ടി വെച്ച് നടന്നു വന്നു. ഞാൻ ബുദ്ധിമുട്ടി കണ്ണു തുറന്നുകൊണ്ട് ചോദിച്ചു, എന്താണ് കാര്യമനിയ? എന്റെ കൂട്ടുകാരൻ ശേഖറിന്റെ അനുജനാണ് പരിതോഷ്. ഇന്നലെ രാത്രി നിങ്ങളെല്ലാം എവിടെയായിരുന്നു? ഞാൻ അവനെ തുറച്ചു നോക്കി. ചില സമയത്ത് ഇവന്റെ വർത്തമാനം എനിക്കിഷ്ടപ്പെടാറില്ല. മര്യാദക്കാരനും വിനയശീലനുമാണ്, എന്നാൽ ഇടയ്ക്ക് മാറും. MA പഠിക്കുകയാണ്. ഞങ്ങൾ പലയിടത്തുമായിരുന്നു. എന്താണ് കാര്യം? ശേഖർ ചേട്ടൻ രാത്രി വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. അമ്മ എന്നെ അന്വേഷിക്കാൻ വിട്ടതാണ്.
2: ആത്മപ്രകാശം എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇന്ത്യൻ സാഹിത്യത്തിലെ ലബ്ധപ്രതിഷ്ഠനായ എഴുത്തുകാരൻ സുനിൽ ഗംഗോപാധ്യായയുടെ ആദ്യ നോവൽ എന്ന പ്രത്യേകതയും ഈ കൃതിക്കുണ്ട്. 1966 പുറത്തിറങ്ങിയ ഈ നോവൽ ബംഗാളി സാഹിത്യത്തിൽ ഒരു പുതിയ പന്ഥാവ് വെട്ടിത്തുറന്നു. യുവാക്കളും യുവതികളും എന്ന പേരിൽ നോവലിസ്റ്റ് എഴുതി തുടങ്ങിയ രചന പിന്നീട് ആത്മപ്രകാശം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു.
4: കൽക്കത്തയിലാണ് കഥ നടക്കുന്നത്. ശേഖറിനെ തേടിയെത്തുന്ന പരിതോഷ് ഒരു അന്വേഷണം തുടങ്ങിവെക്കുന്നു. ശേഖറിനെ അന്വേഷിക്കുക എന്ന ഉത്തരവാദിത്വം നോവലാഖ്യാനം ചെയ്യുന്ന സുനിൽ എന്ന കഥാപാത്രത്തിൽ എത്തിച്ചേരുകയാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രമായ സുനിൽ എഴുത്തുകാരന്റെ ആത്മസ്പർശം കലർന്ന കഥാപാത്രമാണ്. ഒരർത്ഥത്തിൽ എഴുത്തുകാരൻ തന്നെയാണ് നോവലിന്റെ നായകൻ. ഒരു പത്രപ്രവർത്തകനായി ജോലി ചെയ്യുന്ന സുനിലിന്റെ സുഹൃത്തുക്കളാണ് ശേഖർ, അവിനാശ്, സുവിമൽ, സുഖദ് എന്നിവർ. എല്ലാവരും യുവാക്കളാണ്. സമുദായം കെട്ടിപ്പൊക്കിയ അതിരുകളായ സദാചാരം, പരിശുദ്ധി, ശ്ലീലത, മാന്യത എന്നിവയൊക്കെ ചോദ്യം ചെയ്യുകയാണ് നോവൽ.
2: ശേഖർ വീട്ടിലെത്തിയിട്ടില്ല എന്ന അറിവ് സുനിലിനെ ആശങ്കയിലാക്കുന്നു. പരിതോഷിനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് മടക്കി അയച്ച ശേഷം അയാൾ തന്റെ സുഹൃത്തുക്കളോട് കാണാതായ ശേഖറിനെക്കുറിച്ച് അന്വേഷിച്ചു പോകുന്നതോടെയാണ് നോവൽ ചടുലമാവുന്നത്. പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുന്നതിന് തങ്ങളുടേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്താം എന്ന തീരുമാനത്തിലാണ് കൂട്ടുകാർ. ശേഖർ വിചിത്രശീലങ്ങളുള്ള ഒരു യുവാവാണ്.

0: അയാൾക്ക് ജോലിയുണ്ട് എങ്കിലും ഓഫീസിൽ പോകുന്നതിനും ജോലി ചെയ്യുന്നതിലും കൃത്യനിഷ്ഠയൊന്നുമില്ല. സുഹൃത്തുക്കൾക്കൊപ്പം ചുറ്റിയടിക്കുക, മദ്യശാലകൾ സന്ദർശിക്കുക, വേശ്യാഗൃഹങ്ങളിൽ പോവുക എന്നതൊക്കെ ശേഖറിന്റെ ശീലങ്ങളിൽ ഉൾപ്പെടുന്നു. കൽക്കട്ടയിലെ തെരുവുകളിൽ അരാജകവാദികളായ ആ യുവാക്കൾ അലഞ്ഞു തിരിയാറുണ്ട്.
1: കഥാനായകനായ സുനിൽ ഗ്രാമത്തിൽ നിന്നും മാതാപിതാക്കളോട് പിണങ്ങി കൽക്കത്ത എന്ന മഹാനഗരത്തിൽ എത്തപ്പെട്ടതാണ്. ചെറിയമ്മയും ഭർത്താവും നഗരത്തിൽ അവന് അഭയം നൽകുന്നു. പെങ്ങളുടെ ഭർത്താവിന്റെ സഹായത്തോടെ അയാൾ ഒരു ജോലി കണ്ടെത്തുന്നു. നോവലിന്റെ ആഖ്യാനം നിർവഹിക്കുന്നത് സുനിൽ എന്ന കഥാപാത്രമാണ്. ശേഖറിനെ കണ്ടെത്തുക എന്നതിലുപരി തന്നെ തന്നെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നോവലാഖ്യാനത്തിൽ കഥാനായകൻ കടന്നുപോകുന്നത്. കൽക്കത്ത എന്ന മഹാനഗരത്തിന്റെ ഇരുണ്ട ഇടങ്ങളിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയ ശേഖറിനെ ആ സ്ഥലങ്ങളിൽ അന്വേഷിക്കാൻ മഴയുള്ള ആ ദിവസം ഒരുങ്ങുകയാണ് സുനിൽ. അയാൾ ആദ്യം അവിനാശ് എന്ന സുഹൃത്തിനോട് കാര്യം പറയുന്നു.
0: അവിനാശ് ആകട്ടെ ശേഖറിനെ കാണാനില്ല എന്ന കാര്യം ഒരു തമാശയായിട്ടാണ് എടുക്കുന്നത്. അയാൾ വീട്ടുകാരോട് പറയാതെ എവിടെയെങ്കിലും ആഘോഷിക്കാൻ പോയി കാണും എന്നാണ് അവിനാശ് മറുപടി പറയുന്നത്. വൈകുന്നേരം ഒരു മദ്യശാലയിൽ കയറി അല്പം മദ്യപിക്കുക എന്നതിലാണ് അയാളുടെ താല്പര്യം. ഇരുവരും തെരുവിലൂടെ മഴ നനഞ്ഞ് നടന്ന് ഒരു ബാറിൽ അഭയം കണ്ടെത്തുന്നു. മദ്യപിക്കുന്നതിനിടയിൽ ഇരുവരും സ്ത്രീകളെക്കുറിച്ചും കാമുകിമാരെക്കുറിച്ചുമൊക്കെ വാതോരാതെ സംസാരിക്കുന്നു. എങ്കിലും സുനിൽ ശേഖറിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അയാൾക്ക് അപകടമൊന്നും സംഭവിച്ചു കാണില്ല എന്നയാൾ സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്നു. ബാറിലേക്ക് അവർ തങ്ങളുടെ മറ്റൊരു സുഹൃത്തിനെ കൂടി വിളിച്ചു വരുത്തുന്നു. ശേഖറിനെ കുറിച്ച് ഓർക്കുകയാണ് സുനിൽ.
2: ബർഹാംപൂരിൽ വെച്ചാണ് ശേഖറുമായി ഞാൻ പരിചയപ്പെടുന്നത്. അവന്റെ അമ്മാവന്റെ വീട്ടിൽ ഒരു കാലത്ത് അവൻ വരുമായിരുന്നു. ബർഹാംപൂരിലെ മെലിഞ്ഞുപോയ ഗംഗാനദിയുടെ തീരത്ത് ശേഖർമുത്ത് ഞാൻ ഉലാത്താൻ പോകുമായിരുന്നു. ശേഖറാണ് എന്നെ അരാജകത്വം പഠിപ്പിച്ചത്. ഒരു സന്ധ്യാസമയം തെരുവിൽ വെച്ച് അവൻ പറഞ്ഞു, ഇന്ന് രാത്രി വീട്ടിൽ പോവണ്ട, രാത്രി മുഴുവനും റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കാം, എത്രയോ പേർ അവിടെ അന്തി ഉറങ്ങുന്നു. എനിക്ക് പേടിയായി. ഞാൻ വീട്ടിൽ പോകാം എന്ന് പറഞ്ഞെങ്കിലും ശേഖർ സമ്മതിച്ചില്ല. റെയിൽപാളത്തിനടുത്ത് മൂന്ന് നാല് പേർ വട്ടമിട്ടിരുന്ന് എന്തോ കുടിക്കുന്നു. ശേഖറും ഞാനും അവരുടെ അടുത്തെത്തി. ജീവിതത്തിലെ ആദ്യത്തെ ലഹരി ഞാൻ അന്ന് കുടിച്ചു. ഞങ്ങൾക്ക് അന്ന് ഏതാണ്ട് 14 15 വയസ്സ് കാണും.
0: കൽക്കട്ട നഗരത്തിലെ അഴുക്കുചാലുകളിലെ ജീവിതമാണ് ഇവിടെ നോവലിസ്റ്റ് വരച്ചു കാട്ടുന്നത്. സത്യത്തിൽ അത് ഉപരിതലത്തിലെ മാന്യമായ ജീവിതത്തിന്റെ ഒരു ബദലായാണ് നോവലിൽ അവതരിപ്പിക്കുന്നത്. ഉന്നതകുലജാതരുടെ ജീവിതത്തിനു നേരെ ഒരുതരം നിഷേധത്തോടെ സഞ്ചരിക്കുന്നവരാണ് ആത്മപ്രകാശത്തിലെ കഥാപാത്രങ്ങൾ. ഗ്രാമത്തിൽ നിന്ന് കൽക്കട്ട എന്ന മഹാനഗരത്തിലേക്ക് ഓടിവന്ന സുനിൽ പഠിച്ചതെന്താണെന്ന് ചോദിച്ചാൽ, ട്യൂബ്വെല്ലിനടുത്ത് ബ്ലാഡറിൽ വാറ്റുചാരായം വിൽക്കുന്നിടത്ത് ചെന്നാൽ ഹൗറ പാലത്തിന് താഴെ നപുംസക നൃത്തം കാണാൻ കഴിയുമെന്ന് പഠിച്ചു. വേശ്യാലയങ്ങളിലേക്കുള്ള വഴികൾ അയാൾ കണ്ടെത്തി. കൂട്ടുകാർക്കൊപ്പം ചീട്ടുകളിക്കാനും സല്ലപിക്കാനും പഠിച്ചു.
1: ബോധധാരാ സമ്പ്രദായത്തിന്റെ ആഖ്യാന രീതിയാണ് ആത്മപ്രകാശത്തിൽ സുനിൽ ഗംഗോപാധ്യായ സ്വീകരിച്ചിരിക്കുന്നത്. കഥാപാത്രത്തിന്റെ മാനസിക സഞ്ചാരത്തിലൂടെയും ചിന്തയിലൂടെയും നോവലിൽ നടക്കുന്ന സംഭവങ്ങൾ വിവരിക്കുന്ന രീതി. യൂറോപ്യൻ സാഹിത്യത്തിൽ വെർജീനിയ വൂൾഫ്, ജെയിംസ് ജോയ്സ്, ഫ്രാൻസ് കാഫ്ക എന്നിവരൊക്കെ വികസിപ്പിച്ചെടുത്ത ഈ ആഖ്യാന തന്ത്രം വായനക്കാരന് താൻ തന്നെയാണ് നോവലിലെ കഥാപാത്രം എന്ന ചിന്ത ഉണർത്തുന്നു. നോവലിലെ കേന്ദ്ര പ്രമേയം കാണാതായ ശേഖറിനെ അന്വേഷിച്ചുള്ള സുഹൃത്തുക്കളുടെ യാത്രയാണെങ്കിലും അർത്ഥശൂന്യമായ തങ്ങളുടെ ജീവിതത്തിന്റെ അസ്തിത്വത്തെ തിരയുകയാണ് സുനിലും സംഘവും. വിചിത്രമായ പ്രഹേളികയാണ് നോവലിൽ ശേഖറിന്റെ തിരോധാനം.
2: ഞാൻ ശേഖറിന്റെ മുറിയിൽ കയറിയിരുന്നു. പരിതോഷ് യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞിരുന്നു. തപതി ബി എ പരീക്ഷ എഴുതി ഫലമറിയാനായി കാത്തിരിക്കുന്നു. ശേഖറിന്റെ മുറിയിലെ ക്ലോക്ക് ഓടുന്നില്ല.

0: മൂന്ന് കത്തുകൾ മേശപ്പുറത്ത്. ആരും അത് തുറന്ന് വായിച്ചിട്ടില്ല. ഒരു പുസ്തകം വായിച്ച് പകുതി മടക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ അവൻ ആത്മഹത്യ ചെയ്തു കാണുമോ എന്ന ചിന്ത വന്നു. ഏയ്, അതിന് യാതൊരു സാധ്യതയുമില്ല. ചുരുങ്ങിയ പക്ഷം എന്നെക്കാളും അവിനാശിനേക്കാളും കൂടുതൽ കാലം ശേഖർ ജീവിച്ചിരിക്കുമെന്ന് തോന്നും. കാരണം അവന് ജീവിക്കാനുള്ള കൊതി അത്രമാത്രമുണ്ട്. പരിതോഷ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ വന്നത്.
1: ശേഖറിനെ കണ്ടെത്തുവാനുള്ള നോവലിലെ യുവാക്കളുടെ ശ്രമം അരാജകത്വം നിറഞ്ഞ അവരുടെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നു. കൽക്കത്ത തെരുവുകളിലൂടെ മദ്യത്തിൽ ആറാടി കൂട്ടുകാരനെ തിരഞ്ഞു നടക്കുന്ന അവർ, തങ്ങൾ സ്ഥിരം ചീട്ടുകളിക്കാനും മദ്യപ്പിക്കാനും ഒത്തുകൂടുന്ന ബാരൻ ചേട്ടൻ എന്ന ദുർമാർഗിയായ മനുഷ്യന്റെ മുറിയിൽ ശേഖർ കാണുമെന്ന് വിശ്വസിക്കുന്നു. അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ബാരൻ ചേട്ടന്റെ ലോഡ്ജ് മുറിയിൽ എത്തുന്നു. സംഘത്തിലിപ്പോൾ സുനിൽ, അവിനാശ്, സുവിമൽ, നൂറുൾ എന്നിങ്ങനെ നാലു പേരുണ്ട്. ശേഖറിനെ അവിടെ കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിലും അവർ അവിടെ ചീട്ടുകളിയിലും മദ്യപാനത്തിലും മുഴുകുന്നു. പിന്നീട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിട്ട് വലിയ സംഘടനത്തിലേക്ക്, പരസ്പരം ആക്രമിക്കുന്നതിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നു. ബാരൻ ചേട്ടന്റെ മുറിയിൽ ഉണ്ടായിരുന്നവരും ശേഖറിനെ അന്വേഷിച്ചെത്തിയവരും തമ്മിലാണ് അടി. മുറിവേറ്റ് പരിക്ഷീണരായ സംഘം പുറത്തുകടന്ന് വീണ്ടും യാത്ര തുടരുന്നു.
2: ആഫീസിലും പുറത്തും കൂട്ടുകാരുമായി സല്ലപിച്ച് ചുറ്റിത്തിരിയുമ്പോഴും ആത്മപ്രകാശം എന്ന നോവലിലെ ആഖ്യാതാവായ സുനിൽ എന്ന കേന്ദ്ര കഥാപാത്രം ഏകാകിയാണ്. ഒരു പാപത്തിൽ നിന്ന് മറ്റൊരു പാപത്തിലേക്ക് എന്ന വിധമാണ് അയാളുടെ യാത്ര. പ്രണയത്തിൽ ആഴ്ന്നു പോവാൻ അയാൾ ശ്രമിക്കുന്നു. യുവതികളുടെ സ്നേഹവും സൗന്ദര്യവും അയാളെ ആകർഷിക്കുന്നു. കിഴക്കൻ ബംഗാളിൽ നിന്ന് കൽക്കത്തയിലെത്തിയ അയാൾ ബാല്യകാലം ഓർക്കാറുണ്ട്.
1: ഏകദേശം 30 വയസ്സ് പ്രായമുള്ള സുനിൽ എന്ന കഥാപാത്രം ലക്ഷ്യബോധമില്ലാതെ ചുറ്റിത്തിരിയുമ്പോഴും അയാൾക്കൊരു ജോലിയുണ്ട്. ഏട്ടത്തിയുടെ ഭർത്താവ് വാങ്ങിക്കൊടുത്ത ജോലിയായതിനാൽ ഒരഭിമാനക്കുറവ് അയാളുടെ സ്വത്വത്തെ ബാധിച്ചിട്ടുണ്ട്. അയാളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട മൂന്ന് യുവതികളുണ്ട്: ഗായത്രിയും, മനീഷയും, യമുനയും. ഇതിൽ യമുനയോടാണ് അയാൾക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ അത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല.
2: ശേഖർ വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിതത്തെ കാണുന്ന വ്യക്തിയാണ്. അരാജകത്വം നിറഞ്ഞതാണ് അയാളുടെ ശീലങ്ങൾ. ബാരിൻ ചേഷ്ടൻ ലോഡ്ജിൽ കണ്ട ഏതോ പരിചയക്കാരൻ സംഘട്ടനത്തിനിടയിൽ താൻ ഒരു വേശ്യാഗ്രഹത്തിൽ ശേഖറിനെ പോലെ ഒരാളെ കണ്ട കാര്യം പറഞ്ഞത് സുനിൽ ഓർത്തെടുത്തു. അവർ കൽക്കത്ത തെരുവിലൂടെ രാത്രിയിൽ പെയ്യുന്ന മഴ വകവയ്ക്കാതെ ശേഖർ സ്ഥിരമായി പോകുന്ന വേശ്യാലയത്തിലേക്ക് നടന്നു. അവിടെ അവർ ശേഖറിനെ കണ്ടെത്തുന്നു.
0: ബനിയൻ മാത്രമിട്ട് ധോത്തി ലുങ്കി പോലെ ചുറ്റി കട്ടിലിൽ കാല് തൂക്കിയിട്ടിരിക്കുകയാണ് ശേഖർ. ഇന്നലെ മുതൽ ഇവിടെ തന്നെയായിരുന്നു എന്ന് കണ്ടാൽ തോന്നും. കണ്ണാടിക്ക് മുന്നിൽ വീണ നിൽക്കുന്നു, ഈ ഗൃഹത്തിന്റെ നായിക. ഒരു മൂലയിൽ മറ്റൊരു സ്ത്രീയും ചിന്താമണി ബാബുവും. ഞാൻ കർട്ടൻ നീക്കി ഉള്ളിൽ കയറി. ആദ്യം ലൈംഗിക തൊഴിലാളിയായ വീണയാണ് എന്നെ കണ്ടത്. ശേഖർ കഴുത്ത് തിരിച്ച് ചോദിച്ചു, നിങ്ങളെല്ലാവരും വന്നോ? ഞങ്ങൾക്കെല്ലാവർക്കും ദേഷ്യം വന്നു. നിന്റെ അമ്മയും അനുജനും പറഞ്ഞിട്ട് തിരക്കി വന്നതാടാ, ഞാൻ പറഞ്ഞു. നീ അതോർത്ത് വിഷമിക്കണ്ട, എന്റെ കാര്യങ്ങൾ ഞാൻ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഞാൻ വീട്ടിൽ നിന്നും അവധിയെടുത്ത് വന്നിരിക്കുകയാണ്. ഒരു മാറ്റമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്തരീക്ഷമൊന്ന് മാറട്ടെ, ശേഖർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
1: വേശ്യാഗൃഹത്തിലെത്തുന്ന കൂട്ടുകാർ പല കാര്യങ്ങളും സംസാരിച്ച് നേരം കളയുന്നു. ചപലമായ വാക്കുകളും പലതരം ആസക്തികളുടെ വർത്തമാനങ്ങളും ചിതറുന്നു. ആത്മപ്രകാശത്തിലെ യുവാക്കൾ ഒരേ സമയം വിരക്തിയും മോഹങ്ങളും പേറുന്നവരാണെന്ന് നമുക്ക് കാണാം. നോവലിന്റെ ശീർഷകം സൂചിപ്പിക്കുന്നതുപോലെ കഥാനായകനായ സുനിൽ തന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് നോവലിൽ വിവരിക്കുന്നത്. താൻ മാത്രമല്ല തന്റെ കൂട്ടുകാരും അകപ്പെട്ടിരിക്കുന്ന അസ്തിത്വത്തിന്റെ പ്രതിസന്ധികളുടെ

0: ഭിന്ന മുഖങ്ങൾ അയാൾ പ്രകാശിപ്പിക്കുന്നു. രണ്ട് ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞതോടെ പാശ്ചാത്യ ലോകത്തെ എഴുത്തുകാരെ ഗ്രസിച്ച ശൂന്യതാവാദം ഇന്ത്യയിലെ എഴുത്തുകാരുടെ ചിന്താമണ്ഡലത്തെയും സ്വാധീനിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ആധുനികതയുടെ ഈ സർഗവിസ്ഫോടനം കേരളത്തിലും എത്തപ്പെട്ടു. മലയാളത്തിൽ എം മുകുന്ദൻ, ഒ വി വിജയൻ, കാക്കനാടൻ ഇവരൊക്കെ അടങ്ങുന്ന ഒരു വലിയ തലമുറ ശൂന്യതാബോധം പേറുന്ന നായകന്മാരെ സൃഷ്ടിച്ചു. ഈ പടിഞ്ഞാറൻ ആശയത്തിന്റെ സ്വാധീനം സുനിൽ ഗംഗോപാധ്യായയിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. ബംഗാളി മധ്യവർഗത്തിന്റെ പുരാതന ചിന്താധാരയ്ക്ക് സമൂലമായ ആഘാതം നൽകാൻ തന്റെ ആദ്യകൃതിയായ ആത്മപ്രകാശത്തിലൂടെ എഴുത്തുകാരന് കഴിഞ്ഞു.
1: അതിനുശേഷം ഒരു ദിവസം പരിഭവം നിറഞ്ഞ മുഖവുമായി പരിതോഷ് വീണ്ടും വീട്ടിൽ വന്നു. ഞാൻ പത്രം വായിച്ചിട്ടില്ലായിരുന്നു. ഞാൻ മൂന്നാമത്തെ കപ്പ് ചായ കുടിക്കാൻ തുടങ്ങുകയായിരുന്നു. പരിതോഷ് ചോദിച്ചു, ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ശേഖർ ഇന്നലെ രാത്രി വീട്ടിലെത്തിയില്ലേ? ഇല്ല, ഇന്നലെ ഞാൻ നിങ്ങളെ ഫോൺ വിളിച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ല. നിങ്ങളുടെ ടെലിഫോൺ ഡെഡാണോ? അതെ. എന്താ കാര്യം? ഏട്ടൻ പുതിയൊരു ഭ്രാന്ത് തുടങ്ങിയിരിക്കുകയാണ്. 7 ദിവസം പട്ടിണി കിടന്ന് പ്രാണായാമം ചെയ്താൽ അലൗകികമായ അനുഭവങ്ങൾ നേടാം എന്ന് പറഞ്ഞ് പട്ടിണി കിടക്കുകയാണ്. 3 ദിവസമായി തുടങ്ങിയിട്ട് ആഹാരം കഴിച്ചിട്ട് ഇന്നലെ രാത്രി ബോധം കെട്ട് വീണു. എന്തൊരു ദുരിതം! അമ്മ നിങ്ങളെ വിവരമറിയിക്കാൻ പറഞ്ഞു. 3 ദിവസം ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാണ് ജീവിക്കുക? അതാണ് പറയുന്നത്, വെറും പിരിവട്ടാണെന്നേ. നിങ്ങൾ പോയി പറഞ്ഞാൽ ഒരുപക്ഷെ വല്ലതും കഴിക്കുമെന്നാണ് അമ്മ വിശ്വസിക്കുന്നത്. ഡോക്ടറെയാണ് വിളിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്യാനാണ്? വിശന്നാൽ ആരും ഭക്ഷണം കഴിക്കും. മുന്നിൽ ഒരു ഗ്ലാസ് സർബത്തും മധുരപലഹാരങ്ങളും വെച്ചുകൊടുക്ക്. പൊടുന്നനെ എടുത്ത് കഴിച്ചുകൊള്ളും. നിങ്ങൾ വരുന്നില്ലേ? പരിതോഷ് വിടാൻ ഭാവമില്ലാതെ ചോദിച്ചു. ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് ടെലിഫോൺ ചെയ്ത് ഞാൻ വിവരം അന്വേഷിക്കാം. അപ്പോഴും ഒന്നും കഴിച്ചില്ലെങ്കിൽ വൈകുന്നേരം വരാം. പേടിക്കാനൊന്നുമില്ലെന്ന് അമ്മയോട് പറയണം. എല്ലാം നേരെയാകും.
0: ആത്മപ്രകാശം എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. പത്രപ്രവർത്തകനായ സുനിൽ എന്ന യുവാവിന്റെ ജീവിതത്തിലൂടെയും അയാളുടെ സുഹൃത്തുക്കളുടെ ജീവിതത്തിലൂടെയും സഞ്ചരിക്കുന്ന ഈ കൃതി ആധുനികതയുടെ ദർശനം മുന്നോട്ട് വയ്ക്കുന്നു. കൽക്കട്ടയിലെ ഇരുണ്ട രാത്രികളിലും തെരുവുകളിലുമാണ് സുനിൽ ജീവിതത്തിന്റെ അർത്ഥം തിരയുന്നത്. വ്യവസ്ഥാപിതമായ ജീവിതത്തിന് എതിരാണ് അയാൾ. തന്റെ സുഹൃത്തുക്കളിൽ ഏറ്റവും ധീരൻ ശേഖരാണെന്ന് അയാൾക്ക് തോന്നുന്നുണ്ട്. ജീവിതം ഒരു പരീക്ഷണം പോലെ മുന്നോട്ടു കൊണ്ടുപോകുന്ന ശേഖറിന്റെ തിരോധാനത്തിന്റെ അന്വേഷണത്തിൽ തുടങ്ങുന്ന നോവൽ അയാളുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രശ്നത്തിലാണ് അവസാനിക്കുന്നത്. ധാർമ്മികതയ്ക്ക് യാതൊരു മൂല്യവും നൽകാത്ത ഈ നോവൽ അരാജകത്വത്തെയും ശൂന്യതാവാദത്തെയും ആഘോഷിക്കുന്നു എന്ന അഭിപ്രായം നിരൂപകർക്കിടയിൽ ശക്തമാണ്. പടിഞ്ഞാറൻ അസ്തിത്വവാദ ദർശനങ്ങളെയാണ് നോവൽ ഉയർത്തിപ്പിടിക്കുന്നത്.
2: പ്രശസ്തനായ ബംഗാളി എഴുത്തുകാരൻ സുനിൽ ഗംഗോപാധ്യായയുടെ ആദ്യ നോവലാണ് ആത്മപ്രകാശം. ഒരു കവിയായിട്ടാണ് ബംഗാളി സാഹിത്യരംഗത്ത് സുനിൽ ഗംഗോപാധ്യായയുടെ രംഗപ്രവേശം. ഏകദേശം 200-ലധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ എഴുത്തുകാരൻ ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയൊട്ടാകെ വായിക്കപ്പെടുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ പലതും സിനിമയായിട്ടുണ്ട്. 2007 പുറത്തിറങ്ങിയ പ്രശസ്ത സംവിധായകൻ ശ്യാമപ്രസാദ് അണിയിച്ചൊരുക്കിയ ഒരേ കടൽ എന്ന സിനിമ സുനിൽ ഗംഗോപാധ്യായയുടെ ഹിരക് ദീപ്തി എന്ന നോവലിനെ അടിസ്ഥാനമാക്കി നിർവഹിച്ചതാണ്.
0: വളരെ സജീവമായ ഒരെഴുത്ത് ജീവിതമായിരുന്നു സുനിൽ ഗംഗോപാധ്യായയുടേത്. കവിയായി തുടങ്ങിയ ശേഷം നോവലിസ്റ്റ് എന്ന രീതിയിലാണ് അദ്ദേഹം ഖ്യാതി നേടിയത്. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ സങ്കീർണതകൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പ്രമേയങ്ങളിലൊന്നായിരുന്നു. ആത്മപ്രകാശത്തിലും വ്യക്തിത്വമുള്ള നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് കണ്ടുമുട്ടാം. നോവലിലെ പ്രധാന കഥാപാത്രമായ സുനിൽ പ്രണയിക്കുന്ന യമുന അത്തരമൊരു കഥാപാത്രമാണ്. എന്നാൽ യമുന അയാളെ ഒരു സഹോദരനായി മാത്രമാണ് കാണുന്നത്.

0: കഥാന്ത്യത്തിൽ അവൾ തനിക്ക് പ്രിയപ്പെട്ട തപൻ എന്ന യുവാവിനെയാണ് വിവാഹം കഴിക്കുന്നത്.
1: കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, സരസ്വതി സമ്മാൻ എന്നിവ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ സുനിൽ ഗംഗോപാധ്യയെ തേടിയെത്തിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നോവലുകൾക്കു പുറമെ കവിതാ സമാഹാരങ്ങൾ, യാത്രാ വിവരണങ്ങൾ, ബാലസാഹിത്യകൃതികൾ, ലേഖനങ്ങൾ, ചെറുകഥകൾ തുടങ്ങിയ വിവിധ സാഹിത്യ വിഭാഗങ്ങളിലായി അദ്ദേഹം 200 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആത്മപ്രകാശം എന്ന നോവലിനു പുറമെ നിഖിലേഷ് ആൻഡ് നീര എന്ന കവിതാ സമാഹാരവും ആദ്യകാലത്ത് പ്രശസ്തി നേടിയ കൃതികളാണ്.
0: ആത്മപ്രകാശം എന്ന നോവലിനു പുറമെ അർജുൻ, പ്രതിദ്വന്ദി, ആരണ്യർ ദിൻ രാത്രി, ഷെയ് ഷൊമോയ്, പ്രഥം ആലോ, പൂർവോ പശ്ചിം, മഹേർ മനുഷ്, മഹാപൃഥ്വി, ധൂലോ ബാസൻ തുടങ്ങി നിരവധി കൃതികളുടെ രചയിതാവാണ് സുനിൽ ഗംഗോപാധ്യായ. ബംഗാളി സാഹിത്യത്തിലെ നിരവധി കൃതികൾ മൊഴിമാറ്റത്തിലൂടെ മലയാളത്തിലുണ്ട്. ഒരുപക്ഷെ മലയാളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പരിഭാഷയിലൂടെ കടന്നെത്തിയ സാഹിത്യം ബംഗാളി സാഹിത്യമായിരിക്കാം. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആദാൻ പ്രധാൻ പദ്ധതിയിലൂടെ 1993 മലയാളത്തിലെത്തിയ ഈ കൃതി പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ജി വിക്രമൻ നായരാണ്.
1: പരമ്പരാഗത നോവൽ സങ്കല്പങ്ങളെ ധിക്കരിക്കുന്ന ഒരു നോവലാണ് ആത്മപ്രകാശം. ഈ നോവലിന് കൃത്യമായ ഒരു കഥാഘടനയില്ല. സംഭവങ്ങളുടെ തുടർച്ചയല്ല ആഖ്യാനത്തിന്റെ രീതി. കഥാപാത്രങ്ങളുടെ ആത്മാവിഷ്കരണത്തിനാണ് എഴുത്തുകാരൻ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. 2 ശേഷം കൽക്കത്തയിലെ ഇടത്തരക്കാരുടെ ജീവിതത്തിൽ വളരെയധികം വേദനയും നിരാശയും അനുഭവപ്പെട്ടു. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട മനുഷ്യർ പ്രതീക്ഷാരഹിതമായ ഭാവിയെ മുന്നിൽ കണ്ടു. ഈ ഒരു തകർച്ചയുടെ പ്രതിഫലനം ആത്മപ്രകാശത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് നിരൂപക മതം. പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഈ നോവൽ ബംഗാളി സാഹിത്യത്തിൽ കോളിളക്കം സൃഷ്ടിച്ചു. സമൂഹത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് കുതറാൻ ശ്രമിക്കുന്ന യുവാക്കളുടെ ശബ്ദമായ ആത്മപ്രകാശത്തിന് ഭാരതീയ ക്ലാസിക് നോവലുകളുടെ ഇടയിൽ സ്ഥാനമുണ്ടെന്നതിൽ സംശയമില്ല.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: സുനിൽ ഗംഗോപാധ്യായ എഴുതിയ നോവൽ ആത്മപ്രകാശം. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, സുഷമ അനിൽ. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യം.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി. ഇപ്പോൾ സമയം 8 മണി.
1: ഹലോ ഡോക്ടർ,

0: ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. നമുക്കറിയാം ഒരു വ്യക്തിയുടെ ചലനശേഷിയും ജീവിത നിലവാരവും ഒക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യം ഏറി വരികയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി ഇന്ന് നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം സർ.
2: നമസ്കാരം.
1: നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരാൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം തേടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു.
2: ഫിസിയോതെറാപ്പി മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി, ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. നമ്മുടെ ജീവിച്ചു പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ഇഞ്ചുറി വരുന്നു അല്ലെങ്കിൽ ഒരു അസുഖം വരുന്നു. അതുമൂലം ഉണ്ടാകുന്ന വേദന, ചിലപ്പം ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന വേദനയാവാം, ചിലപ്പോൾ കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന വേദനയാവാം. അപ്പോൾ ഈ വേദനയുടെ പരിഹാരം, അതേപോലെ അതുകൊണ്ടുണ്ടാകുന്ന ചികിത്സയോ അതിൻ്റെ സർജറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സ്റ്റിഫ്നെസ്സുകൾ, ചലനശേഷി കുറയുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ചലനശേഷിക്ക് ഉണ്ടാകുന്നൊരവസ്ഥ, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിന് ഫിസിയോതെറാപ്പി ചികിത്സ വേണ്ടി വരാറുണ്ട്. അപ്പോൾ പ്രധാനമായും ചലനശേഷി കുറയുക, വേദന ഉണ്ടാവുക, അതേപോലെ ബാലൻസിന്റെ പ്രോബ്ലംസ് വരിക, ഇങ്ങനെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നത്.
1: എനിക്ക് തോന്നുന്നു ഒരു ശ്രോതാവ് നമ്മളോട് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ
1: ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ സ്വാഗതം. പേരും സ്ഥലവും ഒന്ന് പറയാമോ?
3: ഞാൻ സെബാസ്റ്റ്യൻ ജോസഫ്, കോട്ടയം ജില്ലയിലെ പാലായി എന്ന് വിളിക്കുന്നു.
1: ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മോടൊപ്പം ഉണ്ട്, ചോദിച്ചോളൂ കേട്ടോ.
2: നമസ്കാരം സർ, പറയാം.
3: എന്റെ ഭാര്യയുടെ കൈയുടെ മുട്ട് ഇടയ്ക്കൊന്ന് മുട്ടി, ഇപ്പൊ അവിടെ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുകയാണ്. നമുക്ക് ഈ ഫിസിയോതെറാപ്പിയിലൂടെ അത് മാറ്റാൻ പറ്റുമോ?
2: എത്ര നാളായത്?
3: അതിപ്പോ ഒരു മാസമായതേ ഉള്ളൂ. കൈ പൊക്കാനും പ്രയാസമുണ്ടേ.
2: അതായത് തോളിന് ബുദ്ധിമുട്ടുണ്ട്, തോള് വേദനയുണ്ട്. അത് മുട്ടിന് മാത്രം
3: വേദനയുണ്ട്,
2: തോള് വേദനയുണ്ട്, കൈ പൊക്കാൻ പ്രയാസമുണ്ട്. കൈ മുട്ടിന് നീരും മറ്റോ ഉണ്ടോ?
3: കൈമുട്ടിന് നീരില്ല, പക്ഷെ കൈമുട്ടിന് വേദനയുണ്ട്.
2: നിങ്ങൾ ഡോക്ടർ ആരെങ്കിലും കണ്ടിരുന്നോ?
3: ആരെയും കണ്ടില്ല.
2: വലിയ വേദനയാണ്.
3: ആരെയും ഈ ഒരു ചികിത്സയ്ക്കായിട്ട് ആരെയും കണ്ടില്ല. ഞങ്ങള് ഈ ഡി എഫ് ഒ ജെൽ ഒക്കെ തേച്ച് നോക്കിയതേ ഉള്ളൂ.
2: സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ട് എങ്കിൽ അത് ചലനശേഷി തീരെ കുറവാണ്.
3: ചില സമയത്ത് വിങ്ങല് പോലെ വരുവാണ്.
2: ചെറിയ വേദനയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാം. അല്ല, നല്ല വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഓർത്തോ ഡോക്ടറിനെ കാണണം. കണ്ടിട്ട് വേണം ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാൻ. പേശികളുടെ പിടുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു മാസമായിട്ട് ആ കൈ വെച്ച് ജോലിയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? കുറച്ചെങ്കിലും
3: സാധിക്കുന്നുണ്ട്.
2: ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അതിന്റെ പരിഹാരം ചോദിക്കാവുന്നതാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മസിൽസ് ഒക്കെ നോക്കിയിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും വ്യത്യാസം വരാം. അത് കുറയുന്നില്ലെങ്കിൽ ഓർത്തോ ഡോക്ടറിനെ കാണണം കേട്ടോ.
1: ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ എപ്പോഴാണ് നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്?
2: ഇപ്പോ ഇദ്ദേഹം ചോദിച്ചത് പ്രകാരമാണെങ്കിൽ കൈമുട്ടിനൊരു ഇഞ്ചുറി വന്നു, നീരും വേദനയൊക്കെ വരികയാണ്, നമുക്ക് തീരെ ചലിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കാര്യപ്പെട്ടൊരു ഇഞ്ചുറി ഉണ്ട് എന്ന് മനസ്സിലാക്കാം നമുക്ക്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതിൽ അസ്ഥി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റേ എടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സ വേണ്ടി വരും, കുറച്ച് നാൾ റെസ്റ്റ് വേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് ഫിസിയോതെറാപ്പി ചികിത്സ തുടങ്ങേണ്ടത്. അത് അറിയാൻ വേണ്ടിയിട്ട് വേദനയും നീരും ഒക്കെ ഉണ്ട് എങ്കിൽ ഒരു ഓർത്തോപീഡിഷനെ കണ്ട് അവൻ്റെ എക്സ്റേ ഒക്കെ എടുത്ത് അതിന്റെ ചികിത്സ നോക്കണം. ചെറിയ ഹെയർ ലൈൻ ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ സ്നായുവിന് ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്റ്റ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് വേണം നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു.
4: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: ഞാൻ
1: സംസാരിച്ചോളൂ കേട്ടോ ഫിസിയോതെറാപ്പിസ്റ്റിനോട്.
2: പറഞ്ഞോട്ടെ.
4: കഴിഞ്ഞ ജൂലൈ 20 ഞാൻ ഒരു വീഴ്ച വീണതാണ്, 3 പടിയുടെ മേളിൽ നിന്ന്. കൈയിന് നല്ല വേദനയുണ്ട് ഇപ്പോഴും. ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൈ നേരെ ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു. തോളല് കഴുകിയതാ.
2: തോളല് വിട്ടുപോയി, അത് പിടിച്ചിട്ടു അല്ലേ? കഴിഞ്ഞ വർഷമാണോ?
4: കഴിഞ്ഞ
2: വർഷം. ഓക്കെ, പറയണോന്ന്. അപ്പൊ അത് പിടിച്ചിട്ടു, അതിനുശേഷം
4: പിടിച്ചിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. വീണ്ടും ഡോക്ടർ പറഞ്ഞ് എക്സ്റേ എടുത്തപ്പം കുഴപ്പമില്ല, 5 ആഴ്ച ബെൽറ്റിങ്.

0: പിന്നെ കിടക്കണോ എന്ന് പറഞ്ഞു. ആറാമത്തെ ആഴ്ച ചെന്നപ്പോഴത്തേക്ക് ബെൽറ്റ് ഊരി, പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വേദനയുടെ ഗുളിക എഴുതി തന്നു. അത് കഴിച്ചു. കൈ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു, അത് പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെ എക്സസൈസ് ചെയ്തു. ഇപ്പോഴും കൈയിന് ഒരു വർഷമായിട്ട് വേദനയുണ്ട്. തലമുടി വാരിക്കെത്താനോ പറ്റുന്നില്ല.
1: അമ്മയ്ക്ക് അന്ന് ഈ ചികിത്സ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ സാധിക്കുമായിരുന്നോ? അതിപ്പോഴാണോ വയ്യാണ്ടായത്? അതോ അന്ന് തൊട്ടേ മുടി കെട്ടാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നോ?
0: ഇതുവരെയും തലമുടി വാരി കെട്ടിയിട്ടില്ല.
1: ശരി ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മ ഒന്നുകൂടി ഓർത്തോ ഡോക്ടറിനെ കണ്ടിട്ട് ചോദിക്കുക, അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ച് ചോദിക്കണം. അമ്മയ്ക്ക് ഇത്രയും നാളായിട്ട് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വേദന കാരണം ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ഫിസിയോതെറാപ്പി ചികിത്സ കൊണ്ട് സാധിക്കും. വ്യായാമങ്ങൾ വേണം. നമുക്ക് വ്യായാമവും അതേപോലെ വേദന കുറയ്ക്കാനുള്ള ചികിത്സകളൊക്കെ ആവശ്യമാണ്. എക്സസൈസ് വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും അമ്മ. മുടി കെട്ടാനും ഡ്രസ് ചെയ്യാനും ഒക്കെ അമ്മയ്ക്ക് എളുപ്പമായിരിക്കും.
0: എല്ലാം വലത് കൈകൊണ്ടാ ചെയ്യുന്നത്, ഇടത് കൈകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്കിപ്പോ. ഒരു കിലോ ഒക്കെ തൂക്കിയിട്ട് കാര്യം, കൂടുതൽ ഇടത് കൈകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല.
1: അത് കുറച്ച് വ്യായാമം ചെയ്യുമ്പോൾ ശരിയാവും അമ്മ. വ്യായാമം ചെയ്ത് ചിലത് പിടിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അത് പിടിച്ച് ചെയ്തിട്ട് അമ്മയെ കൊണ്ട് വ്യായാമവും ചെയ്യിച്ച് വേദനയും കുറച്ച് അത് മെല്ലെ മെല്ലെ മാറി വരും. ഒരു വർഷം ആയതുകൊണ്ട് ഒരു പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല അത് മാറുക. ചെയ്ത് വരുമ്പോൾ ആഴ്ചകൾ എടുക്കും, പക്ഷെ അത് ശരിയായി വരും. അമ്മ ഒന്നുകൂടി ഓർത്തോ ഡോക്ടറെ കണ്ടിട്ട് ഉപദേശം ചോദിക്കണം. അമ്മ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ കണ്ട് ചോദിക്കുന്നതാണ് നല്ലത്.
2: ഈ ചികിത്സയിൽ, ഫിസിയോതെറാപ്പി ചികിത്സയിൽ വേദന സംഹാരികൾ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാറുണ്ടോ? ഈ അമ്മ ചോദിച്ചതുപോലെ എത്ര നാള് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യണം?
1: ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന വേദന സംഹാരി എന്ന് പറയുന്ന ഒരു കറണ്ടാണ്, ആക്ച്വലി ടെൻസ് എന്ന് പറഞ്ഞിട്ട്. ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേറ്റർ എന്നാണ് അതിന്റെ പേര്. അത് വേദന സംഹാരിക്ക് പകരമായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന ഒരു മൊഡാലിറ്റിയാണ്. നമ്മൾ മോഡേൺ മെഡിസിനിൽ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നു, ഫിസിയോതെറാപ്പിയിൽ അത് ഈ ഒരു കറണ്ടാണ് ഉപയോഗിക്കുക. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഈ അമ്മയുടെ കേസ് പറയുകയാണെങ്കിൽ അതിൽ വേദന കാരണം അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മുടി കെട്ടാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അമ്മയ്ക്ക് നഷ്ടമാണ്, അത് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ വേദനയുടെ ട്രീറ്റ്മെന്റ് ചെയ്ത് വേദന ഒന്ന് കുറച്ച് അമ്മയെ കൊണ്ട് വ്യായാമങ്ങൾ ചെയ്ത് ജോയിന്റിന്റെ മൂവ്മെന്റ്സ് കൂട്ടിയെടുത്ത് സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്യുമ്പോഴാണ് അമ്മയ്ക്ക് പഴയ പോലെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ.
2: ഇവരുടെ വേദന കുറയുന്നതാണ് നമ്മുടെ ആ പീരീഡ് അല്ലേ?
1: ആ പീരീഡ് അതിന് കുറച്ച് സമയം വേണം. ഇനി എക്സസൈസ് ചെയ്ത് ഈ ജോയിന്റിന്റെ മൂവ്മെന്റ് റീഗെയിൻ ചെയ്യാനും കുറച്ച് സമയം വേണം. അതാണ് ഞാൻ ആഴ്ചകൾ എന്ന് പറഞ്ഞത്.
2: ഓക്കെ. ഫിസിയോതെറാപ്പി ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇത് ചെയ്യാമോ? അങ്ങനെ ഒരു സംശയം.
1: പ്രായപരിധി ഇല്ല. ഉദാഹരണത്തിന് നമുക്ക് ജന്മന വൈകല്യമുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർക്കുള്ള ചികിത്സ ജനിച്ച ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അതേപോലെ പ്രായമായവരിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ, ഇനി അസുഖമല്ലാതെ തന്നെ ബാലൻസ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരുണ്ടാവും, അവർക്കുള്ള ചികിത്സയും ജെറിയാട്രിക് കെയർ ഉണ്ട്.
2: അല്ലെങ്കിൽ ഇപ്പം വർക്ക് ഫ്രം ഹോംസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് ഏരിയയില്. അപ്പോൾ വരുന്നതാണ് ഈ ടെക്സ്റ്റ് നെക്ക് പോലുള്ള പ്രശ്നങ്ങൾ. അതിന് ഫിസിയോതെറാപ്പി ചികിത്സാ രീതി.
1: വൺസ് നമുക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ചികിത്സയാണ്. ഇപ്പം കഴുത്ത് വേദന വന്നു, ഇപ്പൊ ടെക്സ്റ്റ് നെക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്ഥിരമായിട്ട് മൊബൈൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കഴുത്ത് കുറച്ച് കുനിഞ്ഞിരുന്നിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ കുനിഞ്ഞിരുന്ന് ഉപയോഗിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട്, പെയിനും സ്റ്റിഫ്നെസ് ഒക്കെ വരും കഴുത്തിന്. അങ്ങനെ വരുന്നതിനുള്ള ചികിത്സ ആണ് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്നത്.
2: നമുക്ക് തിരിച്ചു വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം സാർ, പറയണം.
2: പറഞ്ഞോളൂ.
3: എനിക്ക് 4 മാസത്തിന് മുമ്പ് ഹാർട്ട് അറ്റാക്ക് ആയി. അത് ആന്റിബയോട്ടിക് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ കൈ പൊക്കാനും താക്കാനും ഒന്നും പറ്റുന്നില്ല. മുണ്ട് കൊടുക്കാൻ നോക്കൂല. ആഹാരം ഒന്നും വലിയ കഴിക്കാനോ മറ്റൊന്നിനും പറ്റുന്നില്ല. അപ്പൊ കാർഡിയോളജി പറഞ്ഞപ്പോ ഓർത്തോഡോക്ടറെ കേട്ട് വന്നു. ഓർത്തോഡോക്ടറെ കയ്യിൽ എക്സ്റേ എടുക്കണം പറഞ്ഞു. പറഞ്ഞത് പിന്നെ തോളല് തേയ്മാനമാണെന്ന് MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ MRI സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോ ഞരമ്പുകളെല്ലാം പൊട്ടലാണ്, എല്ലാം ഇങ്ങനെ പൊട്ടി പൊട്ടിയൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞാലേ പറ്റൂ. 71 വയസ്സായി എനിക്ക്. എല്ലാവർക്കൊക്കെ ഇതില്ലാത്ത പറഞ്ഞു. പ്രായമൊക്കെ ആയതല്ലേ, ഇനി അതിന് വേണ്ടി പോകണോ എന്നൊക്കെ ചോദിച്ചൊരു സംശയം പറഞ്ഞു. പിന്നെ ഞാൻ ആയുർവേദ കളേജിൽ പോയി. ഇപ്പൊ ആയുർവേദ കളേജിൽ ചെന്ന് അപ്പൊ എനിക്ക് ആകെ ഉള്ളിലുള്ള മറ്റേ മരുന്ന് കഴിക്കാവൂ, ഇംഗ്ലീഷ് മരുന്ന് മാത്രം കഴിക്കാവൂ, ആയുർവേദ മരുന്നും കഴിക്കാൻ പറ്റില്ല. കാര്യമുള്ള കാര്യത്തിൽ പറഞ്ഞതാണ്. ആയുർവേദ കളേജിൽ പറഞ്ഞപ്പോഴും അവരൊരു പൂശൊക്കെ തന്നു. 10 ദിവസമായുള്ളത് മറ്റേ ആന്റിഗ്രാം കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞു. അപ്പൊ അവ കയ്യിലുള്ള നീരൊക്കെ കുറഞ്ഞു. പക്ഷെ കൈ പൊക്കാനുണ്ടാക്കാനും ഒക്കെയില്ല. പിന്നെ മുണ്ടൊന്നും കൊടുക്കാൻ പോകില്ല. കൈ ഇങ്ങനെ വെള്ളമൊന്നും മടക്കാൻ പോകില്ല. ഇങ്ങനെയൊക്കെ ഉള്ള അത് ഇപ്പോഴും നടക്കുന്നത്. അത് ഇനി തല ഫിസിയോതെറാപ്പി കൊണ്ടോ എന്തെങ്കിലും കൊണ്ട്
1: വിരലും മടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടോ?
3: ഓ, വിരലും മടക്കാക്കൂല.
1: തോള് എല്ലിനാണ് അവിടുത്തെ ജോയിന്റിനല്ലേ പറഞ്ഞത് അസ്ഥി തേയ്മാനം ഉണ്ടെന്ന്?
3: അതെ അതെ അതെ.
1: നോക്കൂ, അതിനൊരു ജോയിന്റിന് ഒരു തേയ്മാനം വന്നു കഴിഞ്ഞാൽ വിരൽ മുടക്കാനുള്ള പ്രയാസം അത്ര കോമൺ ആയിട്ട് വരാറില്ല. സന്ധിയുടെ തേയ്മാനം കൊണ്ട് മാത്രം വന്നൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ പറഞ്ഞു കേട്ടിട്ട് സാധാരണഗതിയിൽ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് സന്ധിയുടെ കാര്യം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈപൊക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷേ ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഇവാലുവേഷൻ ചെയ്യേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു താങ്കൾ ഒന്നുകൂടി ഒരു ഡോക്ടറെ കാണേണ്ടതുണ്ട്. കണ്ട ഓർത്തോ ഡോക്ടറെ തന്നെ ഒന്നുകൂടെ കണ്ടാലും മതി. ഒന്ന് കണ്ടിട്ട് അതിൻ്റെ ഒരു അഡ്വൈസ് ചോദിക്കണം. ചോദിച്ചു

0: വേണം ഫിസിയോതെറാപ്പിയിലേക്ക് പോകാനായിട്ട്.
1: ടെക്സ്റ്റിനൊക്കെ
0: ഒന്ന് തന്നെ നമുക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഐ ടി ജീവനക്കാർക്ക് മാത്രമല്ല, നമ്മൾ സാധാരണ എല്ലാവരും ഈ ഫോൺ ഒരുപാട് നേരം ഉപയോഗിക്കുന്നവർക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഒന്നാണ്. തല നമ്മൾ കുറച്ച് താഴ്ത്തി വെച്ചായിരിക്കും നോക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് കഴുത്തിലെ ജോയിൻസിനും മസിൽസിനും വരുന്ന സ്റ്റിഫ്നെസ്സും വേദനയുമാണ്. അത് കഴുത്ത് വേദനയായിട്ടോ തലവേദനയായിട്ടൊക്കെ പ്രസന്റ് ചെയ്യും. അപ്പോൾ ഒന്ന് ഇത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ചികിത്സയും കാര്യങ്ങളും ചെയ്യാം. അല്ലാതെ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് ഇപ്പം ഐ ടി ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മേശ അതേപോലെ കസേര, ഇത് രണ്ടും വളരെ പ്രധാനമുള്ളതാണ്. ഈ മേശയുടെ ഉയരം, അതായത് സ്ക്രീൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ നമ്മൾ ഇരിക്കുന്ന ആളിന്റെ കണ്ണിന്റെ ലെവലിൽ ആയിരിക്കണം സ്ക്രീനിന്റെ മുകൾ വശം, അല്ലെങ്കിൽ ഒരു ഇഞ്ച് താഴെ, അതായിരിക്കണം അതിന്റെ കറക്റ്റ് ലെവല്. അതേപോലെ കസേര എന്ന് പറയുന്നത് ഇരുന്ന് കഴിഞ്ഞാൽ കൈമുട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആം റെസ്റ്റ് വേണം. അതേപോലെ കൈ മുട്ട് ഒരിക്കലും ശരീരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല, ശരീരത്തോട് ചേർന്ന് വേണം കൈമുട്ട് നിൽക്കാനായിട്ട്. അതേപോലെ നമ്മുടെ കൈയുടെ കുഴയും എൽബോയുടെ അതേ ലെവലിലായിരിക്കണം, പൊങ്ങി നിൽക്കാനൊന്നും പാടില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച്, മൗസ് ഒരുപാട് ദൂരെ വെക്കാൻ പാടില്ല, അടുത്ത് തന്നെ വെക്കണം, ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാനായിട്ട്.
1: ടെക്സ്നെക്കിന് വീണ്ടും ഒരു ഇടവേള എടുത്തുകൊണ്ട് ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ.
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് ലിനു, ഞാൻ പാലായിൽ നിന്നാണ് വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ സാറിനോട്.
2: ഞാൻ എന്റെ മമ്മിക്ക് വേണ്ടിയിട്ടായിരുന്നേ. എന്റെ മമ്മിക്ക് ഓൾറെഡി ഒരു ന്യൂറോ മെഡിസിൻ ഒക്കെ കഴിക്കുന്ന ആളാണ്. അപ്പൊ പെട്ടെന്നാണ് ആൾക്ക് കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് കാലിന് ഭയങ്കരമായിട്ട് നീര് വന്നു. അപ്പൊ ഭയങ്കരമായിട്ട് നീര് എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ അവിടെ ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് നീര് വെച്ച് അങ്ങ് ഭയങ്കര വീർത്ത് പോലെ ആയി. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പൊ ന്യൂറോയുടെ ഡോക്ടറെ കണ്ടപ്പോൾ ന്യൂറോയുടെ ഡോക്ടർ പറഞ്ഞു ഓർത്തോയുടെ ഡോക്ടറെയും കൂടെ ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഓർത്തോയുടെ ഡോക്ടറെ കണ്ട് ഓർത്തോയുടെ ഡോക്ടർ ഒരു മെഡിസിൻ തന്നു. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരി ഇതിനൊക്കെ കുറവുണ്ട്. അപ്പൊ എന്തെങ്കിലും ഫിസിയോതെറാപ്പി അങ്ങനെ എന്തെങ്കിലും ഇതിന് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ?
0: അമ്മയ്ക്ക് ന്യൂറോ എന്ത് അസുഖമായിരുന്നു?
2: അമ്മയ്ക്ക് തേയ്മാനത്തിന്റെ ഇതുണ്ടായിരുന്നു, പിന്നെ കഴുത്തിന്റെ അവിടെ നിന്നുള്ള ഞരമ്പിന് ചെറിയൊരു ഇതുള്ളത് കൊണ്ട് നടുവേദന, അങ്ങനെയുള്ള ബോഡി പെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അങ്ങനെയാണ് ന്യൂറോയുടെ മരുന്ന് എടുത്തു തുടങ്ങിയത്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഒത്തിരി കുറവുണ്ട്. അപ്പൊ പെട്ടെന്നാണ് ഇങ്ങനെ, അപ്പൊ കാലിങ്ങനെ വലിച്ചു വലിച്ച് നടക്കണം എന്നുള്ളൊരു ഫീൽ ആയിരുന്നു. വെച്ചാൽ അതുപോലെ ഒരു ഭാരം കാലിന് കൊടുക്കുന്ന പോലെ, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റുന്നില്ല, മുട്ട് മടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇതിലെ ഫിസിയോതെറാപ്പിക്ക് എന്തെങ്കിലും ഒരു
0: അതാക്ച്വലി നോക്കേണ്ടതാണ്. കാരണം മുട്ടിന്റെ പേശികളുടെ ബലം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അസസ് ചെയ്ത് നോക്കിയിട്ട് വേണം അത് എത്രത്തോളം നമുക്ക് എക്സസൈസ് ചെയ്ത് മാറ്റാൻ പറ്റും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ലാസ്റ്റ് കണ്ട ഓർത്തോ ഡോക്ടർ തന്ന മരുന്നുകളുടെ കൂടെ എക്സസൈസ് വല്ലതും പറഞ്ഞിരുന്നോ?
2: ഇല്ല, പറഞ്ഞില്ല. എന്നാലും ഇതുപോലെ ഫിസിയോതെറാപ്പി നമുക്ക് അതിന് ശേഷം ഒന്ന് നോക്കാന്നാ പറഞ്ഞത്. ഈ മെഡിസിൻ ഒന്ന് കഴിച്ചു നോക്കൂ, എന്നിട്ട് നമുക്ക് ഫിസിയോതെറാപ്പിയും കൂടെ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പൊ മരുന്ന് കഴിച്ചതിൽ വേദനയ്ക്ക് കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്?
2: ആ, വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ട്. നീരും വലിഞ്ഞു
0: വലിഞ്ഞിട്ടുണ്ട്.
2: അത്യാവശ്യം മുട്ടെന്ന് കണ്ട ഒരു ഷേപ്പിലേക്ക് വരുന്നു തുടങ്ങിയിട്ടുണ്ട്. മെറ്റേന്ന് പറഞ്ഞാൽ അങ്ങ് ഒരു ബോളിന്റെ പരുവം പോലെ
0: ഒത്തിരി വീർത്തിരുന്നു. ഓക്കെ. അപ്പൊ ഇപ്പോ ഒരു വ്യായാമം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നീരും വേദനയും കുറഞ്ഞ സ്ഥിതിക്ക് ഇനി വ്യായാമം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വ്യായാമം ചെയ്യാവുന്നതാണ്. അത് സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്ന് ഓർത്തോ ഡോക്ടറോട് ഒരു വാക്ക് ചോദിച്ചിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടാൽ മതിയാവും.
1: താങ്ക് യു. അപ്പൊ സർ, നമ്മൾ ഈ ടെക്സ്റ്റിനൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം, ഈ കൈവിരലുകളിൽ വരുന്ന തരിപ്പ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
0: കാർപ്പൽ ടണൽ സിൻഡ്രോം അതേപോലെ നമ്മുടെ റിസ്റ്റിന്റെ ഭാഗത്ത് ഒരു ഞരമ്പിനുണ്ടാകുന്ന കംപ്രഷനാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. കൂടുതലും രാത്രി കാലങ്ങളിൽ ഭയങ്കരമായിട്ട് വേദനയും തരിപ്പും ഒക്കെ,
1: ഈ പറയുന്ന പോലെ മൊബൈൽ ഉപയോഗിക്കുന്ന കൂടുതൽ വരുമ്പോൾ.
0: മൊബൈൽ ഉപയോഗിക്കുന്ന മാത്രമല്ല, നമ്മുടെ ശീലങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാവരും ഒരേപോലെ അല്ല ചെയ്യുന്നത്. ഇപ്പൊ മൊബൈൽ എല്ലാവരും ഒരേപോലെ അല്ല പിടിക്കുന്നത്. പുസ്തകം വായിക്കുന്നവർ ഒരേപോലെ അല്ല പുസ്തകം പിടിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്നത് ഒരേപോലെ അല്ല സ്റ്റിയറിംഗ് പിടിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളാണ്. ഉറങ്ങുന്നത് പോലും പലരും പല പൊസിഷനിൽ കിടന്നേ ഉറങ്ങുള്ളൂ. കസേരയിൽ ഇരിക്കുന്ന പല രീതിയിലാണ്. ആ കസേര കണ്ടാൽ അറിയാം ആ വ്യക്തി എങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം കൈ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേക പൊസിഷനിൽ പിടിച്ചിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ പ്രോബ്ലംസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്.
1: അതിലേക്ക് വരാം. ഒരു ശ്രോതാവ് കൂടെ ചേരുന്നു. ഹലോ.
3: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ സ്വാഗതം. ആരാണ്?
3: ഞാൻ കോട്ടയത്ത് നിന്ന് മിനിയായിരുന്നേ. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു.
1: ചോദിച്ചോളൂ.
0: പറഞ്ഞോട്ടെ.
3: ഞങ്ങള് 2023 നവംബർ 3 എന്റെ ഹസ്ബൻഡിന് അയോട്ട അന്യൂറിസമായിട്ട് ശ്രീചിത്രയില് സർജറി നടത്തിയിലായിരുന്നു. ആ ടേബിളിൽ വെച്ച് തന്നെ സ്ട്രോക്ക് ഉണ്ടായി എന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തലയോട്ടി തുറന്ന് മാറ്റി വെച്ച് ശസ്ത്രക്രിയ ചെയ്തത്. അപ്പോഴത്തേനും ഒരു വശം വലതുവശം തളർന്നു പോയിരുന്നു. സർജറി എല്ലാം കഴിഞ്ഞതിനു ശേഷം 22 ക്രിട്ടിക്കൽ ICU അബോധാവസ്ഥയിലായിരുന്നു കിടന്ന്. കണ്ണ് മെല്ലെ തുറന്നു കഴിഞ്ഞപ്പം വീണ്ടും ഞങ്ങളെ ICU മാറ്റി 22 കൂടി അവിടെ ട്രീറ്റ്മെന്റ്

0: വേണ്ടി ചെയ്തു. അപ്പൊ പറഞ്ഞു ഇനി ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ ഇനി ഇതിനൊരു പരിഹാരം, അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കെയർ കിട്ടുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കുറച്ചു ദിവസം നിന്നതിന് ശേഷം വീട്ടിലേക്ക് പോക്കോ, അതാ നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ട്രക്കോസ്റ്റമി ഇട്ടു, റഷ് ട്യൂബ് ഇട്ടു, യൂറിൻ ബാഗ് ഇട്ടു, എല്ലാം ആയിട്ടാണ് ഞങ്ങൾ നാട്ടിൽ വന്നത്. ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ 65 ദിവസം താമസിച്ചു. അതിനോടകം ഫിസിയോതെറാപ്പിയും ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും ഒട്ടുമേ വയ്യായിരുന്നു ആളിന്. അങ്ങനെ ഒരു തരത്തില് നിൽക്കാൻ വരുവ, കസേരയിലൊന്ന് ഇരുത്തിയേ ഇരിക്കാറായി, ജനലയിലൊക്കെ പിടിച്ചു നിർത്തിയാൽ ഒന്നും നിൽക്കാറുവായപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു അപ്പോ ഫെബ്രുവരി 18 ആ ഫെബ്രുവരി 19 തന്നെ വീട്ടിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വിളിച്ച് ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1 മാസം കൊണ്ട് ആള് ബാലൻസ് ചെയ്ത് നിൽക്കാറായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ശ്രീചിത്രയിൽ വന്ന് ഈ ബോൺ തിരിച്ചു വെച്ചു. അത് മാർച്ച് 22 തിരിച്ചു വെച്ചു. 6 April അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്തു ഞങ്ങൾ വീട്ടിൽ വന്നു. അന്ന് മുതൽ വീണ്ടും ഇന്നലെ വരെയും ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആള് കാര്യങ്ങളിലേക്കെല്ലാം ബോധമായി, പക്ഷെ സംസാരിക്കാന് വേണ്ട, വേണം, മൂത്രമൊഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം, ആളിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കും. അതിന് സ്പീച്ച് തെറാപ്പിയും കൊടുത്തോണ്ടിരുന്നു. ഇപ്പം കുറച്ചായിട്ട് അത് നിർത്തി. പിന്നീട് ഇപ്പൊ വലത് കൈ ഒന്ന് പൊക്കാവുന്നായതേ ഉള്ളു, വിരലുകൾ അനങ്ങുക, പത്തി ഭാഗം അനങ്ങുക ഒന്നുമില്ല. കൈ വിരല ഉള്ളിലേക്ക് മടങ്ങി നമ്മൾ പിടിച്ചു നൂർക്കുവാണെങ്കിൽ മാത്രം നൂർന്നും വരും. അങ്ങനെയാണ് ഇപ്പം വരെയും ഉള്ള അവസ്ഥ. ഇത് തുടർന്ന് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് എത്രത്തോളം മാറ്റം വരും, ആളിനെ സ്വന്തമായിട്ടൊന്ന് നിൽക്കാനാണേലും പറ്റുവോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു സംശയം. ഞാന്
1: കേക്കു, നമുക്കിപ്പോ ഇത്രയും നാളായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതില് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ആളിനിങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ പിടിച്ച് നിൽക്കാം, അല്ലെ, ഒരുവിധം ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട് ആളിന്. വലത് കൈ കുറച്ച് മൂവ് ചെയ്യാം,
0: പിടിച്ചു നടക്കും.
1: ബാത്റൂമിലൊക്കെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ അമ്മയ്ക്ക്?
0: ഒരു സ്റ്റിക്ക് കൊടുത്താല് പിടിച്ചുകൊണ്ട് നടക്കും.
1: ശരി ശരി. അപ്പൊ അത് അതെ അതെ അതെ അതെ. അപ്പൊ ഒരു ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തു എന്ന് വേണം പറയാൻ. കിടപ്പായിരുന്ന ആള് മെല്ലെ ഇരിക്കാൻ തുടങ്ങി, ഇരിപ്പിന്ന് ഇപ്പൊ നിൽക്കാനും ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ച് നടക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. അതൊരു വലിയൊരു മാറ്റമാണ്. നമുക്ക് ഇങ്ങനെ ഒരു വലിയ ഇഞ്ചുറി ഉണ്ടായ ഒരാളിന് ഇങ്ങനെ തിരിച്ച് ഇത്രയും വന്നത് ഒരു വലിയ കാര്യമാണ്. അമ്മ അതിന്റെ കൂടെ നിന്നതിന് ആദ്യമായിട്ട് അമ്മയ്ക്ക് ഞാനൊരു അഭിനന്ദനം പറയുകയാണ്. കാരണം ഇത്രയും കൂടെ നിന്നത് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല, നമുക്കറിയാം അത്. അപ്പൊ അത്രയും ചെയ്തു ആളിപ്പോ ഈ ഒരു സ്റ്റേജ് വരെ എത്തി. അപ്പൊ ഇപ്പൊ എന്തൊക്കെയാണ് ഫിസിയോതെറാപ്പിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയാം അല്ലേ? അമ്മ കുറെ നാളുകൊണ്ട് ഇപ്പൊ കാണുന്നുണ്ട് എന്തൊക്കെയാ ചെയ്യുന്നത്, എന്തൊക്കെ വ്യായാമം ചെയ്യണം എന്നൊക്കെ അമ്മയ്ക്ക് അറിയാം. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ ചെയ്യേണ്ടത് ഡെയിലി എക്സസൈസ് വേണം, ആളിന്റെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം, അതോടൊപ്പം ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാ ദിവസവും കാണണം എന്നില്ല. ഇനി അമ്മ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടിൽ ഒന്നുകിൽ അമ്മയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മ തന്നെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ. ശരി. അപ്പൊ ആ എക്സസൈസുകൾ അമ്മ ചെയ്തു കൊടുക്കുക, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം എടുക്കൂ. എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നത് അമ്മ ഒന്ന് കുറച്ച് കൊണ്ടുവരും, ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ അമ്മ ചെയ്യുക. ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനുള്ള അഡ്വൈസസ് അവർ തരും. ആ സമയത്ത് മാറ്റങ്ങൾ എന്തൊക്കെ എക്സസൈസിന് വരുത്തണം എന്നുള്ളത് പറഞ്ഞു തരും, അതുപ്രകാരം മാറ്റം വരുത്തിയാൽ മതിയാവും. ഡെയിലി ഉള്ള എക്സസൈസുകൾ ഇത്രയും നാളായ സ്ഥിതിക്ക് അമ്മയ്ക്ക് അറിയാം, നന്നായിട്ട് അറിയുന്നുണ്ടാവും. അത് അമ്മ തന്നെ ചെയ്തു കൊടുക്കുക എക്സസൈസ്. സ്ഥിരമായിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം ഇനി വേണമെന്നില്ല. കുറച്ച് കൊണ്ടുവരാം, ഹെൽപ്പ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം എടുക്കണം.
0: കാരണം ആളിന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓ ശരിയാവൂല ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു നിരാശ ഇപ്പൊ പറയുന്നുണ്ട്.
1: തലച്ചോറിന് വന്ന ഇഞ്ചുറി അനുസരിച്ചിട്ടാണ് നമുക്ക് റിക്കവറി വരുന്നത്. എത്ര വയസ്സുണ്ടോ ഹസ്ബൻഡിന്?
0: 62. ഞങ്ങൾ 59 വയസ്സിലാണ് ചെയ്യാൻ അവിടെ കൊണ്ടുവന്നത്.
1: അപ്പൊ മാറ്റം വരില്ല എന്നല്ല, മാറ്റം ഇനിയും വരും, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. കുറച്ച് സമയം വേണം ഓരോ മാറ്റത്തിനും, കാരണം കുറെ ചെയ്യുമ്പോഴാണ് ബ്രെയിൻ അത് പിക്ക് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുള്ളൂ. അപ്പൊ സമയം വേണം. ഇത്രയും നാള് വളരെ സംയമനത്തോടുകൂടി നമ്മൾ ചെയ്തതിന്റെ ഫലമാണ് ആൾ ഇന്നിങ്ങനെ നന്നായി ഇരിക്കുന്നത്, ഇത്രയും ചേഞ്ചസ് വന്നത് കേട്ടോ. അപ്പൊ അതേപോലെ മുന്നോട്ടും അമ്മ സമീപനത്തോടു കൂടി ചെയ്യണം.
0: തണുപ്പ് വരുമ്പോഴാണ് കൂടുതലായിട്ടും ബുദ്ധിമുട്ട് കാണിക്കുന്നത്. തണുപ്പ് വരുമ്പോ
1: പൊതുവേ ബുദ്ധിമുട്ടാണമ്മ എല്ലാവർക്കും. വേദന ഉള്ളവർക്കും സ്റ്റിഫ്നെസ് ഉള്ളവർക്കും ഒക്കെ പ്രയാസം കൂടുന്ന ഒരു സമയമാണ് തണുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മളൊന്ന് ചൂടിന് വേണ്ടിയിട്ടുള്ള ബ്ലാങ്കറ്റ് യൂസ് ചെയ്യുകയോ അങ്ങനെയുള്ള ഡ്രസ്സിംഗ് ഒക്കെ യൂസ് ചെയ്യുകയോ ചെയ്യണം കേട്ടോ.
2: ഈ അമ്മ പറഞ്ഞ പോലെ സർജറി ഒക്കെ അതിനൊക്കെ ശേഷം ഫിസിയോതെറാപ്പി നിർബന്ധമാക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ റിക്കവറിക്ക് ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഘടകമായതാണ്.
1: ഒരു ഉദാഹരണം ഇപ്പൊ വിളിച്ച കോളിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു വലിയൊരു ഇഞ്ചുറി

0: ാണ് ബ്രെയിനിന് വന്ന് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇഞ്ചുറി വന്നു. അപ്പോൾ അത് വന്നു കഴിയുമ്പോഴത്തേക്കും ശരീരമാകെ തളർന്നു പോവുകയാണ്. അപ്പോൾ ഒരു സർജറിയും കഴിഞ്ഞു, അതിനുവേണ്ടിയിട്ട് തലയോട്ടി മാറ്റിവെക്കുന്ന ഒരു സർജറിയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സർജറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇനി ഇപ്പം അസ്ഥി സംബന്ധമായിട്ടൊരു പ്രോബ്ലത്തിനാണെങ്കിലും സർജറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വേദന, അതേപോലെ സ്റ്റിഫ്നെസ്, പേശികൾ വേണ്ട രീതിയിൽ അങ്ങോട്ട് ചലിക്കാതെ വരും. അപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ അടുത്ത ദിവസം തൊട്ട് നമുക്ക് ചലിപ്പിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചില സർജറി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നാൾ, ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ അനക്കാതെ വെക്കേണ്ടതായിട്ട് വരും. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കൈ ചലിപ്പിക്കുമ്പോഴത്തേക്കും ഭയങ്കര വേദനയായിരിക്കും, സ്റ്റിഫായിട്ടിരിക്കും. അപ്പോൾ ആളിന് സ്വന്തമായിട്ടത് ചെയ്യാൻ പറ്റത്തില്ല. പെയിനുള്ള ഒരാൾ ഒരിക്കലും മൂവ് ചെയ്യില്ല, പ്രത്യേകിച്ച് ഒരു ഓപ്പറേഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പേടിച്ചിട്ടൊക്കെ മൂവ് ചെയ്യില്ല. അപ്പോൾ മൂവ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം വേണ്ടി വരും. ആ വേദന ഒന്ന് കുറയ്ക്കാനും പിന്നെ വേദന ഇല്ലാത്ത രീതിയിൽ എക്സസൈസ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട് നമുക്ക് ഫിസിയോതെറാപ്പിയിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. ഇനി അതിന് പുറമെ ഒരു ഇഞ്ചുറി വന്ന് കഴിയുമ്പോഴത്തേക്കും ബ്രെയിൻ തന്നെ നമ്മുടെ ശരീരം അനക്കണ്ട എന്ന് പറയും. പിന്നെ അത് പെയിനാണ്, വേദനയാണ്, അതുകൊണ്ട് അനക്കാതിരിക്കുക എന്നുള്ള ഒരു ബോഡി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്റ്റിഫാക്കി അങ്ങ് വെക്കും. അതിന് തിരിച്ച് പഴയതുപോലെ കൊണ്ടുവരാനായിട്ട് ചില ടെക്നിക്സ് യൂസ് ചെയ്ത് ചലിപ്പിക്കേണ്ടതായിട്ട് വരും.
1: നെക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അപ്പൊ അതിന് ഫിസിയോതെറാപ്പിയിൽ എന്താണ് ചികിത്സാ രീതി പറയാം?
0: നെക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്ന സാധാരണഗതിയിൽ നമ്മൾ ജോയിന്റ് ക്രാക്കിംഗ് എന്ന് പറയുന്ന സംഭവമാണ്. അത് ചെയ്യുന്നത് സാധാരണ ഒരു സ്റ്റിഫ്നെസ് കുറയ്ക്കാനും വേദന കുറയ്ക്കാനും ചലനം കൂട്ടാൻ വേണ്ടിയിട്ട് ഒക്കെയാണ്. അതിന്റെ മറ്റു ട്രീറ്റ്മെന്റ് കൂടെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നെക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. മൊബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്കുണ്ട്, അതേപോലെ മറ്റൊന്നാണ് ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അത് കുറച്ചൊരു സ്പീഡിൽ ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ്, ഫോഴ്സ് കൂട്ടി ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ്. എക്സ്പെർട്ടീസ് ഉള്ള ഒരാളിന് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണ്. ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിൽ. അത് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരാൾ നെക്ക് മാനിപ്പുലേഷന് വിധേയനാവുന്നു എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് അദ്ദേഹത്തിന് നമ്മൾ ഏത് ജോയിന്റ് ആണോ, കഴുത്തിൽ ഏത് ജോയിന്റിനാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ജോയിന്റിന്റെ മാനിപ്പുലേഷൻ പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ തല കുറച്ചു നേരം വെച്ച് നോക്കി അതിൽ ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്.
1: സർ, അതുപോലെ ഈ പ്രായം ചെന്നവർ വീണ് പരിക്കേൽക്കുന്നത് തടയാനായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിയിലൂടെ അവരുടെ ഒരു ബോഡി ബാലൻസ് കൈവരിക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്, അത് എത്രത്തോളം?
0: പ്രായമായി വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നത് പേശികളുടെ ബലം കുറയുക, അതിൻ്റെ ബൾക്ക് കുറയും, സൈസ് കൊണ്ട് കുറയും, അതേപോലെ അസ്ഥികൾക്ക് കുറച്ച് ശോഷിപ്പ് സംഭവിക്കും, ജോയിൻറ്റുകൾക്ക് കുറച്ച് തേയ്മാനം വരും, പിന്നെ ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സന്ധികളിൽ നിന്നുള്ള സംവേദനശേഷി ഞരമ്പുകൾക്ക് അത് കുറവായിരിക്കും. അതേപോലെ പ്രായമാകുമ്പോൾ കാഴ്ച മങ്ങൽ കുറച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇതെല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ട് ബാലൻസിനെ ബാധിക്കും. അപ്പോൾ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എക്സസൈസുകൾ, ബാലൻസ് ട്രെയിനിങ് ഉണ്ട്. ബാലൻസ് ട്രെയിനിങ്ങിന് അതിനോടൊപ്പം തന്നെ പേശികളുടെ ബലം കൂട്ടാനുള്ളതും വളരെ ചെറിയ രീതിയിലുള്ള വെയ്റ്റ് ട്രെയിനിങ്ങുകളും ഒക്കെ ചെയ്ത് പേശിയുടെ ബലം കൂട്ടുകയും ബാലൻസ് ട്രെയിനിങ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വീഴ്ച ഒരു പരിധി വരെ കുറയാൻ പറ്റും. ഇല്ല, എന്നാലും വീഴ്ചയ്ക്കുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനുള്ള മറ്റ് പരിഹാരങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്.
1: വ്യായാമം ചെയ്യുന്ന കാര്യം പറയുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ജിമ്മിൽ ഉള്ള പോക്ക്. പക്ഷേ ജിമ്മിൽ പോകുമ്പം തെറ്റായ ജിം ആയിട്ടുള്ള ഉപയോഗവും കാരണങ്ങളൊക്കെ സന്ധി വേദന അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ,
0: ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം. ഇപ്പോൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഇപ്പോൾ യുവതലമുറ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമായിട്ടാണ് ജിമ്മിൽ പോകുന്നത്. ചിലർക്ക് തടി കുറയ്ക്കാനായിരിക്കാം, ചിലർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിരിക്കാം, ചിലർക്ക് സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, പല ആഗ്രഹങ്ങളാണ്. ആമില മസിൽസ് കൂടുതലായിട്ട് വേണം, അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്
1: വേണം,
0: ആ പാക്ക് വേണം, 8-6 പാക്കൊക്കെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ആഗ്രഹമായിട്ട് ചെയ്യുമ്പോൾ അതിന് ഫോക്കസ് ചെയ്ത് ചെയ്യും, കൂടുതലായിട്ട് അതിന് വർക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്ന മസിൽസിനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും ഒരു ഇംബാലൻസ് മസിൽസിൽ വരികയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഇഞ്ചുറികൾ വരാൻ സാധ്യതയുണ്ട്. നട്ടലിൽ ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്, ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ വരാം, മസിൽസിന് ഇഞ്ചുറി അസച്ച് അങ്ങനെ തന്നെ വരാം, ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കുറയുന്ന രീതിയിൽ വരാം. ആ ഒരു മസിൽസ് മാത്രം വീർത്ത് വീർത്ത് വരും, ഒത്തിരി സൈസിൽ വരും. അപ്പോൾ അവരാഗ്രഹിച്ച കാര്യം നടക്കും, പക്ഷേ അതിന് പുറമെ ബാക്കിലൊരു ഇഞ്ചുറിയും കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ട് എക്സസൈസ് ചെയ്യാന്നുള്ളതാണ് ജിമ്മിൽ ശ്രദ്ധിക്കേണ്ടത്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് വത്സല എന്നാണ്.
0: പറഞ്ഞോട്ടെ അമ്മ, എന്താ ബുദ്ധിമുട്ട്?
2: എന്റെ രണ്ട് കാൽമുട്ടും സർജറി ചെയ്തിട്ടാണ്.
0: എന്ത് സർജറി ആയിരുന്നു? മമ്മൂട്ടിന്
2: മുട്ട് മാറ്റൽ.
0: രണ്ട് മുട്ടിനും ചെയ്തിരുന്നു?
2: രണ്ട് മുട്ടും ചെയ്തു.
0: ശരി, പറയണം.
2: ഒന്നര വാടം തെറാപ്പിസ്റ്റ് വന്ന് ഇത്
0: ചെയ്യുന്നുണ്ട്.
2: 40 ദിവസമായി. എത്ര
0: നാളുകൂടി വേണ്ടി വരും?
2: പിന്നെ സ്റ്റെപ്പ്
0: ഒക്കെ
2: ഇറങ്ങും.
0: അല്ല, അമ്മയ്ക്ക് ഇപ്പൊ കസേരയിൽ ഇരിക്കാൻ പാകത്തിന് മുട്ട് മടങ്ങുന്നുണ്ടോ?
2: കസേരയിൽ ഇരിക്കും, പക്ഷെ എണീക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
0: അല്ല, മുട്ട് മടങ്ങി, അത്രയും മുട്ട് അമ്മയ്ക്ക് മടക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? കസേരയിൽ ഇരിക്കാൻ പാകത്തിന് മുട്ട് മടങ്ങുന്നുണ്ട്. അല്ല, ഇനി വ്യായാമങ്ങൾ കുറച്ച് നാളുകൂടെ വേണം അമ്മ. വ്യായാമം ചെയ്ത് പേശികളുടെ ബലമൊക്കെ ഒന്ന് കൂടുമ്പോൾ അമ്മയ്ക്ക് കസേരയിൽ നിന്ന് എഴുന്നേക്കാനുള്ള പ്രയാസവും കുറയും. പടി കയറാനും ഇറങ്ങാനും കുറച്ചുകൂടി എളുപ്പമാകും കേട്ടോ. കസേരയിൽ ഇരുന്ന് എഴുന്നേക്കാനും ഈസിയാവും.
1: നമ്മോട് ഇത്രയും നേരം ഈ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ

0: എം ജിയാണ്. ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവഴിച്ച സാറിനും വിളിച്ച ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.
1: ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്.
2: ഹലോ ഡോക്ടർ,

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രദീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:30 to 12:00 തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി, ഇമ്പോർട്ടൻസ് ഓഫ് മീഡിയേഷൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964 3 2 1, അല്ലെങ്കിൽ 9496565 6 3 2 1. ഒരു നമ്പർ കൂടിയുണ്ട്: 9496569 3 2 1. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി, ഇമ്പോർട്ടൻസ് ഓഫ് മീഡിയേഷൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:30 to 12:00.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ച് അറിയാം.
2: നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് നൈപുണ്യ വികസനവും നേതൃത്വ പരിശീലനവും നൽകുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് PM വികാസ് യോജന. പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് PM വികാസ് പദ്ധതി. ഇന്ത്യയിലുടനീളമുള്ള കരകൗശല സമൂഹങ്ങൾക്ക് നൈപുണ്യ പരിശീലനം, സംരംഭകത്വം, നേതൃത്വ പരിശീലനം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ സംരംഭം ആരംഭിച്ചത്. ചെറുകിട സമൂഹങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും പിന്തുണ നൽകുന്നതിനൊപ്പം പരമ്പരാഗത കലകളുടെയും കരകൗശല വസ്തുക്കളുടെയും സംരക്ഷണവും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. നിലവിലുള്ള 5 പദ്ധതികളെ കൂടി PM വികാസ് പദ്ധതി സംയോജിപ്പിക്കുന്നു. സീഖോ ഓർ കമാവോ, ഉസ്താദ്, ഹമാരി ധരോഹർ, നയി രോഷ്നി, നയി മൻസിൽ എന്നീ പദ്ധതികളെയാണ് PM വികാസ് യോജനയിലൂടെ സംയോജിപ്പിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിലെ സമഗ്ര വികസനത്തിനായി സ്കിൽ ഇന്ത്യ മിഷനെ സംയോജിപ്പിക്കുന്നതിനൊപ്പം വനിതാ ശിശു വികസനം, പഞ്ചായത്തീരാജ്, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് ന്യൂനപക്ഷങ്ങൾക്കും കരകൗശല വിദഗ്ധർക്കും സാമ്പത്തിക സഹായം നൽകുന്നതാണ് പദ്ധതി. PM വികാസ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: ന്യൂനപക്ഷ കരകൗശല സമൂഹങ്ങളുടെ തൊഴിലവസരങ്ങളും ഉപജീവന അവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യാനുസരണം കോഴ്സുകളിൽ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ പരിശീലനം നൽകുക, 8, 10, 12 ക്ലാസുകളിൽ പഠനം അവസാനിപ്പിച്ചവർക്ക് ഓപ്പൺ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഔപചാരിക വിദ്യാഭ്യാസവും സർട്ടിഫിക്കേഷനും നൽകുക, അതുവഴി ഈ സമൂഹങ്ങളിലെ സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തുക, 10,000 ബിസിനസ് മെന്റർമാരുടെ വികസനമുൾപ്പെടെ 2,00,000 സ്ത്രീകൾക്ക് പരിശീലനം നൽകി ന്യൂനപക്ഷ കരകൗശല

0: കയറ്റുമതി പ്രൊമോഷൻ കൌൺസിൽ പ്രവർത്തിക്കുന്നു. കരകൗശല വിദഗ്ധരെയും അവരുടെ കരകൗശല വസ്തുക്കളെയും പിന്തുണയ്ക്കുന്നതിനായി വിശ്വകർമ്മ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക ഉപയോഗിക്കുന്നു. ന്യൂനപക്ഷ കരകൗശല വിദഗ്ധരുടെ സാമൂഹിക സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സുസ്ഥിര വികസനത്തിനും സാംസ്കാരിക സംരക്ഷണത്തിനും അടിത്തറയിടുന്നതാണ് PM വികാസ് പദ്ധതി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ചാണ്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: നിയമാനുസൃതമായ നടപടികളിലൂടെ ആകണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3rd പതിപ്പാണിത്. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ലധികം വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കും. തമിഴ്നാട്ടിലെ മധുരയ്ക്ക് സമീപം 2 ബസ്സുകൾ കൂടി ഇടിച്ചുണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചു. 7 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ 15 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദുകൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രം ശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ ഐടി കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദുകൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ലിറ്റിൽ കൈറ്റ്സ് ഐടി ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല അവാർഡ് വിതരണം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. രാവിലെ 11 മണിക്ക് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിലായിരിക്കും സത്യപ്രതിജ്ഞ. കപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിക്കുകയായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. വ്യാജ മാരത്തോൺ രജിസ്ട്രേഷൻ തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പ്രമുഖ ബാങ്കിന്റെ വ്യാജ മാരത്തോൺ പരസ്യങ്ങൾ പ്രചരിപ്പിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ് നൽകി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. 1st innings ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186ന് അവസാനിച്ചു. ഇതോടെ ലോഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. ലക്ഷദ്വീപിലെ ആദിവാസി ജനവിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും കാർഷിക ഭൂമി വിനിയോഗത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും നിലവിലുണ്ടായിരുന്ന ഭൂമി കൈമാറ്റ നിയമങ്ങളിൽ വിപുലമായ ഭേദഗതികൾ വരുത്താൻ ഔദ്യോഗിക നീക്കവുമായി ലക്ഷദ്വീപ് ഭരണകൂടം. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBG റാംജി പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. ജൂലൈ 15 വരെ എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. നഗരത്തിലെ തോടുകളും പാതയോരങ്ങളും മാലിന്യ കൂമ്പാരമായി മാറിയെന്ന് പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് അടിയന്തരവും ഫലപ്രദവുമായ മാലിന്യ സംസ്കരണത്തിന് കോർപ്പറേഷൻ സെക്രട്ടറി മുൻകൈയെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് MJ ചന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ചത് ചിത്രം മാടമ്പി.

ശൈശവവും ബാല്യവും വിട്ട് കൗമാരത്തിലെത്തുമ്പോൾ ആൺകുട്ടി പുരുഷനും പെൺകുട്ടി സ്ത്രീയുമായി തീരാൻ പോകുന്ന ഘട്ടമാണിത്. ഓരോരുത്തരുടെയും വ്യക്തിത്വം രൂപീകൃതമാകുന്ന പ്രായമായതിനാൽ വളർച്ചയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ശാരീരിക മാനസിക തലങ്ങളിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്വന്തം ശരീരത്തെക്കുറിച്ച് അമിതമായ ആകാംക്ഷ കൊണ്ടു നടക്കുന്നവരാണ് കൗമാരക്കാർ. അമിതമായ സൗന്ദര്യബോധം, സമ്പന്നമായ ഊർജ്ജസ്വലത, സ്വാതന്ത്ര്യബോധം, സാമൂഹ്യബോധം തുടങ്ങിയ ഇക്കാലത്താണ് വളർന്നു വരുന്നത്. കൗമാരകാലത്തെ സ്വാധീനിക്കുന്നത് പ്രധാനമായും നാല് ഘടകങ്ങളാണ്. ശാരീരിക വളർച്ചയാണ് ഒന്നാമത്തേത്. പ്രായപൂർത്തിയാവുന്നതും ലൈംഗിക വളർച്ചയും ശരീരപ്രകൃതിയും ആകാരമാറ്റവും ഇതിൽപ്പെടുന്നു. രണ്ടാമത്തെ ഘടകമായ ബുദ്ധിപരമായ വളർച്ചയിൽ ധാർമ്മിക ചിന്തയും പഠന വൈകല്യങ്ങളും ഉൾപ്പെടുന്നു. മൂന്നാമതായി വൈകാരിക വളർച്ചയിൽ സ്വത്വ വളർച്ചയും വൈകാരിക ബുദ്ധിയും ലിംഗവ്യത്യാസങ്ങളും വംശപരവും മതപരവുമായ നാനാത്വവും അവരെ സ്വാധീനിക്കുന്നതായി കാണാം. സാമൂഹിക വികാസം നടക്കുന്ന ഘട്ടമെന്ന നിലയ്ക്ക് നാലാമത്തേതിൽ സമപ്രായക്കാരുമായുള്ള ബന്ധവും കുടുംബ ബന്ധങ്ങളും വിദ്യാലയവും ജോലിയും പ്രാദേശികതയും സ്വാധീനം ചെലുത്തുന്നു. അതിസങ്കീർണമായ വൈകാരികവും മാനസികവും ശാരീരികവുമായ അവസ്ഥകൾ നേരിട്ടാണ് കൗമാരകാലം കുട്ടികൾ ചെലവിടുന്നത്. അതുകൊണ്ട് തന്നെ തലമുറകൾ തമ്മിലുള്ള സംഘട്ടനം സ്വാഭാവികമാണ്. കൗമാരക്കാർ സ്വന്തം വ്യക്തി വികസനത്തിന് പക്വത നേടാത്തതിനാൽ സ്വന്തം വീക്ഷണങ്ങളും സമീപനങ്ങളും ഉറപ്പിച്ചു പറയുന്നതിന് പലപ്പോഴും അശക്തരാണ്. മാത്രമല്ല, അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും മുതിർന്ന തലമുറ തള്ളിക്കളയുന്നതിനാൽ വ്യവസ്ഥാപിത സമൂഹവും വളർന്നു വരുന്ന സമൂഹവും തമ്മിൽ നിലയ്ക്കാത്ത സംഘർഷമുണ്ടാകാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകളും കൗമാരക്കാരാണ്. അതിനാൽ വസ്ത്രത്തിലെ ഫാഷൻ, മുടിയുടെ ശൈലി, സ്വഭാവത്തിൻ്റെയും സംസാരത്തിൻ്റെയും രീതികൾ, സ്വന്തം വിശ്വാസങ്ങൾക്കും ബോധ്യങ്ങൾക്കുമനുസരിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം തുടങ്ങിയ കാര്യങ്ങളിൽ അവർ നിരന്തരം പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. അതുവരെ രക്ഷാകർത്താക്കളുമായി ചേർന്ന് നിന്നവർ വളരെ പെട്ടെന്ന് സമപ്രായക്കാരുടെ കൂടെ കൂടുതൽ സമയം ചെലവിടുന്നത് തലമുറകൾ തമ്മിൽ സംഘട്ടനം വർദ്ധിക്കാനിടയാക്കുന്നു. കാലം അതിവേഗം വളരുന്നതിനാൽ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെയും സൂപ്പർ കമ്പ്യൂട്ടറുകളുടെയും നിർമ്മിത ബുദ്ധിയുടെയും പശ്ചാത്തലത്തിൽ കൗമാരക്കാർ ഇങ്ങനെ പെരുമാറുന്നതും വിശ്വസിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് മുതിർന്ന തലമുറയ്ക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. അധികാരം മുതിർന്നവരുടെ കൈകളിലായതിനാൽ കൗമാരക്കാർക്ക് അവരുടെ സ്വത്വം സ്ഥാപിച്ചെടുക്കുന്നതിന് നന്നേ പാടുപെടേണ്ടി വരുന്നു. പ്രായമായവരുടെ അറിവും നൈപുണികളുമൊക്കെ കൗമാരക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ കാലഹരണപ്പെട്ടതായി തോന്നും. കൗമാരകാലം അസ്ഥിരതയുടെ കൂടി കാലമായതിനാൽ അവർക്ക് വിഷമമേറിയതുമാണ്. ലൈംഗികവും അല്ലാത്തതുമായ ചില ഹോർമോണുകളുടെ ആധിക്യം അവരുടെ വൈകാരികമായ തള്ളിച്ചയെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ വിലങ്ങുതടിയാവുന്നതും കാണാം. കൗമാരകാലത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും അസ്വസ്ഥരാകുന്നതും അവരിൽ സംഭവിക്കുന്ന ശാരീരികമായ മാറ്റങ്ങൾ കൊണ്ടാണ്. പലപ്പോഴും അവരുടെ പെരുമാറ്റത്തിൽ സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും അഭാവം പ്രകടമാണ്. ഇത്തരം സന്ദർഭങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പൊതുവെ അവർക്ക് അന്യമായ ആത്മനിയന്ത്രണത്തിൻ്റെയും മിതത്വത്തിൻ്റെയും പാഠങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. പക്ഷേ ഇവിടെയും അവരോടുള്ള സമീപനം മിതത്വത്തിൻ്റേതാകണം. അമിത കർക്കശക്കാരായ രക്ഷിതാക്കളാണ് കുട്ടികളെ നശിപ്പിക്കുന്നതിന് ഉത്തരവാദികളായി കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ കൗമാരഘട്ടത്തിലോ യുവാക്കളാകുമ്പോഴോ നിഷേധികളും താന്തോന്നികളുമായി തീരാൻ സാധ്യത കൂടുതലാണ്. അവർക്ക് ചിന്തിക്കാനും ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാനും സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ലെങ്കിൽ വളർച്ച തന്നെ മുരടിക്കും. 2000 വിദ്യാർത്ഥികളെക്കുറിച്ച് പഠിച്ച മനഃശാസ്ത്ര ഗവേഷകൻ കണ്ടെത്തിയത് പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ കൂടുതൽ വൈകാരികമായി പെരുമാറുന്നു എന്നാണ്. രണ്ടുപേരും ഒരുപോലെ അസ്വസ്ഥരാകുന്ന അവസരങ്ങളും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും തീവ്രമായ ഉത്കർഷേച്ഛയുള്ളവരാണ് കൗമാരക്കാർ. ഉന്നതരായ ചിലരെ അവർ മാതൃകാ വ്യക്തികളായി കണക്കാക്കുന്നതിനാൽ അവരെ പോലെ ആയിത്തീരാൻ അവർക്ക് ഉദിക്കുന്നു. കുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ അമിതമായ ആത്മബോധവും അസാധാരണമായ അപകർഷതാബോധവും രക്ഷിതാക്കളുമായുള്ള അസുഖകരമായ ബന്ധങ്ങളും മതവിശ്വാസത്തോട് ചിലപ്പോഴൊക്കെ തോന്നാറുള്ള മടുപ്പും ലൈംഗികതയോടുള്ള വെറുപ്പും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് മനഃശാസ്ത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. കൗമാരപ്രായത്തിലെ മാനസിക സംഘർഷങ്ങൾ യഥാർത്ഥമാണെങ്കിലും അതിനെ ഗൗരവത്തിലെടുക്കുന്നത് മുൻകാലങ്ങളിൽ കുറവായിരുന്നു എന്ന് കാണാം. കൗമാരത്തിൻ്റെ അവസാന കാലമാവുമ്പോഴേക്കും യുവത്വത്തിലേക്കുള്ള ചുവടുവയ്പ്പായതിനാൽ ജോലി സമ്പാദിക്കാനുള്ള ആഗ്രഹം വളർന്നു വരുന്നു. അതിനാൽ അവർ കോഴ്സുകളും വിഷയങ്ങളും തിരഞ്ഞെടുക്കുന്നത് തൊഴിൽ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. എന്നാൽ തൊഴിൽ നേടുന്നതിനുള്ള മാനസിക ബോധം പൂർണ്ണമായി ഇല്ലാത്തവരുമുണ്ടാകും. ഇത് അവരുടെ രക്ഷിതാക്കളെ അങ്കലാപ്പിലാക്കുന്നതിനാൽ ഉദ്ദേശിച്ച ജോലി നേടാൻ അവർ കഠിനാധ്വാനം ചെയ്യാനും തയ്യാറാണ്. രക്ഷിതാക്കൾ ഉദ്ദേശിക്കുന്ന ജോലിക്കുള്ള പഠനമോ പരിശീലനമോ നേടാൻ കുട്ടികൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അവർ പ്രേരിപ്പിക്കുന്നതും കണ്ടുവരുന്നു. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് വളരെ സാധാരണമാണ്. കൗമാരക്കാരിൽ വലിയ തോതിൽ മാനസിക സംഘർഷമുണ്ടാവാൻ ഇത് കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക സമ്മർദ്ദം മൂലമോ കുടുംബത്തിലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ

പഠനം നിർത്തേണ്ടി വന്നവർക്ക് ജോലി ലഭിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴും അസ്വസ്ഥതയുണ്ടാകുന്നു. ഇക്കാര്യത്തിൽ അവർക്ക് ആശ്വാസം പകരാൻ രക്ഷിതാക്കളും മുതിർന്നവരും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. വേഗത്തിലുള്ള വളർച്ചയുടെ കാലമായതുകൊണ്ട് അതീവ പ്രാധാന്യം നൽകേണ്ട ഘട്ടം കൂടിയാണ് കൗമാരം. സ്റ്റാൻലി ഹില്ലിൻ്റെ അഭിപ്രായത്തിൽ കൗമാരകാലം കൊടുങ്കാറ്റിൻ്റെയും സംഘർഷത്തിൻ്റേതുമാണ്. അതുകൊണ്ട് ബുദ്ധിപരമായും ശ്രദ്ധയോടും കൂടിയാണ് കൗമാരക്കാരെ പരിഗണിക്കേണ്ടതും പരിചരിക്കേണ്ടതും. അവരുടെ വളർച്ചാരീതിയും ആവശ്യങ്ങളും തിരിച്ചറിയാതെ പരുഷമായി സമീപിക്കുമ്പോൾ ഏറ്റവും സൃഷ്ടിപരമായ അവരുടെ ജീവിതകാലം നശിച്ചു പോകാനിടയാകും. അവരെ പരിപൂർണമായ പ്രായപൂർത്തി ഘട്ടത്തിലേക്ക് നയിക്കാൻ ഇനി പറയുന്ന നിർദ്ദേശങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതുന്നു. കൗമാരഘട്ടത്തിലെ ഏറ്റവും പ്രധാനമായ വളർച്ചയുടെ കുതിപ്പ് ശരീരത്തിലായതിനാൽ സ്വാഭാവികമായും ധാരാളം ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടാകും. കുടുംബ പശ്ചാത്തലത്തിൻ്റെയും സമപ്രായക്കാരുടെ ഇടപെടലിൻ്റെയും തോതനുസരിച്ച് ജിമ്മിലോ സ്പോർട്സ് ക്ലബ്ബിലോ ചേരുകയോ അതുമല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കളികളിൽ ഏർപ്പെടുകയോ ചെയ്യാം. നല്ലൊരു വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളുടെ കായിക വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് കായിക പ്രവർത്തനങ്ങൾ സ്ഥിരമായി നടത്താറുണ്ട്. കളികളും കായിക പ്രവർത്തനങ്ങളും അവരുടെ പ്രായം, ആരോഗ്യം, ലിംഗം എന്നിവയ്ക്കനുസരിച്ച് ക്രമപ്പെടുത്താൻ കഴിയണം. കൗമാരകാലം ഊർജത്തിൻ്റെ ഒടുങ്ങാത്ത കലവറയായതിനാൽ എന്തെങ്കിലും ചെയ്ത് മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നത് സ്വാഭാവികമാണ്. അവരുടെ മാനസികവും ശാരീരികവുമായ ഊർജം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത പക്ഷം അവർ വഴിതെറ്റിപ്പോകാനും കുറ്റവാളികളായി തീരാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ. കൗമാരകാലത്ത് വർദ്ധിച്ചുവരുന്ന ലൈംഗിക ചോദനകൾ കായികമായ പ്രവർത്തനങ്ങളിലൂടെ ഉദാത്തവൽക്കരിക്കാൻ കഴിയും. കായിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം രണ്ടു തരത്തിലാണെന്ന് കാണാം. ഒന്ന്, കായിക അഭ്യാസത്തിലൂടെ പേശികൾ വികസിപ്പിക്കാൻ കഴിയുന്നത് ഈ സമയത്താണ്. രണ്ട്, യുവത്വത്തിൻ്റെ തിളച്ചുമറിയുന്ന ഊർജം കായിക പ്രവർത്തനങ്ങളിലൂടെ സൃഷ്ടിപരമായി ഉപയോഗിക്കാൻ കഴിയും എന്നതാണ്. കൗമാരകാലം കായിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവിടുകയാണെങ്കിൽ ചിലരെങ്കിലും മികച്ച കളിക്കാരും കായിക വിദഗ്ധരും അഭ്യാസികളുമൊക്കെയായിത്തീരും. മലകയറ്റം, നടത്തം, യോഗാസനം തുടങ്ങിയ കായിക മാനസിക പരിശീലനത്തിലൂടെ പിൽക്കാലത്തും ആരോഗ്യത്തോടെ ജീവിതം നയിക്കാൻ കഴിയും. സന്തോഷം, സന്താപം, ഉത്കണ്ഠ, ആധി, ദേഷ്യം, സ്നേഹം എന്നീ വികാരങ്ങൾക്ക് ശക്തിയുള്ള കാലമാണ് കൗമാരം. ചില കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ ചിലത് ചെയ്യാതിരിക്കാനും ശക്തിയുള്ള കാലം കൂടിയാണിത്. വികാരങ്ങളെ കടിഞ്ഞാണില്ലാതെ മേയാൻ വിട്ട് ഉൽപാദനപരമായ ഒന്നിനും ഉപയോഗിക്കാതിരുന്നാൽ ജീവിതത്തിൻ്റെ ഗതി നഷ്ടപ്പെടും. സംഗീതം, ചിത്രകല, സാമൂഹ്യ സേവനം, സാഹിത്യ പ്രവർത്തനങ്ങൾ, യാത്ര തുടങ്ങിയ സൃഷ്ടിപരമായ എന്തും കൗമാരകാലത്തെ വികാരങ്ങളെ ഉദാത്തവൽക്കരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ കൗമാരക്കാർ നല്ല വ്യക്തികളായി മാറുന്നതിന് വഴിയൊരുക്കുന്നു. പ്രേക്ഷകരിലും അഭിനയിക്കുന്നവരിലും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്ന നാടകാവതരണത്തിൽ പങ്കെടുപ്പിക്കുന്നതിലൂടെ പഠിതാക്കൾക്ക് വൈകാരിക പരിശീലനം നൽകുവാൻ സാധിക്കും. സ്കൂൾ, കോളേജ് തലങ്ങളിൽ കായിക കലാ സാഹിത്യ സംബന്ധമായ പ്രവർത്തനങ്ങളിലും നാഷണൽ സർവീസ് സ്കീം, NCC, റെഡ് ക്രോസ്, പോലീസ് കാഡറ്റ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടുമ്പോൾ വ്യക്തിത്വ വികാസം പ്രാപിച്ച നല്ല മനുഷ്യരായി അവർ മാറുന്നു. ഇതിനുവേണ്ടി രക്ഷിതാക്കളും അധ്യാപകരും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുകയും വേണം. വിവിധ രീതിയിലുള്ള ഹോബികൾ തിരഞ്ഞെടുക്കാൻ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ കൗമാരക്കാർക്ക് ലഭിക്കണം. ചടഞ്ഞിരുന്ന് സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും മാത്രമായി കാലം തള്ളിനീക്കുന്ന ഇപ്പോഴത്തെ കൗമാരക്കാർക്ക് ശരിയായ വ്യക്തിവികാസം നടക്കണമെങ്കിൽ ലോകത്തെയും കുടുംബത്തെയും സമൂഹത്തെയും സ്വന്തം കഴിവുകളെയും തിരിച്ചറിയാൻ കഴിയണം. എന്നാലേ ഭാവി ജീവിതം ശോഭനമാക്കാനും വൈകാരിക സന്തുലനാവസ്ഥ കൈവരിക്കാനും കഴിയുകയുള്ളൂ. മാത്രമല്ല എതിർലിംഗത്തെ ശരിയായി മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറ്റം ക്രമപ്പെടുത്താനും അവർക്ക് കഴിയേണ്ടതുണ്ട്. രക്ഷിതാക്കളെയും അധ്യാപകരെയും അവഗണിച്ച് പ്രേമക്കുരുക്കുകളിലും അസാൻമാർഗിക പ്രവർത്തനങ്ങളിലും അകപ്പെടുന്നതിനെതിരെ ജാഗ്രത കാണിക്കുവാനും അവർ ശ്രദ്ധിക്കണം. വ്യക്തികളുടെ വായനാ താല്പര്യം വർദ്ധിക്കുന്നത് കൗമാരകാലത്താണ്. കുടുംബത്തിൽ മുതിർന്നവരും അധ്യാപകരും വായനാശീലം വളർത്തുന്നതിനുള്ള പ്രോത്സാഹനം നൽകണം. കൗമാരപ്രായത്തിൽ വായനാശീലം വളരുന്നില്ലെങ്കിൽ പഠനപരമായ പുരോഗതിക്ക് അത് തടസ്സമാകാൻ സാധ്യതയുണ്ട്. നല്ല വായനക്കാർക്ക് മാത്രമേ നല്ല വ്യക്തികളാകാൻ കഴിയുകയുള്ളൂ. വായിക്കുന്ന പുസ്തകങ്ങൾ അവർക്ക് അനുയോജ്യവും അവരെ മുന്നോട്ട് നയിക്കുന്നതുമായിരിക്കണം. എന്നുവെച്ചാൽ അവരുടെ മനസ്സുകളിലേക്ക് നല്ല ആശയങ്ങളും വികാരങ്ങളും കടത്തിവിടാൻ പോകുന്നവയായിരിക്കണം. കഥകൾ, ജീവചരിത്രങ്ങൾ, യാത്രാഗ്രന്ഥങ്ങൾ, സാഹസിക കഥകൾ, ചരിത്രങ്ങൾ, കവിതകൾ, നോവൽ, നാടകങ്ങളൊക്കെ അവരുടെ ആകാംക്ഷയെ തൃപ്തിപ്പെടുത്തുന്നവയാണ്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു നല്ല ഗ്രന്ഥാലയവും വായനാ മുറിയും ഏതൊരു വിദ്യാലയത്തിനും ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. ബൗദ്ധിക വികാസത്തെക്കുറിച്ചുള്ള പിയാഷെ പോലുള്ള മനഃശാസ്ത്രകാരന്മാരുടെ കണ്ടെത്തൽ കുട്ടികളുടെ ശാരീരികമായ പക്വത മാത്രമേ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ എന്ന് കാണാം. ഇതിൽ സാമൂഹ്യമായ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്നില്ല. ചില മനഃശാസ്ത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് സാമൂഹിക പ്രാധാന്യമുള്ള പ്രവൃത്തികൾ

0: മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് വർദ്ധിക്കുന്നു എന്നാണ്. ഇത് പിയാഷെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി ബുദ്ധിപരമായ വളർച്ചയുടെ പാരമ്യത്തിലെത്തുന്നത് കൗമാരകാലത്താണ്. പക്ഷേ ഈ ഘട്ടത്തിലെത്തുമ്പോൾ അവരുടെ സാമൂഹ്യവൽക്കരണം കൂടി പ്രാധാന്യമർഹിക്കുന്നു. നിരന്തരം കൂട്ടുകാരെ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന കാലമാണ് കൗമാരം. തുടക്കത്തിൽ സമപ്രായക്കാരായ സഹപാഠികൾക്കിടയിൽ ചങ്ങാത്തം ഒതുങ്ങുമെങ്കിലും പതിയെ ക്ലാസിൻ്റെ അതിരുവിട്ട് സ്കൂളിലെ മറ്റുള്ളവരുമായി വിപുലമായ കൂട്ടുകെട്ട് വളർന്നു വരുന്നു. കളികൾ, കായിക മത്സരങ്ങൾ, സ്കൗട്ടിംഗ്, NSS, NCC, ടൂർ തുടങ്ങിയ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ വിദ്യാർത്ഥികൾ തമ്മിൽ പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുന്നു. ഒരേപോലെ ചിന്തിക്കുന്നവരും സമാന്തരമായ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നവരും ചങ്ങാതികളായി മാറുന്നു. പുതിയ കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബന്ധങ്ങൾ ദൃഢമാക്കിയെടുക്കുന്നു. കൗമാരക്കാർ എന്നും ചങ്ങാതിമാരുടെ കൂടെ കൂടുതൽ സമയം ചെലവിടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനാൽ ചങ്ങാതിമാർ പങ്കെടുക്കുന്ന ക്ലബ്ബുകളിലും സംഘങ്ങളിലും വേദികളിലും ചേരാൻ ഇവർ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ബഹുമുഖമായ സാമൂഹ്യ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ്. എന്നിരുന്നാലും ഇവിടെയും അപകടങ്ങൾ പതിയിരിക്കുന്നത് മനസ്സിലാക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ, ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാലമാണ് കൗമാരം. ഈ കാലത്തെ ശരിയായി മനസ്സിലാക്കുവാൻ രക്ഷിതാക്കളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ കുട്ടിയുടെയും മാനസികവും വൈകാരികവും കായികവുമായ ശക്തി വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാൽ മറ്റൊരാളുമായി അവരെ താരതമ്യം ചെയ്യുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. പഠനത്തിൽ മുൻപന്തിയിലായിരുന്ന കുട്ടി ക്രമേണ പിന്നിലാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹാരമാർഗം കണ്ടെത്താൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രമിക്കുകയാണ് വേണ്ടത്. കുട്ടികൾക്ക് എന്തും തുറന്നു പറയാൻ വീട്ടിലും വിദ്യാലയത്തിലും സ്വാതന്ത്ര്യമുണ്ടാകണം. അതുപോലെ തന്നെ വീട്ടിലെടുക്കുന്ന തീരുമാനങ്ങളിലും ചർച്ചകളിലും കൗമാരക്കാരെ കൂടി പങ്കെടുപ്പിക്കണം. ഗാർഹികമായ എല്ലാ വിഷയങ്ങളും അവർ കൂടി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രാധാന്യമറിയിക്കുന്നതാണ് കൗമാരക്കാരോടുള്ള പെരുമാറ്റം. അധ്യാപകരും രക്ഷിതാക്കളും ചെറിയ തെറ്റിനു പോലും അവർക്ക് വലിയ ശിക്ഷ നൽകുന്നതായി കാണാം. തെറ്റ് പുറത്തു കൊടുക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പാരിതോഷികങ്ങൾ നൽകാനും തെറ്റുകൾ തിരുത്താനുള്ള ഉപാധികൾ നിർദ്ദേശിക്കാനും രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൗമാരക്കാർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും അവരുടെ ആശയങ്ങളും സങ്കല്പങ്ങളും പ്രാധാന്യമുള്ളതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും വേണം. തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഇല്ലാതാക്കി അവരോട് നേരിട്ട് സംവദിക്കാനും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിലും സാമൂഹിക കുടുംബ ബന്ധങ്ങളിലെ കടമകൾ മനസ്സിലാക്കുന്നതിനും അവരോട് ചങ്ങാതിയെപ്പോലെ പെരുമാറാൻ രക്ഷിതാക്കൾ ശ്രമിക്കണം. കൗമാരക്കാരെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ നല്ല വഴികാട്ടികളാവാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും കഴിയുമ്പോൾ നമ്മുടെ ഭാവി തലമുറ ഉത്തമ സമൂഹമായി മാറും.
1: കൗമാരകാലത്തിന്റെ സവിശേഷതകൾ ഡോക്ടർ യൂസുഫ് പേരാമ്പ്ര സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

ആകാശവാണി കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. ആദ്യം സൂര്യകാന്തം രാഗത്തിൽ മുദ്ദുമൂമു എന്ന് തുടങ്ങുന്ന ത്യാഗരാജകൃതി ആദിതാളം.

കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. ഇനി തോടി രാഗത്തിൽ ആര കിംബവേ എന്ന് തുടങ്ങുന്ന ത്യാഗരാജകൃതി രൂപകതാളം.

അവസാനമായി യമുന കല്യാണി രാഗത്തിൽ ജാനകിനാഥ് എന്ന് തുടങ്ങുന്ന തുളസീദാസർ ഭജൻ ആദിതാളം.

കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നന്ദനം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് ആദ്യം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. യേശുദാസും അരുന്ധതിയും ആയിരപ്പറ എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനം കേൾക്കാം. രചന കാവാലം, സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ തുടരുന്നു. ജാനകി പാടിയ മറ്റൊരു ഗാനം ചാന്ത്പൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതം.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കായംകുളം യൂനസ്.
1: ഹാ, മനുഷ്യൻ എത്ര മഹത്തായ പദം എന്ന് പറഞ്ഞത് എഴുത്തുകാരനും ദാർശനികനുമായ മാക്സിം ഗോർക്കിയാണല്ലോ. ലോകാരംഭം മുതൽ പരസ്പരം പോരടിച്ചും മത്സരിച്ചും നീങ്ങുമ്പോൾ തന്നെ ഈ ലോകത്തെ ഇന്ന് കാണുന്ന തരത്തിൽ കെട്ടിപ്പടുത്തതും മനുഷ്യർ തന്നെയാണെന്ന വസ്തുതയെ നാം മറന്നുകൂടാ. ആഫ്രിക്കയിലെ ഒരു കോണിൽ ജന്മമെടുത്ത മാനവകുലം കൂടുതൽ മികച്ച അവസരങ്ങൾ തേടി ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അലയുകയാണ്. കുടിയേറ്റവും കുടിമാറ്റവുമാണ് മനുഷ്യനിൽ കുടികൊള്ളുന്ന സ്ഥായിയായ രണ്ട് ഗുണങ്ങൾ. നിറം കൊണ്ട് വ്യത്യസ്തമായിരിക്കുമ്പോൾ തന്നെ പൊക്കത്തിലും സ്ഥൂലപ്രകൃതിയിലും വൈജാത്യങ്ങൾ പുലർത്തുമ്പോൾ തന്നെ അവൻ്റെ രക്തത്തിലും മാംസത്തിലും മജ്ജയിലും മറ്റ് ഭൗതിക മാനസിക ഗുണഗണങ്ങളിൽ ഏകതാനത പുലർത്തുന്ന മനുഷ്യൻ ഭൂഖണ്ഡങ്ങൾ പിന്നിട്ടാലും ഒരേ രൂപവും ഭാവവും പുലർത്തുകയാണ്. നമ്മൾ എത്ര ശ്രമിച്ചാലും ആ ഐകരൂപ്യം തകർക്കാനാവില്ല. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായത് മനുഷ്യനാണെന്ന് പറയാൻ കാരണം അതാണ്. താനും ചിന്തിക്കാനും ഭാവനാപൂർണമായി കാര്യങ്ങളെ വിശകലനം ചെയ്യാനുമുള്ള കഴിവ് മനുഷ്യന് മാത്രമുള്ള സിദ്ധിയാണ്. സഹവർത്തിത്വവും സാഹോദര്യവും പരസ്പര സ്നേഹവും എല്ലാം മനുഷ്യൻ്റെ സുപ്രധാനമായ ഗുണവിശേഷണങ്ങളാണ്. സൗന്ദര്യം സൃഷ്ടിക്കാനും ആസ്വദിക്കാനുമുള്ള കഴിവ് മനുഷ്യന് മാത്രമുള്ളതാണ്. നിർമ്മാണാത്മകമായി ചിന്തിക്കാനുള്ള കഴിവുള്ളതുപോലെ നാശോന്മുഖമായ കാര്യങ്ങളിൽ ഏർപ്പെടാനും മനുഷ്യർക്ക് കഴിയും. സ്വപ്നങ്ങൾ നെയ്യാനും ഭാവനയെ യാഥാർത്ഥ്യവൽക്കരിക്കാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കാനും മനുഷ്യന് മാത്രമേ കഴിയൂ. അവൻ്റെ പ്രവൃത്തികൾ ഗോളാന്തരങ്ങളിലൊതുങ്ങുന്നില്ല, എപ്പോഴും വികാസം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനെ വേദനിക്കാൻ മാത്രമല്ല മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കൂടി കഴിയുമെന്നതും പ്രത്യേകതയാണ്. ജീവിതത്തെ ഉൾക്കാഴ്ചയോടെ സമീപിക്കാനും ഇല്ലായ്മകളിൽ നിന്ന് പലതിനെയും സൃഷ്ടിക്കാനും മനുഷ്യർക്ക് മാത്രമേ കഴിയൂ. സ്വയം വിഷാദത്തിനടിമയാകാനും മറ്റുള്ളവരെ വിഷാദത്തിന് അടിമയാക്കാനും മനുഷ്യന് സാധ്യമാണ്. സ്വയം നടനമാടാനും മറ്റുള്ളവരെ നടിപ്പിക്കാനും മറ്റുള്ളവരിൽ കുറ്റമാരോപിക്കാനും മനുഷ്യർക്ക് കഴിയും. മനുഷ്യർക്കേ കഴിയൂ. ഏത് ഇല്ലാവചനം പറഞ്ഞും മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കാൻ ചില മനുഷ്യർ വിചാരിച്ചാൽ മതി. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായത് നല്ല മനുഷ്യരുടെ സ്വഭാവത്തിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും. കനിവും അലിവും ആർദ്രതയുമാണ് അവൻ്റെ മുഖമുദ്ര. സഹജീവികളെ സ്വന്തം ശരീരമായും മനസ്സായും കരുതി സ്നേഹത്തോടെ കരുതി പെരുമാറുന്നതാണ് നല്ല മനുഷ്യൻ്റെ രീതി. അലിവുള്ള മനസ്സ് അവൻ്റെ മുതൽക്കൂട്ടാണ്. ചീത്ത വികാരങ്ങൾ അവനെ ഒരിക്കലും കീഴടക്കുകയില്ല. ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അധമവികാരങ്ങളും വിചാരങ്ങളും അമർത്തിപ്പിടിക്കുകയും ചെയ്യുക അവൻ്റെ സ്വഭാവത്തിലെ സവിശേഷതയാണ്. അതുല്യമായ സ്നേഹം എപ്പോഴും നല്ല മനുഷ്യരിൽ കവിഞ്ഞൊഴുകും. അപര ദുഃഖത്തിൽ കണ്ണീർ പൊടിയുക എന്ന പ്രവണത എപ്പോഴും അവനിൽ കാണപ്പെടുന്നു. നല്ലതിനോട് ചേർന്ന് നിൽക്കുവാനും ദുഃഖിതരെ സാന്ത്വനിപ്പിക്കുവാനും അവൻ പരമാവധി ശ്രമിക്കും. എല്ലാവരെയും ഒത്തൊരുമിച്ച് നിർത്തുകയും എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ ദേവതുല്യമായ സ്ഥാനത്തെത്തുന്നു. നാം എല്ലാം ഒന്നാണെന്ന സന്ദേശം ഈ ലോകത്ത് പ്രസരിക്കുമ്പോൾ മാത്രമേ ഇവിടം ആനന്ദലഹരിയിൽ ആറാടുകയുള്ളൂ. അത്തരമൊരു ലോകത്തിനായി നമ്മുടെ കഴിവുകളും അറിവുകളും വിനിയോഗിക്കാം.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ കായംകുളം യൂനസ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by R.S. Raghu. Commerce and Industry Minister Piyush Goyal today dismissed media reports of a deadlock in India-US trade talks, calling them as completely false, baseless and misleading. In a social media post, Mr. Goyal said, India and the US teams are fully engaged for a trade pact that is balanced, commercially meaningful and delivers tangible benefits for businesses, farmers, workers and consumers. He said he had a fantastic meeting with the US trade representative Jameson Greer in New Delhi last month in this regard. Mr. Goyal said both sides reaffirmed their commitment to an agreement that is balanced, commercially meaningful and delivers tangible benefits for businesses, farmers, workers and consumers in both the countries. He asserted that their teams remain fully engaged in achieving the objective. Meanwhile, Mr. Piyush Goyal today began his official engagements in Spain by meeting first Vice President of the Government of Spain and Ministry of Economy, Trade and Business, Carlos Cuerpo Caballero. In a social media post, Mr. Goyal said that they had productive discussions on strengthening the Indian-Spain economic partnership through greater trade, investment and technology collaboration. India's total exports during April to June this year is estimated at over $232 billion, registering a positive growth of 11.37% as compared to the same period. Commerce and Industry Ministry said that the total exports for June this year is estimated at $73.45 billion, registering a positive growth of 9.48% as compared to the same month last year. The major drivers of merchandise exports growth in June include gems and jewelry, engineering goods, organic and inorganic chemicals, electronic goods and rice. President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have expressed grief over the loss of lives following a boat capsizing in West Bengal, South 24 Parganas district. In social media post, the President said her thoughts and prayers are with the affected families. Expressing condolences to the bereaved families, the Vice President prayed for the speedy recovery of those injured. In a social media post, Mr. Modi said his thoughts are with the bereaved families and hoped for the speedy recovery of those injured. He also announced an ex gratia payment of 2 lakh rupees from the Prime Minister's National Relief Fund for the next of kin of each deceased and 50,000 rupees for the injured. 15 fishermen went off for fishing from the Sankarpur Sea Harbour on 2nd of July on FB Makali trawler. After 5th July, connection has been lost with the fishing trawler. A joint team of Coast Guard, Navy, state agencies found the capsized trawler on 12th July afternoon in the Bay of Bengal. 9 decomposed bodies have been recovered from the cabin of the ill-fated trawler. 6 persons are still missing. The mortal remains of the 15 Indian tourists who were killed in a speedboat accident in Vietnam's Phu Quoc Island have been brought back home. According to the official X account of the Embassy of India, Hanoi, the mortal remains departed from Ho Chi Minh City by Vietnam Airlines flight VN979 and arrived in Mumbai. In a tragic incident on Friday, a speedboat carrying 32 Indian tourists and 4 local crew members capsized off Phu Quoc Island, leaving 15 tourists dead. Defence Minister Rajnath Singh and Union Minister of Road Transport and Highways Nitin Gadkari, along with Uttar Pradesh Chief Minister Yogi Adityanath, today inaugurated